റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 7, ക്രിസ്തുവർഷം 2026, ജൂലൈ 23, വ്യാഴാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: എല്ലാം അറിയാമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് തന്നെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ എന്നത് ഒരു വൈരുദ്ധ്യമാണ്. സ്വയം അറിയുക എന്നതാണ് ഏറ്റവും വലിയ അറിവ്. എനിക്കതിന് കഴിവില്ല എന്ന വിചാരം പലരെയും നിഷ്ക്രിയരാക്കുന്നു. മനുഷ്യൻ്റെ കഴിവിന് അതിരില്ല എന്നതാണ് സത്യം. എല്ലാവർക്കുമുണ്ട് കഴിവ്, ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ. കഴിവുകൾ എന്തെന്ന് മനസ്സിലാക്കി അവ വളർത്തണം. വാസന കുറഞ്ഞവർ പോലും അധ്വാനം കൊണ്ട് കവികളായിത്തീരും. വാഗ്മിത്തം അത്ര തന്നെ ഇല്ലെങ്കിലും അർപ്പണബോധവും ഇച്ഛാശക്തിയും അധ്വാനശീലവുമുള്ളവർ ഒന്നാന്തരം വാഗ്മിയാകും. മിക്ക കണ്ടുപിടുത്തങ്ങളുടെയും കർത്താക്കൾ കലാശാല വിദ്യാഭ്യാസമോ ഗവേഷണമോ ബിരുദമോ ഉള്ളവരായിരുന്നില്ല. ജിജ്ഞാസ, ചിന്ത, നിരീക്ഷണം, ക്ഷമ, അധ്വാനം, മനസ്ഥൈര്യം, യുവത്വം, തീക്ഷ്ണത എന്നിവയുണ്ടായിരിക്കണമെന്ന് മാത്രം. 60-ാം വയസ്സിലും ചെറുപ്പക്കാരുടെ ജിജ്ഞാസയോടെയും ചൊടുപ്പോടും നാം ഇരിക്കുക. ചിന്തകൾ മനസ്സിലെ മഥിക്കുവാൻ അനുവദിക്കരുത്. ആത്മകേന്ദ്രിതനായി തന്നെപ്പറ്റി തന്നെ വളരെയേറെ ചിന്തിക്കരുത്. ചന്തമുള്ള ചിന്തയാണ് ആവശ്യം. നേട്ടങ്ങൾ ഉണ്ടാകാതാകുമ്പോൾ ചുറ്റുപാടുകളെ പഴിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ പരാജയത്തിന് കാരണം മറ്റുള്ളവരിൽ ആരോപിക്കുന്നു. അങ്ങനെയുള്ളവർ ഒന്നും നേടുകയില്ല. നമ്മൾ പലർക്കും വലിയ കഴിവുകളുണ്ട്. കഴിവുള്ളവരും ബുദ്ധിമാന്മാരും ഉന്നത സ്ഥാനത്തെത്തണമെന്നില്ല. തങ്ങളുടെ കഴിവുകൾ ആത്മവിശ്വാസത്തോടുകൂടി പ്രയോജനപ്പെടുത്തുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. സ്വന്തം കാലിൽ ഉറച്ചു നിന്ന് കഴിവുകൾ വളർത്തി നമുക്കും ഉന്നത സ്ഥാനത്തെത്താം. നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ഊർജം അനന്തമാണ്. ഉണരൂ. ആന്തരിക ഊർജത്തെ സർഗാത്മകമാക്കൂ. സ്വയം അറിയുക. നീയായിരിക്കുക. വിശ്വസിക്കുക. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. വിജയം തീർച്ചയാണ്.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. സന്ദർശനത്തിൽ റൊമാനിയൻ പ്രസിഡന്റ് ദിക്കുഷോർ ദാൻ, ആക്ടിംഗ് പ്രധാനമന്ത്രി ഇലി ബോളോജൻ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെയും രാഷ്ട്രപതി കാണും. ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി റൊമാനിയയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതി വനിതയാണെന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോവ്സ്ക ദാവ്കോവ പറഞ്ഞു. സിക്കോബ്ജയിൽ ആകാശവാണി പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ. മുമ്പ് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രവും ആത്മീയതയും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നതായും ദാവ്കോവ വ്യക്തമാക്കി. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യ മേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അറിയിച്ചു. 150 പരീക്ഷാ പേപ്പറുകൾ ചോർന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച KPCC ഓഫീസ് മാർച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി KSU ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നിശ്ചയിച്ച ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലൂന്നിയായിരുന്നു ഇരുവരും തമ്മിലെ സംഭാഷണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSK പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക PM ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. PM പോഷൺ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി CP ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
2: UDF സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോപാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞു മടങ്ങുന്ന IT ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23 ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
3: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിധ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
1: വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി K.മുരളീധരൻ അറിയിച്ചു. ജൂൺ 11 റിപ്പോർട്ട് ചെയ്തതിനു ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർകോട് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4th ഇന്ത്യ. August 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4 ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പി വി സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യാസൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചാങ്ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന കെ എസ് ആർ ടി സിയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ് അറ്റൻഷന് അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കുട്ടി മനസ്സിലൂടൊരു യാത്ര, 9:30 വോയിസസ് ഓഫ് ചേഞ്ച്, 10:00 വീക്കിലി സ്പോർട്സ് റൌണ്ടപ്പ്, 10:15 ടൈം പാസ്, 11:15 ഗാന കൗതുകം, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 വളർച്ചയുടെ പടവുകൾ, 3:30 കാതോട് പേസല, 4:30 എല്ലാരും ചൊല്ലണോ, 5:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 7:00 സുഗുണ ഭവന്തു, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:15 ദേശാഭിമാനി ഫോട്ടോഗ്രാഫറുമായി അഭിമുഖം, പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: ചെറുപ്പത്തിൽ ശരിയെന്ന് ഞാൻ വിശ്വസിച്ച പലതും പിൽക്കാലത്ത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ ഇടയുള്ളത്? അതിന്റെ പിന്നിലെ മനഃശാസ്ത്രം ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. ചെറുപ്പത്തിൽ ശരിയെന്ന് വിശ്വസിച്ച പലതും പിൽക്കാലങ്ങളിൽ ശരിയല്ല എന്നും തമാശയായി തോന്നിയ അനുഭവങ്ങൾ പലരും പങ്കുവച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ ചിലത് പറയാം. ചെറുപ്പത്തിൽ കൂട്ടുകാർ പറഞ്ഞത് വിശ്വസിച്ചു. പിൽക്കാലത്ത് അതെല്ലാം മിക്കവർക്കും തമാശയായി തോന്നാം. അതിന് ഒരു ശാസ്ത്രീയ വശമുണ്ട്. എന്താണെന്നല്ലേ, അതാണ് അതിന്റെ മനഃശാസ്ത്രം. 12 വയസ്സ് വരെ ആരും ഒന്നും ചിന്തിച്ച ശേഷമല്ല കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്, പറയുന്നത് അതുപോലെ അങ്ങ് വിശ്വസിക്കും. ചെറുപ്പത്തിൽ മനസ്സിലാക്കിയതും മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞതുമായ ഇത്തരം ചില കാര്യങ്ങൾ ഒന്നറിഞ്ഞാലോ? എന്റെ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാം. കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരുമെന്നായിരുന്നു, വീട്ടിലുള്ളവർ അങ്ങനെ പറയുമായിരുന്നു. അന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതുപോലെ ബുക്കിലെ പേജിനുള്ളിൽ മയിൽപ്പീലി വെച്ചാൽ അത് പ്രസവിക്കും, അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞിരുന്നു, അതും വിശ്വസിച്ചിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ പൂച്ച കുറുക്കി അടിയാൽ അന്ന് മാഷിന്റെ അടി കിട്ടുമെന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. ആ ദിവസങ്ങളിൽ അടിയും കിട്ടിയിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അത് പേടിക്കണ്ട, അടി കിട്ടില്ല ഇല്ലേ, അടി സ്കൂളിൽ നിന്ന് പോയി. ഇനി മറ്റൊന്നോ, പേരയ്ക്കൊരു സഹിതം പിഴിഞ്ഞാൽ വയറ്റിൽ കിടന്നത് മുളച്ച് താഴോട്ടിറങ്ങി വളരുമെന്നും കേട്ടിരുന്നു. അതിനാൽ പേരയ്ക്ക നല്ലവണ്ണം ചവച്ചരച്ച് തന്നെയായിരുന്നു അന്ന് കഴിച്ചിരുന്നത്, മിക്കവർക്കും അറിയാം. ഇനി മറ്റൊന്നുണ്ട്, അന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരുന്നത് പ്രൈവറ്റ് ബസ്സിലായിരുന്നു. അന്ന് പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ മാത്രമല്ല, വാതിൽ ഒരു കിളി ഉണ്ടായിരുന്നു. ബസ്സിലെ കിളി മണിയടിക്കുമ്പോൾ ബസ് നിൽക്കുകയും പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്ന് കിളി അടിക്കുന്ന മണിയാണ് ബസ്സിനെ നിയന്ത്രിക്കുന്നതെന്നാണ് അന്ന് വിശ്വസിച്ചിരുന്നത്. ഇതുകൂടാതെ പല വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. എന്താണ്? രാത്രിയിൽ ചൂളമടിച്ചാൽ പാമ്പ് വരും, പ്രേതം വരും, അതിനാൽ രാത്രി ചൂളമടിക്കരുത്. അമ്മമ്മ പറഞ്ഞതാണ്, നമ്മൾ അതേപടി വിശ്വസിച്ചു കഴിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വളരെ കുറച്ച് ടി വി ചാനലുകളെ ഉണ്ടായിരുന്നുള്ളൂ. വാർത്ത വായിക്കുന്ന ചേച്ചി ചിരിച്ചുകൊണ്ടാണ് അന്ന് വാർത്ത വായിച്ചിരുന്നത്. കുട്ടികളായ ഞങ്ങള് അവരെ നോക്കി ചിരിക്കും. കാര്യം നമ്മൾ ചിരിച്ചില്ലെങ്കിൽ അവർക്ക് സങ്കടം തോന്നിയും ഉക്കുമോ എന്ന് നമ്മൾ സന്ദേഹിച്ചിരുന്നു. ഇനി മറ്റൊന്ന്, പ്രേമനസീറിൽ ലാലേട്ടനും മമ്മൂട്ടിയും എല്ലാം പാടിയാണ് ഗാനരംഗത്ത് അഭിനയിച്ചത്. അവർ അഭിനയിക്കാൻ മാത്രമല്ല പാട്ടുപാടാനും മിടുക്കരാണെന്നാണ് അന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. ജയനും ബാലൻ കെ നായരും എല്ലാം അക്കാലത്ത് ഞങ്ങളുടെ ആജന്മ ശത്രുക്കളുമായിരുന്നു. വ്യത്യസ്ത വിശ്വാസങ്ങള് ഏറെയുണ്ട്. മുതിർന്നവരൊക്കെ നല്ല പക്വതയുള്ളവരാണ്. അവർ പറയുന്നതെല്ലാം ശരിയായിരിക്കുമെന്നൊക്കെ ആയിരുന്നു വിശ്വസിച്ചത്. ഇന്ന് മുതിർന്നവരുടെ സ്വഭാവ രീതികൾ കാണുമ്പോൾ കൊച്ചുകുട്ടികൾ ഇതിൽ നന്നായി പെരുമാറുമെന്ന വിശ്വാസവും മിക്കവർക്കും ഉണ്ട്. അപ്പോ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രായത്തിനനുസരിച്ച് ചിന്തകളും വിശ്വാസങ്ങൾക്കും മാറ്റം വരും. അതിനനുസരിച്ച് മനസ്സിനെ പാകപ്പെടുത്തണം. മനസ്സിലായോ? വലിയ രാഷ്ട്രീയ പാർട്ടിക്കാരായാലും വലിയ സർക്കാരുകളായാലും വലിയ ചിന്തകരായാലും അവിടെ വിശ്വാസങ്ങൾക്കും ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും ഒക്കെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തിരിച്ചറിയാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി JP Nadda. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വേ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാൻ, താൽക്കാലിക പ്രധാനമന്ത്രി ഇലിയെ ബൊളോഷാൻ, സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തും. ഭരണപരിഷ്കാരങ്ങളുടെ കേന്ദ്രബിന്ദു പൌരന്മാരുടെ ക്ഷേമമായിരിക്കണമെന്നും സംരംഭങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ വികസനം, കൃഷി, സാമൂഹിക ക്ഷേമം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമായി മാറണമെന്നും രാജ്യത്തെ യുവതലമുറയാണ് ഈ ദേശീയ ദൌത്യത്തിന്റെ അടിത്തറയാകേണ്ടതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ JP Nadda. ഇത് അന്വേഷണ വിഷയമാണെന്നും ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സർക്കാരിന്റെ നിലപാട് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിച്ച് ശാശ്വതമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിനായി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: लगभग 150 पेपर लीक के बारे में उन्होंने चर्चा की. ये जांच का विषय है और सरकार एक जिम्मेवार सरकार है, इसलिए निश्चित रूप से हर एक बात का जवाब जांच के साथ साथ जनता के सामने, देश के सामने दूध का दूध और पानी का पानी रखेगी.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ മികച്ച ഭാവിക്കായി പ്രവർത്തിക്കുകയാണെന്നും MLAയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ 1,012 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിൽ രണ്ട് ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇന്നലെ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിലാണ് രണ്ട് ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക. ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികൾ, നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങൾ, നികുതി തൊഴിൽ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സഹകരണം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലന്റ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലന്റും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇൻഡോ പെസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇതേ ദിവസമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണം വഹിച്ച നിർണായക പങ്ക് ഈ ദിനം എടുത്തുപറയുന്നു. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ഒരു ശക്തമായ ഉപാധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചു. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പൂർണ്ണമായും അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി ആകാശവാണി പ്രവർത്തിച്ചുവരുന്നു. വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ വിവരസമ്പന്നമാക്കാനും ഒന്നിപ്പിക്കാനുമുള്ള റേഡിയോയുടെ ശാശ്വതമായ കഴിവിനെ കൂടിയാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 2 വർഷത്തേക്കാണ് നിയമനം. 1989 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ് നടത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ശിക്ഷാ കേരള പദ്ധതി ഇനത്തിലാണ് തുക ലഭിക്കാനുള്ളതെന്നും ഇത് PM3 പദ്ധതിയുമായി കൂട്ടിക്കലർത്തരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്നുച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാറുകൾ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2-ഘട്ട നിർമ്മാണത്തിൽ പുതിയ പാതയിലെ ആധുനിക ടെലി കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി KMRL പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയായ സീമെൻസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
4: സാങ്കേതികവും സാമ്പത്തികവുമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സിമെന്റ്സ് ലിമിറ്റഡ് ഏറ്റവും യോഗ്യമായ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ മെട്രോ പാതയുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ആവശ്യമായ സമഗ്ര ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഒരുക്കുക. യാത്രക്കാർക്ക് കൃത്യമായ അറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, അടിയന്തര ആശയവിനിമയ സൌകര്യങ്ങൾ, ഓഫീസ് ഓട്ടോമേഷൻ ശൃംഖല, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിരിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷിതവും യാത്രാ സൌഹൃദവുമായ പൊതുഗതാഗത സംവിധാനം കൊച്ചിക്ക് ഒരുക്കുക എന്ന KMRL പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവാണ് ഈ കരാറെന്ന് അധികൃതർ അറിയിച്ചു.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടുനിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: സ്വാതന്ത്ര്യത്തിന്റെ 250th വാർഷികം ആഘോഷിക്കുന്ന അമേരിക്കയുടെ ചരിത്രമാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. മനുഷ്യരെല്ലാം തുല്യരായാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഫിലാഡൽഫിയയിൽ ഒപ്പിട്ടത് 2026 ജൂലൈ 4 ഇപ്പോൾ 250 വർഷം തികയുന്നു. എല്ലാ ഭരണാധികാരികളെയും പോലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ വാർഷിക ആഘോഷം തൻ്റെ നേട്ടങ്ങളും മഹത്വവും ഉയർത്തിക്കാണിക്കാനുള്ള അവസരമാക്കുന്നു. ട്രംപിൻ്റെ ഈ മാമാങ്കത്തോട് പക്ഷേ US ജനതയ്ക്ക് വലിയ താല്പര്യമില്ല. കഴിഞ്ഞ മാസം 25 വാഷിങ്ടണിൽ ട്രംപ് പ്രസംഗിച്ച യോഗത്തിലേക്ക് വന്ന ജനപങ്കാളിത്തം വളരെ കുറവായിരുന്നു. അതിനാൽ ട്രംപ് ജനങ്ങളോട് ആവശ്യപ്പെട്ടത് 4 നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പ്രസംഗിക്കുന്ന യോഗത്തിൽ കസേരകൾ ഒഴിഞ്ഞുകിടക്കാതിരിക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ കൂട്ടമായി വന്ന് പങ്കെടുക്കണമെന്നായിരുന്നു. ട്രംപ് ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിലവിൽ വന്ന ആഘോഷ കമ്മിറ്റിയായ അമേരിക്ക 250, ട്രംപ് ഇപ്പോൾ രൂപീകരിച്ച കമ്മിറ്റിയായ ഫ്രീഡം 250 എന്നീ സംഘാടക സമിതികൾ തമ്മിൽ ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ നിലവിൽ തർക്കങ്ങളുണ്ട്. 2016 അമേരിക്കൻ പ്രസിഡന്റ് പാർലമെന്റ് എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തി രൂപീകരിച്ചതാണ് അമേരിക്ക 250 എന്ന സംവിധാനം. അമേരിക്കയുടെ ചരിത്രം, അടിമ സമ്പ്രദായം, വംശീയ വിദ്വേഷം, അമേരിക്കൻ ആദിവാസികളുടെ പുറത്താക്കൽ, യുദ്ധപരാജയങ്ങൾ എന്നിവ കൂടി ചർച്ചാ വിഷയമാക്കുന്ന ആഘോഷങ്ങൾക്കാണ് അമേരിക്ക 250 എന്ന സംവിധാനം ആലോചിച്ചിരുന്നത്. എന്നാൽ ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഫ്രീഡം 250 എന്ന സംവിധാനം പ്രാധാന്യം നൽകുന്നത് സ്ഥാപക നേതാക്കൾ, പിതാക്കന്മാർ, സൈനിക നേട്ടങ്ങൾ, അമേരിക്കയുടെ മഹത്വം, ദേശസ്നേഹം, ട്രംപിനെ മഹത്വവൽക്കരിക്കൽ എന്നിവയ്ക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയാണ് അമേരിക്ക. 100 ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതും അമേരിക്ക തന്നെ. 250 വർഷം കൊണ്ട് ആഗോള ഭീമനായ അമേരിക്ക സ്വാതന്ത്ര്യ വാർഷികത്തിന്റെ ആഘോഷ തൃണൂപ്പിലേക്ക് കടക്കുമ്പോൾ വളർച്ചയുടെ പാതയും സഞ്ചാര വഴികളും നാളെയിലേക്കുള്ള ലക്ഷ്യങ്ങളും പരിശോധിക്കുന്നത് നല്ലതാണ്. 15 അവസാനത്തോടെയും 16 ആദ്യ പാദത്തിലും സ്പാനിഷ്, പോർച്ചുഗീസ് രാജാക്കന്മാർക്ക് വേണ്ടി ഇറ്റാലിയൻ സഞ്ചാരികളായ ക്രിസ്റ്റഫർ കൊളംബസും അമെരിക്കോ വെസ്പൂജിയും ആ ഭൂഖണ്ഡത്തിൽ കാല് കുത്തിയതോടെയാണ് അമേരിക്ക ആഗോള ശ്രദ്ധയിലേക്ക് വരുന്നത്. അവർ ആ പ്രദേശത്തെക്കുറിച്ച് പങ്കുവച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നെ ലോകം കണ്ടത് പുതിയ ലോകം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭൂഭാഗം കൈയടക്കാനുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ പടപ്പുറപ്പാടായിരുന്നു. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കളും മാർക്കറ്റും തൊഴിലാളികളെയും തേടിക്കൊണ്ടിരുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക അക്ഷയഗനിയായി. സാമ്രാജ്യത്വ രാജ്യങ്ങളായിരുന്ന പോർച്ചുഗലും സ്പെയിനുമാണ് അതായത് അമേരിക്കയിൽ ആദ്യമായി എത്തിയ ശക്തികൾ. 16 ബ്രിട്ടനും എത്തി. അവരുടെ ആദ്യ ലക്ഷ്യം അവിടുത്തെ ദശലക്ഷക്കണക്കായ ആദിവാസികളെ ഒന്നൊടുക്കി ഫലഭൂയിഷ്ഠമായ ഭൂമി കൈയടക്കലായിരുന്നു. എ ട്രൂ ഹിസ്റ്ററി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിൽ ഡാനിയൽ സ്യൂർസൻ എപ്രകാരമാണ് പകർച്ചവ്യാധികളായ വസൂരി, പൊങ്ങമ്പനി എന്നിവയുടെ അണുക്കൾ വിതറിയും അടിമപ്പണിയിലൂടെ അക്രമങ്ങളിലൂടെ ആദിവാസികളെ എങ്ങനെ ഇല്ലാതാക്കിയെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പിന്നെയാണ് ലോകത്തെ നടുക്കിയ അടിമ വ്യാപാരം ആരംഭിക്കുന്നത്. 16 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ അരങ്ങേറിയ അടിമ വ്യാപാരത്തിൽ പോർച്ചുഗലും സ്പെയിനും ബ്രിട്ടനും ബ്രസീലും ഫ്രാൻസും നെതർലാൻഡ്സും ഒക്കെ പങ്കാളികളായി. ഈ രാജ്യങ്ങളെല്ലാം കൂടി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ക്രൂരമായ ബലപ്രയോഗത്തിലൂടെ 1.5 crore ആളുകളെയാണ് അടിമകളായി അമേരിക്കയിലും ബ്രസീലിലും കരീബിയനിലും എത്തിച്ചത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കവർന്നെടുത്ത വിഭവങ്ങളും അടിമകളായി എത്തപ്പെട്ടവരുടെ അധ്വാനവുമാണ് ഇന്നത്തെ അമേരിക്കയെ പടുത്തുയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. രസകരമായ കാര്യം 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്, അങ്ങനെ ആയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവർക്കെല്ലാം ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും സന്തോഷം കണ്ടെത്താനും അവകാശമുണ്ട് എന്ന് എഴുതിവെച്ച തോമസ് ജെഫേഴ്സന്റെ വീട്ടിലും തോട്ടങ്ങളിലുമായി 600+ അടിമകൾ അപ്പോൾ തന്നെ ജോലി ചെയ്യുകയായിരുന്നു. പിന്നെയും 90 വർഷമായപ്പോഴാണ്, അതായത് 90 വർഷം കഴിഞ്ഞപ്പോഴാണ് 1865 അമേരിക്കയിലെ അടിമ സമ്പ്രദായം നിയമപരമായി അവസാനിപ്പിച്ചത് എന്നതാണ് ഏറ്റവും വലിയ കൗതുകം. ഈ കാപട്യത്തിന്റെ തുടർച്ചയാണ് ഇന്നും ദൃശ്യമാകുന്ന പല സംഭവങ്ങളും. ജനാധിപത്യം, നന്മ, അമേരിക്കൻ മഹത്വം എന്നീ ദേശീയ വിത്തുകൊണ്ട് അമേരിക്ക മറക്കാൻ ശ്രമിക്കുന്നത് കടന്നാക്രമങ്ങളുടെയും സാമ്രാജ്യത്വ വികസനത്തിന്റെയും വംശീയതയുടെയും സാമ്പത്തിക അസന്തുലിതാവസ്ഥയുടെയും ഹിംസയുടെയും ഒക്കെ അമേരിക്കയുടെ നീണ്ട ചരിത്രമാണ്. 2nd World War അമേരിക്ക, അതായത് US, ആഗോള ശക്തിയാകുന്നത്. ആഗോള നേതൃത്വ സ്ഥാനം ഉറപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച നയമാണ് ഗ്രാൻഡ് ഏരിയ പോളിസി. കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലില്ലാത്ത എല്ലാ രാജ്യങ്ങളെയും വിഭവങ്ങളെയും US സ്വാധീനത്തിൽ കൊണ്ടുവരണം എന്നാണ് ഈ നയം ലക്ഷ്യമിടുന്നത്. അതിനാണ് IMF, ലോകബാങ്ക്, ഗാട്ട് എന്നിവ 1944, സൈനിക സഖ്യമായ നാറ്റോ 1949 അവർ രൂപീകരിച്ചത്. പിന്നാലെ അവ ഉപയോഗിച്ചും അവ പരാജയപ്പെടുത്തുന്നിടത്ത് ചാരസംഘടനയായ CIA ഉപയോഗിച്ചുമാണ് ആഗോള മേധാവിത്വം അമേരിക്ക ഉറപ്പിച്ചത്. എല്ലാ രാജ്യങ്ങളെയും അവിടുത്തെ വിഭവങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കണമെന്നും വഴങ്ങാത്ത രാജ്യങ്ങളെയും ഭരണാധികാരികളെയും ഏതു മാർഗത്തിലൂടെയും പരിധിയിൽ കൊണ്ടുവരികയോ ഭരണത്തെ തന്നെ അട്ടിമറിക്കണമെന്നതും ഗ്രാൻഡ് ഏരിയ പോളിസിയുടെ ഭാഗമായിരുന്നു. 1953 ഇറാനിലെയും 1954 ഗ്വാട്ടിമാലയിലെയും 1961 കോംഗോയിലെ പാഡ്നിസ് ലുമുംബയെയും 1963 ഹോണ്ടുറാസിലെയും 1964 ബ്രസീലിലെയും 1966 ഖാനയിലെ കോമി എൻക്രൂമയെയും എന്തിനേറെ പറയുന്നു 1971 ബൊളീവിയയിലെയും 1973 ചിലിയിലെ അലൻ്റെയും അട്ടിമറിച്ചത് അമേരിക്കയായിരുന്നു. കൊറിയ, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലിബിയ, സിറിയ, വെനസ്വല, ഇറാൻ എന്നിവിടങ്ങളിലെ സൈനിക ഇടപെടലുകളും US ആഗോള രാഷ്ട്രീയ മേൽക്കോയ്മ നിലനിർത്താൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിവെച്ചതും അമേരിക്കയാണ്. നിരന്തരമായ ഈ യുദ്ധങ്ങളിലൂടെ അമേരിക്ക യഥാർത്ഥത്തിൽ തളരുകയായിരുന്നെന്നാണ് ലോകപ്രശസ്ത ചരിത്രകാരനായ പോൾ കെന്നഡി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 1500 മുതലുള്ള ലോകശക്തികളുടെ വളർച്ചയെയും തളർച്ചയെയും സമഗ്രമായി പരിശോധിച്ച് തുടർച്ചയായ യുദ്ധങ്ങളും സാമ്പത്തിക നയങ്ങളിലുള്ള അശ്രദ്ധയുമാണ് മിക്ക സാമ്രാജ്യങ്ങളെയും തകർത്തതെന്ന് പോൾ കെന്നഡി ചൂണ്ടിക്കാണിക്കുന്നു. 1987 പ്രസിദ്ധീകരിച്ച ദി റൈസ് ആൻഡ് ഫാൾ ഓഫ് ഗ്രേറ്റ് പവേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. അമേരിക്കയെയും ആ വിധി തന്നെയാണ് കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോകം മുഴുവൻ അടക്കി വാണിരുന്ന ബ്രിട്ടന്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നുവോ ആ അവസ്ഥയിലേക്കായിരിക്കും ഇനി അമേരിക്കയും എത്തുക എന്നും കെന്നഡി ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ ഒരു അപകടം മുന്നിൽ കണ്ടതുകൊണ്ടായിരിക്കാം ഇനി മുതൽ അവസാനിക്കാത്ത യുദ്ധങ്ങൾക്ക് പോകരുതെന്നും സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ ശ്രമിക്കണമെന്ന മുദ്രാവാക്യവുമായി 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത്. തകരുന്ന സമ്പദ് വ്യവസ്ഥയുടെ ദുരിതം പേറുന്ന മധ്യവർഗം പൂർണ്ണമായും ട്രംപിന് അനുകൂല വിധിയെഴുതി. പക്ഷേ മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ ചെയ്തത് തന്നെയാണ് ട്രംപും ചെയ്തത്. അദ്ദേഹം അധികാരമേറ്റ ശേഷം 7 രാജ്യങ്ങൾക്കെതിരെയായിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയത്. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ യുദ്ധവും US ആഗോള മേധാവിത്വം നിലനിർത്താനുള്ള ശ്രമമായിരുന്നു. എന്നാൽ അതും അമേരിക്ക എവിടെ നിൽക്കുന്നെന്ന് കാട്ടിക്കൊടുക്കാൻ സഹായിച്ചു. ഇറാൻ ഭരണകൂടത്തെ മാറ്റാനും അവരുടെ ആണവ പദ്ധതികളെയും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെയും അവസാനിപ്പിക്കാനും ഹിസ്ബുള്ള, ഹമാസ്, ഹൂദി എന്നീ സഖ്യസേനകളെ സഹായിക്കുന്നത് എന്ന നയക്കുമായി അവസാനിപ്പിക്കാനും ഇസ്രായേലിന്റെ വാക്കുകേട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ട്രംപ് വാസ്തവത്തിൽ US ലോകത്തെയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. ഒടുവിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുക എന്ന ഉപാധി മുന്നോട്ട് വെച്ച് യുദ്ധത്തിൽ നിന്ന് തലയൂരാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത്. പക്ഷേ അതും പാതി വഴിക്കാണ്. ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധി ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ എന്തുമാത്രം പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ സംഭവിച്ചത്, അതായത് 1776 July 4 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് അമേരിക്കൻ കോളനികളിലെ സമ്പന്ന വിഭാഗം ഭരണം ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്തത്. അടിമത്തം ഉൾപ്പെടെ എല്ലാ അനീതികളും സാമ്രാജ്യത്വ ചിന്തകളും ഓസ്യത്ത് പോലെ അവർ സ്വീകരിച്ചെന്നുമാണ് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുക. 2.5 നൂറ്റാണ്ടിന് ശേഷം അമേരിക്ക തുടരുന്നത് ആ നയങ്ങൾ തന്നെയാണ്, ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. സ്വാതന്ത്ര്യത്തിന്റെ 250th anniversary ആഘോഷിക്കുന്ന അമേരിക്കയുടെ ചരിത്രം ഒരു വാചകത്തിൽ ഇങ്ങനെ ഒതുക്കാം: ക്രൂരമായ കുടിയേറ്റ കൊളോണിയലിസത്തിൽ ജനിച്ച് മുതലാളിത്ത സാമ്രാജ്യത്വ ചൂഷണ നയങ്ങളിലൂടെ വളർന്ന് കുടിലമായ സാമ്രാജ്യത്തിലൂടെ ലോകാധിപത്യത്തിനായി ശ്രമിക്കുന്ന ഒരു രാജ്യം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെയും രാജാധികാരത്തെയും അമേരിക്കൻ മണ്ണിൽ നിന്ന് പൂത്തെറിഞ്ഞ ദിവസമായിട്ടാണ് July 4 അമേരിക്കയിൽ ആഘോഷിക്കപ്പെടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ 1776 നിന്ന് 2026 എത്തുമ്പോൾ അമേരിക്ക വീണ്ടും അവിടെ പ്രവർത്തിക്കുന്നത് അന്നത്തെ കാലത്തിലേക്കുള്ള പുനർപ്രവേശനമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 250th anniversary ആഘോഷിക്കുന്ന അമേരിക്കയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. വൈകാരിക അകൽച്ചയും വ്യക്തിബന്ധങ്ങളിലെ ഈഗോയും കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് ഈഗോ. ഇത് ഈഗോ പരിപാടിയുടെ 5-ാം ഭാഗമാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഭാഗങ്ങൾ പറഞ്ഞുവെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ ഈ ഈഗോ? മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഞാൻ അല്ലെങ്കിൽ എന്റെ ഭാവം എന്ന ചിന്തയാണ്. ഇത് പരിധി വിടുമ്പോൾ അത് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്നും പ്രത്യേകിച്ച് നമ്മെ ഒരു വൈകാരിക അകൽച്ചയിലേക്ക് തള്ളിവിടുന്നു എന്നും നമുക്കൊന്ന് ചർച്ച ചെയ്താലോ. തലച്ചോറും വികാരങ്ങളും തമ്മിൽ ബന്ധമുണ്ട്, അത് നിങ്ങൾക്കറിയാം. നമ്മുടെ തലച്ചോറിന്റെ ഘടനയെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ന്യൂറോ സയൻസ് അനുസരിച്ച് തലച്ചോറിന്റെ പിൻവലതുഭാഗമാണ്, അതായത് ബേസൽ റൈറ്റ് ഹെമിസ്പിയർ ആണ് നമ്മളുടെ വികാരങ്ങളെയും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയെയും, അതായത് എമ്പതിയെയും നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഈ ഭാഗത്ത് ഈഗോയുടെ സ്വാധീനം കൂടുമ്പോൾ വ്യക്തികൾക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു പോകുന്നു. ഇവിടെ ഒരു ഡിഫൻസ് മെക്കാനിസം, അതായത് പ്രതിരോധ കോട്ട കെട്ടൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ, ഇവിടെ ഈഗോ ഒരു നെഗറ്റീവ് ഭാവമായി മാറുമ്പോൾ വ്യക്തികൾ സ്വയം ഒരു സുരക്ഷിത വലയം സൃഷ്ടിക്കാൻ ശ്രമിക്കും. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഡിഫൻസ് മെക്കാനിസം എന്നാണ് പറയുന്നത്. അതായത് എനിക്കാരുടെയും സഹായം വേണ്ട, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത. അവർ സ്വന്തം മനസ്സിന് ചുറ്റും ഒരു കോട്ട കെട്ടി അതിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടുന്നു. ഒരു നിശബ്ദതയുടെ ഒരു മതിലാണ് ഇവരുണ്ടാക്കുന്നത്. ഈ അവസ്ഥയിലെത്തുന്ന ഒരാൾ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തുറന്നു സംസാരിക്കാൻ തയ്യാറാവില്ല. പകരം അവർ സൈലന്റ് ട്രീറ്റ്മെന്റ്, അതായത് ഒരു നിശബ്ദ ഒരു ആയുധമാക്കി മാറ്റും. പങ്കാളിയോടോ കുടുംബാംഗങ്ങളോടോ മിണ്ടാതിരിക്കുക, ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാവും ഇതൊക്കെ. വൈകാരികമായി വലിഞ്ഞു നിൽക്കുക ആണ് ഇവർ ചെയ്യുന്നത്. ഞാൻ നമുക്ക് ചുറ്റും കാണുന്ന ഒരു ഉദാഹരണം പറഞ്ഞാലോ. ഒരു വീട്ടിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ചെറിയ ഒരു കാര്യത്തിന് പിണങ്ങുന്നു. ഭർത്താവ് തന്റെ ഈഗോ കാരണം തെറ്റ് മനസ്സിലാക്കിയാൽ പോലും ഞാൻ എന്തിനാണ് ആദ്യം പോയി സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് മുറുമിൽ തരിച്ചിരിക്കുന്നു. ഭാര്യയാകട്ടെ അദ്ദേഹം വന്ന് സംസാരിക്കട്ടെ എന്ന് കരുതി മാറി നിൽക്കുന്നു. ദിവസങ്ങളോളം ഈ നിശബ്ദത തുടരുന്നു. അവിടെ ആശയവിനിമയം പൂർണ്ണമായി തകരുന്നു, അകൽച്ച വർദ്ധിക്കുകയും ചെയ്യുന്നു. ശരിയല്ലേ? നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഇവിടെ അഹന്തയും അരക്ഷിതാവസ്ഥയും വന്നു ചേരുന്നു, അതായത് ഈഗോയും ഇൻസെക്യൂരിറ്റിയും വന്നു ചേരുകയാണ്. പലരും വിചാരിക്കുന്നത് വലിയ ആത്മവിശ്വാസമുള്ളവർക്കാണ് ഈഗോ കൂടുതൽ ഉള്ളതെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല. മനഃശാസ്ത്രപരമായി ഉള്ളിൽ കടുത്ത അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരാണ് പുറമേ വലിയ ഈഗോ കാണിക്കുന്നത്. തങ്ങൾ തോറ്റുപോകുമോ, മറ്റുള്ളവരുടെ മുന്നിൽ ചെറുതായി പോകുമോ എന്ന ഭയമാണ് ഇവരെ വൈകാരികമായി വലിഞ്ഞു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ എന്തു പറ്റും? ആശയവിനിമയത്തിൽ തകർച്ചയുണ്ടാവും. ബന്ധങ്ങളുടെ ജീവവായുവാണ് തുറന്ന ആശയവിനിമയം. ഈഗോ കാരണം നമ്മൾ വലിഞ്ഞു നിൽക്കുമ്പോൾ പങ്കാളിക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അവർക്ക് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കാൻ ഭയം തോന്നിത്തുടങ്ങും. ക്രമേണ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുമ്പോഴും രണ്ടുപേരും തികച്ചും അപരിചിതരെ പോലെ മാറുന്ന വൈകാരികമായ ഒരു അകൽച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം? ഈഗോ സൃഷ്ടിക്കുന്ന ഈ വൈകാരിക ചതിക്കുഴിയിൽ നിന്ന്

ന്യായം എന്നും മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളിൽ ഞാനെന്ന ഭാവത്തേക്കാൾ പ്രധാനം നമ്മൾ എന്ന ഭാവത്തിലാണ്. നമ്മുടെ ഈഗോ കൊണ്ട് നമ്മൾ കെട്ടിയുയർത്തുന്ന സുരക്ഷിത വലയം യഥാർത്ഥത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുകയേ ഉള്ളൂ. അതുകൊണ്ട് ഈഗോയുടെ മതിലുകൾ തകർത്ത് വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിച്ച് മനോഹരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? എന്തെങ്കിലും ഈഗോ ബാക്കി നിങ്ങൾ നിൽക്കുന്നുണ്ടോ? അത് മാറ്റിയെടുക്കണ്ടേ? ഇനി വരുന്ന ഭാഗങ്ങൾ മുടങ്ങാതെ മനസ്സിലാക്കുക. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, അതും അടുത്ത ഭാഗങ്ങളിൽ ഉൾപ്പെടുത്താം. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോ. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 28 രാവിലെ 9 സ്പോട്ട് അഡ്മിഷൻ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9544431825. കേരള സർവകലാശാല അറബിക് വിഭാഗം നടത്തുന്ന 6-മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ട്. യോഗ്യത +2 തത്തുല്യം. താൽപര്യമുള്ളവർ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം. അവസാന തീയതി 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446827141. ചവറ മെമ്പർ ശ്രീ നാരായണപിള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ മെഗാ തൊഴിൽ മേള 25 രാവിലെ 10 മുതൽ നടക്കും. സ്വകാര്യ മേഖലകളിലെ പ്രമുഖ കമ്പനികൾ മേളകളുടെ ഭാഗമാകും. SSLC, +2, ബിരുദം, ബിരുദാനന്തര ബിരുദം, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഹോസ്പിറ്റൽ ടെക്നീഷ്യന്മാർ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, MBBS, ITI, പോളിടെക്നിക് യോഗ്യതയുള്ളവർക്കും പുറമേ സെമി സ്കിൽഡ് തൊഴിലാളികൾക്കും പങ്കെടുക്കാം. പരിചയ സമ്പന്നർക്കും അല്ലാത്തവർക്കും അവസരം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8078878504. മറ്റൊരു നമ്പർ 9539943796. MG സർവകലാശാല PG BEd ഏകജാല പ്രവേശനത്തിനുള്ള 2 പ്രത്യേക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4:30 മുൻപായി അതാത് കോളേജിൽ നേരിട്ടെത്തി പ്രവേശനം നേടണം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ 2026-27 അധ്യയന വർഷത്തിലെ BTech പ്രോഗ്രാമുകളിലേക്ക് റിയൽ ടൈം അഡ്മിഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഇന്നും നാളെയും ഓൺലൈനായി ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9778783191. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ ആയുർവേദ കോളേജുകളിൽ ആയുർവേദ നഴ്സിംഗ്, ഫാർമസി, തെറാപ്പി എന്നീ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് 5 ഓഗസ്റ്റ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ആശ്രാമം, കീർത്തി നഗർ, ഉളിയക്കോവിൽ ക്ഷേത്രവും പരിസര പ്രദേശവും രാവിലെ 9 മുതൽ 5 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല.
1: ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ, മൌണ്ട് കാർമൽ റോഡ്, തങ്കശ്ശേരി സ്പെറൻസയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈവനിംഗ് OPD ലഭ്യമാണ്. ജനറൽ മെഡിസിൻ ഡോക്ടറുടെ പരിശോധന, സാധാരണ രോഗികളുടെ സമഗ്ര ചികിത്സ, ലാബ് പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം, ഫാർമസി സേവനം, രക്തസമ്മർദ്ദം, പ്രമേയം തുടങ്ങിയ ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. രാവിലെ 7 മണി മുതൽ ലാബ് സാമ്പിൾ ശേഖരണ സൌകര്യവും വൈകുന്നേരം റിസൾട്ട് ഡോക്ടറെ കാണിക്കാനുള്ള സൌകര്യവും ലഭ്യമാണ്. ഹോം കെയർ സർവീസുകൾക്കായി വിളിക്കേണ്ട നമ്പർ 9495927700. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474278584. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0477

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
1: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
0: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
1: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
0: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
1: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
0: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
1: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
0: 8182950417. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിന് സമയമായി, കഥ പറയാൻ ഞാൻ തയ്യാർ. ശ്രോതാക്കൾ കഥ കേൾക്കാൻ തയ്യാറാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ആരംഭിക്കുന്നു. അതിനു മുമ്പേ, കഥാസാരം കഥകളുടെ പരിപാടിയാണ്. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കടക്കാം. ഇന്ന് ഞാനൊരു ഉത്തരാഖണ്ഡിൽ നിന്നുള്ളൊരു നാടോടി കഥയാണ് ഇത്. ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ ഒരു കഥയാണ്. അപ്പോൾ ഒന്ന് കേട്ടുകൊള്ളുക. പണ്ട് ഒരു ഗ്രാമത്തിൽ രാമ എന്നും ഹരിയ എന്നും പേരുള്ള 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൽ എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡിലെ ഒരു ഗ്രാമത്തിൽ. അവർ തങ്ങളുടെ പിതാവിനൊപ്പമായിരുന്നു താമസം. പിതാവ് പ്രായാധിക്യം കൊണ്ട് അവശനും അസുഖബാധിതനുമായിരുന്നു. അവർക്ക് ധാരാളം കൃഷിഭൂമി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് പറയാൻ, ഇവരുടെ 2 പേരുടെ മടി കാരണം അത് തരിശുഭൂമിയായി മാറി. അവർക്ക് ഓരോ ദിവസവും ഭക്ഷണം സാപ്പിടാനും ഉറങ്ങാനും മാത്രമേ നേരമുണ്ടായിരുന്നുള്ളൂ. ഒന്നും ചെയ്യാതെ സുഖിച്ച് സമയം കൊല്ലുന്നതായിരുന്നു വിനോദം. അവർ അവരുടെ പിതാവിനെ പോലും നേരെ ചൊവ്വേ ശ്രദ്ധിച്ചില്ല, ശുശ്രൂഷിച്ചില്ല. പിതാവിന് ആഹാരവും പരിചരണവും ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദിനം പ്രതി രോഗത്തിന് അടിമയാകുകയും ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്തു. അവരുടെ പിതാവിന് കട്ടിലിൽ എഴുന്നേറ്റിരിക്കാനും സംസാരിക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് ആരോഗ്യസ്ഥിതി എത്തിച്ചേർന്നു. വളരെ പതുങ്ങിയ സ്വരത്തിലാണ് സംസാരിക്കാൻ സാധിച്ചത്. അതും പറയുന്നതൊന്നും വ്യക്തവുമല്ലായിരുന്നു. അതായിരുന്നു ആ പിതാവിൻ്റെ അവസ്ഥ. ഒരു ദിവസം രാമനും ഹരിയായും ഉച്ച ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് തങ്ങളുടെ പിതാവ് അവ്യക്തമായ സ്വരത്തിൽ എന്തോ പറയുന്നത് അവരുടെ ചെവിയിൽ പതിക്കുന്നത്. രണ്ടുപേരും ചാടി എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങളാണ് അവർ കേട്ടത്. ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് അവർ അത് കാര്യമാക്കിയില്ല. പക്ഷേ പിന്നെയും ആ പിതാവ് അത് ആവർത്തിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് മുഖത്തോട്ട് നോക്കിക്കൊണ്ട് ഇരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം പറമ്പിലേക്ക് നോക്കി കൈ ചൂണ്ടിക്കൊണ്ടാണ് എന്തോ പറയാൻ ശ്രമിക്കുന്നത്.
4: നേരത്തെ പറയാൻ ശ്രമിച്ചാണ് എന്തോ പറയുന്നുണ്ടായിരുന്ന
3: ഇങ്ങനെ എന്തൊക്കെയോ സ്വരങ്ങൾ.
4: അരിയാ ആകെ അസ്വസ്ഥനായി.
3: ഇതെന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയേ പറ്റൂ.
4: എങ്ങനെയെങ്കിലും കാര്യം മനസ്സിലാക്കണം.
3: ഹരിയ പറഞ്ഞു,
4: അങ്ങോട്ട് നോക്കി കൈ ചൂണ്ടിയാ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത്.
3: അതിൻ്റെ അർത്ഥം അവിടെയുള്ള എന്തിനെയോ കുറിച്ചാണ് പറയുന്നത്.
4: ഇനിയിപ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ?
3: രാമൻ സംശയം പ്രകടിപ്പിച്ചു.
4: ചിലപ്പോൾ എന്തെങ്കിലും, ചിലപ്പോൾ ഏതെങ്കിലും നിധിയെക്കുറിച്ചുള്ള സൂചനയാണോ
3: അച്ഛൻ നൽകുന്നത്?
4: ഹരിയ ഉത്സാഹത്തോടെ പറഞ്ഞു.
3: രാമൻ ഇത് കേട്ടതും ആവേശഭരിതനായി. അയാളുടെ കണ്ണുകൾ തിളങ്ങി. എന്നിട്ട് പറഞ്ഞു,
4: അതിനർത്ഥം അവിടെ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാകും.
3: അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പറയാനുള്ള ശ്രമമായിരിക്കും.
4: പിന്നെ രണ്ടുപേരും വൈകിയില്ല.
3: അച്ഛൻ ചൂണ്ടിയ ഭാഗത്തേക്ക് മൺവെട്ടിയും കുന്താലിയുമായിട്ട് ചാടിയിറങ്ങി രണ്ടുപേരും.
4: എന്നിട്ട് അവിടെ കിളയ്ക്കാനും ഉഴുതു മറിക്കാനും തുടങ്ങി.
3: അവർ കുറച്ച് സമയം കൊണ്ട് തന്നെ ആ പറമ്പ് മുഴുവൻ കിളയ്ക്കുകയും കുഴിക്കുകയും ഒക്കെ ചെയ്തു.
4: പക്ഷേ
3: നിധിയുടെ ഒരു ലക്ഷണവും അവിടെ ഇല്ലായിരുന്നു. അവർ ആകെ ക്ഷീണിച്ച് അവശരായി.
4: ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കണക്കാണോ അച്ഛൻ പറഞ്ഞത്?
3: ഇനി നമ്മൾ തെറ്റായി വ്യാഖ്യാനിച്ചോ?
4: അവർ പരസ്പരം സംശയങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി.
3: അവർ അച്ഛനെ പരിശോധിക്കുന്ന വൈദ്യനെ വീട്ടിൽ കൊണ്ടുവന്നു.
4: പരിശോധിച്ച ശേഷം വൈദ്യൻ മരുന്നുകൾ കൊടുത്തു.
3: മരുന്നുകൾ 6 ദിവസം കൊടുക്കാൻ നിർദ്ദേശിച്ചു.
4: വൈദ്യൻ ഇറങ്ങാൻ നേരം ഹരിയ ചോദിച്ചു,
5: ഈ മരുന്ന് കഴിച്ചാൽ അച്ഛന് വ്യക്തമായി സംസാരിക്കാൻ സാധിക്കുമോ വൈദ്യ?
4: വൈദ്യൻ അതിന് മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു,
6: മരുന്ന് മാത്രം കൊണ്ട് ഭേദമാകില്ല, നല്ല പരിചരണവും ആവശ്യമാണ്.
3: രാമനും ഹരിയും മടിയെല്ലാം ഉപേക്ഷിച്ച് പിതാവിനെ രാവും പകലും ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു.
4: അവർ അദ്ദേഹത്തെ നല്ലതുപോലെ പരിചരിച്ചതിൻ്റെ ഫലമായിട്ട്
3: അച്ഛൻ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. 6 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല വ്യക്തമായിട്ട് സംസാരിക്കാനും ആരംഭിച്ചു.
4: എന്നിട്ട് മക്കളെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു,
3: നിങ്ങളുടെ ഈ പരിചരണത്തിനും സ്നേഹത്തിനും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല.
4: ഞാൻ വളരെ സന്തുഷ്ടനാണ്.
3: രാമനും ഹരിയായും പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു,
4: ഞങ്ങളും വളരെ സന്തുഷ്ടരാണ് അക്കാര്യത്തിൽ.
3: അച്ഛനിപ്പോൾ വീണ്ടും സംസാരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ,
4: അത് വലിയ കാര്യമാണ്.
3: പക്ഷേ ഇപ്പോഴെങ്കിലും അച്ഛൻ ഞങ്ങളോട് പറയണം.
4: എന്താണ് അച്ഛൻ എപ്പോഴും പറയാൻ ശ്രമിച്ചത്?
3: അതിലെ നിഗൂഢത എന്താണ്?
6: അയ്യോ, അതിലൊരു നിഗൂഢതയുമില്ല,
3: ആ പ്രായം ചെന്ന മനുഷ്യൻ വ്യക്തമാക്കി.
6: ഞാൻ നമ്മുടെ തൊഴുത്തിനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതിൽ നിന്നിരുന്ന പശു അവിടെ തൂക്കിയിട്ടിരുന്ന ചൂല് കടിച്ച് തിന്നുന്നു എന്നാണ് പറഞ്ഞത്.
3: അപ്പോഴാണ് അവർ തൊഴുത്തിലേക്ക് നോക്കിയത്. അവിടെ തൂക്കിയിട്ടിരുന്ന ചൂലിൽ പുല്ലൊന്നുമില്ലായിരുന്നു, തണ്ട് മാത്രമേ ഉണ്ടായിരുന്നു. ഇത്രയുമാണ് കഥ.
4: മടിയന്മാരെ ജോലി ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും ആവേശം കൊള്ളിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം.
3: അവരെ ആവേശഭരിതമാക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവണം.
4: അത് ചെയ്താൽ അവർക്കത് ലഭിക്കും എന്നുറപ്പായാൽ പിന്നെ
3: മടിയെല്ലാം മറന്ന് അവർ ജോലി ചെയ്യും.
4: അങ്ങനൊരു ചിന്തയാണ് ഈ കഥയിലൂടെ പങ്കുവയ്ക്കുന്നത്.
3: അതോടൊപ്പം തന്നെ മരുന്ന് മാത്രമല്ല, നല്ല പരിചരണവും സ്നേഹവും ഉണ്ടെങ്കിൽ രോഗങ്ങളൊക്കെ കുറേയൊക്കെ പമ്പ കടക്കും എന്നുകൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് വലിയ ആശുപത്രികളുണ്ട്, വലിയ മുന്തിയ ആശുപത്രികൾ.
5: ലോക നിലവാരം പുലർത്തുന്ന ആശുപത്രികൾ, പുതിയ ആധുനിക ടെക്നോളജികൾ, സാങ്കേതിക വിദ്യ ഒക്കെ ഉപയോഗിച്ച് ചികിത്സിക്കുന്ന ആശുപത്രികൾ, സൗകര്യങ്ങൾ നൽകുന്ന ആശുപത്രികൾ, പക്ഷെ അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫ് നല്ല രീതിയിലല്ല പെരുമാറുന്നതെങ്കിൽ എന്തൊരു വേദനയായിരിക്കും അവിടെ കിടക്കുന്നവർക്ക്. അവർക്കൊരു തൃപ്തി ഉണ്ടാവില്ല, അവർക്ക് ആകെ അസ്വസ്ഥരാകും. അപ്പോൾ ആതുര ശുശ്രൂഷ രംഗത്ത് ഏറ്റവും വേണ്ടത് പരിചരണവും സ്നേഹവുമാണ്. മരുന്ന് പോലെ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും ചില ആശുപത്രികളിൽ മാലാഹമാർ എന്ന, അല്ലെങ്കിൽ നമ്മൾ ലെവലെ ഉടുപ്പിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന നഴ്സസ്, അവരുടെ ചിലരുടെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ നൊമ്പരം ഉണ്ടാവും, അല്ലാത്ത വിഷമം ഉണ്ടാവും, ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ ഈ പെരുമാറ്റത്തിൽ വലിയൊരു കാര്യമുണ്ട്. ഡോക്ടർമാരുടെ പെരുമാറ്റത്തിൽ, നഴ്സുമാരുടെ പെരുമാറ്റത്തിൽ, അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റത്തിൽ അവർ വേണ്ട പരിചരണവും സ്നേഹവും കാരുണ്യവുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ മരുന്നില്ലാതെ തന്നെ ചിലപ്പോൾ രോഗം മാറും. മരുന്നിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒന്ന് ചിരിക്കാൻ മറക്കുന്ന നഴ്സന്മാരെ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ആശുപത്രി അധികാരികളെ കാണാറുണ്ട്. അപ്പോൾ ചിരിക്കുകയും പുഞ്ചിരിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ തന്നെ രോഗിക്ക് ഒരു പരിധിവരെയൊക്കെ ആശ്വാസം ലഭിക്കും. അതില്ലെങ്കിലോ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ആധുനിക സൗകര്യങ്ങളുണ്ട്, എന്ത് വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളുണ്ട്, എ സി ഉണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഈ പെരുമാറ്റം, ഈ സ്നേഹം, ഈ കാരുണ്യം, നല്ല രീതിയിലുള്ള ശുശ്രൂഷ, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു ആശുപത്രി പൂർണ്ണമാകത്തുള്ളൂ. രോഗികൾക്ക് തൃപ്തി ഉണ്ടാകും, രോഗികൾക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. അതിൽ പല കാരണങ്ങളുണ്ട്. പലപ്പോഴും എന്തുകൊണ്ട് ഈ നഴ്സുമാർ അസ്വസ്ഥരാകുന്നു, കുറേ രോഗികൾക്ക് ഒന്ന് രണ്ട് നഴ്സുമാരെ കാണത്തുള്ളൂ, അപ്പോൾ അവരാകെ അസ്വസ്ഥരാകും. വീട്ടിലെ പ്രശ്നങ്ങൾ കാണും, ആശുപത്രിയിൽ വന്നാലോ ജോലി തിരക്ക്, നിൽക്കാനോ ഇരിക്കാനോ ഒന്നും സമയം കിട്ടില്ല, ഓടി നടക്കണം, അങ്ങനെയൊക്കെയുള്ള തിരക്കുകളുണ്ട്. അപ്പോൾ ഒരു അനുവാദമുണ്ട് ഇതിനകത്ത്, ഇത്ര രോഗികൾക്ക് ഇത്ര നഴ്സസ് എന്നുള്ളൊരു അനുവാദം, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രി ആ അനുവാദം പാലിക്കപ്പെടുന്നുണ്ടോ? കുറേ രോഗികൾക്ക് ഒന്ന് രണ്ട് നഴ്സുമാരായാൽ വലിയ പ്രയാസമായിരിക്കും, അവർക്ക് സമയം കിട്ടില്ല. ഇവരെയൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ അവർ അസ്വസ്ഥരാകും, ദേഷ്യപ്പെടും, അവർ ഇറിറ്റേറ്റഡ് ആകും. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും ലാഭത്തിൻ്റെ ഒരു കണക്ക് പുസ്തകത്തിൽ കുറച്ച് പേരെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിച്ചാലാണ് ലാഭം കൂടുന്നത്. അപ്പോൾ ലാഭം ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മൂല്യച്യുതി സംഭവിക്കും. അവിടെയാണ് ജനം വലയുന്നത്, രോഗികൾ വലയുന്നത്. ആശുപത്രി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും രോഗികൾ പെരുമാറുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ കരുതലുണ്ടാവും. ഫാർമസിയിലായിക്കോട്ടെ, ക്യാൻറ്റീനിലായിക്കോട്ടെ, ലാബിലായിക്കോട്ടെ, എല്ലായിടത്തും എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ, സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ, എല്ലായിടത്തും ഈ നല്ല പെരുമാറ്റം, ഒരു പരിചരണം, കരുതൽ, ഇതെല്ലാം വലിയ മാറ്റങ്ങൾ രോഗിയിലുണ്ടാക്കും. ആ രോഗിയുടെ വേദന കുറച്ച് കുറയ്ക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്ന ചില ആശുപത്രികൾ ചെല്ലുമ്പോൾ ആ പെരുമാറ്റം വല്ലാതെ വേദനിപ്പിക്കും. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അയ്യോ ഇവിടെ ഇതാണ് പ്രശ്നം, ഇവരെന്താണ് ഇത്രയും മുഖം വീർപ്പിക്കുന്നത്, ഇവരെന്തിനാണ് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്, ഇവർക്ക് എന്തുകൊണ്ടൊന്ന് പുഞ്ചിരിച്ച് നമ്മളോട് സംസാരിച്ചുകൂടാ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ ഈ കഥ എന്നെ അത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി, അതൊന്ന് പങ്കുവെക്കുകയായിരുന്നു ഈ അവസരത്തിൽ. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇന്നത്തെ കഥാസാഗരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. നന്ദി, നമസ്കാരം. തൽക്കാലം വിട ചൊല്ലുന്നു ബോണി.
2: കമ്മ്യൂണിറ്റി റേഡിയോ മെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത്

0: സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: Greetings time.
5: നമസ്കാരം എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം 9 മണി വരെ ഞാൻ ഫ്ലോമിനിയാണ്. വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അതുപോലെ ആശംസകൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
6: ഹലോ
5: ഹലോ
6: ഗുഡ് മോർണിംഗ് ഫിലോമിന.
5: ഗുഡ് മോർണിംഗ്.
6: ഞാൻ ശങ്കരാശ്വരയുടെ കാര്യസ്ഥ ചന്ദ്രൻ.
5: പറഞ്ഞോളേട്ടാ.
6: എന്റെ ഭാര്യയുടെ ജന്മദിനമാണ് ഇന്ന്. ഭാര്യയുടെ പേര് അംബിക.
5: അംബിക.
6: അപ്പൊ ഞാൻ എന്റെ ആശംസ അറിയിക്കാൻ പോകുന്നു. എന്റെ പ്രിയതമയ്ക്ക് എന്റെയും എന്റെ മക്കളുടെയും 1000 ജന്മദിനാശംസകൾ നേരുന്നു.
5: ഓക്കെ, അപ്പോൾ അംബിക ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
6: ഓക്കെ, താങ്ക് യു.
5: ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
7: ഹലോ
5: ഹലോ നമസ്കാരം.
7: നമസ്കാരം.
5: പറഞ്ഞോളൂ ചേച്ചി.
7: എന്റെ മോടെ ബർത്ത്ഡേ ആണ്. എന്റെ മോക്ക് 1000 ജന്മദിന ആശംസകൾ.
5: മോളുടെ പേരെന്താണ്?
7: മോടെ പേര് മിഥുല മോഹൻ.
5: എന്താണ്?
7: മിഥുല മോഹൻ.
5: മിഥുല.
7: ആ
5: ഓക്കെ. അപ്പോൾ മിഥുല മോഹന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിന ആശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111.
8: ഹലോ
5: ഹലോ
8: ഗുഡ് മോർണിംഗ് ആൻഡി.
5: ഗുഡ് മോർണിംഗ്.
8: എന്റെ അപ്പാപ്പന്റെ ബർത്ത്ഡേ 31st ജൂലൈ.
5: അപ്പാപ്പന്റെ പേരെന്താണ്?
8: ശശീദ്.
5: മോൻ ആശംസ അറിയിക്കുന്നുണ്ടോ? പറഞ്ഞോളൂ.
8: ഹാപ്പി ബർത്ത്ഡേ അപ്പാപ്പൻ.
5: ഓക്കെ, അപ്പോൾ ശശിധരൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കുന്നതാണ്. ടെക്സ്റ്റൈം വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0301-1111. അതുപോലെ 9 മണി വരെ നമുക്ക് ആശംസകൾ വിളിച്ചറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ 8:50 ഒരു ആശംസകൾ മെസ്സിലൂടെ അയക്കുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: എന്റെ പേര് വിജി എന്നാണ്.
0: എന്താണ്?
1: വിജിമോൻ.
0: വിജിമോൻ,
1: അതെ.
0: ആ, പറഞ്ഞോളേട്ടാ, ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
1: എന്റെ ഒരു കൂട്ടുകാരൻ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യന്റെ ബർത്ത്ഡേ. സാബു എന്നാണ് പേര്, ചാത്തന്നൂരുള്ള. അയാൾക്കൊരു ആശംസ.
0: ഓക്കെ, ചേട്ടൻ അറിയിക്കുന്നുണ്ടോ?
1: ഓ,
0: ചേട്ടൻ പറയുന്നുണ്ടോ കൂട്ടുകാരന് വേണ്ടി?
1: കൂട്ടുകാരനുണ്ട്, ഞാൻ പറയോ? എനിക്ക് നല്ലൊരു പാട്ടും കൂടെ വെച്ചായിരുന്നു.
0: ഓക്കെ, അപ്പോൾ സാബു ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്കത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം.
3: ഹലോ
0: ഹലോ,
3: എന്റെ മോന്റെ ബർത്ത്ഡേ ആണെന്ന്.
0: ആ,
3: പേര് ആദർശ്.
0: ആദർശ്, ഹലോ
3: ഹലോ
0: ഹലോ, പറഞ്ഞോളൂ ചേച്ചി.
3: ആദർശ് കൊട്ടത്താനത്ത് മോന്റെ ബർത്ത്ഡേ ആണ്.
0: ആശംസ അറിയിക്കുന്നുണ്ടോ?
3: ആ, അറിയിക്കുന്നുണ്ട്.
0: പറഞ്ഞോളൂ
3: മോനെ. അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ. അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, അപ്പോൾ ആദർശിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ ടെക്സ്റ്റൈം വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. 9 മണിവരെ നമ്മുടെ സമയം. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റുപറഞ്ഞത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311. ഹലോ,
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
3: നാളെ മോളുടെ ബർത്ത്ഡേ അല്ലേ?
2: അതെ.
3: അപ്പം അമ്മ നാളെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അമ്മ മോൾക്ക് ബർത്ത്ഡേ ആശംസ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞുകൊള്ളുന്നു. അതിനോടൊപ്പം ആയുധ ആരോഗ്യ സൗഖ്യവും ഈശോ തരുമാറാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു.
2: ഓക്കെ, താങ്ക് യു. വിളിച്ചറിയിച്ചതിൽ വളരെ സന്തോഷം. ഇങ്ങനെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണല്ലേ.
3: എനിക്ക് നിങ്ങളെയൊക്കെ അല്ലേ ഉള്ളു ഓർക്കാൻ.
2: ഓക്കെ അമ്മ, സന്തോഷം വിളിച്ചതിൽ. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. ഹലോ
4: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
4: പറഞ്ഞു വിളിച്ചി. ഞാൻ എന്റെ ചേട്ടന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ധനുജ എന്നാണ് പേര്.
2: ധനുജ.
4: ധനുജ. ആ, മോക്ക് 1000 കുഞ്ഞമ്മയുടെ ജന്മദിനാശംസകൾ നേരുന്നു.
2: ഓക്കെ, അപ്പോൾ ധനുജയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് പോവാം. ഹായ് ഫിലോമിന, ഞാൻ സഞ്ജന സജിൻ ഉളിയക്കോവിൽ നിന്നും. എൻ്റെ അപ്പച്ചിയുടെ മോൾ പവിത്രയുടെ ബർത്ത്ഡേയാണ്. ഹാപ്പി ബർത്ത്ഡേ പവി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പവിത്ര എന്ന പവിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മങ്ങാട് നിന്നും ശ്രീജയാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും എന്റെയും ആശംസകൾ നേരുന്നു. അതുപോലെ നാളെയും പിറന്നാളും വാർഷികവും ആഘോഷിക്കുന്നവർക്ക് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീജ ചേച്ചിയാണ്. അടുത്തൊരു മെസ്സേജ്, നമ്മുടെ റേഡിയോയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേശീയ പ്രക്ഷേപണ ദിനാശംസകൾ. ഫിലോമിനയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ട് സ്നേഹം നിറച്ച 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നൂർജഹാൻ ചേച്ചിയായിരുന്നു ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: സമയം 8:59 അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും ഇന്ന് ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: ഇപ്പോൾ സമയം 9:00.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
3: രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കെടുതി, ശക്തി പ്രാപിച്ച സ്വാതന്ത്ര്യ സമരം, അരക്ഷിതമായ തിരുവിതാംകൂർ, പട്ടിണിക്കാലം, എന്ത് ചെയ്യണമെന്നും എങ്ങോട്ട് പോകണമെന്നും അറിയാതെയുള്ള അലച്ചിലായിരുന്നു. വീട്ടിൽ ആഹാരത്തിനുള്ള വക പോലും ഇല്ലാത്ത സ്ഥിതിയായപ്പോഴാണ് കേശവദേവ് യാത്ര തിരിക്കുന്നത്. ഏതാനും ചെറുകഥകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പുസ്തകം വിൽക്കണം, പണം കണ്ടെത്തണം എന്നതായിരുന്നു ലക്ഷ്യം. കൊല്ലം നഗരത്തിലെത്തിയ കേശവദേവ് പലർക്കും പുസ്തകം നൽകിയെങ്കിലും പണം കിട്ടിയില്ല. കൊല്ലത്തെ തൊഴിലാളി സംഘടനയായ കൊയിലോൺ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ ഓഫീസിലാണ് ഒടുവിൽ അഭയം കിട്ടിയത്. എൻ ശ്രീകണ്ഠൻ നായർ പ്രസിഡന്റും ടി കെ ദിവാകരൻ സെക്രട്ടറിയുമായ സംഘടനയുടെ ഓഫീസ് ചിന്നക്കടയിൽ PDAകളുടെ മുകളിലുള്ള ചെറിയ മുറിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരു ഡെസ്കും 2 ബെഞ്ചും 2 കസേരയും പരിമിതമായ സൗകര്യം. മുറിയുടെ മുൻവശത്ത് വിശാലമായൊരു വരാന്ത. രാത്രി ഇവിടെ കഴിച്ചുകൂട്ടാൻ തീർച്ചപ്പെടുത്തി. ടി കെ ദിവാകരൻ തൊഴിലാളി പ്രവർത്തനത്തിനായി പുറത്തു പോയിരുന്നു. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കുമായി ഓരോ ഗ്ലാസ് ചായ മാത്രമാണ് കേശവദേവ് കഴിച്ചിരുന്നത്. സന്ധ്യയായപ്പോൾ അതുവരെ ഒപ്പമുണ്ടായിരുന്ന ആൾക്കാർ ഒരു റാന്തൽ വിളക്ക് അവിടെ കത്തിച്ചു വെച്ചിട്ട് പുറത്തേക്ക് പോയി. റിക്ഷയും കാളവണ്ടിയും ബസ്സും ലോറിയും കാറും യാത്രക്കാരും തൊട്ടപ്പുറമുള്ള റെയിൽവേ സ്റ്റേഷനും വണ്ടികൾ വരുന്നതും പോകുന്നതും എല്ലാം കേശവദേവ് ആ വരാന്തലിരുന്ന് കണ്ടു. ഒരു റിക്ഷാ വണ്ടിയും റിക്ഷാക്കാരനും കേശവദേവിന്റെ കണ്ണിൽപ്പെട്ടു. അയാൾ റിക്ഷയുടെ ചവിട്ടുപടിയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റു, റിക്ഷ കയ്യിലെടുത്തു പിറകോട്ട് തള്ളി മുന്നോട്ട് ആഞ്ഞു വലിച്ചു പോകാനുള്ള ചടലമായ തയ്യാറെടുപ്പിനിടെ പിറകിൽ നിന്നിരുന്ന ഒരു പെൺകുട്ടിയെ തട്ടി. അവൾ ഓടയിലേക്ക് തെറിച്ചു വീണു. അവളുടെ കയ്യിലെ കടലാസ് പൊതികളും കുപ്പിയും ചിതറി. അവൾ കരഞ്ഞു. വീണതിനേക്കാൾ വേദന അത്താഴത്തിനുള്ള വകയെല്ലാം പോയതിനായിരുന്നു. റിക്ഷാക്കാരൻ പെൺകുട്ടിയെ പൊക്കിയെടുത്ത് ദേഹത്ത് പറ്റിയ അഴുക്കുവെള്ളം തുടച്ച് അവളെ ആശ്വസിപ്പിച്ചു. മടിയിൽ നിന്ന് കാശെടുത്ത് അവൾക്ക് നൽകി. റിക്ഷയും വലിച്ചുകൊണ്ട് അയാൾ ഓടിപ്പോയി. പെൺകുട്ടിയും പോയി. ആ സംഭവം കേശവദേവിന്റെ മനസ്സിൽ കഥയായി പരിണമിക്കുകയായിരുന്നു. റിക്ഷാക്കാരൻ പപ്പു എന്നും പെൺകുട്ടിക്ക് ലക്ഷ്മി എന്നും കേശവദേവ് പേര് നൽകി. പിറ്റേ ദിവസം രാവിലെ യൂണിയൻ ഓഫീസിലെ മുറിയിലിരുന്ന് കേശവദേവ് എഴുതി ഓടയിൽ നിന്ന് എന്ന നോവൽ. പിന്നീട് KS സേതുമാധവൻ അതേ പേരിൽ സിനിമയാക്കിയിട്ടുമുണ്ട്.

ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി.

0: presented by Dr. Thomas William and Nimisha Biju John.
1: Hello friends, welcome to Word of the Day. Today's word is
2: factitive. Factitive.
1: Factitive is spelled as F A C T I T I V E.
2: This is an adjective. It means having a sense of causing a result and taking a compliment as an object. For example, he appointed me captain. മലയാളത്തിൽ ഒരു ക്രിയയുടെ ഫലം കൊണ്ടുവരിക, ഒരു വസ്തുവിന് പുറമെ ഒരു പൂരകം എടുക്കുക എന്നീ അർത്ഥങ്ങളുണ്ട്. ഉദാഹരണം, അദ്ദേഹം എന്നെ ക്യാപ്റ്റനായി നിയമിച്ചു.
1: താങ്ക് യു ഓൾ.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ, കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9847198471.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ കുട്ടി ഗസ്റ്റ് ആരാധ്യയാണ്. ആരാധ്യയുടെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഹായ് ആരാധ്യ.
1: ഹായ് അങ്കൾ.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഒന്നുമില്ല.
0: ഒരു വിശേഷങ്ങളും ഇല്ല?
1: ഉണ്ട്.
0: എന്ത് വിശേഷം?
1: ഇന്നിവിടെ വരാൻ പറ്റിയല്ലോ.
0: ഓ, അത് ഭയങ്കര വിശേഷമാണല്ലേ. വരാനും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുള്ളത് വലിയ വിശേഷം തന്നെയാണ് അല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ആരാധ്യ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഫോർത്തിലെ.
0: ഫോർത്തിലാണ് അല്ലേ. ഫോർത്തുമായിട്ട് ഇങ്ങനെ യുദ്ധത്തിലാണ് ഇപ്പം അല്ലേ. ആ, ഏത് സ്കൂളാ പഠിക്കുന്നേ?
1: MSc.
0: MES അല്ലേ, അതാണോ? MES ലാണ്. എന്റെ എന്താണ് ഫുൾ നെയിം? എന്താണ്?
1: MES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.
0: ഓക്കെ, MES ആണ് എന്റെ പേരല്ലേ. ഓക്കെ, എവിടെയാണ് സ്കൂള്?
1: കണ്ടച്ചറ.
0: കണ്ടച്ചറയിലാണോ? എങ്ങനെയുണ്ട് സ്കൂളൊക്കെ?
1: സ്കൂള്
0: കൊള്ളാം. ഓക്കെ, പഠിത്തവും കാര്യങ്ങളും സ്കൂളിലെ വിശേഷങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, എന്തെങ്ങനെയുണ്ട്?
1: എന്തായാലും നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്.
0: നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും അല്ലേ. ഇപ്പൊ നേരത്തെ അങ്ങനെ പണി കൊടുത്തോ?
1: ഇല്ല.
0: അല്ല, നമ്മുടെ സാറിനൊരു പണി കൊടുത്തട്ടെ, മോശമായിരുന്നു. ആ, ഇപ്പൊ എന്തായാലും ഒന്നാണ്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതൊക്കെ തോന്നിയിരിക്കും അല്ലേ. അങ്ങനെയാണോ? ആ, അങ്ങനെയാണോ?
1: അല്ല
0: അല്ല, നല്ല പഠിപ്പിക്കും അല്ലേ. അപ്പം ഒരുപാട് നല്ല സുഹൃത്തുക്കളൊക്കെ കാണും അല്ലേ, ടീച്ചേഴ്സ്, സുഹൃത്തുക്കള്. എങ്ങനെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ?
1: കൂട്ടുകാരുടെ
0: കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കും. അപ്പൊ നമ്മുടെ സ്കൂളിൽ കളിച്ചും ചിരിച്ചും
1: നടക്കാം.
0: പഠിക്കും. ക്ലാസ്സിലൊക്കെ നല്ല ഫസ്റ്റ് ആണോ?
1: അല്ല, ഫസ്റ്റ് അല്ല, എല്ലാരും ഫസ്റ്റ് അല്ല, അപ്പൊ ചിലതെല്ലാം തെറ്റും.
0: ഓ, കൊച്ചു എന്ത് സത്യസന്ധപരമായിട്ടാ പറയുന്നത് അല്ലേ. വളരെ ഞാൻ ഓപ്പൺ ആയിട്ട് അങ്ങ് പറയാ, എന്തിനാ നമ്മള് നന്നായി പഠിക്കുന്നൊക്കെ പറയുന്നത്? അങ്ങനൊന്നും വേണ്ട അല്ലേ. നമ്മള് അത് കുഴപ്പമില്ലാണ്ട് പോന്ന് എല്ലാ ചിലതിനൊക്കെ തോക്കും അല്ലേ, സ്വാഭാവികം. നമ്മള് എന്നും പറഞ്ഞ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. തോറ്റ പക്ഷേ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മള് സ്കോർ ചെയ്യണ്ടേ? ആ, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യണം. അതൊക്കെ അങ്ങനൊക്കെ തയ്യാറെടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, പിന്നെ വീട്ടില് വിശേഷങ്ങളൊക്കെ പറയൂ. വീട്ടില് അച്ഛൻ അമ്മ എന്തൊക്കെ എന്ത് ചെയ്യുന്നു? എന്തുവാ, എനിക്കറിയത്തില്ല.
1: അച്ഛന് ജോലി ചെയ്യുന്ന.
0: അച്ഛൻ ജോലി ചെയ്യുന്ന എവിടെ?
1: ഗൾഫില്.
0: ഗൾഫിലാണോ? ഓക്കെ. അമ്മ?
1: അമ്മ എന്തുവാ, വീട്ടില.
0: എല്ലാത്തിലും എന്തു എന്തോന്ന് ചോദിക്കുന്നത്, എന്റെ അടുത്ത് ചോദിക്കുന്നത്, എനിക്കൊന്നും അറിയത്തില്ല. അമ്മ?
1: അമ്മ വീട്ടിൽ ജോലി.
0: അമ്മ വീട്ടിൽ ജോലി ചെയ്യുന്നല്ലേ. ഇതിലെ ഏറ്റവും വലിയ ജോലി ഏതാ?
1: രണ്ടും വലിയ ജോലി തന്നെ.
0: ആണോ? രണ്ടാമത്തെ പറഞ്ഞ ജോലി
1: അമ്മയുടെ.
0: അതാ, അതെന്താ, അത് വലിയ ജോലിയല്ലേ?
1: അതൊരു വലിയ ജോലിയാ. വീട്ടു ജോലിയെല്ലാം വലിയല്ലേ.
0: വീട്ടു ജോലിയൊരു വലിയാണ്. സഹായിക്കാറുണ്ടോ അമ്മയൊക്കെ? എന്തൊക്കെ ചെയ്യും?
1: തൂക്കും, പാത്രം കഴുകും, പിന്നെ അവിടെ എല്ലാം തുടയ്ക്കും, പിന്നെ പൂജാമുറി വൃത്താക്കും.
0: ആ, വിടിക്കി. നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഇതിനൊക്കെ സമയം എപ്പോഴാണ്? സ്കൂളിൽ പോണ്ടേ?
1: അല്ല, എന്തുവാ, അവധി ദിവസങ്ങളിൽ ഞാൻ കിട്ടുമ്പോ തൂത്ത് കൊടുക്കും.
0: അവധി ദിവസങ്ങളിൽ നമ്മള് മാക്സിമം നമ്മള് വീട്ടില് അല്ലേ.
1: പിന്നെ അമ്മയ്ക്ക് വയ്യാത്തപ്പോഴും ജോലിയെല്ലാം ചെയ്യും.
0: ചെയ്യും. സ്കൂളിൽ പോകുന്ന സമയത്താണ് അമ്മയ്ക്ക് വയ്യാതെ എന്ത് ചെയ്യും?
1: അപ്പൊ ഞാൻ വൈകിട്ട് വന്നിട്ട് ജോലി ചെയ്യും.
0: അപ്പൊ ഉച്ചക്ക് ചോറൊക്കെ?
1: ചോറൊക്കെ ഞാൻ അച്ചാമ്മയുണ്ടല്ലോ.
0: ഓ, അച്ചാമ്മയുണ്ടല്ലേ. അപ്പൊ അച്ചാമ്മയുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അച്ചാമ്മ സഹായിക്കൊക്കെ ചെയ്യും അല്ലേ. അച്ഛ എന്തോ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നെ അച്ചാമ്മയാണോ?
1: അല്ല, രാവിലെ കാപ്പിയിൽ ഉണ്ടാക്കി തന്നെ അച്ചാമ്മയെന്ന്.
0: അതാ ഞാൻ ചോദിച്ചത് കേട്ടോ. രാവിലെ അച്ചാമ്മയില് കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നെ. ആ, ഓക്കെ. പിന്നെ ഉച്ചക്ക് ഭക്ഷണം കൊണ്ടുപോകും അതോ അവിടെ ഉണ്ടോ?
1: കൊണ്ടുപോകും.
0: കൊണ്ടുപോകും. ഓക്കെ, പിന്നെ വൈകിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ പരിപാടി?
1: ഇനി വീട്ടിൽ വന്ന് വൈകിട്ടാകുമ്പോ കളിക്കാൻ പോകും, കുറച്ചുനേരം ടി വി കാണും, പിന്നെ റൂമിൽ പോയി എല്ലാം കളിക്കും.
0: പഠിത്തമില്ല ചുരുക്കി പറഞ്ഞ?
1: പഠിത്തമെല്ലാം ഉണ്ട്.
0: അതെപ്പോഴാ?
1: അത് രാത്രിയില്ലേ.
0: അത് രാത്രിയില്ല അല്ലേ. ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ തന്നെ ഏകദേശം ഒരു സന്ധ്യ സമയമൊക്കെ ആയി വരും, രാത്രിയായി വരും. പിന്നെപ്പോഴാ ഇതിനൊക്കെ സമയം?
1: അല്ല, അത് എന്താ, ട്യൂഷൻ എല്ലാം പോയിട്ട് വരുമ്പോ ഒരു 5 മണിക്ക് വരുമ്പം പിന്നെ അത് കുറച്ചേരം ടി വി കണ്ടിട്ട് കുറച്ചേരം പഠിക്കും.
0: ടി വി കണ്ടിട്ട് കുറച്ചേരം പഠിക്കും. പഠിച്ചിട്ട്
1: കഴിക്കും.
0: കഴിക്കും. കഴിച്ചിട്ട് വരുമ്പോ പിന്നെ
1: കിടക്കും.
0: കിടന്നോറങ്ങും അല്ലേ. പിന്നെ ടി വി കാണലൊന്നും ഇല്ല.
1: അമ്മ പാത്രം കഴുകുന്നതല്ലേ, ടി വി ആണ്.
0: അപ്പൊ ടി വി ഉണ്ട് അല്ലേ. ഓക്കെ, ഈ പാത്രം കഴുകുന്നത് എത്ര മണിക്കാ?
1: അതൊരു ഞങ്ങള് ചെലപ്പോ 8 മണിക്ക് പഠിച്ചിരും, അല്ലെങ്കി 9 മണിക്ക്. എന്താ, 10 മണി കഴിച്ചിട്ട് പിന്നെ 11 മണിക്ക് പാത്രം തരും.
0: അപ്പൊ ശരിക്ക് പറഞ്ഞ
1: ചെലപ്പം
0: രാത്രി വരെ പിന്നെ അങ്ങോട്ട് ടി വി ആണല്ലേ.
1: പഠിച്ചു കഴിഞ്ഞിട്ട്
0: അത് അത് രണ്ടും വേണമല്ലോ. എത്ര മണിക്ക് എഴുന്നേക്കാം ഇപ്പൊ രാവിലെ?
1: രാവിലെ ഒരു 7 മണിക്ക്.
0: 7 മണിക്ക് എഴുന്നേക്കും അല്ലേ? ആരും വിളിച്ച് തള്ളി ഉടനടി ഉടനടി സ്കൂളിൽ പോണ്ടേ എന്നൊക്കെ പറഞ്ഞാണോ അത് തലതാരം അറിഞ്ഞെഴുന്നേക്കോ?
1: അല്ല, അമ്മ വിളിക്കൂ. അല്ലെങ്കിൽ എനിക്ക് അലാരം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല.
0: അതെന്ത്? എത്ര അരോചകത്വമാണ് ഈ അലാറം?
1: അല്ല, അത് എനിക്ക് എന്റെ ചെവി കേൾക്കാൻ പറ്റത്തില്ല.
0: ചെവിക്ക് എന്ത് പറ്റി? അയ്യോ, അലാറം ചെവി കേൾക്കാൻ പറ്റുന്നില്ല. ഹെഡ്ഫോൺ വെച്ചിട്ടാണ്?
1: അമ്മേ ചേച്ചിക്ക് കേൾക്കാം, പക്ഷെ എനിക്ക് ഞാൻ നല്ല ഉറക്കമായിരിക്കും.
0: അപ്പൊ ഈ സ്കൂളിൽ പോകുന്ന സമയം നമുക്ക് നല്ല ഉറക്കം വരുന്നത്?
1: ആ, ചെലപ്പോരില്ല. 6 മണിക്ക് അമ്മേ ചേച്ചി വിളിച്ചോണത്തും.
0: അല്ല, മിക്കവാറും ഈ രാവിലെയാണ് നല്ല ഉറക്കം വരുന്നത് അല്ലേ? കാര്യം എങ്ങനെ ഉറങ്ങാം ആ സമയത്ത്? ഉറക്കം വരായിരിക്കും 11-12 മണിക്കെങ്കിലും ഉറങ്ങുന്നേ അല്ലേ? ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് അതുകൊണ്ട് നമ്മള് കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ?
1: പിന്നെ സ്കൂളിൽ എന്താ ഇരിക്കുമ്പോഴും ചിലപ്പോ ഉറക്കം വരും.
0: ഉറക്കം വരും. അപ്പൊ പിന്നെ ഒരു കാര്യം, അലാറല്ലേ കേൾക്കാതെ ഉള്ളു. അപ്പൊ ഏതെങ്കിലും ഒരു ഷോക്ക് എന്തെങ്കിലും നമ്മുടെ ദേഹത്ത് കടിപ്പിച്ചിരുന്നാ മതി. രാത്രി സ്വിച്ച് ഇടാൻ പറഞ്ഞാൽ രാവിലെ അത് ഒരു പെട്ടെന്ന് ഒരു ചാടിയാ കിടന്നിട്ടുള്ളൂ. അലാറല്ലേ കേൾക്കാൻ പറ്റാത്തുള്ളൂ.
1: അല്ല, അതെങ്ങനെ വെക്കാനാ?
0: അതൊരു കമ്പി കണക്ട് ചെയ്ത് വെച്ചിരുന്നാ പോരെയോ? അപ്പൊ ഇവരോട് ഇവരുടെ ചാടി എഴുന്നേക്കത്തില്ലേ? കാണാനും കേൾക്കാനും അല്ലേ പറ്റാതുള്ളൂ. അപ്പൊ എനിതേ ഉള്ളു മാർഗം അല്ലേ? ആരെ മുമ്പ് എഴുന്നേക്കുന്നേ, ചേച്ചിയോ അനിയത്തിയോ?
1: ചെലപ്പോ ഞാൻ എഴുന്നേക്കും, ചെലപ്പോ അമ്മ ചേച്ചിയായിരുന്നു, ചെലപ്പോ ഞങ്ങൾ എന്റെ ഒരുമിച്ച്
0: എഴുന്നേക്കുന്നല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിലെങ്ങനെ അടിയൊക്കെ കൂടാറുണ്ടോ ചേച്ചി ആട്ടൊക്കെ? എന്തിനാ അടി കൂടുന്നേ?
1: അല്ല, അത് ഞങ്ങള് എന്തുവാ അമ്മ ചേച്ചി എന്തുവാ എന്റെ സാധനങ്ങളെല്ലാം എടുക്കുന്നതിനോ അതിനെല്ലാം ഞാൻ വരക്കണം.
0: നമ്മുടെ സാധനം ചേച്ചി എടുത്തുണ്ടോ?
1: ആ, ചെലപ്പോ ഞാൻ കൊടുക്കും.
0: ആ, അറിഞ്ഞു കൊടുക്കും. നമ്മൾ അറിഞ്ഞു കൊടുക്കും ചേച്ചിക്ക്. ഈ അറിയാതെ എടുക്കുമ്പോഴാണ്
1: പ്രശ്നം
0: ഉണ്ടാവുന്നത് അല്ലേ?
1: ചോദിച്ചാൽ കൊടുക്കുമല്ലോ. എന്നാലും
0: നമ്മള് ചോദിച്ചാ കൊടുക്കുമല്ലോ. പിന്നെ ഈ അറിയാതെ എടുക്കാൻ വരുന്ന ചേച്ചി, അതെന്താ ചേച്ചി ഇങ്ങനെ കാണിക്കുന്നത്? ചേച്ചി ചോദിച്ചിട്ടുണ്ടോ?
1: ഇല്ല.
0: നേരെ അങ്ങ് തല്ലുവിടുകയാണോ അതോ അമ്മയടുത്ത് ഒന്ന് പരാതി പറയൂ?
1: അമ്മയടുത്ത് പറഞ്ഞിട്ട് അടി കൊടുത്തിട്ട് അമ്മയടുത്ത് പറയും.
0: ആ, പിന്നെ അല്ല, അമ്മയുടെ കാളി കൊടുക്കണത് സ്പോട്ടിലാണ് കൊടുത്തു വെക്കുക അല്ലേ? എന്നിട്ട് പോയി പരാതി പറയുക. അത് അമ്മ എന്ത് ചെയ്യ?
1: അമ്മയപ്പം എന്തോ ഇരിക്കോ പാത്രം കഴുകുകയോ എല്ലാം ചെയ്തിരിക്കും.
0: ഇരിക്കുകയോ പാത്രം കഴുകുകയോ ചെയ്യും.
1: ചിലപ്പോ പാത്രം കഴുകി ജോലിയെല്ലാം തീർത്തിട്ട് കുറച്ചേരി ഇരിക്കത്തില്ലേ,
0: അപ്പഴായിരിക്കും. അന്നേരം അമ്മയടുത്ത് പറയത്തില്ലേ?
1: പറയും.
0: പറയുമ്പോ അമ്മയൊന്നും ചെയ്യത്തില്ലേ?
1: അമ്മ വരക്കുറഞ്ഞ് എന്തോ നല്ല അടി വരുമ്പം അടിക്കും.
0: ആ, അടി ഇങ്ങനെ മൂത്തു വരണം അല്ലേ? അടിയുടെ പവർ കൂടിക്കൂടി വരുമ്പോ അമ്മ ഇടപെടും. ആ, അതാണ് സത്യം അല്ലേ? അമ്മയ്ക്ക് അങ്ങനെ അടിക്കാൻ പറ്റും. അമ്മയുടെ
1: വയക്ക് പറയും. പക്ഷേ ഫസ്റ്റ്
0: അടങ്ങിരി അടങ്ങിരി എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ അടങ്ങിയിരിക്കോ?
1: പിന്നെ അമ്മ ചേച്ചി ഇങ്ങോട്ട് വരക്കണ്ടാക്കി വരുമ്പോ തിരിച്ചു പറയും.
0: തിരിച്ചു പറയും. ഓ, അത് ശരി. അങ്ങനെ സോൾവ് ആവും. പിന്നെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ഇഷ്ടമാരാണ് അച്ഛനും അമ്മയും?
1: രണ്ടുപേരെ എനിക്ക് ഒരേതാണ്.
0: ഏറ്റവും കൂടുതൽ ഇഷ്ടമാരാണ്?
1: അല്ല സാറേ, എനിക്ക് രണ്ടുപേരെ ഒരേതാണ്.
0: എന്നാലും ഒരുപാട് ഇഷ്ടം. ഒരു മനസ്സിനുള്ളിലുള്ള ഒരുപാട് ഇഷ്ടമുള്ള ആരെങ്കിലും ഒരാൾ കാണത്തില്ലേ?
1: അച്ഛനും അമ്മയും ഒരേതാണ്.
0: എനിക്ക് ഉറപ്പിച്ച് ഇല്ലേ? ചില കുട്ടികളൊക്കെ പറയുന്നു എനിക്ക് അച്ഛനെയാണ് ഇഷ്ടം, ചിലപ്പോ അമ്മയാണ് ഇഷ്ടം, ചിലപ്പം അമ്മാമയാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ പറയത്തില്ലേ? അങ്ങനെയൊന്നും നമുക്ക് എല്ലാരും ഒരുപോലെയാണ്.
1: എനിക്ക് എല്ലാരും,
0: നമ്മൾ എല്ലാരും ഒരേ പോണ കാണുന്നല്ലേ. സ്കൂളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്? സ്കൂളിൽ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ഉണ്ടോ?
1: ഉണ്ട്.
0: ആരാണ്?
1: ഒരു കുറച്ചുപേരുണ്ട്.
0: ആരാണ്?
1: വേദ, ആവണി, നക്ഷത്ര, അന്ന, ദേവപ്രിയ, അഞ്ചുപേരുണ്ട്.
0: അഞ്ചുപേരുണ്ട്. ഇപ്പം ആരാധ്യയോട് ഞാൻ ചോദിക്കുകയാണ്, ആരാധ്യയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആട്ട് ആരാധ്യ കൂട്ടണമെങ്കിൽ ആ കുട്ടികൾ എങ്ങനെയുള്ളവരായിരിക്കണം, ഏത് സ്വഭാവക്കാരായിരിക്കണം, എങ്ങനെയാണ് അവരുടെ ആ ഒരു പോസിറ്റീവ് കണ്ടെത്തുന്നത്? എങ്ങനെയാണ്
1: അവര് നല്ലോണം സ്നേഹത്തോടെ പെരുമാറണം?
0: എങ്ങനെ സ്നേഹത്തോടെ പെരുമാറണം?
1: എന്ത്, ഒരാളെ സഹായിക്കണം.
0: എങ്ങനെ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ?
1: ആ, സഹായിച്ചിട്ടുണ്ട്.
0: എങ്ങനെ സഹായിച്ചു?
1: എന്റെ കൈയെല്ലാം ഒടിഞ്ഞപ്പോ എനിക്ക്
0: ഒടിഞ്ഞോ?
1: അന്ന് ഒടിഞ്ഞായിരുന്നു.
0: ഓക്കെ.
1: അപ്പം എനിക്ക് വാരി തന്ന അവരാ.
0: ഓ, സ്കൂളിൽ പോയപ്പോ?
1: ആ, പിന്നെ അവര് മറിഞ്ഞു വീണാലും അവളെ കൈ മുറിഞ്ഞാലും ചെലപ്പോ ഞാൻ വാരി കൊടുക്കും.
0: ഓ, എനിക്ക് വയ്യ. വാരി കൊടുപ്പ് സ്നേഹമാണല്ലേ?
1: അല്ല, അത് മാത്രല്ല, എന്നെ സഹായിക്കുകയും ചെയ്യും.
0: എങ്ങനെ സഹായിക്കും? കോപ്പി അടിക്കാനോ?
1: അല്ല,
0: പിന്നെ
1: എന്നെ എന്താ, ഞാൻ വീണാലും എന്റെ കൂടെ കളിക്കാനും എല്ലാം അവരെന്റെ കൂടെ ഉണ്ട്. ടോയ്ലറ്റിൽ പോകാൻ എല്ലാത്തിനും എന്റെ കൂടെ വരും.
0: ആണോ? ഓ, അവൾ കളിക്കാനും വരും, നമ്മൾ നമ്മളോട് മറിഞ്ഞു വീഴും.
1: അല്ലല്ല, എന്നെ എഴുന്നേപ്പിക്കും.
0: എഴുന്നേപ്പിക്കും. ഓക്കെ ഓക്കെ.
1: എന്നിട്ട് ഞാൻ ഒരു ദിവസം തലയിറങ്ങി വീണ്.
0: അയ്യോ.
1: എന്റെ ഒരു കൂട്ടുകാരി കരഞ്ഞായിരുന്നു.
0: ഓ, അപ്പൊ പിന്നെ അത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായി. എനിക്ക് വയ്യ. ഓഹ്, ഈ സൗഹൃദങ്ങൾക്ക് ഇങ്ങനൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഇപ്പോഴും ഉണ്ടോ ആ ഒരു കണക്ഷനൊക്കെ?
1: ആ, ഞങ്ങൾ എന്തായാലും ചിലപ്പോ എല്ലാം അടി ഉണ്ടാക്കും. പിന്നെ ഞങ്ങള്
0: അടിയില്ലെങ്കിൽ എന്ത് രസമാ? അടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേണം സ്നേഹത്തിന്.
1: അന്ന് തന്നെ ഞങ്ങള് കൂട്ടാവും.
0: അത് ചുമ്മാ ഒരു ആ ഒരു പവറിൽ നമ്മൾ അറിയാതെ നമ്മളങ്ങ് അടിച്ചു പോകുന്നേ, കൈ അങ്ങ് അവരുടെ ദേഹത്ത് വീണ് പോകുന്നതാ?
1: അല്ല, ഞങ്ങൾ ഞങ്ങള് എന്തിങ്ങനെ വല്ലോത്തിനും അടി ഉണ്ടാക്കും. ഞങ്ങള് അടി ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങ്
0: കൂട്ടായും.
1: പിന്നെ പറ്റിയില്ലെങ്കിൽ നാളെ പിരിയും. നാളെ പിരിയല്ലേ, നാളെ കൂട്ടാവും.
0: കൂട്ടാവും അല്ലേ. എന്തായാലും ആ ഒരു പിണക്കത്തിന് ആയുസ് കുറവാ അല്ലേ, കുഞ്ഞായുസേ ഉള്ളൂ. ഇണക്കത്തിനാണ് കൂടുതൽ ആയുസ്. ഓക്കെ, നിങ്ങൾ ഈ മൂന്ന് കൂട്ടുകാർ ഒരു ക്ലാസ്സിലാണോ
1: പഠിക്കുന്നത്?
0: അഞ്ചുപേര് ഒരു ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അതിലാരാണ് ഏറ്റവും ബെസ്റ്റ് പഠിക്കുന്നത്?
1: ബെസ്റ്റ് ആയിട്ട് അവരെല്ലാരും പഠിക്കും.
0: പിന്നെ നമ്മളെന്താ?
1: ഞാനും പഠിക്കും. ചിലപ്പോ എല്ലാവർക്കും തെറ്റും, ചിലതല്ല
0: നമുക്കും
1: തെറ്റും.
0: അപ്പൊ സുഹൃത്തുക്കൾ എല്ലാരും അതും ഒരുപോലാണ് ഷെയർ ചെയ്യുന്നത് ആ കാര്യത്തിൽ.
1: ചിലപ്പോ എനിക്ക് ടെസ്റ്റ് പേപ്പറിനെ അറിയത്തില്ലെങ്കിൽ അവളെ എനിക്ക് പറഞ്ഞു തരും, ചിലതല്ല.
0: ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചു, കോപ്പിയുടെ കാര്യം. അതിപ്പോ യാഥാർത്ഥ്യമായി
1: ചെറുതായിട്ട് പറഞ്ഞു
0: പറഞ്ഞുതരും അല്ലേ. ഓക്കെ, അപ്പൊ ആ കൂട്ടുകാരികളൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കും, കാരണം പറയണച്ചെന്ന് കേട്ടോ. അവരും കേക്കട്ടെ കൂട്ടുകാരിയൊക്കെ ഇത്രയും ആത്മാർത്ഥമായിട്ട് ആരാധ്യ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരും അറിയട്ടെ. അപ്പൊ സ്കൂളിൽ മാത്രമല്ലല്ലോ ഇപ്പം ആരാധ്യ കൂട്ടുകാരുടെ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ എത്ര ആൾക്കാരാണ് ഈ കേൾക്കുന്നത് ആ കൂട്ടുകാർ കാര്യങ്ങളൊക്കെ, എത്ര പേരാ കേൾക്കാൻ പോണത് അല്ലേ. അപ്പൊ ആരാധ്യ സ്നേഹത്തിന്റെ ആ ഒരു എന്താ ആ ഒരു വ്യാപ്തി ഇപ്പം മൊത്തം പരക്കാൻ പോവാ കേട്ടോ. എന്തായാലും ഇനി ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക് അല്ലേ. നാലല്ലേ, എത്ര ക്ലാസ് ഉണ്ട് അവിടെ?
1: അവിടെ ഏഴുപേരുണ്ട്.
0: ഏഴുപേരുണ്ട്. അപ്പൊ ഏഴ് കഴിഞ്ഞിട്ടുള്ള കാര്യം
1: വേറെ സ്കൂളിലോട്ട്.
0: അപ്പൊ എന്ത് ചെയ്യും?
1: അപ്പം എന്താ, ഫ്രണ്ട്സിന്റെ അമ്മമാരുണ്ട്, ഒരു ഫ്രണ്ട്സ് ഉണ്ട്
0: ഞങ്ങൾക്ക്.
1: അല്ല, രണ്ടുപേരുണ്ട് ഫ്രണ്ട്സ്, വേദേ നക്ഷത്ര. എന്റെ അമ്മയ്ക്ക് അറിയാന്നേ അവരെ അമ്മയെ. അങ്ങനെ ഞങ്ങൾ ഒരേ സ്കൂളിലാക്കാന്ന് പറയുന്നു. വേദ എങ്ങോട്ടാന്ന് അറിയത്തില്ല, നക്ഷത്ര ആലുമുട്ടിലോട്ടാ.
0: ഓക്കേ ഓക്കേ, നക്ഷത്ര ആലുമുട്ടിലോട്ടാ ഇപ്പഴേ പറഞ്ഞു. ഇപ്പൊ എവിടെ പോകാനാണ് ആഗ്രഹം?
1: എനിക്ക് എന്താ, ഏത് സ്കൂളായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കേ
0: ഇഷ്ട ഭക്ഷണം എന്താണ്?
1: എനിക്ക് എല്ലാ ഭക്ഷണം ഇഷ്ടം.
0: കൂടുതൽ ഇഷ്ടം എന്താണ്?
1: എല്ലാം ഉണ്ട്. അപ്പൊ എന്നത്തെ ഏത് പറയണോന്ന് അറിയത്തില്ല.
0: എന്നാലും ഓർമ്മങ്കിലും പറ.
1: മസാല ദോശ അല്ല, നെയ് റോസ്റ്റ്.
0: നെയ് റോസ്റ്റ് ഇഷ്ടമാണ് അല്ലേ. പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാറുണ്ടോ?
1: ആ ചെലപ്പോ അല്ല.
0: കറങ്ങാനൊക്കെ പോകാറുണ്ടോ? എവിടൊക്കെ പോകും?
1: പാർക്കിലും ബീച്ചിലും അവിടെ എല്ലാം. പിന്നെ കസിൻസിന്റെ വീട്ടിലും അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ വീട്ടിലെല്ലാം
0: എല്ലായിടത്തും പോകും. ഓക്കെ ഓക്കെ, അപ്പം ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണ് കാര്യം ചുരുക്കി പറഞ്ഞാല്, സ്കൂളിലും പുറത്തും ഒക്കെ അല്ലേ. ഇപ്പം നാലാം ക്ലാസ് ഒക്കെ പഠിച്ചു, ഇംഗ്ലീഷ് മീഡിയം അല്ലേ. ഇംഗ്ലീഷ് മീഡിയം ആണ്. അപ്പൊ അഞ്ചാം ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ പറഞ്ഞല്ലോ, അഞ്ചു പേരുണ്ടെന്ന്. ഇവരൊക്കെ നമുക്ക് ഈ അഞ്ചാം ക്ലാസ്സിലോട്ട് എത്തിയില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഒരുമിച്ച് കൂടാൻ പറ്റിയില്ലെങ്കിൽ ഫോൺ കോൾ ചെയ്യും, എന്നാലേ ബന്ധം നിലനിർത്തും അല്ലേ. ഇതും കഴിഞ്ഞ് നമ്മൾ പഠിച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച സ്കൂൾ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് കോളേജ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് പുറത്തിറങ്ങുമ്പോൾ ഈ കൂട്ടുകാരൊക്കെ നമ്മൾ വലുതായി കാണും അല്ലേ. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്തായിരിക്കും? ആരാധ്യയ്ക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്തായിരിക്കും?
1: അവരെല്ലാം കണ്ട് എന്തെല്ലാം പറഞ്ഞ് കറങ്ങാനെല്ലാം പോയിട്ട്
0: അതിങ്ങനെ കാണാതെ കാണുമ്പോ എന്തായിരിക്കും ഫീലിങ്? അങ്ങനെ ഫീലിങ്സ് എല്ലാം ഉണ്ടോ?
1: ഇല്ല,
0: ഒന്നുമില്ല. പണ്ട് എന്റെ ബെസ് വീട്ടുകാരി അല്ലായിരുന്നു
1: അങ്ങനെ
0: അതൊക്കെ പറയും അല്ലേ. ആ ഒരു നിമിഷം ഭയങ്കരമാണ് അല്ലേ. ഓക്കെ, ആരാധ്യയ്ക്ക് സങ്കടം വരാറുണ്ടോ? എന്തിനാ?
1: ഞങ്ങൾ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാര് പോകുമ്പോഴും
0: എവിടെ പോകുമ്പോ
1: എന്തുവാ വേറെ സ്കൂളിലോട്ട് പോത്തില്ല. അങ്ങനെ പോകുമ്പോഴും പിന്നെ കൂട്ടുകാരികൾ പോകുമ്പോഴെല്ലാം ചില വിഷമം വരും ചിലപ്പോ. പിന്നെ വഴക്ക്
0: പറയുമ്പോഴും
1: അമ്മയച്ഛനും അങ്ങനെ പറയുമ്പോഴും പിന്നെ ആ അമ്മയച്ഛനും എന്തുവാ അച്ഛൻ ഗൾഫിൽ പോയാലും വിഷമം വരും.
0: അച്ഛൻ ഗൾഫിൽ ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും വിഷമം ഉണ്ട് അല്ലയോ. സാധാരണ മനുഷ്യ സ്വാഭാവികമായിട്ട് വരുന്ന വിഷമങ്ങളൊക്കെ ആരാധ്യയ്ക്ക് ഉണ്ട് അല്ലേ. കരയാറുണ്ടോ?
1: ഉണ്ട്.
0: ഓക്കെ ഓക്കെ, അച്ഛനും അമ്മയും എങ്ങനെയാണ്? ഭയങ്കര സ്നേഹം പറഞ്ഞല്ലോ.
1: സ്നേഹമുണ്ട്.
0: അല്ല, സ്നേഹമാണല്ലോ. അപ്പൊ അച്ഛനും അമ്മയും എപ്പോഴെങ്കിലും മിസ്സായാലും എന്താ ചെയ്യാ? മിസ് ചെയ്യേണ്ടി വന്നാല് അവരിപ്പോ എവിടെയെങ്കിലും ദൂര യാത്രയൊക്കെ പോവാന്ന് വെച്ചോ. അപ്പൊ അച്ഛൻ ഓൾറെഡി ഗൾഫിലാണ്, അപ്പൊ അമ്മയ്ക്ക് ഒരു ജോലിയൊക്കെ കിട്ടി കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ആരാധ്യയുടെ അവസ്ഥ എന്തായിരിക്കും?
1: എനിക്ക് എന്താ ചിലപ്പോഴെല്ലാം വിഷമം വരും.
0: ചിലപ്പോഴൊക്കെ വരത്തുള്ളൂ, അല്ലാതെ ആത്മാർത്ഥമുള്ള വിഷമമൊന്നും വരാറില്ല.
1: എന്തായാലും രാത്രി കിടക്കുമ്പോഴും എന്തുവാ വൈകിട്ട് എല്ലാം നിക്കുമ്പോ വിഷമം വരും.
0: വൈകിട്ട് നിക്കുമ്പോഴും വിഷമം വരും, കിടക്കുമ്പോഴും നിക്കുമ്പോഴും വിഷമം വരും.
1: അല്ല, കിടക്കത്തില്ലേ രാത്രി?
0: കിടക്കോ, എനിക്കറിഞ്ഞൂടാ.
1: അപ്പം അമ്മയെ ഓർമ്മ വരും.
0: അപ്പഴേ അമ്മ ഓർമ്മ വരുത്തുള്ളൂ. ഓർമ്മയിൽ മാത്രമായിട്ട് ഒതുങ്ങി അമ്മ അന്നേരം.
1: പിന്നെ എല്ലാം എപ്പോഴും അമ്മയും അച്ഛനെയും ഓർമ്മ വരും.
0: അത് പിന്നെ ഓർത്തേ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഏക സമ്പാദ്യമാണ് അവര് അല്ലേ. അപ്പൊ അവരെ നമ്മളെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ.
1: ഇല്ല
0: ഇല്ല, അവരടിച്ച പോലും
1: ഇല്ല.
0: അടിച്ചാലൊക്കെ ഓർക്കൂല. ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് സ്കൂളില്?
1: എനിക്കൊരു ടീച്ചർ ഉണ്ട്, എന്തുവാ ക്ലാസ് മിസ്. എന്താ ടീച്ചറിനെ ഇഷ്ടാ?
0: പേരില്ലേ
1: ബെൻസി ടീച്ചറെ.
0: ബെൻസി ടീച്ചർ. ഇനി മറ്റു ടീച്ചർമാർക്കൊക്കെ കേൾക്കാൻ വിഷമാവോ?
1: പിന്നെ വേറെ ടീച്ചർമാരും ഉണ്ട്. എനിക്ക് എല്ലാ ടീച്ചർമാരും ഇഷ്ടം. എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനി ടീച്ചറിനെ.
0: ബെൻസി ടീച്ചർ അല്ലേ? അപ്പം
1: ആണ് എന്റെ സിനി ടീച്ചറിനെ ബെൻസി ടീച്ചറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം.
0: പഠിപ്പിക്കുന്നുണ്ടോ രണ്ടുപേരും? അല്ല, ആരാധി പാടത്തില്ലേ? ആരാധിയുടെ ഒരു രണ്ടു നാലോ ഒരു അല്ലേ നമുക്കത് കേട്ട പോകുന്നത് വൈൻഡപ്പ് ചെയ്താലോ.
1: എത്ര വരെയാണ്?
0: മൂന്നാലോ ഒരു പാടിക്കോ.
1: എത്ര പാട്ട് വേണം?
0: അവർ മൂന്നാലോ ഒരു പാടിക്കോ. അറിയാവുന്ന ഒരു പാട്ട് പാടിക്കും.
1: ഏതെങ്കിലും പാട്ട് വരെയോ?
0: പാടിക്കും.
1: ഓക്കെ. ടി ബഫ്.

0: ഓക്കെ, അതുപോലെ പഠിച്ച് വളർന്ന് ആരാവാനാണ് ആഗ്രഹം?
1: ഡോക്ടർ.
0: ഡോക്ടർ ആവാനാണ് ആഗ്രഹം.
1: ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തോ വേറെ ആവും.
0: അതെന്തായാലും ഉറപ്പാണ്, നമ്മൾ എന്തെങ്കിലും ഒന്നും ആവും അല്ലേ.
1: അപ്പൊ
0: എന്തായാലും നല്ലൊരു ഡോക്ടർ ആവട്ടെ കേട്ടോ. നല്ല ഡോക്ടർ ആവണം, നല്ല ചികിത്സിച്ച് എല്ലാവരും നല്ല രീതിയിൽ ചികിത്സിച്ച് അസുഖമൊക്കെ ഭേദമാക്കി, ഏറ്റവും വലിയ പുണ്യമാണല്ലോ അത്. എന്തായാലും അങ്ങനെ ഭവിക്കട്ടെ. ഒപ്പം നല്ലൊരു കലാകാരിയുമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കെ,
1: അപ്പൊ
0: ഓൾ ദി ബെസ്റ്റ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ വിശിഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ കൊല്ലത്തെ MLA അതുപോലെ തന്നെ വനിതാ ശിശു വികസന തൊഴിൽ മൃഗസംരക്ഷണം ക്ഷീര സംരക്ഷണം എല്ലാത്തിനും കൂടി ചേർത്തുള്ള മന്ത്രിയും കൂടിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മാഡം. ബന്ധുകൃഷ്ണ മാഡം അവർക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തോളും. സ്വാഗതം മാഡം.
5: നമസ്കാരം.
4: ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ.
5: എന്തൊക്കെ? ഞാൻ ബന്ധുകൃഷ്ണ, കേരള തൊഴിൽ വനിതാ ശിശുക്ഷേമ മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രിയാണ്. റേഡിയോ ബെൻസിയറിലെ പ്രിയപ്പെട്ടവരോട് വീണ്ടും സംസാരിക്കാൻ അവസരം കിട്ടുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ കൊല്ലംകാരോട് ഏറ്റവും ഹൃദ്യമായി സംസാരിക്കാൻ കഴിയുന്ന ഒരിടം കൂടിയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് റേഡിയോ ബെൻസിഗർ. ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു.
4: മാഡം, ഒരുപാട് യാത്രകളിലും ഒരുപാട് കഠിന പ്രയത്നങ്ങൾ ഒടുവിലാണ് MLA ആയി, അപ്പൊ തന്നെ മന്ത്രിയായി. ഈ ഒരു മുഹൂർത്തത്തിന് എങ്ങനെ കാണുന്നു?
5: ഒരുപാട് സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ട്. പൊതുജനങ്ങൾക്കിടയിൽ 10 ആണ്ടുകൾ വിദ്യാർത്ഥി യുവജന വനിതാ രംഗത്ത് പ്രവർത്തിച്ച് പൊതുമണ്ഡലത്തിലും പ്രവർത്തിച്ച അനുഭവങ്ങൾ കൂട്ടായുള്ളപ്പോൾ കൊല്ലത്തെ പ്രിയപ്പെട്ടവർ ചേർത്ത് നിർത്തി. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന മന്ത്രിസഭയിൽ അവസരം കിട്ടിയത്. ഏറെ സന്തോഷത്തോടെയും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി നിറവേറ്റുവാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇപ്പോൾ.
4: നമുക്ക് സ്ത്രീ സംരക്ഷണം ഒക്കെ ഉണ്ട്, വനിതാ ശിശു വികസന സംരക്ഷണം, അതിൽ വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് വനിതാ ശിശു വികസനത്തിന്റെ അതുപോലെ തന്നെ ഈ വനിതാ കമ്മീഷന്റെ ഒക്കെ ഇടപെടുകൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
5: ശരിയാണ്, സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ പലപ്പോഴും അത് പൂർണ്ണമായി നടപ്പിലാക്കുന്നില്ല, പൂർണ്ണമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ള പരാതി പലയിടത്തുനിന്നും വരാറുണ്ട്. നമുക്കൊക്കെയും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ പകുതിയിലേറെ കേരളത്തിൽ സ്ത്രീകളാണ്. സ്ത്രീ സാക്ഷരതയിലും തൊഴിൽ അവസരങ്ങളിലുമൊക്കെ കേരളം ഇപ്പോൾ രാജ്യത്തിന് മാതൃകയാണ്. എങ്കിൽ പോലും വർദ്ധിച്ചു വരുന്ന ഗാർഹിക പീഡനം നമ്മളെ അസ്വസ്ഥമാക്കുന്നു. ഗാർഹിക പീഡനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മാസവും ഒരു മരണം, ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുക ഗാർഹിക പീഡനത്തെ തുടർന്ന് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ കൊലയപ്പെടുന്നു, അങ്ങനെ ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ നിയമങ്ങളെ കർശനമായി നടപ്പിലാക്കണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ശക്തമായ നിയമ നടപടികളുമായി ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം നിയമ നടപടികൾ കൊണ്ട് മാത്രം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. നിയമം നടപ്പിലാക്കുന്നത് ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം മാത്രമാണ്. പക്ഷെ കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ നയം രൂപീകരിക്കുന്നതോടൊപ്പം ബോധവൽക്കരണം അടക്കമുള്ള എല്ലാ പഞ്ചായത്ത് തല വാർഡ് തല സമിതികളെ ജാഗ്രതാ സമിതികളെ ഒക്കെ ശക്തമാക്കി, അതുപോലെ നിയമവകുപ്പും ഒപ്പം ആഭ്യന്തര വകുപ്പും ഒക്കെയായി കൂടിച്ചേർന്ന് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലെടുക്കുക എന്ന ആത്മാർത്ഥമായ ശ്രമത്തിലാണ് കേരളത്തിലെ വനിതാ വികസന വകുപ്പ്.
4: അതുപോലെ തന്നെ കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ന്യൂസിലുമൊക്കെ. അപ്പൊ അത് ഒരു പരിധിവരെ നമുക്കൊന്ന് കുറയ്ക്കാനൊക്കെ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി സ്കൂൾ തലത്തിലും കുടുംബങ്ങളിലും ഒക്കെ ഈ ലൈംഗിക വിദ്യാഭ്യാസം നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യേണ്ടത്?
5: തീർച്ചയായും കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ഓരോ അക്രമങ്ങളും നമ്മുടെ കണ്ണിനെ നനയിപ്പിക്കുക. മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും നെഞ്ചുലയ്ക്കുന്ന വേദനയാണ് കുഞ്ഞുങ്ങൾ. പ്രത്യേകിച്ചും ഇപ്പൊ നെടുമ്പങ്ങാടത്ത് ഒന്നര വയസ്സുകാരനെ ക്രൂരമായി കൊല ചെയ്തതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴത് മാറിയിട്ടില്ല. അതിന്റെ വേദനയൊന്നും നമ്മളാരും മുക്തരായിട്ടില്ല. ഇത് വർദ്ധിച്ചു വരുന്നത് എവിടെയെല്ലാം എന്തെല്ലാം. ഒരു എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, പ്രസവിച്ച അമ്മ തന്നെയാണ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നത് എന്നുള്ള, എങ്ങനെ കഴിയുന്നു എന്ന് മനസ്സിലാകുന്നില്ല. അതടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ പറഞ്ഞതുപോലെ ശിശു വികസന വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ് നിരന്തരമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാണ്. ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നതടക്കം അവിടം തൊട്ട് തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ സ്കൂൾ മാത്രമല്ല, മുമ്പൊക്കെ നമ്മൾ എവിടെ സുരക്ഷിതമെന്ന് കരുതിയോ അവിടെ ഒന്നും ഇപ്പൊ സുരക്ഷിതമല്ല. സ്വന്തം അച്ഛനാണ് ഒരു കുഞ്ഞിന് ലോകത്തെ ഏറ്റവും വലുത്. അച്ഛന്റെ അടുത്താണ് ഈ ഏതൊരു കുഞ്ഞും ഏറ്റവും കൂടുതൽ. അച്ഛനാണ് ഹീറോ. നമ്മളടക്കമുള്ള വളർന്നു വന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സാണ്. പക്ഷെ ഏത് അച്ഛന്റെ അടുത്ത് ഇന്നിപ്പോ കുഞ്ഞിനെ നിർത്താൻ പറ്റുമെന്നുള്ള ആശങ്കയിലാണ് അമ്മ. പ്രസവിച്ച അമ്മയുടെ മടിത്തട്ടാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതം. ഏത് അമ്മയെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള സ്ഥിതിയിൽ കുറെ സ്ഥലത്തെങ്കിലും, എല്ലായിടത്തും അല്ലെങ്കിൽ പോലും നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല. അച്ഛനും മക്കൾക്ക് വേണ്ടി ഉരുകി ഉരുകി ഉരുകി സ്വയം ഉരുകി തീരുന്ന അച്ഛനമ്മമാരാണ് ഭൂരിപക്ഷവും നാട്ടിലുള്ളത്. പക്ഷെ ഒറ്റപ്പെട്ടത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. കുറെ അധികം കേസുകൾ അച്ഛനമ്മമാർ തന്നെ മക്കൾക്കെതിരെയുള്ള അതിക്രമ കുറ്റവാളികളാകുമ്പോൾ അവിടെയും നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ട കാര്യമാണ്. ഒരു കുഞ്ഞൊരു കുടുംബത്തിൽ ജനിച്ചാൽ ആ കുടുംബത്തിന് മാത്രം കുഞ്ഞല്ല, ആ കുഞ്ഞ് സമൂഹത്തിന്റെ കൂടിയാണ്, ഈ നാടിന്റെ കൂടിയാണ്. അതിന് സുരക്ഷിതമായി വളരുവാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടി സർക്കാർ ജാഗരൂകരായി തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യും. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ, വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തി കേന്ദ്രീകൃതമായി, ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ കൂടെ, ഒരു ആൺകുട്ടിയാണെങ്കിൽ അവൻ കൂടെ വളരുന്ന പഠിക്കുന്ന പെൺകുഞ്ഞിനെ, ഒരു സഹപാഠിയെ വ്യക്തിയായി കാണാൻ അവനെ പരിശീലിപ്പിക്കണം. ചിലയിടത്തെങ്കിലും സ്ത്രീയെ കേവലം ലൈംഗിക ഉപകരണമായി മാത്രം കാണുന്ന സാഹചര്യങ്ങളുണ്ട്. അത് മാറിയേ മതിയാവും. ചിന്താശേഷിയും മസ്തിഷ്കവും ഉള്ള വ്യക്തി തന്നെയാണ്, സ്വത്വബോധമുള്ള വ്യക്തി തന്നെയാണ് സ്ത്രീ. ആ ഒരു പാഠഭാഗം ഉൾക്കൊള്ളാൻ വേണ്ടി സ്കൂൾ തലം മുതൽ വിദ്യാഭ്യാസം നമ്മൾ ആരംഭിക്കണം. കൗൺസിലേഴ്സ് അടക്കമുള്ള ആളുകളെ കൂടി സഹായത്തിനായി ഉൾക്കൊള്ളണം. കുട്ടികളിൽ മാനസികമായ വൈകല്യങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ അപ്പോൾ തന്നെ സൈക്കോളജിക്കലായി അവരെ ട്രീറ്റ് ചെയ്ത് അത്തരം കാര്യം, അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ബിഹേവിയറൽ ബിൽഡിങ്ങിന്, അതിന് ക്യാരക്ടർ ഡെവലപ്പിങ്ങിന് അതിന് പറ്റുന്ന വിദ്യാഭ്യാസ കരിക്കുലം അടക്കം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഒക്കെയായി ചേർന്നുകൊണ്ട് അത്തരം കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാടും, അവിടെയും വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ട് അതിനെ കുറ്റവാളികളെ ശിക്ഷിച്ച് മാത്രം ഒരു സമൂഹം മുന്നോട്ട് പോകാൻ പരിഷ്കൃത സമൂഹത്തിന് കഴിയില്ല. കുറ്റകൃത്യങ്ങൾ പരമാവധി കുറയ്ക്കാൻ, ഇപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളിൽ കേരളത്തിലെ UDF സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് സീറോ ടോളറൻസ് ആണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും.
4: അതുപോലെ തന്നെ നമ്മൾ സംസ്ഥാനത്തെ അംഗൻവാടികളെല്ലാം ഡിജിറ്റൽ അംഗൻവാടികളാക്കാനുള്ള ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിലൂടെ കുട്ടികളിലെ പ്രാരംഭ വികസനം, അത് സാമൂഹ്യ ഒരു മാറ്റത്തിന് എങ്ങനെ സർക്കാർ പ്രതീക്ഷിക്കാം നമുക്ക്?
5: തീർച്ചയായും സാമൂഹ്യ, പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ ഭാവനയിലാണ് ഈ പറയുന്ന ICDS പ്രോജക്ടുകൾ ഇന്ത്യ രാജ്യത്ത് ആരംഭിച്ചത്. എത്രത്തോളം അർത്ഥവത്തായിരുന്നു, മൂല്യവത്തായാണ് അതെന്ന് നാം തിരിച്ചറിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നല്ല സാഹോദര്യത്തോടുകൂടി വളർത്തുവാനും അവർക്ക് പോഷകാഹാരം ലഭ്യമാക്കുവാനും അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാനുമാണ് ഈ അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത്. നിർഭാഗ്യവശാൽ നാളിതുവരെ ആയിട്ടും അംഗൻവാടികൾ പൂർണ്ണമായൊരു ഉയർച്ച, ഇപ്പോൾ ഇത്രയോ അംഗൻവാടി വാടക കെട്ടിടത്തിൽ കഴിയുന്നു, അതുപോലെ ഒട്ടും സ്മാർട്ട് അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്മാർട്ട് അംഗൻവാടികൾ വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അംഗൻവാടിയിൽ കുഞ്ഞിനെ കൊണ്ടിരുത്തിയിട്ട് അമ്മയും അച്ഛനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ വീട്ടിൽ പോകുമ്പോൾ, ഈ അടുത്ത സമയത്ത് എറണാകുളത്തൊരു സംഭവമുണ്ട്, ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന അടക്കമുള്ള സംഭവം, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശക്തമായ മാനദണ്ഡങ്ങൾ, ഒരു അംഗൻവാടി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് മാനദണ്ഡങ്ങൾ അടക്കം സർക്കാർ പുതിയതായിട്ട് നിലവിലുണ്ട്, പുതിയതായിട്ട് കൂടി ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇറക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പറഞ്ഞ പോലെ പോഷകാഹാരക്കുറവ് നമ്മുടെ സമൂഹത്തെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെ അഭിസംബോധനയുള്ള നടപടികൾ എടുക്കുന്നു. അംഗൻവാടി ജീവനക്കാർ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുകയാണ്. അവർക്കൊരു സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട് അവർ ആ സ്മാർട്ട് ഫോണിൽ പോഷൻ അഭിയാനിൽ അത് എല്ലാം എൻ്റർ ചെയ്താലേ ഇങ്ങോട്ടുള്ള അരിവിഹിതം അടക്കം വരികയുള്ളൂ, ബാക്കി സാധനങ്ങൾ കിട്ടുകയുള്ളൂ. ഇത്രയും നാളുകളായിട്ട് ഫോൺ നിശ്ചലമായിട്ട് ആരും ശ്രദ്ധിക്കാതിരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ ഗവൺമെൻറ് വന്നു, പുതിയ ഐപാഡുകൾ എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. അതങ്ങനെ ചെയ്തു കൊടുത്തേറെ കുട്ടികളുണ്ട്. ആ കുട്ടികളെ അപ്ഡേറ്റ് ചെയ്താലേ ഈ കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ വളരെ ത്വരിതഗതിയിൽ അംഗൻവാടികളെ സ്മാർട്ടാക്കിക്കൊണ്ട് അംഗൻവാടികളിലൂടെ കുട്ടികളുടെ വികാസം മാത്രമല്ല, അമ്മമാർ ഗർഭിണികളടക്കമുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അത്തരം കാര്യങ്ങൾ ഏറ്റവും ഗൗരവതരമായി കേരളത്തിലെ സർക്കാർ കാണുന്നു.
4: അതുപോലെ തന്നെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് തൂഫാൻ, ലഹരി വിരുദ്ധ പരിപാടി. ഇതെങ്ങനെയാണ് നമ്മൾ ഈ വനിതാ ശിശു വികസന വകുപ്പിലും സ്കൂളുകളിലൊക്കെ വിപുലീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്? എങ്ങനെയാണ്?
5: വളരെ നല്ല രീതിയിൽ അത് ചെയ്യണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ഈ ലഹരി മാഫിയ ലക്ഷ്യമിട്ടിരിക്കുന്നത്. വിശക്കുന്നവൻ്റെ മുമ്പിൽ അപ്പമായി ദൈവം വരുമെന്നൊക്കെ പറയുന്നത് പോലെ കുട്ടികളുടെ മുന്നിൽ മിഠായിയുടെ രൂപത്തിൽ ഒരു ലഹരി വരികയാണ്. ആരും അറിയത്തില്ല, ആരും അറിഞ്ഞുകൊണ്ടല്ല ലഹരിക്ക് അടിമയാണ്, വളരെ കുറച്ച് പേരെ അറിഞ്ഞുകൊണ്ട്. അപ്പോൾ അത്രത്തോളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിൽ കേരളം അമർന്നപ്പോഴാണ് പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. വലിയ ജനസ്നേഹി, ജനങ്ങൾ ഇത്രത്തോളം ഏറ്റെടുത്ത ഒരു സർക്കാർ പരിപാടി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് വനിതാ ശിശുക്ഷേമ വകുപ്പിനെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും നമുക്ക് വിലപ്പെട്ടത്. ആ കുഞ്ഞുങ്ങൾ ഈ ലഹരിയിൽ ഒന്നും പെടാതിരിക്കുവാൻ വേണ്ടി അവരുടെ ബോധവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഈ പറഞ്ഞതുപോലെ തൂഫാൻ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രചാരണ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണങ്ങൾ, ഇനി ഏതെങ്കിലും കുട്ടികളോ ആരെങ്കിലും ഇതിന് ഇരയായിട്ടുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് വിമുക്തമാക്കി കൊണ്ടുവരാനുള്ള നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും.
4: അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പല പരിപാടികളും ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ തൊഴിലിടങ്ങളിലൊക്കെ വനിതകൾ നേരിടുന്ന പല ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് കാണും. ചിലവർക്ക് വേതനം കുറവാണ്, ചിലവർക്ക് കിട്ടേണ്ട സ്വീകാര്യത കിട്ടുന്നില്ല. അപ്പം അങ്ങനെ വരുന്ന മേഖലയിലൊക്കെ എന്ത് ഇടപെടലുകളാണ് ഇപ്പം മാഡം പ്രതീക്ഷിച്ചു വരുന്നത്? എന്തൊക്കെയാണ് പ്ലാനിലുള്ളത്?
5: ശരിയാ, തൊഴിലിടങ്ങൾ തൊഴിലാളി സൗഹൃദവും പ്രത്യേകിച്ച് സ്ത്രീ സൗഹൃദവുമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരു ഡീസന്റ് ലൈഫിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ അടക്കം ഡിക്ലറേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡീസന്റ് ലൈഫ് ഇന്ത്യൻ ഭരണഘടനയെ അത് നമുക്ക് ഉറപ്പ് നൽകുന്നതാണ്. പക്ഷേ പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള നിയമമാണ്, മൗലിക അവകാശമാണ്. അതുപോലും പലയിടത്തായി പാലിക്കപ്പെടുന്നില്ല. കർശനമായ പരിശോധനകളും പരിഹാര നിർദ്ദേശങ്ങളുമായി വകുപ്പ് വളരെ ആക്റ്റീവായിട്ട് ഇപ്പം നിൽക്കുകയാണ്. പലയിടത്ത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആർ എം എസ് അവിടുത്തെ പോസ്റ്റ് ഓഫീസിന്റെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ അപ്പുറമുള്ള SBI ഓപ്പോസിറ്റ് ഉള്ള ഒരു വലിയ കെട്ടിടത്തിലേക്ക് മാറി. രണ്ടു മൂന്ന് കുട്ടികൾ എന്നെ വന്ന് കാണാൻ, അവരോട് ജോലി ചെയ്യുന്നു, കുറെ സ്ത്രീകൾ ജോലി ചെയ്യുന്നു, പെൺകുട്ടികൾ ജോലി ചെയ്യുന്നു, ശുചിയും മുറി പോലും ഇല്ല, ആകെ ഒരു ജെന്റ്സ് ടോയ്ലറ്റ് മാത്രമാണ് അവിടെയുള്ളത്. ഞാനത് ഫോണിൽ വിളിച്ച് അവരോട് പറഞ്ഞു, അത്യാവശ്യം സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യം ഒരുക്കണം, അത് എവിടെയായാലും മസ്റ്റാണ്. അത് അവിടെ ഫണ്ടില്ല, ഇവിടെ ഫണ്ടില്ല. ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് ഫണ്ടുണ്ട്, അടിസ്ഥാന കാര്യത്തിന് മാത്രം നമുക്ക് ഫണ്ടില്ല. സ്ത്രീ സൗഹൃദമായ ഒരു സമൂഹം ഒരു പരിഷ്കൃത സമൂഹമാണെന്ന് എപ്പോഴാണ് പറയുന്നത്? അവിടുത്തെ സ്ത്രീകൾ കൂടി സ്വസ്ഥവും സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ അവസരം കിട്ടുമ്പോഴില്ലേ? ഇപ്പൊ ജോലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ചെയ്യുന്നിടത്ത് ശുചിമുറി പോലും ഇല്ല എന്ന് പറയുമ്പോൾ, പിന്നെ ഞാൻ അവിടെ ചെന്നിരുന്ന ഹയർ ഓഫീസിന്റെ വിളിക്കുമ്പോൾ അവർക്കത് നിസ്സാരം. ഞാൻ പറഞ്ഞു, ഇത് അത് ചെയ്തേ മതി, ഇത് ചെയ്ത് ഒരു ഓഫീസ് പ്രവർത്തിക്കാൻ അടിയന്തരമായി വേണ്ടുന്ന ഇതൊക്കെ കൂടിയാണ്. അതുപോലെ പലയിടത്തും എൻ്റെയൊക്കെ ചെറുപ്പം, എൻ്റെ അമ്മ ഒരു കശുവണ്ടി തൊഴിലാളിയായിരുന്നു. അപ്പോൾ അമ്മ ജോലി എന്നേക്ക് 60 ദിവസം, ഞാൻ എന്നെ പ്രസവിച്ച 60 ദിവസം ഉള്ളപ്പോൾ എന്നെയും കൊണ്ട് പോയിന്ന് കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ 2 വയസ്സുവരെ വളർന്നത് തൊട്ടിപ്പുര എന്നാണ് പറയുന്നത്, കശുവണ്ടി ഫാക്ടറിയോട് അനുബന്ധിച്ച് കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ അന്നൊക്കെ എല്ലാ സ്ഥലത്തും ഏകദേശം ഇതുണ്ടായിരുന്നു, ഇപ്പം ഇതും കാണാനില്ല. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യുവതികൾ ജോലിക്ക് വന്ന ഒരു സമയം ഇത്, അവർക്ക് എല്ലാവർക്കും കുഞ്ഞാണ്. മാറ്റേണിറ്റി എന്ന് പറയുന്ന, മാതൃത്വം എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഉത്തരവാദിത്വം, തലമുറകൾക്കായി സ്ത്രീകൾ അല്ലെങ്കിൽ കുടുംബം അത്രയും ത്യാഗം ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇത്തരം കേരളത്തിൽ എല്ലായിടത്തും കൃഷികൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. ഒരു അമ്മയ്ക്ക് കുഞ്ഞ് സുരക്ഷിതമാണ് ഒരിടത്ത് ഉണ്ടെന്ന് അറിഞ്ഞാലേ സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട്, ക്വാളിറ്റേറ്റീവായിട്ടുള്ള എംപ്ലോയ്മെന്റ് നടക്കണമെങ്കിലും അത് ഉണ്ടായേ മതിയാവും. നിലവിൽ അതൊന്നുമില്ല. എവിടെയും ഉള്ള സൗകര്യ പരിമിതികൾക്കിടയിൽ ജോലി ചെയ്യൂ, അതല്ല ഇന്ന സൗകര്യം വേണമെന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ ഭീഷണി. ഇപ്പൊ നാട്ടിൽ മുഴുവൻ അതാണ്, അതൊന്നും നടക്കത്തില്ല. ബേസിക് മാനദണ്ഡമാണ്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യം എല്ലാ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് എല്ലാ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഉണ്ടാകണം. അതുപോലെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള 6 മാസം വരെ നിയമപരമായിട്ട് നമുക്കിപ്പം മെറ്റേണിറ്റി ലീവ് ഉണ്ട്. പല സ്വകാര്യ സ്ഥാപനങ്ങളും അത് കൊടുക്കത്തില്ല. അവരുടെ സൗകര്യം പോലെ 2 മാസം 3 മാസം ഒക്കെയാണ് കൊടുക്കുന്നത്. നിർബന്ധമായും മുഴുവൻ സ്ഥലത്തും അത് നടപ്പിലാക്കും. അതുപോലെ മാനുഷികമായ പരിഗണന എല്ലായിടത്തും തൊഴിലാളികൾക്ക് ലഭ്യമാകണം. എൻ്റെ മനസ്സിന് വേദനിക്കുന്ന ഒത്തിരി അസംഘടിത മേഖലകളുണ്ട്, ഗാർഹിക തൊഴിലാളികൾ. അവർക്ക് ആരാ, ഒരു നിയമവുമില്ല. ഒരു ഒരാളുടെ സ്വകാര്യ വീടാണ് ഗാർഹിക തൊഴിലാളികളുടെ തൊഴിൽ സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ ആ നിയമത്തിന്റെ നിർവചനത്തിൽ വരുന്നില്ല. പക്ഷെ ഒരു പുതിയ നിയമ നിർമ്മാണത്തിന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിന് കർശനമായ നിർദ്ദേശം നൽകി ഞങ്ങൾ എല്ലാവരോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഗിഗ് വർഗീസ്, നമ്മുടെ കുട്ടികളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുക, പോകുന്ന വഴിയിൽ ആക്സിഡന്റ് പറ്റിയാൽ ജോലി ചെയ്യുന്ന കുട്ടിയാ, പക്ഷെ ജോലി സംബന്ധമായ അതിനൊന്നുമില്ല. കാരണം അവര് അൺരജിസ്റ്റേർഡ് ആളുകൾ, എത്ര പേരുണ്ടെന്നോ ആരെവിടെ ജോലി ചെയ്യുന്നോ ആർക്കും അറിയില്ല, അവരുടെ കൂലിയെ കുറിച്ച് നിശ്ചയമില്ല. അതിനും ഗിഗ് വർഗേഴ്സിനും പെട്ടെന്ന് തന്നെ നിയമനിർമ്മാണം നടത്താനുള്ള ഡ്രാഫ്റ്റ് ഒക്കെ ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു. ഞങ്ങളുടെ ശ്രദ്ധയിലുള്ള, എന്റെ ശ്രദ്ധയിലുള്ള, സർക്കാരിന്റെ ശ്രദ്ധയിലുള്ള പരമാവധി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് നടത്തിയെടുക്കാം എന്നുള്ളതല്ല, പക്ഷെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ക്രിയാത്മകമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ.
4: പുതിയ ജോലി നയത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏതൊക്കെ മേഖലയിൽ എത്തിച്ചുവരാൻ പറ്റുമോ ആ മേഖലയിലെല്ലാം നമ്മൾ എത്തും.
5: അതിനൊരു പരിമിതിയുണ്ട്, കാരണം പുതിയ ലേബർ കോഡ് വന്നു. തൊഴിൽ പതിറ്റാണ്ടുകളായി 100 വർഷം, സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ ഈ രാജ്യത്ത് ഉണ്ടായിരുന്ന നിയമങ്ങൾ ഗുണപ്രദമായതുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യാനന്തരം തുടർന്നു. സ്വാതന്ത്ര്യാനന്തരം നിരവധിയായ നിയമങ്ങൾ ഉണ്ടായി, അതിന്റെയൊക്കെ പിൻബലത്തിലാണ് തൊഴിലാളികൾക്ക് അവകാശങ്ങൾ, ESI, പ്രൊവിഡന്റ് ഫണ്ട്, ബോണസ് ഇതൊക്കെ കിട്ടിയിരുന്നത്. അതൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായി ലേബർ കോഡ് വന്നു. അതുപോലെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചാൽ ചോദിക്കാൻ പറ്റാത്തവരെ ചില സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ എങ്കിലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കേരള സർക്കാർ ചട്ടങ്ങളൊക്കെ നടപ്പിലാക്കി അതിനെയൊക്കെ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
2: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
4: അതുപോലെ തന്നെ ഇപ്പം ഒരു വനിതയാണ്, അമ്മയാണ്, മന്ത്രിയാണ്, ഈ തൊഴിൽ ജീവിതവും അതുപോലെ തന്നെ കുടുംബജീവിതവും ഒക്കെ ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്?
5: അതിനെ കുറുക്കൊഴിയൊന്നുമില്ല, കഠിനാധ്വാനം തന്നെയുള്ളത്. ഒന്നിനു വേണ്ടി മറ്റൊന്ന് മാറ്റി വയ്ക്കാനാവില്ല. രണ്ടും ഉണ്ടായി, കുടുംബം ഓഫ്കോഴ്സ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആണ്. അപ്പോൾ അത് എനിക്ക് ചെറുപ്പം തൊട്ടേ ഇത് ശീലമാണ്. കാരണം ചെറുപ്പത്തിൽ അത് പഠനവും രാഷ്ട്രീയമായിരുന്നു. വളർന്നു വന്നപ്പോഴാണ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവുന്നത്. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ കുടുംബത്തിനൊരു ദോഷം വരുന്ന, അല്ലെങ്കിൽ എനിക്ക് അവരോടുള്ള കടമ, എൻ്റെ കുടുംബാംഗങ്ങളാണ്, ഇപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ അവരോടുള്ള കടമ, സഹോദരനുണ്ട്, സഹോദരൻ്റെ കുടുംബമുണ്ട്, ഭർത്താവ്, എൻ്റെ മകൻ, ഞങ്ങളുടെ മകന്, ഞങ്ങളുടെ കുടുംബം, ഭർത്താവിൻ്റെ ബന്ധുക്കൾ, അവരെല്ലാവരെയും നന്നായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല. പിന്നെ അതിന് പ്രശ്നമുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും ജോലി തിരക്ക് ഉണ്ടല്ലോ, എനിക്ക് ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ഈ കിടക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മോൻ ഭക്ഷണം കഴിച്ചില്ല, ഞാൻ അവന് ഭക്ഷണം കൊടുത്ത് അവൻ്റെ പാത്രം കഴിച്ചിട്ടേ പോയി കിടക്കുള്ളൂ. എൻ്റെ കുഞ്ഞ് ഇപ്പം 21 വയസ്സായി, എങ്കിൽ പോലും അവനൊരു ഡ്രസ്സ് ഊരി എപ്പോഴും സിസ്റ്റമാറ്റിക്കൊക്കെ വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ ചിലപ്പോഴൊക്കെ പിള്ളേർ അസ്വസ്ഥ കാണിക്കുമല്ലോ. അപ്പം ചിലപ്പോൾ ഡ്രസ്സ് ഊരി ഇടയിൽ വിട്ടേക്കായിരിക്കും. അത് ഞാനെടുത്ത് കഴുകാനുള്ളവരുടെ തിടിയും, അത് കഴുകാൻ കിടപ്പുണ്ടേ, അത് കഴുകാനായിട്ട് ഇടിയും. എന്താണെന്ന് വെച്ചാൽ എന്താണോ വീട്ടിൽ ചെല്ലുമ്പോൾ കാണും. ചിലപ്പം വീട്ടിൽ ചെല്ലുമ്പം എന്തെങ്കിലും ഇത്ര അഴുക്ക് തറയിൽ അഴുക്കുണ്ട്, അപ്പോഴും ഞാൻ തൂത്തിട്ട് എൻ്റെ കാര്യത്തിലേക്ക് പോയി. ചുരുക്കി പറഞ്ഞാൽ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റും. ഇപ്പം എവിടെയെങ്കിലും ഒരാഴ്ചത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ച ഭർത്താവിനും മകനും ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ഞാൻ പോകാറുള്ളൂ. അതെൻ്റെ ഒരു ശീലമാണ്. ഇപ്പം ആരും എന്നെ അടിച്ചേൽപ്പിക്കത്തില്ല. ഇപ്പം എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം എന്നോട് പരിഭവം ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടും. ഞാൻ എവിടെയെങ്കിലും ദൂരയാത്ര നാളെ ഉണ്ട്, ആ രാത്രി ഉറങ്ങത്തില്ല. കാരണം എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അടിക്കി എൻ്റെ ഈ തിരക്കുകൾ കഴിഞ്ഞ് പാതിരാത്രി ഞാൻ വീട്ടിൽ ചെല്ലാൻ. അപ്പോൾ ബാക്കി എല്ലാം ഒതുക്കി വെച്ചിട്ടേ പോകും. ഇതൊന്നും ചെയ്യേണ്ട, ഞാൻ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ നടക്കും, പക്ഷെ എനിക്ക് ചെയ്താലേ സമാധാനമുള്ളൂ. അപ്പോൾ കുറുക്കുവഴികളൊന്നുമില്ല, ആത്മാർത്ഥമായി. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്കൊരു സ്നേഹവും പരസ്പര വിശ്വാസവും തന്നെയാണ് എല്ലാ ബന്ധങ്ങളിൽ നിന്നുള്ള, അത് കുടുംബ ബന്ധങ്ങളായാലും സുഹൃദ് ബന്ധങ്ങളായാലും ഒക്കെ നിന്ന് അടിസ്ഥാനപരമായി അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ പരസ്പരം എല്ലാവരും വളരെ സഹകരണത്തോടെ മുന്നോട്ട് പോകുന്നു.
4: അതുപോലെ തന്നെ ഈ വിമർശനങ്ങളെ എങ്ങനെ നോക്കിക്കൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് ഈ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുന്നത്, വലിയൊരു വിജയം തന്നെയാണ്. വിമർശനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനെല്ലാത്തിനും പ്രതികരിക്കാറുണ്ടോ? അങ്ങനെ
5: ഇല്ല, നമ്മൾ ശ്രദ്ധിക്കും. ഒരു വിമർശനം വരുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നോ, നമ്മൾ അറിയാതെ എന്തെങ്കിലും തെറ്റ് വന്നോ, തിരുത്തേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, പരിഹരിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കും. ഒന്ന് ഭൂരിപക്ഷവും കാമ്പില്ലാത്ത വിമർശനം, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഭാവനാ സൃഷ്ടികളും അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോഴേ കളയും. ഇതൊന്നും നമ്മൾ മനസ്സിലേക്ക് വരും. കാരണം വ്യക്തിപരമായി ഞാൻ എന്ന വ്യക്തിയെ ഒന്ന് അടയാളപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ അത് അടിമുടി സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളൊരു ജീവിത വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും ഞാൻ പിന്തുടർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളെ ഇല്ലാക്കാതെ വെച്ചേ അപമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയല്ലാതെ അതൊന്നും എടുത്ത് മനസ്സിൽ പിടിക്കും. ഒരു കാര്യം എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു കാര്യം, എല്ലാ മനുഷ്യർക്കും നമ്മളെന്ന വ്യക്തി എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരാളായിരിക്കണമെന്ന്. ആരെ വേദനിപ്പിക്കരുത്, മിനിമം ആരെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കരുത്, ഉപദ്രവിക്കരുത് എന്നുള്ള നിലപാടാണുള്ളത്. അപ്പോ ചിലർക്ക് നമ്മൾ കൊടുക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് നമ്മളിങ്ങനെ ആക്ഷേപിക്കുമ്പോൾ സായുജ്യോടെ എന്തെങ്കിലും നിർവൃതി ആത്മനിർവൃതി കിട്ടുമായിരിക്കും. അത് അവരനുഭവിച്ചോട്ടെ, അത് അതതിന്റെ വഴിക്ക് പോകും. നമ്മളങ്ങനല്ല, നമ്മളെ അടുത്തറിയാവുന്നവർക്കറിയാം, ഈശ്വര ദൈവത്തെ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ ഈശ്വരനും അറിയാം, വേറൊന്നും കെയർ ചെയ്യാതിരിക്കാന്നുള്ളത്.
4: ഇനി ഒരു അടുത്ത 5 വർഷത്തിന് ശേഷം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ മാറ്റം എന്തായിരിക്കും?
5: ഒരുപാട് നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പഴയ കാലത്തേക്കാൾ എല്ലാവർക്കും ഉണ്ണാനുണ്ട്, ഉടുക്കാനുണ്ട്, സാമൂഹ്യ ജീവിതം വളരെ നന്നായി എന്നൊക്കെയാണ് നമ്മുടെ വിലയിരുത്തൽ. പക്ഷെ ഓരോ ദിവസവും നമ്മളെയൊക്കെ വന്ന് കാണുന്ന ആളുകളുടെ കണ്ണുനീരും കഥകളും എന്ന് പറയുന്നത് ഒരുപാട് മാറ്റം ഇനി സമൂഹത്തിൽ വരാനുണ്ട്. അത്യാവശ്യം നല്ലൊരു സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലാണെങ്കിലും ഒരു രോഗം വന്നാൽ അപ്പൊ തീരും അതിന്റെ വീടിന്റെ അടിത്തറ. അങ്ങനെ ഈ രോഗങ്ങൾ പല രീതിയിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടും തളർന്നുകൊണ്ടും ഇരിക്കുന്നു. എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ സ്ത്രീ എന്ന നിലയിൽ ആരുടെ ഔദാര്യം അല്ലാതെ സ്ത്രീകൾക്ക് സ്വാഭാവികമായി പകുതി അവസരങ്ങൾ കിട്ടുകയാണെന്നുള്ളതൊക്കെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണെങ്കിലും അതിലേക്കാണ് ഞാൻ വളരെ പ്രാധാന്യത്തോടെ ആഗ്രഹിക്കുന്നത്, എല്ലാ മനുഷ്യർക്കും സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം, ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ഉള്ള അത്യാവശ്യമുള്ള വലിയ രോഗബാധയൊന്നും ഇല്ലാതെ എല്ലാവരും ജീവിച്ചു പോകുന്ന ഒരു നല്ല കാലമാണ്. സ്വപ്നം കാണുന്ന എത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ല, ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു.
4: അതുപോലെ തന്നെ നമ്മുടെ മത്സ്യമേഖലയിലെ ജോലി ചെയ്യുന്ന സ്ത്രീകളും അമ്മമാരും ഉണ്ട്. അതുപോലെ ഉൾനാടൻ മത്സ്യമേഖലയില്, അതുപോലെ ആദിവാസി മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ പുതിയ തൊഴിൽ നയം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഇവരെയൊക്കെ നല്ല രീതിയിലുള്ള ഉൾപ്പെടുത്തലാണോ ഇവരുടെ ഭാഗത്തിരുന്നൊക്കെ ഉണ്ടായിട്ട്?
5: തീർച്ചയായും. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ സമൂഹം ചേർത്ത് നിർത്തേണ്ട ജനവിഭാഗമാണ് അവര്. കടലമ്മയുടെ മക്കളാണെന്ന് പറയും, കേരളത്തിന്റെ സ്വന്തം സൈന്യം എന്ന് പറയും, പക്ഷെ കാര്യത്തിൽ അവരെ അവഗണിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഈ സർക്കാർ അവരെ ചേർത്ത് നിർത്തുന്നത് പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ ബഡ്ജറ്റിൽ തന്നെ മണ്ണെണ്ണ സബ്സിഡി എടുത്ത് കളഞ്ഞിരുന്ന് തിരിച്ചു കൊണ്ടുവന്നതടക്കമുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണ്. അവര് ആദിവാസി വിഭാഗങ്ങളും ദുർബല വിഭാഗങ്ങളും എല്ലാവരും അവർക്കെല്ലാം നിലവിലുള്ള പദ്ധതികൾ, ഒരു കാര്യം ഞാൻ കൗതുകത്തോടെ പലപ്പോഴും ആശയത്തോടെ അതിലേറെ അമർഷത്തോടെ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ പറയുന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചാൽ ഫിഷർമാൻ ആയിട്ടുള്ള പുരുഷന്മാരുടെയും അതുപോലെ മത്സ്യം വിൽക്കുന്ന സ്ത്രീകളുടെയൊക്കെ ജീവിതത്തിന് വേണ്ടി കോടികൾ ചെലവഴിച്ചതിന്റെ കഥ പറയും. നമ്മൾ നാട്ടിൽ ചെന്ന് നോക്കി ഈ കോടിയൊക്കെ എങ്ങോട്ട് പോകുന്നു? അർഹരായവർ പലരും ഇപ്പൊ നമ്മുടെ കൊല്ലം കടപ്പുറത്ത് എന്നാൽ തന്നെ എത്തിയിട്ട് ഞാനിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ 2-3 ഭരണ വീടുകളിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു വീട്ടിലും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ്, ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. അഡ്രസ്സ് ചെയ്യാതെയാണ് ആളുകൾ കോടികൾ കണക്കുന്നത്. ആദിവാസി ഊരുകളിൽ പോയി നോക്കൂ, പോഷകാഹാരമില്ലാതെയും ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കാതെയും ഇപ്പോഴും കഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ എന്നാലും കേരളത്തിലെ സർക്കാരുകൾ ആദിവാസികൾക്ക് വേണ്ടി ചെലവാക്കിയ കോടികളുടെ കണക്ക് പറഞ്ഞെന്ന് കേട്ടാൽ നമുക്ക് തല ഇറങ്ങും. അത് അല്ല വേണ്ടുന്നത്. ഈ 1 രൂപ സർക്കാർ ചെലവാക്കിയാലും അത് ആ ബെനിഫിഷ്യറിയുടെ കയ്യിൽ എത്തുക എന്നതാണ് അതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങള് കേരള സർക്കാർ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നുണ്ട്.
4: അതുപോലെ തന്നെ നമ്മുടെ ഈ കൊല്ലത്തിൻ്റെ വികസനമാണല്ലോ. ഇപ്പം കൊല്ലത്തിൻ്റെ ഒരുപാട് പദ്ധതികൾ, കോർപ്പറേഷൻ്റെ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വനിതാ ശിശു വികസന വകുപ്പും ചേർന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്?
5: ഒരുപാട് കോൺട്രിബ്യൂഷൻ നമുക്ക് ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷമാണ് കളി എന്താ പറയുക, കുട്ടികൾക്ക് കുട്ടിക്കുപ്പായം എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ടാക്കി. ഈ ഹോമിലൊക്കെ കഴിയുന്ന കുട്ടികൾക്ക് വസ്ത്രങ്ങൾ കുറവാണ്, അതുകൊണ്ട് അത് പരമാവധി ആളുകളിൽ നിന്ന് അവിടെ ഒരു എല്ലാ പ്രധാനപ്പെട്ട കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഒരു അലമാര വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിച്ച് ആ കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഉപയോഗപ്രദമാണ്. അങ്ങനെ നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിച്ചു. നമ്മുടെ കൊല്ലത്ത് ഒരുപാട് മാറ്റങ്ങൾ വരണം. നമ്മുടെ കൊല്ലത്തും കുഞ്ഞുങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ വേണ്ടി, സ്ത്രീകളുടെ ജീവിതം, തൊഴിലാളികളുടെ ജീവിതം ഒക്കെ നല്ലതാക്കാൻ വേണ്ടിയുള്ള നൂതനങ്ങളായ നിരവധി പദ്ധതികൾ കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് അവ
4: നടപ്പിലാക്കും. മനസ്സിന് നമുക്ക് തൃപ്തി തന്ന ഒരു പ്രവൃത്തി, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും പറയാം?
5: ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട്. ഓരോ ദിവസം ഇപ്പം പതിറ്റാണ്ടുകളെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു, പരാജയങ്ങൾ പലപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് പലപ്പോഴും തകർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇപ്പം വീട്ടിലൊക്കെ കുടുംബത്തിലൊക്കെ എല്ലാവരും പരാതി പറയും, കുടുംബാംഗങ്ങളൊക്കെ പലരും പരാതി പറയും, ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ ഇന്നൊന്നും ആയില്ല, ഇത്രയും ഇനി ഇത് നിർത്തിക്കൂടെ നിർത്തിക്കൂടെ എന്നൊക്കെ പലരും ചോദിക്കും. ചിലർ ആത്മഹത്യ ചോദിക്കും, ചിലർ കുത്തി നോവിക്കാനും ചോദിക്കും. ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഈ ജനങ്ങൾ തരുന്ന സ്നേഹമാണ്. നമ്മളിപ്പോൾ രാവിലെ ഒരു ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നതിനകം പലരും പല ആവശ്യങ്ങൾക്കായി ഇപ്പോൾ പിന്നെ മന്ത്രി എന്ന നിലയിൽ കൂടുതൽ ആളുകളെ സമീപിക്കും. അതിന് മുമ്പും ആളുകൾ വരും, കുറേ കാര്യങ്ങൾ കൺസേൺഡ് ആളുകളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ്. ചിലരൊക്കെ കളിയാക്കി, ഉമ്മൻചാണ്ടിസനെ കളിയാക്കി പറയാറുണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റ് വരെ അടുത്ത് ഫോൺ ചെയ്യുമെന്ന് പറയുന്നതൊക്കെ. നമ്മുടെ മുന്നിൽ വരുന്ന ആവശ്യങ്ങൾക്ക് പരമാവധി നമ്മൾ ആളുകളെ ഇപ്പോൾ പിന്നെ നേരിട്ട് അധികം വിളിക്കാൻ പറ്റുന്നില്ല, ഓഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് അതുവഴി മുമ്പ് ഇതെല്ലാം നേരിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വിളിച്ച് കുറേ കാര്യങ്ങൾ നടക്കും, എല്ലാം നടന്നില്ലെങ്കിലും കുറേയൊക്കെ നടക്കും. ഈ നടക്കുമ്പോൾ അതിന് വരുന്ന ആളുകളുടെ മുഖത്ത് ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് പകർന്നു തരുന്ന ഊർജ്ജം വളരെ വലുതാണ്. ഞങ്ങളുടെ മൂലധനം അതാണ്, അല്ല പണവോ പത്രാസോ ഒന്നുമല്ല. ഞങ്ങളുടെ മൂലധനം ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ഒരു നന്ദി പ്രകടനമായിട്ടുള്ള ഒരു നോട്ടം മാത്രം മതി ഞങ്ങൾക്ക് ഊർജമായി കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
4: അതിപ്പോൾ പല കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി, എവിടെ പോയാലും മേഡത്തിനെ കാണുമ്പോൾ ആൾക്കാർ ഓടി അടുത്ത് വരും, ചിലപ്പം സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ വന്നിരുന്നു, കാണാനായിട്ട് വന്നപ്പോൾ ഒരു വയസ്സായ ഒരമ്മ ദൂരെ നിന്ന് കണ്ടപ്പോഴും എൻ്റെ മന്ത്രിയാണ് വരുന്നതെന്ന് ഓടി നിന്ന് കിട്ടും. അവരെ ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് സമാധാനിപ്പിച്ചിട്ടാണ് അടുത്ത ജോലിക്കൊക്കെ പോകും. അപ്പോൾ അവർ തരുന്ന ഈ സ്നേഹത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്.
5: തീർച്ചയായും കൊല്ലത്തെ അത് പറഞ്ഞ എൻ്റെ കണ്ണ് നനയും. പക്ഷെ എത്ര പേരാ, നമ്മൾ ആരും അല്ലല്ലോ, സാധാരണക്കാരല്ലേ. പക്ഷെ ആളുകളെല്ലാം അവരെ കുടുംബത്തിൽ അംഗമായി കാണുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പുറത്തേക്കൊക്കെ ചെല്ലുമ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും മാധ്യമപ്രവർത്തകരടക്കം, വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവരടക്കം, ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിച്ചൊരു വിജയമാണ് കൊല്ലക്കാർ. ഓഫ്കോഴ്സ് ഉണ്ട്, അവർ നമ്മൾ വോട്ട് തരികയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തു. ഇതല്ലാതെ കൊല്ലത്തിന് പുറത്തുള്ള ആളുകളും എല്ലാവരും എത്ര പേരാ പറയുന്നത്, ഇപ്പോഴും ആ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പതിറ്റാണ്ടുകളെ കഷ്ടപ്പെടുന്ന ഒരാൾ ജയിക്കണമെന്ന് ജനം ആഗ്രഹിക്കുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം സാധാരണക്കാരെന്നല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് പ്രോത്സാഹനമായിട്ടുണ്ട്.
4: ഞാൻ അല്ലാതെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, ഈ വരുന്ന നിൽക്കുന്ന ആൾ ഏത് പാർട്ടിയാണോ എന്ന് നോക്കാറില്ല. വേറെ പാർട്ടിയാണെങ്കിൽ പോലും കുഴപ്പമില്ല, അവരോട് സംസാരിച്ചിട്ട് എനിക്ക് വോട്ട് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവരെ വിളിച്ച് വീട്ടിലെ വിശേഷങ്ങൾ തിരക്കാറുണ്ട്. പേഴ്സണലായിട്ട് പറഞ്ഞല്ല, ഞാൻ ഇന്ന പാർട്ടിയെന്ന് അറിഞ്ഞിട്ട് പോലും എൻ്റെ വീട്ടിൽ എന്നെ വിളിച്ച് എൻ്റെ എന്തെങ്കിലും ഒരു വിശേഷം അറിഞ്ഞ് എന്നെ വിളിച്ച് വിഷയാറുണ്ട്, എനിക്കൊരു മെസ്സേജ് അയക്കാറുണ്ട്. ഇത് ശരിക്കും ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെ ആണോ?
5: പിന്നെ തീർച്ചയായും, അല്ലാതെ എന്താ കാര്യം? ഇപ്പം മാസസ് പാർട്ടിയിൽപ്പെട്ട ഒരാളെ ഞാൻ അങ്ങനെ വിളിച്ച് അവർ വോട്ട് എന്താ മാറ്റി ചെയ്തില്ലല്ലോ, അല്ലെ വേറൊരു പാർട്ടിയിൽപ്പെട്ടവർ. പക്ഷേ എങ്കിലും ഒരു വ്യക്തികൾ ബന്ധങ്ങൾ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലീഡറെയും ഉമ്മൻചാണ്ടിസാനും ഒക്കെ കണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. ആളുകൾ അവർ എത്ര കൃത്യമായി, അവർക്ക് ആളില്ലെങ്കിൽ അവരുടെ ചുറ്റും ആളില്ലെങ്കിൽ എന്താ പറയുക, കരയെ പിടിച്ചിട്ട് മീനെ പോലെ എന്ന് അവരെ കളിയാക്കി സ്നേഹത്തോടെയും ഒക്കെ ആളുകൾ പറയും, വീട്ടുകാരുൾപ്പെടെ പറയും. അത്രയൊന്നും അല്ല അവരുടെ ഒന്നും മുന്നിൽ അത്രയൊന്നും എത്താനുള്ളതൊന്നും നമ്മളല്ലെങ്കിൽ പോലും അതൊരു സത്യമാണ്. നമുക്ക് കിട്ടുന്ന ഊർജം ഇത്ര പേരുടെ സ്നേഹമാണ്, കലവറയില്ലാത്ത സ്നേഹമാണ്. ചിലപ്പോഴൊക്കെ അത് പണിയായും വരാറുണ്ട്. ഈ ഇപ്പൊ തന്നെ ഒരുപാട് ആളുകൾ കൂടുന്നിടത്ത് കെട്ടിപ്പിടിച്ച് ഇന്നും എന്റെ മുഖത്ത് മുറിവുണ്ടായി, മീൻസ് അറിയാതെ പറ്റിപ്പോവും ഈ കെട്ടിപ്പിടിക്കാൻ അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും നമുക്ക് വേദന വരത്തില്ല, അത് ആളുകളുടെ സ്നേഹപ്രകടനം, ഒരുപാട് സ്നേഹപ്രകടനം. അത് സാധാരണ ആത്മാർത്ഥത ഉള്ളതാ, ആത്മാർത്ഥ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റു പൊതുജനത്തിനെ കാണാം. വലിയ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവരെ നമ്മൾ കണ്ട വോട്ടിനാന്ന് പറയാം. മറ്റു പാർട്ടിക്കാര് വോട്ട് തരത്തില്ലല്ലോ, പക്ഷെ അവരൊക്കെ നമ്മുടെ നാട്ടുകാരല്ലേ,
4: എല്ലാരെയും ഒരുപോലെ തന്നെ
5: ഒരുപോലെ കണ്ടു. പ്രത്യേകിച്ചും ജയിച്ചതിന് ശേഷം പൂർണ്ണമായും ഒരുപോലെ തന്നെ കാണുന്നത്, കാരണം ഒരു വ്യത്യാസവും ഇല്ലാതെ ആര് നമ്മുടെ മുന്നിൽ വരുന്ന ആളൊരു ആവശ്യം പറയുമ്പോൾ ചെയ്യാവുന്നതാണെങ്കിൽ, ഞാനും അതെ എന്റെ ഓഫീസും അതെ, ചെയ്യാവുന്നതാണെങ്കിൽ അങ്ങ് ചെയ്തു കൊടുക്കുക, അവിടെ പാർട്ടി പ്രശ്നമില്ല. ആളുകൾ ഒരാൾ പ്രത്യേകിച്ചും കൊല്ലക്കാര് നമ്മുടെ മുന്നിൽ വരുമ്പോ അവരുടെ അവകാശമാണ് നമ്മളെ സമീപം നടത്തി കൊടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം.
4: അതുപോലെ തന്നെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ വലുതാണ് കുട്ടികളുടെ ഇടയിലും അതുപോലെ യുവാക്കളുടെ ഇടയിലും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പല പ്രശ്നങ്ങൾക്കും കാരണം വീട്ടിലെ അമ്മമാരിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പം ഈ ഇവരോടൊക്കെ ഒരു അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വനിതാ മന്ത്രി എന്ന രീതിയിൽ എന്താണ് ഇവരോട് പറയാനുള്ള കാര്യം?
5: കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഓഫീസിൽ ഞാൻ എടുത്തിട്ട വിഷയമാണ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ ഞങ്ങളുടെ സെക്രട്ടറിയും ഡയറക്ടറും വനിതാ വികസന ഡയറക്ടറും എല്ലാം ചർച്ച ചെയ്ത വിഷയം. കേരളത്തിൽ പലയിടത്തും അമ്മമാർ മക്കളെ ഉപേക്ഷിച്ച് അങ്ങ് പോകും. മുമ്പൊന്നും അതങ്ങനെ അത്യപൂർവമായി നടക്കുന്ന കാര്യങ്ങളാണ്. എനിക്കറിഞ്ഞുകൊണ്ട് ഇത്ര ചിന്തിച്ചിട്ട് ഇത് ഇതിനെന്താ പരിഹാരമൊന്നും മനസ്സിലാവുന്നില്ല. പ്രശ്നങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ വീട്ടിലും ഓരോ തരത്തിലുള്ള പ്രശ്നം, ചിലപ്പോൾ വീട്ടുകാരുടെ സ്നേഹമില്ലായ്മയായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ എന്താ പറയുക മദ്യവും മയക്കുമരുന്നും അങ്ങനെയൊക്കെയുള്ള പ്രശ്നമായിരിക്കാം, മറ്റു ചിലയിടത്താണെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിരിക്കാം, ഇനിയും ചിലയിടത്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ, എല്ലായിടത്തും അതുണ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത കുറേ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. എന്തായാലും അതിനൊക്കെ എതിരായിട്ട് സോഷ്യൽ മീഡിയ, ഫോൺ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ഒഴിവാക്കാൻ വയ്യാത്ത കാര്യമാണ്. പക്ഷെ അതിനൊരു പിന്നെ ലിമിറ്റ് ഉണ്ടാകണം, എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ടാകണമെന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ലിമിറ്റിനപ്പുറം പോയാൽ തീർച്ചയായും ദുരന്തങ്ങളായിരിക്കും ഓരോരുത്തരെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ മുന്നറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ആളുകൾ അവരോട് അനുഭവം വെച്ച് പറഞ്ഞാലും കേൾക്കുന്നവർ പലർക്കും മനസ്സിലാവത്തില്ല. അവനവൻ അനുഭവം പറയും, അത് പെട്ടു കഴിഞ്ഞിട്ട് കൈയും കാലോട്ട് അടിക്കലാണ് നടക്കുന്നത്. എന്തായാലും കാര്യക്ഷമമായൊരു ബോധവൽക്കരണവും ഒരു സർക്കാർ തരത്തിൽ നിന്നുകൊണ്ട് പരമാവധി പദ്ധതികളും അതുപോലെ തന്നെ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇതിനൊക്കെ കൂടി ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പ്രിയദർശിനി പദ്ധതി ആവിഷ്കരിച്ചായിരുന്നു. അപ്പം ഒരുപാട് വനിതകൾക്ക് ഉപയോഗമുള്ളൊരു പദ്ധതിയാണ്. ചിലവരത് വിമർശിക്കുന്നതുണ്ട്, വിമർശിക്കുന്നവർ ഉപയോഗിക്കേണ്ട അത്രേ ഉള്ളൂ. പക്ഷേ സഹോദരന്മാരുണ്ടല്ലോ, ആണുങ്ങളെ സഹോദരം, അവർക്കൊരു പദ്ധതികളും ഇല്ല എന്നൊരു പൊതുവെ ഒരു പരാതിയുണ്ട്. അപ്പോൾ ഒരു വനിതാ മന്ത്രി എന്ന രീതിയിൽ അവരോട് എന്താ പറയാനുള്ളത്?
5: അല്ല, സഹോദരന്മാരെ പുരുഷന്മാരെ മാറ്റി നിർത്തിയ ഒരു വികസനം നമുക്ക് സാധ്യമല്ല. ഈ സ്ത്രീ ശാക്തീകരണത്തിനായി എന്തെങ്കിലും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പുരുഷന്മാരും ചില സ്ത്രീകളും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ സ്ത്രീകൾക്ക് മാത്രം മതി. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു ഇൻറ്റൻഷൻ തന്നെയാണ് ആണുങ്ങൾക്ക് വേണ്ടേ. ആണുങ്ങൾ ഒരു സേഫ് പൊസിഷനിലാണ് ഒരു പരിധിവരെ ഉള്ളത്. ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി എന്തുകൊണ്ട് സ്ത്രീകൾക്ക് കൊടുത്തു? ഒരു സ്ത്രീയുടെ ഇപ്പം എത്രയോ സ്ത്രീകൾ, ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് കയറി സ്ത്രീകളോടൊക്കെ ചോദിച്ചപ്പോൾ അഞ്ചല ആയൂർ കൊളുത്തുപ്പുഴ എന്നൊക്കെ വരുന്നവർക്ക് ദിവസം 150-200 രൂപ സേവ് ചെയ്യുന്നു. ഒരു സ്ത്രീ 200 രൂപ സേവ് ചെയ്താൽ അത് കുടുംബത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. പുരുഷന്മാർ എല്ലാവർക്കും അങ്ങനല്ല, അങ്ങനെ ഉള്ളവരും അധികം ഉണ്ട്, പക്ഷെ അങ്ങനെ അല്ലാത്തവരും അധികം ഉണ്ട്. അപ്പോൾ ഒരു സ്ത്രീ സഹായിക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തെ സഹായിക്കുകയാണ്. ഈ പുരുഷനാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം. പുരുഷന് 10 രൂപ 50 രൂപ 100 രൂപ 150 രൂപ കൊടുത്ത് ബസ്സിൽ പോകുന്നെങ്കിൽ പോലും അവൻ്റെ വീട്ടിൽ 200 രൂപ അല്ലെ 150 രൂപ എത്രയാന്ന് വെച്ചാൽ അത് സേവായി വരിക. അതുകൊണ്ട് പുരുഷനെതിരെയുള്ള ഒരു വെല്ലുവിളിയല്ല. പുരുഷൻ ഭൂരിപക്ഷം പുരുഷന്മാർക്കും സ്വന്തമായി ഏണിങ്സ് ഉണ്ട്, സ്ത്രീകളിൽ പകുതിയോളം പേർക്ക് ഇപ്പോഴും ഇല്ല. അപ്പോൾ അവരെ സഹായിക്കുക, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. അവരെ ഈ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെന്റ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഗവൺമെന്റിന്റെ നേട്ടം മാത്രമല്ല, അതാ കുടുംബത്തിന്, ഈ പറയുന്ന പുരുഷനാണെന്ന് പ്രയോജനപ്പെടുന്നത്. ആ നിലയിലേക്കാ പോകുന്നത്.
4: പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് മുത്തശ്ശിമാരുടെ കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ തന്നെ അങ്ങ് തീരും. പക്ഷെ ഇപ്പോൾ ഒരുപാട് കോടതികളിൽ കയറി ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഈ പണ്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ വനിതകൾ ഒരുപാട് വിദ്യാഭ്യാസത്തിന് മുന്നിലാണ്. അപ്പോൾ ജോലിപരമായിട്ടൊരു തർക്കവും വീട്ടിലൊരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് ഇവർ കോടതി വരെ കയറി, പോലീസ് സ്റ്റേഷനിലേക്ക് കയറി, വലിയ വിഷയ കുടുംബങ്ങളുണ്ടാകുന്നത്.

0: മുഴുവൻ കയറി ജീവൻ കൊടുക്കാത്തത്. എന്തെങ്കിലും കുടുംബ തർക്കം ഉണ്ടെങ്കിൽ പെരുവഴിയിലേക്കാ സ്ത്രീ ഇറങ്ങുന്നത്. പുരുഷന് സേഫാണ്, വരുമാനമുണ്ട്, കുടുംബ കാര്യങ്ങൾ. നാള് വരെയും സ്ത്രീ കിട്ടുന്ന സ്വർണവും പണവും പോലും പുരുഷന്റെ കയ്യില്ല, വളരെ ചുരുക്കം വീട്ടിലെ അല്ലാതുള്ളു. അപ്പം ഏത് സ്ഥലത്തിലും ഇത് തിരിച്ച്, ഇതിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്, ചില സ്ത്രീകൾ തിരിച്ച് ചെയ്യുന്നതുണ്ട്. അതല്ല ഭൂരിപക്ഷത്തെ വെച്ചല്ലേ നമുക്കൊരു കാര്യത്തെ അവലോകനം ചെയ്യാനും വിശകലനം ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, ഒരു കുടുംബം നന്നായി പോകണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച്, പണ്ടുള്ളവർ വരും രണ്ടു കയ്യിലും കൂട്ടിമുട്ടിയാലേ ശബ്ദം കേൾക്കുകയുള്ളൂ. അത് തന്നെയാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെ വിചാരിച്ചാലേ കുടുംബം നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മുമ്പൊക്കെ ഈ പറഞ്ഞതുപോലെ മുത്തച്ഛിമാരും മുത്തശ്ശന്മാരും കുടുംബത്തിൽ മുതിർന്ന, മുമ്പൊക്കെ നമ്മുടെ കുടുംബങ്ങളിലെ ശൈലി എന്താ, രീതി എന്താ, ആ കുടുംബത്തിലെ ഏറ്റവും മൂത്തത് ആരാണോ അവരാണ് കുടുംബത്തിന്റെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത്. നയവരെ ഇപ്പോ ഒരു കുടുംബത്തിലെ ഏറ്റവും ചെറിയ ആളാരാണോ, കുട്ടി ആരാണോ, അവരുടെ ഇഷ്ടങ്ങൾ സാധനം, ഫുഡായാലും ആഘോഷം എല്ലാം അങ്ങനെയാണ് കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതി മാറി. അപ്പോ നമ്മൾ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരസ്പരം സൗഹാർദ്ദമായി തുറന്ന് സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഞാൻ അഭിഭാഷകയായി 15 വർഷം സീരിയസ് പ്രാക്ടീസ് നടത്തിയ ആളാണ്. എല്ലാ കോടതികളിലും കേസ് നടത്താറുണ്ട്. പക്ഷെ എന്നെ വേദനിപ്പിക്കുന്നതും ഈ പറയുന്ന പോലെ കണ്ണു നനയിപ്പിക്കുന്നതും കുടുംബ കോടതി പോകുമ്പോഴാണ്. പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരും, ഗാർഡിയൻ വാർഡ് ഒപ്പി എല്ലാം കുഞ്ഞുങ്ങളെ സ്കൂളില്ലാത്ത ദിവസം നോക്കി കൊണ്ടുവരാൻ വേണ്ടി വയ്ക്കും. അവിടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നടത്തുന്ന ഗോഗ വിളികൾ, കുഞ്ഞിന് വേണ്ടിയുള്ള പിടിവലികൾ, ഇതൊക്കെ എന്തുമാത്രം പ്രയാസപ്പെടുന്നു. അങ്ങനെ കേസ് നടത്തിയ പലതിലേക്കും അവര് ആ മനുഷ്യരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന, അവരുമായിട്ട് കൂടുതൽ സംസാരിച്ച് ഇടപെടുമ്പോൾ കാണുന്ന, രണ്ടുപേരും തമ്മിൽ ചെറിയ അഭിപ്രായത്തസം ഉണ്ടാകും. ഒരാളൊന്ന് സംസാരിച്ചാൽ ഞാൻ അങ്ങനെ വിചാരിച്ചല്ല, അല്ല എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പൊ തീരും പ്രശ്നം. ഇത് പറയത്തില്ല ആരാദ്യം സംസാരിക്കും, ആരും സംസാരിക്കില്ല. ഇപ്പൊ കാണിച്ചു തരാന്നാ പറയുന്നത്, ഇപ്പൊ ശരിയാക്കി തരാന്നാ പറയുന്നത്, നേരെ കുടുംബ കോടതി, വനിതാ സെല്ലി, ഇങ്ങനെ നടക്കും. അതേസമയത്ത് ഒന്ന് സംസാരിച്ച് തീർത്താൽ തീർച്ചയായും കുടുംബ ബന്ധങ്ങൾ നിലനിന്ന് പോകും. അത് ഈ നാടിന് അനിവാര്യമാണ്.
1: അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള സന്ദേശം എന്തുവാ?
0: റേഡിയോ ബെൻസിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ശ്രോതാക്കളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. കേരള സർക്കാരിന്റെ വിവിധങ്ങളായ പദ്ധതികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങളും, അതോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അറിയിക്കുകയും ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്, സർക്കാർ എന്നത് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണ്, ജനതാൽപര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. ആ നയത്തിനൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി.
1: അപ്പം അടുത്തൊരു ഗസ്റ്റുമായിട്ട് അടുത്തൊരു എപ്പിസോഡ് നിങ്ങളെ കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. റിനീഷ് ആന്റണി, നന്ദി.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്. Welcome back to the very warming episode of Weekly Sports Roundup. It's me, Shruti. കഴിഞ്ഞാഴ്ചയിലെ സ്പോർട്സിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാലോ? കമോൺ, ലെറ്റ്സ് ടോക്ക്. ICC റാങ്കിങ്ങിലെ അക്ഷർ പട്ടേലിന് സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുകയാണ്. ഏകദിന ഓൾറൗണ്ടർമാരുടെ ICC റാങ്കിങ്ങിൽ ആദ്യ 10 ഇടം പിടിച്ചിരിക്കുകയാണ് താരം. ഇപ്പോൾ 9th സ്ഥാനത്താണ് താരം. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പ്രകടനമാണ് അക്ഷറിനെ 9th സ്ഥാനത്തേക്ക് ഉയരാൻ സഹായിച്ചത്. മത്സരത്തിൽ 4 വിക്കറ്റ് വീഴ്ത്തിയ അക്ഷർ അർദ്ധ സെഞ്ചുറി നേടി ടീമിന്റെ വിജയം സ്വന്തമാക്കിയിരുന്നു. റാങ്കിങ്ങിൽ 1st സ്ഥാനത്തുള്ളത് അഫ്ഗാനിസ്ഥാന്റെ ഒമർസായിയാണ്. ആദ്യ 10 മറ്റ് ഇന്ത്യൻ താരങ്ങളുമില്ല. ഇനി വിംബിൾഡൺ വനിതാ സിംഗിൾസില് ലിൻഡ നൊസ്കോവ ജേതാവായിരിക്കുകയാണ്. ടൂർണമെന്റിൽ ആദ്യമായിട്ട് ചെക്ക് റിപ്പബ്ലിക്കൻ താരങ്ങൾ ഫൈനലിൽ നേർക്കുനേർ വന്ന മത്സരത്തില് 2-6, 7-5, 3-6 എന്നിനായിരുന്നു നൊസ്കോവയുടെ ജയം. കരോലിൻ മുഹോവയായിരുന്നു എതിരാളി. നൊസ്കോവയുടെ ഈ കിരീട നേട്ടത്തിന് ഒരു റെക്കോർഡ് കൂടിയുണ്ട്. 2014 ജേതാവായ യുജിൻ ബൗച്ചാർഡിന് ശേഷം വിംബിൾഡൺ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ
4: കുറഞ്ഞ വനിതാ താരം കൂടിയാണ് നുസ്കോവ. ഇപ്പോൾ ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സിൽ ഇന്ത്യ നാലാമത്. മലയാളി അത്ലറ്റായ സാന്ദ്രമോൾ സാബുവിന് രണ്ടാം സ്വർണ തിളക്കം. 4x400 meter റിലേയിലാണ് സാന്ദ്ര ഉൾപ്പെട്ട ടീം സ്വർണം സ്വന്തമാക്കിയത്. ചൈനയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇന്ത്യൻ വനിത റിലേ ടീമിന്റെ നേട്ടം. പുരുഷ വിഭാഗം

0: ഷോയിൽ ഇന്ത്യക്കായി ആനന്ദ് സിംഗ് സ്വർണവും ശിവറാം സതീഷ് വെങ്കലവും നേടി. പുരുഷ വിഭാഗം 4x400 meter റിലേയിലും വനിതകളുടെ 4x400 meter റിലേയിലും ഇന്ത്യൻ ടീം വെള്ളി നേടിയിരുന്നു. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം, അങ്ങനെ 16 മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ചൈന, ജപ്പാൻ, ഉസ്ബെകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ.
1: ഇനി വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യ സെമി ഫൈനൽ മത്സരം ഫ്രാൻസ് സ്പെയിനും തമ്മിലായിരുന്നു. സ്പെയിൻ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് ഫൈനലിലെത്തിയിരിക്കുകയാണ്. ശേഷം അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയപ്പോൾ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ച് അർജന്റീനയും ഫൈനൽ സ്വന്തമാക്കി.
2: അങ്ങനെ സ്പെയിനും അർജന്റീനയും നേർക്കുനേർ പോരാടാൻ റെഡിയായിട്ടിരിക്കുകയാണ്.
1: June 20 ഇന്ത്യൻ സമയം 12:30 ഫൈനൽ മത്സരം.
2: നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് എന്തായാലും മത്സരം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ മത്സര വിജയം തീർച്ചയായും നിങ്ങളെ അടുത്ത ആഴ്ച ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും എത്തും വരെ, until next week, stay sporty and stay happy.

ഹായ് ഹലോ നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ എടുക്കട്ട് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മള് മഴക്കാലമാണ് അല്ലെ, പ്രത്യേകിച്ചും നമ്മുടെ ചെറിയ റോഡുകളിലൂടെ, ഇട റോഡുകളിലൂടെ, നമ്മളൊക്കെ പറയുന്ന പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഒക്കെ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഓ എന്ത് മോശമായിട്ടുള്ള റോഡാണ്. എല്ലാ റോഡും മോശമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, എങ്കിലും പല റോഡുകളും നമ്മൾ കാണുന്ന സമയത്ത് പറയുന്നുണ്ട് എത്ര മോശമായിട്ടുള്ള റോഡാണ്. അപ്പൊ ഇതിനകത്തൊക്കെ വീണ് അപകടം പറ്റിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും എന്നൊക്കെ നമ്മൾ പൊതുവെ ഒരു നമ്മുടെ ഒരു രോഷം കൊണ്ടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ എന്റെ ചോദ്യവും അത് തന്നെയാണ്. ഇപ്പൊ ഒരു പഞ്ചായത്ത് റോഡ്, അതിനകത്ത് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ പഞ്ചായത്തിന് ബാധ്യതയുണ്ടോ? അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും അതുപോലെ കോർപ്പറേഷനും കേട്ടോ. ഇപ്പൊ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് എന്ന് ഞാൻ പൊതുവായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സംശയം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ദേ ഞാൻ ഈ പറയാൻ പോകുന്നത് ഒന്ന് വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു സംശയത്തിന്റെ എല്ലാം ആ ഉത്തരം അതിനകത്തുണ്ടാകും. അതായത് ആ സംശയമെല്ലാം അവിടെ ക്ലിയർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതായത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 സെക്ഷൻ 170 പ്രകാരം പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള റോഡുകൾ, പാലങ്ങൾ, കലുങ്കുകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ പൊതു കെട്ടിടങ്ങൾ തുടങ്ങിയവ സുരക്ഷിതമായും നല്ല നിലയിലും പരിപാലിക്കേണ്ടത് പഞ്ചായത്തിന്റെ നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. നമുക്കറിയാം നിയമപരമായിട്ടുള്ള ബാധ്യത നമ്മൾ നിറവേറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളറിയാം. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്ന, ആ വീഴ്ച വരുത്തിയത് കൊണ്ട് പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാവുകയാണെങ്കിൽ പഞ്ചായത്ത് നഷ്ടപരിഹാരം നൽകേണ്ട സാഹചര്യം ഉണ്ടാകാം എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പോ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ചില സംശയങ്ങൾ നിൽക്കുന്നു. അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അതൊന്ന് വിശദമാക്കാം. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നത്തിലേക്കൊക്കെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം ഒന്ന് പറയാം. ഇപ്പൊ നമ്മള് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ, ആ വലിയ കുഴികൾ, അത് നികത്താതിരിക്കുക, അതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള നിലയിൽ തകർന്നു കിടക്കുന്ന പാലം, അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാതിരിക്കുക, മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കാതെ ഇരിക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ അപകടകരമായിട്ടുള്ള ചില സംഗതികൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പ് ബോർഡോ അതല്ലെങ്കിൽ സുരക്ഷാ സംവിധാനമോ ഒന്നും ചെയ്യാതെ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പോലെയുള്ള ഈ ഒരു മഴക്കാലത്ത് അതിന്റെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് തടയാതിരിക്കുക. ഇത്തരത്തിലുള്ള വീഴ്ചകൾ പഞ്ചായത്തിന്റെ അശ്രദ്ധയായി കണക്കാക്കപ്പെടാം എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പം എങ്ങനെയാണ് ഇതിനകത്ത് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അശ്രദ്ധ മൂലം ഒരാൾക്ക് പരിക്കോ അതല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അംഗവൈകല്യമോ മരണമോ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബാധിതർക്കോ അവരുടെ ആശ്രിതർക്കോ പഞ്ചായത്തിനെതിരെ നഷ്ടപരിഹാര ഹർജി സമർപ്പിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടാകും. ഈ പറഞ്ഞത് ഒന്ന് വിശദമാക്കാമോ എന്നുള്ള ഒരു കാര്യത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനതൊന്ന് പറയുന്നുണ്ട്. അതായത് ഇത്തരം കേസുകളിൽ കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കുക എന്നുള്ളതായിരിക്കും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാവുക. അതും കൂടെ ഞാനൊന്ന് പറയുകയാണ്. അതായത് അപകടം സംഭവിച്ച സ്ഥലം പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള റോഡാണോ, ഞാൻ പറയുന്നത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി. കാരണം ഈ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നിയമത്തിന് തത്തുല്യമായിട്ടുള്ള കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും ഒക്കെ അതിന് തത്തുല്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാം കൂടെ പറയുന്നതിന് പകരം പൊതുവായിട്ടുള്ള ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, ഇപ്പൊ അപകടം സംഭവിച്ച സ്ഥലം പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള റോഡാണോ എന്ന കാര്യം കോടതി പരിശോധിക്കുന്നു. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അടുത്ത പരിശോധന വരുന്ന ഇതാണ്, അപകടകരമായിട്ടുള്ള സാഹചര്യം പഞ്ചായത്തിന് അറിയാമായിരുന്നോ അല്ലെങ്കിൽ അറിയേണ്ടതായിരുന്നോ. അത് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കൈകഴുകാൻ സാധിക്കില്ല കേട്ടോ. അത് അറിയേണ്ടതാണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും. അപ്പോ ഇത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇപ്പോ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ റോഡിൽ ഒരു വലിയൊരു കുഴി രൂപപ്പെട്ടു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് യുക്തിസഹമായ സമയത്തിനുള്ളിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ പഞ്ചായത്ത് വീഴ്ച വരുത്തും. അപ്പൊ ഇന്നലെ ഉണ്ടായ ഒരു കുഴി, അപ്പൊ അതുമൂലം ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ അത് തയ്യാറാക്കിയില്ല എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു യുക്തിസഹമായ സമയമല്ല എന്ന് പറഞ്ഞ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ എന്ത് ചെയ്യണം, ഇത് അറ്റകുറ്റപ്പണി നടത്തുന്നതിനകത്ത് പഞ്ചായത്ത് വീഴ്ച വരുത്തിയോ എന്നുള്ളത്. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ നോക്കുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും അശ്രദ്ധയും അതുപോലെ തന്നെ ഈ ഉണ്ടായിരിക്കുന്ന അപകടവും തമ്മിൽ എന്തെങ്കിലും നേരിട്ട് ബന്ധമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും കോടതി പരിശോധിക്കുന്നത്. ഇത് പല കേസുകളിലും ഈ ഒരു പുല്ലൂർ പെരിയ പഞ്ചായത്ത് വേഴ്സസ് കാർത്തിയായൻ എന്ന് പറഞ്ഞ ഒരു കേസിനകത്ത് 1996 നടന്ന കേസാണ് കേട്ടോ. തൃക്കാക്കര പഞ്ചായത്ത് വേഴ്സസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കേസുണ്ട് 2009. ഈ ഒരു കേസിലേക്ക്
പൊതു സൗകര്യങ്ങൾ സുരക്ഷിതമായി പരിപാലിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കടമയാണെന്നും അതിൽ വീഴ്ച വരുത്തിയാൽ നഷ്ടപരിഹാരം ബാധ്യത ഉണ്ടാകാമെന്നും കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ നിരവധി കേസുകളുണ്ട് കേട്ടോ. എല്ലാ കേസുകളൊന്നും ഞാനിവിടെ പറയുന്നില്ല, എങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യം കൂടെ പറയുന്നത്, പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനകത്ത് വീഴ്ച വരുത്തുന്ന അധികാര സ്ഥാപനങ്ങൾക്ക് നഷ്ടപരിഹാര ബാധ്യത ഉണ്ടാകാമെന്നുള്ള ഒരു തത്വം കൂടി കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഓരോ അപകടത്തിനും പഞ്ചായത്ത് സ്വമേധയാ ഉത്തരവാദിയാകില്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപകടം പൂർണ്ണമായിട്ടും വാഹന യാത്രക്കാരൻ്റെ അശ്രദ്ധ മൂലമാണോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിൻ്റെ ഫലമാണോ, ഇതുമല്ല എങ്കിൽ പഞ്ചായത്തിന് അറ്റകുറ്റപ്പണി നടത്താൻ യുക്തിസഹമായിട്ടുള്ള അവസരം ലഭിച്ചിരുന്നില്ലയോ എന്ന കാര്യങ്ങളൊക്കെ കോടതി പരിഗണിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നലെ വൈകിട്ടുണ്ടായിട്ടുള്ള ഒരു വലിയ ഗർത്തം, അത് ഇന്ന് ഒരാൾ അതിനകത്ത് അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിന് അതൊന്ന് കറക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു റീസണബിൾ ടൈം അവിടെ ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടെ വരും. അതുതന്നെയാണ് ഈ ഒരു കോടതി ഈ ഒരു കാര്യത്തിനും കൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ പരിപാലന വീഴ്ച മൂലം റോഡ് അപകടം സംഭവിച്ചതായി തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പരിക്കേറ്റ വ്യക്തിക്കോ അല്ലെങ്കിൽ മരിച്ച വ്യക്തിയുടെ ആശ്രിതർക്കോ സിവിൽ കോടതിയിലൂടെയോ ഭരണഘടനാ റിട്ടിലൂടെയോ അനുയോജ്യമായിട്ടുള്ള ഫോറങ്ങളിലൊക്കെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നീ പറഞ്ഞതുപോലെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം അവിടെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് പഞ്ചായത്തിന്റെ നിയമപരവും സാമൂഹികവുമായിട്ടുള്ള കടമയാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിധികളിലെല്ലാം ഹൈക്കോടതികൾ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. കാരണം ആ ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അതിന്റെ നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള റോഡുകളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മുടെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ മുനിസിപ്പാലിറ്റിയുടെ ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ അറിയിക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിധികളിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ പിന്നീട് അവർക്ക് പറയാൻ സാധിക്കുകയല്ല, അതിന് ഞങ്ങൾക്ക് റീസണബിൾ ടൈം കിട്ടിയില്ല, അതല്ല എങ്കിൽ ഞങ്ങളത് അറിവില്ലായിരുന്നു, ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും ഇത്തരത്തിലുള്ള നമുക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അവരുടെ സൗകര്യത്തിന് പ്രയോജനകരമാകുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ നമ്മുടെ ടൈം പാസിലൂടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

0: ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചു വരാം ടൈം പാസിലേക്ക്. ഞാൻ ഡോക്ടർ സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ആളുകളൊക്കെ തന്നെ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റൊന്നിലേക്കൊക്കെ കടക്കുന്നതായിട്ടൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാകും, അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ട്രെയിൻ കാത്തു നിൽക്കുമ്പോഴുള്ള ഒരു പതിവ് കാഴ്ചയാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് തന്നെയാണ്. ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടാകും, അതിനകത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അതിനകത്ത് പാളത്തിന്റെ മുകളിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് പോകുന്നതിനുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടാകും, നമുക്ക് അതുവഴി നടന്നു പോകാം. പക്ഷെ അത്രയും സ്റ്റെപ്പ് കയറി നടന്ന് വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതിനൊന്നും ആരും മെനക്കെടില്ല. അല്ലാതെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പാളത്തിലേക്ക് ഇറങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെറിയ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് കാണുകയുള്ളൂ, മീഡിയം സൈസ് ഒക്കെ ആണെങ്കിൽ. വലിയ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ഫുട് ഓവർ ബ്രിഡ്ജ് കാണും. അത് പ്ലാറ്റ്ഫോമിന്റെ രണ്ടറ്റത്തും പിന്നെ മധ്യഭാഗത്തും ആയിരിക്കും. അപ്പൊ ഇതിനിടയ്ക്കുള്ളതാണെങ്കിൽ അത് കയറി ഇറങ്ങുന്നതിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് സമയം പോകുന്നു എന്നുള്ളതൊക്കെയാണ് അതിനകത്തൊക്കെ അതിന്റെ കുറ്റമായിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ എത്രത്തോളം അപകടകരമാണ് ഈ ഒരു നിയമലംഘനം, നിയമലംഘനം എന്ന് പറയാൻ കാരണം ഇത് ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണ്. അപ്പൊ അത് നമ്മൾ എല്ലാവരും പലപ്പോഴും പലരും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ നിയമങ്ങൾ പാലിക്കാതെ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും ട്രാക്ക് മുറിച്ച് കടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങളെക്കുറിച്ചും അതിന്റെ ശിക്ഷകളെക്കുറിച്ചുമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളടുത്ത് എന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ശിക്ഷയാണ് ഒരു ട്രാക്ക് മുറിച്ച് കടന്നാൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, 1989 ഇന്ത്യൻ റെയിൽവേ ആക്ടിലെ സെക്ഷൻ 147 അനുസരിച്ച് ട്രാക്ക് മുറിച്ചു കടക്കുന്നതിന് ഒരാൾക്കെതിരെ കർശന നടപടി എടുക്കാൻ കഴിയുന്നതാണ്. ഇതിപ്പോ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ 1,000 രൂപ വരെ പിഴ ചുമത്താം. അതുപോലെ തന്നെ 6 മാസം വരെ തടവ് ശിക്ഷിക്കാനും വകുപ്പുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഒന്ന് മുറിച്ചു കടക്കുന്നതിന് 6 മാസം ജയിലിൽ കിടക്കേണ്ടി വരുന്ന കുറ്റകൃത്യമാണെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇത് മാത്രമല്ല കേട്ടോ, ഈ ഒരു കേസിന്റെ കാഠിന്യമനുസരിച്ച് കോടതിക്ക് പിഴയും തടവും വർദ്ധിപ്പിക്കുന്നതിനും കഴിയും എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഇത്രയും കർശനമായിട്ടുള്ള നിയമങ്ങൾ ഈ ഒരു കാര്യത്തിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം അല്ലെ. തീർച്ചയായിട്ടും ഇത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. അത് മാത്രമല്ല, ട്രെയിൻ അപകടങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ആണ്. അതുപോലെ ഒരു അതിവേഗ ട്രെയിനിന്റെ ദൂരവും വേഗതയും ഒക്കെ കൃത്യമായിട്ട് കണക്കാക്കാൻ നമുക്ക് പ്രയാസമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം നമ്മളിങ്ങനെ നോക്കി നിൽക്കെ തന്നെ ട്രെയിൻ അങ്ങ് കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ട്രാക്ക് മുറിച്ച് കടക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു ട്രെയിൻ വരാം എന്നുള്ള ഒരു കാര്യം കൂടി നമ്മളൊന്ന് മുൻകൂട്ടി മനസ്സിലാക്കണം. അപ്പൊ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ട്രാക്ക് മുറിച്ച് കടക്കാൻ ചെല്ലുന്ന സമയത്താണ് അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ജീവഹാനി ഉണ്ടാകുന്നുണ്ട്. അപകടം റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപകടമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ളതാണ്, അത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് തിടുക്കവും അശ്രദ്ധയും കാരണം എല്ലാ വർഷവും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനെതിരെ കർശനമായിട്ടുള്ള നടപടിയുമായിട്ട് റെയിൽവേ വന്നിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്കിലേക്കൂടെ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകാൻ അത് എപ്പോഴും ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രമേ, ഫോബി എന്ന് നമ്മൾ പറയുന്ന ആ ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി സൗകര്യപ്രദമാണെങ്കിൽ അണ്ടർപാസുകൾ, ലിഫ്റ്റുകൾ അല്ലെങ്കിൽ എസ്കലേറ്ററുകൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. വലിയ സ്റ്റേഷനുകളിലൊക്കെ ഇപ്പോൾ എസ്കലേറ്ററുകളൊക്കെ ഉണ്ട്, ചില സ്റ്റേഷനുകളിൽ ലിഫ്റ്റുണ്ട്. അതുപോലെ തന്നെയാണ് ചില ഇടങ്ങളിലൊക്കെ അണ്ടർപാസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഭാരമേറിയിട്ടുള്ള ലഗേജുകളൊക്കെ ഉണ്ടെങ്കിൽ, ഈ ഫുട് ഓവർ ബ്രിഡ്ജ് ഒക്കെ കയറി ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് പോർട്ടറുടെ സഹായം, റെയിൽവേ പോർട്ടർമാരുടെ സഹായം നമുക്ക് തേടാവുന്നതാണ്. അവർക്ക് ചെറിയൊരു ഫീസൊക്കെ കൊടുക്കേണ്ടി വരും, അത് ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പലപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ് ഈ വലിയ ലഗേജ്, വലിയ ബാഗും ഒക്കെ കയ്യിൽ തൂക്കിക്കൊണ്ട് പാളം മുറിച്ച് കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പ്ലാറ്റ്ഫോമുകളുടെ ഉയരമൊക്കെ വളരെ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ട്രാക്കിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കയറാൻ ശ്രമിക്കുന്ന സമയത്തായിരിക്കും പലപ്പോഴും ഇങ്ങനെ ട്രെയിൻ വരുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അത്തരത്തിൽ കാണുന്നുണ്ട്. അപകടത്തിൽ നിന്നും വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നവരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എപ്പോഴും അത്ഭുതം സംഭവിക്കണം എന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി ഒരിക്കലും റെയിൽവേ ട്രാക്കുകൾ മുറിച്ച് കടക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർക്കുക. അതോടൊപ്പം തന്നെ വളരെ അപകടകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ ട്രെയിൻ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു, പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ ഇറങ്ങാനുള്ള തിരക്കുണ്ടാകും. അവരിറങ്ങിയ ശേഷം കുറേ ആൾക്കാർ ആ ട്രെയിനിലേക്ക് കയറാനുള്ള തിരക്കുണ്ടാകും, അവിടെ ഒരു തിക്കും തിരക്കുമൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറയുന്നതുകൊണ്ട് ചിലർ കാണിക്കുന്ന, ചില അതിബുദ്ധിമാന്മാർ കാണിക്കുന്ന ഒരു പണിയുണ്ട്. അവരെന്ന് പറയുന്നത് ഈ ട്രാക്കിൻ്റെ, അതായത് പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങി നിൽക്കും, അതിനപ്പുറത്ത് മറ്റൊരു ട്രാക്ക് കാണും, അതിലേക്കൂടെയും ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് പാളങ്ങൾക്ക് ഇടയിലായിട്ട് അവർ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ട്രെയിൻ വന്ന് നിൽക്കുന്ന സമയത്ത് അതിലേക്കൂടെ ആരും ഇറങ്ങാറില്ല പൊതുവേ. അപ്പോൾ അവർക്ക് ആ സമയത്ത് തന്നെ ഇതിനകത്തേക്ക് കയറാം. ആ സ്റ്റേഷനിൽ ഇറങ്ങിയ ആൾക്കാർ അവരുടെ സ്ഥലത്ത് അവർക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും, പ്രധാനപ്പെട്ട എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മഫ്തിയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ RPFൻ്റെ പിന്നെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. കാരണം ഇവരിങ്ങനെ കയറുന്ന സമയത്ത് ഇവർക്ക് ഇവരെ പിടിക്കുക, അതുപോലെ തന്നെ ഇവർക്ക് ഫൈൻ അടിക്കുക, ഇവർക്ക് കർശനമായിട്ടുള്ള ആദ്യമൊക്കെ താക്കീതൊക്കെ കൊടുത്തായിരിക്കും ഇടുന്നത്. പിന്നീട് ഇവർക്ക് ജയിൽ ശിക്ഷ വരെ കിട്ടുന്നതിനുള്ള നടപടികളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ജീവൻ വെച്ച് കളിക്കേണ്ട. നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേഷനിൽ എത്തുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് സ്ഥിര യാത്രക്കാരൊക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്. അതിനകത്ത് കയറിയിട്ട് ചോദിക്കും എവിടെ ഇറങ്ങാനാണെന്ന് ചോദിച്ചിട്ട് ആരുടെയെങ്കിലും അടുത്ത് പോയി നിൽക്കും. അവർ തൊട്ടടുത്തുള്ള എവിടെയെങ്കിലും ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ അല്ല, നമ്മൾ നമ്മുടെ സുരക്ഷയ്ക്കായിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: ഹായ്, ഹലോ, നമസ്കാരം, തിരിച്ചു വരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളൊരു ഒക്കെ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. യാത്ര പോകുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങുന്നത്, അതായത് യാത്ര നമ്മൾ തിരിച്ച് ആദ്യം നിർത്തുന്ന സ്ഥലത്ത്, നമ്മുടെ വാഹനം ആദ്യമായിട്ട് നിർത്തുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങുന്ന സാധനം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ ഉത്തരമായിരിക്കും. ഇപ്പൊ പലരുടെയും മനസ്സിലേക്ക് അത് വന്നില്ല എങ്കിലും ഞാനിത് പറയുന്ന സമയത്ത് ആ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്താണ്? നമ്മൾ അവിടെ നിന്നിറങ്ങി ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങുക. കാരണം ആ ഒരു യാത്രയുടെ ഒരു വൈബ് എന്ന് പറയുന്നത് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ്. അത് വെച്ച് നമ്മൾ കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ ഒരു ഗ്ലാസ് നശിച്ചിട്ടുണ്ടാകും. വളരെ തുച്ഛമായിട്ടുള്ള, വളരെ ചെറിയ ഒരു ഒരു വില കൊടുത്തായിരിക്കാം നമ്മൾ വാങ്ങുന്നത്. ചിലപ്പോഴൊക്കെ ഇത് വില്ലനാകുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, കേട്ടോ. അതായത് നമ്മൾ സാധാരണഗതിയിൽ എന്തിനാണ് നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്? കത്തുന്ന വെയിലിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സൺഗ്ലാസസ് അഥവാ കൂളിംഗ് ഗ്ലാസസ് നമ്മൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു നല്ല കൂളിംഗ് ഗ്ലാസ് പ്രധാനമായിട്ടും അത് എന്ത് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു നല്ല കൂളിംഗ് ഗ്ലാസ് നമുക്ക് എന്താണ് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യനിൽ നിന്നുള്ള അമിതമായിട്ടുള്ള വെളിച്ചം കുറയ്ക്കുക, അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ, UV രശ്മികൾ, അതിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുക. ഇത് കൂടാതെ തന്നെ വെള്ളം, മണൽ, റോഡ് തുടങ്ങിയ പ്രതലങ്ങളിൽ നിന്നുള്ള പ്രതിഫലിച്ച് കണ്ണിലേക്ക് അടിക്കുന്ന കഠിനമായിട്ടുള്ള ആ ഗ്ലെയറുകൾ, ആ ഒരു തിളക്കം, ഇതൊക്കെ തടയുക. ഈ മൂന്ന് കാര്യങ്ങളും ഒരുപോലെ നിർവഹിക്കുന്ന കണ്ണടകളാണ് നമ്മുടെ കണ്ണിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, വഴിയോരങ്ങളിൽ നിന്നും നമ്മൾ ഇത്തരത്തിലുള്ള കണ്ണടകളൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. ഇങ്ങനെ വാങ്ങുന്ന കണ്ണടകളുടെ ഭൂരിഭാഗവും അതിൻ്റെ തികച്ചും ഗുണനിലവാരമില്ലാത്തതാണ്, വളരെ ലോ ക്വാളിറ്റിയാണ് എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമ്മളൊരു വെറും ഒരു ഫാഷന് വേണ്ടിയാണ് ഇത് വെക്കുന്നത്. ഈ സമയത്ത് ഇത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ തന്നെ ഇല്ലാതാക്കുന്ന, അതായത് സാവധാനം അത് ഇല്ലാതാക്കുകയാണെന്ന് നമ്മൾ പലരും പലപ്പോഴും ഇത് ഓർക്കാറില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തോളണം. എന്തായാലും ഇത്തരത്തിലുള്ള കണ്ണുകൾ, ആ ഒരു കണ്ണടകൾ നമ്മുടെ കണ്ണിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണെന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രകൃതിദത്തമായി തന്നെ വെളിച്ചത്തെ ക്രമീകരിക്കാൻ കഴിവുള്ള ഒന്നാണ്. നമ്മൾ ഉയർന്ന പ്രകാശത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ കണ്ണ്, അതിൻ്റെ റെറ്റിന, നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, അതൊക്കെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് കുറഞ്ഞ പ്രകാശം മാത്രം കടത്തിവിടുകയും അതല്ലാതെ നമ്മൾ ഇരുട്ടത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്കത് കൂടുതൽ പ്രകാശം, അതായത് അതുകൊണ്ടാണല്ലോ പറയുന്നത് ഒരു വേള പഴക്കമായാൽ ഇരുളും വെളിച്ചമായിടും എന്ന് പറഞ്ഞുള്ള കവിവചനമൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഇത് പ്രകാശം കൂടുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമണി അല്ലെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾ അത് ചെറുതാവുകയും അതുപോലെ തന്നെ പ്രകാശം കുറയുമ്പോൾ അതിൻ്റെ പിന്നെ കൺമണി അത് വികസിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ യു വി ഫിൽട്ടർ ഇല്ലാത്ത ലോ ക്വാളിറ്റി ഒരു കറുത്ത കണ്ണട നമ്മൾ ധരിക്കുന്ന സമയത്ത് കണ്ണിനുള്ളിലേക്ക് ഇരുട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഈ സമയം കണ്ണ് കൂടുതൽ വെളിച്ചം ഉള്ളിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൺമണിയെ പരമാവധി വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇതാണ് നമുക്ക് വലിയ പ്രശ്നമായി മാറുന്നത് എന്ന് ചോദിച്ചാൽ, ഈ കണ്ണടകൾ വെളിച്ചത്തിൻ്റെ തീവ്രത കുറയ്ക്കും, പക്ഷേ ഹാനികരമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇതിന് കഴിയില്ല. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ഇരുട്ട് കാണിക്കുന്നത് കൊണ്ട് നമ്മുടെ കൃഷ്ണമണി അത് വികസിച്ചിരിക്കുന്നത് കൊണ്ട് സാധാരണ കണ്ണട ധരിക്കാത്ത അവസ്ഥയേക്കാൾ കൂടുതൽ അളവിൽ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഇതിലേക്ക് നേരിട്ട് തന്നെ ലെൻസിലേക്ക് റെറ്റിനയിലേക്ക് ഒക്കെ നേരിട്ട് അടിച്ചു കയറ്റുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ഞാൻ പറയുന്നത് കുറച്ച് ടെക്നിക്കൽ കാര്യമാണ്, പക്ഷേ എങ്കിലും എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ഒരു ഇരുട്ട് പ്രദേശമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമണി കുറച്ചുകൂടെ വികസിക്കും. ആ വികസിക്കും നമ്മൾ ഇത്തരത്തിലുള്ള വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ധരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ ഇത് തടയുന്നില്ല, ഇത് നമ്മുടെ കണ്ണിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇത് നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് കണ്ണിന് കടുത്ത ക്ഷീണം, അതുപോലെ തന്നെ തിമിരം നേരത്തെ വരാനുള്ള സാധ്യത, അതുപോലെ റെറ്റിനയ്ക്ക് കേടുപാടുകൾ, ഇതിനൊക്കെ കാരണമാകുന്നു. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഗുണനിലവാരമില്ലാത്ത കൂളിംഗ് ഗ്ലാസ് ധരിക്കുന്നത് അത് ധരിക്കാതിരിക്കുന്നതിനേക്കാൾ അപകടകരമാണ് എന്നുള്ളൊരു കാര്യം കൂടെ നോക്കണം. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത നമ്മൾ ധരിക്കാതിരിക്കുക, അതാണ് കുറെ കൂടെ നല്ലത്. അതിലും നല്ലത് നമ്മുടെ കണ്ണുകൾ തന്നെ സ്വയം കുറേയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നോളും. അപ്പോൾ എന്താണ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കണ്ണട വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട്, അത് പോളറൈസ്ഡ് കണ്ണട വേണോ എന്നുള്ളത് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എന്താണ് പോളറൈസ്ഡ്, അതുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. നമ്മൾ റോഡിൽ അതല്ലെങ്കിൽ വെള്ളത്തിൽ ഒക്കെ ഈ വെളിച്ചം തട്ടി പ്രതിഫലിച്ച് കണ്ണിലേക്ക് അടിക്കുന്ന കഠിനമായ പ്രകാശത്തിൻ്റെ ആ ഗ്ലെയറിനെയാണ്, ആ ഒരു തിളക്കത്തിനെ അതിനെ പൂർണ്ണമായിട്ടും തടയുന്ന തരം പ്രത്യേക തരം ലെൻസുകളാണ് നമ്മൾ ഈ ഒരു പോളറൈസ്ഡ് ലെൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവൊക്കെ ചെയ്യുന്ന സമയത്ത് മുന്നിലെ വണ്ടിയുടെ ഗ്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ റോഡിലുള്ള തിളക്കം കൊണ്ടൊക്കെ നമ്മൾ കണ്ണ് ഇങ്ങനെ അസ്വസ്ഥമാകുന്നത് എല്ലാവരും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ട, നിങ്ങൾ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് നല്ല നട്ടുച്ച സമയത്തൊന്ന് ട്രാക്കിലേക്കൊന്ന് നോക്കിക്കോളൂ, ആ പ്രകാശം അതിനകത്ത് അടിച്ചിട്ട് തന്നെ നമ്മുടെ കണ്ണിലേക്ക്, അതല്ലെങ്കിൽ ഒരു കറുത്ത പ്രതലമാണെങ്കിൽ പോലും നമ്മുടെ ടാർ റോഡിലേക്കൊന്ന് നോക്കുന്ന സമയത്ത് ആ റോഡിലേക്ക് പ്രകാശം വീണിട്ട് അതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നമുക്കിങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. പോളറൈസ്ഡ് കണ്ണടകൾ ഈ ഒരു തിളക്കം വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗ്ലെയറിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു എന്നുള്ളതാണ്. അത് കണ്ണുകൾക്ക് അമിത ആയാസം നൽകാതെ വ്യക്തതയോടുകൂടി ചുറ്റുപാടുകൾ കാണാനായിട്ട് സഹായിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ്, ആ സമയത്ത് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇറുക്കി അടച്ച് ഇങ്ങനെയൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ കൂളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതായത് കഠിനമായിട്ടുള്ള വെയിലിൽ ദീർഘദൂരം ഡ്രൈവിംഗ് നടത്തുന്നവർക്കും അതുപോലെ തന്നെ ഈ ജലാശയങ്ങൾക്കൊക്കെ സമീപം ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഇനി അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള മിക്ക പോളറൈസ്ഡ് കണ്ണുകൾക്കും പ്രത്യേക തരം ടിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടിന്റ് ഒരു നിറം, അതുള്ളത് കൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള യഥാർത്ഥ നിറങ്ങളിൽ നിന്നും നേരിയ വ്യത്യാസം അനുഭവപ്പെടാമെന്നുള്ളതാണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് പിന്നെ നമ്മുടെ കണ്ണിൻ്റെ സുരക്ഷയ്ക്ക് ഇത് വളരെ മികച്ചതായിട്ടുള്ള ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ണട വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യം കൂടെ ഒന്ന് പറയാം. നമ്മൾ കൂളിംഗ് ഗ്ലാസ് വാങ്ങുന്ന സമയത്ത് അതിനകത്ത് UV 400 അല്ലെങ്കിൽ 100% UV പ്രൊട്ടക്ഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ഓപ്റ്റിക്കൽ ഷോപ്പിൽ പോയി മാത്രം കണ്ണടകൾ തിരഞ്ഞെടുക്കുക, അല്ലാതെ വഴിയോരങ്ങളിലോ ബീച്ചുകളിലോ ഒക്കെ കിട്ടുന്ന വില കുറഞ്ഞ കണ്ണടകൾ ഫാഷന് വേണ്ടി പോലും നമ്മൾ വെയിലത്ത് ഉപയോഗിക്കരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ്. അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഓപ്റ്റിക്കൽ ഷോപ്പുകളിൽ നിന്നും അതിനുള്ള ലെൻസുകൾ പോളറൈസ്ഡ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നതിനുള്ള കാർഡുകളൊക്കെ അവിടെ ലഭ്യമാണ്. അപ്പോൾ അത് ചോദിച്ച് വാങ്ങി അതിലേക്ക് നോക്കി അത് ക്ലിയർ ചെയ്ത് അത് പരിശോധിച്ച് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ചെറിയൊരു സ്റ്റൈലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് അതൊന്നും കളഞ്ഞ് കുളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.
2: ശരിക്കും നിലത്തിൽ വിത്തിക്കും നിലപ്പൈ.

ഹായ്ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നിങ്ങളൊക്കെ റേഷൻ കടയിൽ പോകുന്നവരാണോ? റേഷൻ കടയുടെ ആ ഒരു വർക്കിംഗ് ടൈം അതെത്രയാണ്? അതെന്തൊരു ചോദ്യം അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നമ്മളെല്ലാവരും റേഷനെയൊക്കെ, റേഷൻ കടകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പല ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റേഷൻ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷേ ആ ഒരു സമയത്താണ് നമ്മുടെ ജോലി സമയമെങ്കിലോ, അതല്ല എങ്കിൽ റേഷൻ കടയുടെ പ്രവർത്തന സമയത്ത്, ആ ഒരു സമയത്ത് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെങ്കിലോ പലപ്പോഴും പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ട് സാധനങ്ങൾ വാങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ആ ഒരു പിന്നെ നമ്മുടെ പഞ്ചിയണം, അതിനകത്ത് നമ്മുടെ തമ്പ് ഇംപ്രഷനൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതല്ലാതെ മറ്റൊരാളെയൊക്കെ ഓതറൈസ് ചെയ്യണമെങ്കിൽ അതൊക്കെ കുറേ ഫോർമാലിറ്റീസാണ്, കുറേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചോദിച്ചു ചോദിച്ചു പോകാമിലൊക്കെ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഞാനിപ്പോൾ പറയാൻ വന്നത് അതല്ല. ഇത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, ഇപ്പം നമ്മൾ ഈ സാധാരണ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത്, അതായത് മറ്റ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി വാങ്ങുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി ഇത് വാങ്ങാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് പലപ്പോഴും പലരും വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതുപോലെയുള്ള ഒരു പൊതുവിതരണ സംവിധാനം അത്രയും സമയം തുറന്നു വെച്ച് പ്രവർത്തിപ്പിക്കുന്നതിനൊക്കെ സാങ്കേതികമായിട്ടൊക്കെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു സംവിധാനം ഇത് നടപ്പാക്കാൻ പോവുകയാണ് കേട്ടോ. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേഷൻ വിതരണ രംഗത്ത് തന്നെ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഗ്രെയിൻ ATM, അതായത് റേഷൻ വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞൊരു സംഗതി, അതേ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ അധികം വൈകാതെ നടപ്പിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താണ് എന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വിശദമാക്കാം. ഇപ്പം നമ്മൾ ബാങ്കിൽ, ബാങ്കിൻ്റെ സമയത്ത് ചെന്നെങ്കിൽ മാത്രമല്ലേ പണം എടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിന് പകരമായിട്ട് വന്നതാണ് ATM മെഷീനുകൾ, അല്ലേ? അപ്പോൾ അതേപോലെ ബാങ്ക് ATMന് സമാനമായിട്ട് സ്മാർട്ട് റേഷൻ കാർഡ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഗുണഭോക്താക്കൾക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ 24 മണിക്കൂറും റേഷൻ വിഹിതം അത് സ്വയം കൈപ്പറ്റാവുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് പറയുന്നത്. ഇതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേഷൻ ജീവനക്കാരുടെ സേവനം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ സെൽഫ് സർവീസ് ആയിരിക്കും ഇതിനകത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ റേഷനിങ് ഇൻസ്പെക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. അതായത് ജോലി തിരക്ക് കാരണമൊക്കെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യസമയത്ത് റേഷൻ വാങ്ങാൻ കഴിയാത്തവർക്ക് ഈ ഒരു സംവിധാനം വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും. ഈ ഒരു പുതിയ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള റേഷൻ കടകൾക്ക് പകരമാണോ എന്നുള്ളത്, അതൊന്നുമല്ല കേട്ടോ. അതായത് നിലവിലുള്ള റേഷൻ കടകളോട് ചേർന്നായിരിക്കും ഈ ഒരു മെഷീൻ സ്ഥാപിക്കുക. സാധാരണ നമ്മൾ ഇപ്പോൾ ബാങ്കിനോട് ചേർന്നല്ലേ ATM മെഷീൻ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റേഷൻ കടകളോട് ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ATM മെഷീനുകൾ സ്ഥാപിക്കുന്നത്. ഇതിനകത്ത് ധാന്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിറയ്ക്കാനുള്ള ചുമതല റേഷനിങ് ഇൻസ്പെക്ടർക്കായിരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യഘട്ടമായിട്ട് ജില്ലയിൽ തിരക്കേറിയ ടൗൺ ഏരിയയിൽ മാത്രമായിരിക്കും ഇത് വെക്കുന്നത്. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ പിന്നെ സംസ്ഥാനം മുഴുവൻ, കേരളം മുഴുവൻ ഇത് വരുന്ന ഒരു സംവിധാനം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഒന്ന് പറയാം കേട്ടോ. അതായത് ഈ ഒരു പുതിയ സ്മാർട്ട് റേഷൻ കാർഡ് നമ്പർ, അതല്ല എങ്കിൽ നമ്മുടെ ആധാർ നമ്പർ, ഈ ഒരു യന്ത്രത്തിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ റേഷൻ കടകളിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ആധാർ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. ഇനി ഇതിനകത്ത് അപ്പോൾ ആ സമയത്ത് വിരലടയാളം അല്ലെങ്കിൽ ഐറിസ് സ്കാനോ പരിശോധിച്ച് കാർഡ് ഉടമ തന്നെയാണെന്ന് ഈ ഒരു മെഷീൻ ഉറപ്പുവരുത്തും. അതിൻ്റെ മുന്നിലുള്ള അതിനകത്ത് നമുക്ക് സ്കാൻ ചെയ്യാൻ, വിരൽ സ്കാൻ ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അതല്ല എങ്കിൽ അതിനകത്ത് കണ്ണ് സ്കാൻ ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിലൂടെ ഇതിനകത്ത് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തി, നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണ്, നമ്മൾ ഫിംഗർ പ്രിന്റ് കൊണ്ടാണല്ലോ നമ്മളിപ്പോൾ റേഷൻ കടയിൽ സാധനം വാങ്ങുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് പരിശോധിക്കാനുള്ള സംവിധാനം ഈ ഒരു മെഷീനിലും ഉണ്ടാകും. ഇപ്പൊ അപ്പോ നമ്മളത് ചെയ്തു. അങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് അനുവദിച്ച ധാന്യം, അതുപോലെ തന്നെ അതിന്റെ അളവ്, ഇതെല്ലാം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. ഇപ്പം നമുക്ക് പറയും നിങ്ങളുടെ പിന്നെ വീട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു കാർഡിൽ 4 പേരുണ്ട്, 4 മെമ്പർമാരുണ്ട്. ഈ 4 പേർക്കും കൂടെ ഇത്രയാണ് ധാന്യം, അല്ലെങ്കിൽ ഗോതമ്പ് ഇത്രയുണ്ട്, അരി ഇത്രയുണ്ട് എന്നൊക്കെയുള്ള അതിൻ്റെ ഡീറ്റെയിൽ വരും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പണം നൽകേണ്ട കാർഡ് ഉടമകൾ അതിനകത്ത് QR കോഡ് ഉണ്ടാകും. അത് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് UPIയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൺലൈൻ സിസ്റ്റത്തിലൂടെ നമുക്ക് അതിനകത്ത് പേയ്മെൻറ്റ് അടയ്ക്കാം. അപ്പം അങ്ങനെ പണം അടച്ചതിന് ശേഷം, പണം അടച്ചു കഴിയുന്ന സമയത്ത് ആ
ഒരു സാധനങ്ങൾ നമുക്ക് ഈ ഒരു മെഷീനിൽ നിന്നും നമുക്ക് കിട്ടും. അതായത് അതിൻ്റെ താഴെ നമ്മളൊരു പാത്രമോ അല്ലെങ്കിൽ ചാക്കോ സഞ്ചിയോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ അളവിൽ നമുക്ക് നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് ഇത് വീഴും. ഇത് പല അളവുണ്ട് കേട്ടോ, 90 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് വരെയുള്ള, അത് 50 കിലോ ധാന്യം വരെ ഇതിനകത്ത് വിതരണം ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും ഇത് വിതരണം പൂർത്തിയാക്കുന്ന സമയത്ത് ഉപഭോക്താവിന് സ്ലിപ്പ് കിട്ടും, അതല്ലായെങ്കിൽ മൊബൈലിൽ SMS, ഇനി ചില ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടിയൊക്കെ കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. നമുക്കതൊക്കെ ഓപ്റ്റ് ചെയ്യാവുന്നതൊക്കെ ഭാവിയിലൊക്കെ വരും. ഇനി എന്തായാലും ഭാവിയിൽ സ്മാർട്ട് റേഷൻ കാർഡുകളിൽ പണം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന വാലറ്റ് സംവിധാനമൊക്കെ വരാൻ പോകുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് പണം ഇട്ടേക്കാം, പണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പോകുന്നൊരു സംഗതി എന്ന് പറയുന്നത് അളവിലുള്ള കൃത്യതയായിരിക്കും. അതായത് നമുക്ക് കൃത്യമായിട്ട് കിട്ടാനുള്ള റേഷൻ സാധനം ധാന്യമാണെന്നുണ്ടെങ്കിലും മറ്റ് സാധനങ്ങൾ ആണെങ്കിലും നമുക്കത് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുകയും ആ കൃത്യം തൂക്കം തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതൊരു വലിയ പരാതി ഒഴിവാക്കുന്നതിനുള്ളൊരു സംവിധാനമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ സമയത്ത് നമുക്ക് പോയി ഈ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് രാത്രി 1 മണിക്കോ 2 മണിക്കോ വേണമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. എത്ര നല്ല ഒരു കാര്യമാണ് അല്ലേ. എന്തായാലും ഇതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. ഇത് സക്സസ് ആണ്, വിജയകരമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സംസ്ഥാനം മുഴുവൻ ഇത് വ്യാപിപ്പിക്കുന്നതിനുള്ള സംവിധാനം കൂടിയൊക്കെയാണ് ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു നല്ല കാര്യത്തിലേക്ക് നമുക്ക് എത്താം. അതിനു മുൻപ് ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് ഞാൻ പോവുകയാണ്.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചൂരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒന്ന് ചെന്ന് നിൽക്കുകയാണെന്ന് ഒന്ന് സങ്കല്പിക്കുക. തിരക്കേറിയ റോഡാണ്. ആ റോഡിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ നിരന്തരം ചീറിപ്പാഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഒരു തരത്തിലും റോഡ് ക്രോസ് ചെയ്യാനാകാത്ത ഒരവസ്ഥയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ നിൽക്കുന്നത് ഒരു സീബ്ര ക്രോസിംഗ് അല്ലെങ്കിൽ സീബ്ര ലൈനിലാണെങ്കിലോ, ആ ഒരു സീബ്ര ക്രോസിംഗിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന പെഡസ്ട്രിയൽ ക്രോസിംഗിന് നിൽക്കുന്നവർക്കാണ് മുൻഗണന എന്നുപോലും മനസ്സിലാക്കാതെ വാഹനങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഓടിച്ചു പോകുന്നത് നമുക്ക് പല റോഡുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സീബ്ര ക്രോസിംഗിൽ ആളും റോഡ് മുറിച്ച് കടക്കുന്നതിന് വേണ്ടി വന്ന് നിന്നു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും നിർത്തി കൊടുക്കും. നമ്മുടെ ഇവിടുത്തെ അതേ ഡ്രൈവർമാർ തന്നെയാണ് പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ കൃത്യമായിട്ട് നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ആ ഒരു നിയമം പാലിക്കാൻ തയ്യാറാകും ില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള സംഗതി തന്നെയാണ്. അപ്പോൾ എന്തായാണെങ്കിലും നമ്മുടെ നഗരങ്ങളിൽ സീബ്ര ക്രോസിംഗിൽ റോഡ് മുറിച്ച് കിടക്കുന്നവരെ പരിഗണിക്കാതെ വാഹനം ഓടിക്കുന്നവരെ പൂട്ടാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഈ കാര്യത്തെക്കുറിച്ച് ഒരു കേസ് എടുത്തതിനെ തുടർന്നാണ് ഓപ്പറേഷൻ സേഫ് വാക്ക് എന്ന പേരിൽ ഒരു പരിശോധനയും ബോധവൽക്കരണങ്ങളും ശക്തമാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. അപ്പൊ എന്തായാലും ഇത്തരക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അങ്ങനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ IDTR എന്ന് പറഞ്ഞിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനം നടത്തുന്ന പരിശീലന ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ അതിനൊക്കെ പ്രത്യേക ഫീസും ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ലൈസൻസിന്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് തിരികെ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പോലീസിനെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ നിർത്തിക്കൊള്ളാം വാഹനം എന്ന് വിചാരിക്കേണ്ട. കാരണം ഔദ്യോഗിക വേഷം മാറ്റി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ആ ഒരു സീബ്ര ലൈനിലൂടെ പലതവണ നടന്ന് ഇത്തരത്തിൽ ഇത് പരിശോധിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒക്കെ നിയമം പാലിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇങ്ങനെ നിയമം ലംഘിച്ച ഒട്ടേറെ വാഹനങ്ങൾ ഇതിനകം തന്നെ പിടികൂടിയിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പിടികൂടിയ വാഹനത്തിന്റെ ഡ്രൈവർമാരെ സീബ്ര ലൈനിലൂടെ തന്നെ നടത്തിച്ച് ബോധവൽക്കരണം നടത്തി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ബോധവൽക്കരണമൊക്കെ നൽകി വിട്ടയക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ആകില്ല എന്നുള്ളൊരു കാര്യം കൂടെ പറയുകയാണ്. ഇനി കർശനമായിട്ടുള്ള നടപടികളിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക, ഈ സീബ്ര ക്രോസിംഗിൽ വെച്ച് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമായിട്ട് കണക്കാക്കുകയും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഇതോടൊപ്പം തന്നെ വാഹനം ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, നമുക്ക് സാധാരണ കാൽനട യാത്രക്കാരും കൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഫുട്പാത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ കുറേ നിർദ്ദേശങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മിക്കവാറും എല്ലാ പ്രധാന റോഡുകളിലും കാൽനട യാത്രക്കാർക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഫുട്പാത്ത് വൃത്തിയുള്ള നടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഫുട്പാത്ത് അതിനകത്ത് പലപ്പോഴും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, പലരും ഒക്കെ കയ്യേറിയിരിക്കുന്നു. പക്ഷേ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുട്പാത്തുകൾ തയ്യാറാക്കണം എന്നുള്ളൊരു കാര്യം കൂടി മോട്ടോർ വാഹന വകുപ്പിനോടൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ് അല്ലേ. എന്തായാലും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഫുട്പാത്തുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി ചില സ്ഥലങ്ങൾ എല്ലാ റോഡുകളിലും ഫുട്പാത്ത് കാണണമെന്നില്ല. അങ്ങനെ ഫുട്പാത്ത് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ റോഡിന്റെ വലതുവശം ചേർന്ന്, എനിക്ക് തോന്നുന്നു നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഇടതുവശത്തൂടെ പൊയ്ക്കോളും, നമ്മൾ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം എന്നുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് കാണുന്നില്ല. പലരും ഈ വലതുവശം ഇടതുവശം ഒന്നും നോക്കാറില്ല, അവർക്ക് തോന്നിയ സ്ഥലത്ത് കൂടി അവർ സഞ്ചരിക്കുന്നു. അതാണ് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം. എന്തായാലും ആ ഒരു റോഡിന്റെ വലതുവശം ചേർന്ന് സുരക്ഷിതമായിട്ട് നടക്കുക എന്നുള്ളൊരു കാര്യം കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ റോഡ് മുറിച്ച് കടക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയ സ്ഥലത്ത് കൂടി മുറിച്ച് കടക്കാതെ സീബ്ര ക്രോസിംഗിലൂടെ മാത്രം ഇത് മുറിച്ച് കടക്കുക, റോഡ് മുറിച്ച് കടക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പരാതിയുണ്ട് കേട്ടോ, പലയിടങ്ങളിലും സീബ്ര ക്രോസിംഗുകൾ ഇല്ല, ഇനി ഉള്ളിടത്ത് പോലും അത് മാഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ശരിയാക്കി വെക്കേണ്ടത്
ആ സീബ്ര ക്രോസിംഗ് വാഹനം ഓടിക്കുന്നവർക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും കാണത്തക്ക തരത്തില് അത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് ബന്ധപ്പെട്ട അധികാരികളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. എന്തായാലും സീബ്ര ക്രോസിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലോ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വലത് ഇടത് വീണ്ടും വലതുവശം ഇങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ളത്. പലപ്പോഴും പലരും ചെയ്യുന്നൊരു തെറ്റായിട്ടുള്ള പ്രവണതയുണ്ട്, നമ്മൾ രണ്ടു വശത്തേക്ക് നോക്കിയിട്ട് നേരെ ഇറങ്ങും. ഒരിക്കലും അങ്ങനെയല്ല, നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്നും ആദ്യം വലതുവശത്തേക്ക് നോക്കി വാഹനം വരുന്നില്ല എങ്കിൽ വീണ്ടും ഇടതുവശത്തേക്ക് നോക്കുക, അവിടെയും വരുന്നില്ല എങ്കിൽ ഒന്നുകൂടി വലതുവശത്തേക്ക് നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക. ഇതേസമയം ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് വരുന്നത് കാൽനട യാത്രക്കാർക്കായിട്ട് സീബ്ര വരയുടെ മുന്നിലുള്ള സ്റ്റോപ്പ് ലൈനിൽ നമ്മൾ വാഹനം നിർത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഫുട്പാത്തിൽ അതുപോലെ തന്നെ വാഹനം പാർക്ക് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഫുട്പാത്തിൽ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കൂടെ നടക്കേണ്ടവർ റോഡിൽ ഇറങ്ങി നടക്കുകയും അത് അപകടത്തിന് കാരണമാകുകയും ചെയ്യും. ഇനി കാൽനട യാത്ര തടസ്സപ്പെടുത്തുന്ന തരത്തിൽ റോഡിൽ വാഹനം പാർക്ക് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെയാണ് പലപ്പോഴും പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, നിർമ്മാതാവ് ഘടിപ്പിച്ച ഫൈബർ ബമ്പറുകളൊക്കെ മാറ്റിയിട്ട് ശക്തമായിട്ടുള്ള ക്രാഷ് ബാറുകൾ ഈ വാഹനത്തിൽ പിടിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ പലപ്പോഴും ഒക്കെ കാണാറുണ്ട്. ഇത് ഒരു കാരണവശാലും പാടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെയാണ് കാഴ്ച മറയ്ക്കുന്ന അലങ്കാര വസ്തുക്കളോ ഇനി അതുപോലെ തന്നെ കർട്ടനുകളോ മറ്റു വസ്തുക്കളോ എന്നും വാഹനങ്ങളിൽ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ നമ്മൾ കർശനമായിട്ട് പാലിക്കേണ്ട ഒരു സംഗതി കൂടിയാണ്. എന്തായാലും പരിശോധനകൾ കർശനമായിട്ട് നടന്നു വരുന്നുണ്ട്. ആദ്യഘട്ടമെന്ന നിലയിൽ ഒരു ബോധവൽക്കരണം അവർക്കൊരു ഉപദേശമൊക്കെ കൊടുത്ത് വിട്ടുകഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് നടപടിയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് അതൊക്കെ വളരെ ഗൗരവതരമായിട്ട് നമുക്ക് ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്കൂടെ പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചൊരു ടൈം പാസ്റ്റിലേക്ക് ഞാൻ അടുക്കൽ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഈ അടുത്ത സമയത്ത് എന്റെ ഒരു പഴയ സ്റ്റുഡന്റ് വിളിച്ചു. സ്റ്റുഡന്റ് വിളിച്ചിട്ട് പറഞ്ഞത്, ആ സ്റ്റുഡന്റിന്റെ സഹോദരി വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ട്, അത് ജർമ്മനിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പൈസ ഒരു ഏജന്റിനെ ഏൽപ്പിക്കുകയും അത് ഇപ്പം ശരിയാകും, നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും എന്ന് പറഞ്ഞിട്ട് കുറേ നാളുകളായിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നു. അപ്പോൾ ഈ കൊടുത്ത പൈസയെങ്കിലും തിരിച്ചു കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു എൻ്റെ പഴയ ഒരു സ്റ്റുഡൻറ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ ചെയ്യാമെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്, വിദേശത്തേക്കൊക്കെ പോകുന്നവന് വേണ്ടിയിട്ട് നമ്മൾ ഇല്ലാത്ത പണം പല സ്ഥലങ്ങളിൽ നിന്നായി കടം വാങ്ങിയും അല്ലാതെയൊക്കെ സ്വരൂപിച്ച് പലർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പല സംവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിന് നല്ലതാണോ ചീത്തയാണോ, അതിനകത്ത് അവിടെ ചെന്ന് പലപ്പോഴും പെട്രോൾ പമ്പിലും അതുപോലെ തന്നെ മറ്റു പല ജോലികളിലും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പല കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നുമല്ല പോകുന്നത്, നമ്മൾ അതിന്റെ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ അടുത്ത സമയത്ത് ഒരു വിധി വന്നിട്ടുണ്ട്, കൺസ്യൂമർ കോടതിയിലെ ഒരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ അതുമായിട്ട് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇത് ഛത്തീസ്ഗഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഒരു വിധിയാണ്, ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പറയണം. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ട് ഇത് നമുക്കൊന്ന് പറയാമെന്ന് കരുതിയാണ്. അതായത്, കാനഡയിലെ കോളേജിൽ പ്രവേശനം ഉറപ്പാക്കിയതായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് പണം വാങ്ങിയിട്ട് ആ പണം വാങ്ങിയ എമിഗ്രേഷൻ കൺസൾട്ടൻസിക്കെതിരെ ഉപഭോക്തൃ കമ്മീഷന്റെ വിധിയാണ് ഞാനിപ്പോൾ നമ്മുടെ ശ്രോതാക്കളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നത്. അതായത്, ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി പ്രവേശനം, വിസ ജോലി തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കിയതായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്നും കുറേ പണം വാങ്ങുന്നു, അതിനുശേഷം വാഗ്ദാനം പാലിക്കാതിരിക്കുകയും ചെയ്താൽ അത് ഉപഭോക്തൃ നിയമപ്രകാരം സേവനത്തിലെ കുറവും അന്യായമായിട്ടുള്ള വ്യാപാര രീതിയുമായി കണക്കാക്കാം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വിധിയിലൂടെ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിൽ ഉപഭോക്തൃ കമ്മീഷന് പണം തിരികെ നൽകാനും പലിശയും നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകുന്നതിന് ഉത്തരവിടാനും അധികാരമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വിധിയിലൂടെ ഈ ഒരു കമ്മീഷൻ അത് പിന്നെ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അതായത്, തെറ്റായ വാഗ്ദാനം നൽകി പണം വാങ്ങിക്കഴിഞ്ഞാൽ സേവനദാതാവിനെതിരെ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ ആ ഒരു സംഭവം അതൊന്ന് വിശദമായിട്ട് പറയാം. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അതെന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ സമാനഗതിയിൽ, സമാന രീതിയിൽ നമുക്കുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. കൺസ്യൂമർ കോടതികളിൽ, കൺസ്യൂമർ കമ്മീഷനുകളിലൊക്കെ നമുക്ക് പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിതിവിടെ പറയുന്നത്. ഇതിൻ്റെ സംഭവം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് പരസ്യം കണ്ടിട്ടാണ് ഈ ഒരു പരാതിക്കാരി ആ ഒരു ബിബി കൗൺസിൽ എന്ന ഒരു സ്ഥാപനത്തെ സമീപിക്കുന്നത്. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ മിക്കവാറും വരുന്നത് ഫേസ്ബുക്ക് വഴി തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരത്തിൽ വരുന്നത്. എന്തായാലും കാനഡയിൽ പഠന വിസ ലഭ്യമാക്കാമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് അവർ വിസ പ്രോസസ്സിങ് അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് ഇനി അതുപോലെ തന്നെ മറ്റ് പല ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ 1,235,000 രൂപയാണ് പരാതിക്കാരിയെ കൊണ്ട് അടപ്പിക്കുന്നത്. എന്നൊക്കെ ചെറിയൊരു തുകയൊന്നുമല്ല. ഒരുപക്ഷെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയെ കരുതിക്കൊണ്ട് അവർ എവിടെ നിന്നെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോ, എവിടെ നിന്നെങ്കിലുമൊക്കെ ലോൺ എടുത്തൊക്കെ ആയിരിക്കും കടം വാങ്ങിച്ചും ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. 1,235,000 രൂപ ഈ കൺസൾട്ടൻസി പരാതിക്കാരിക്ക് ഓഫർ ലെറ്ററും ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസും ഒക്കെ നൽകി. എന്തായാലും കാനഡയിലെ ഒരു കോളേജിൽ പ്രവേശനം ഉറപ്പായതായും ഒക്കെയാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത്, ആ ഒരു പേപ്പറൊക്കെ കാണുന്ന സമയത്ത് ഒക്കെ എല്ലാം ശരിയായല്ലോ എന്ന് കരുതിയിരിക്കുന്നുണ്ട്. പക്ഷേ പരാതിക്കാരി ഈ ഒരു സ്വയം

പറ്റത്തില്ല. അത് പിന്നെ ഈ ഒരു പണം വാങ്ങി റെസിപ്റ്റ് നൽകിയ മുൻ ജീവനക്കാരിയെ കുറ്റപ്പെടുത്തി അത് അങ്ങനെ ചെയ്തു, അത് ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല, മുൻ ജീവനക്കാരി ഇത് പറ്റിച്ചാണ് എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ തുടർന്നാണ് ഈ ഒരു പരാതിക്കാരി എന്ത് ചെയ്യുന്നത്, ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുന്നത്. അപ്പോൾ ഈ എതിർകക്ഷിക്ക് മറുപടി, പിന്നെ എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചു, പക്ഷേ എതിർകക്ഷി മറുപടി കോടതിയിൽ ഒന്നും സമർപ്പിച്ചില്ല. അപ്പോൾ അങ്ങനെ പരാതിക്കാരുടെ സത്യവാങ്മൂലം വിശ്വസനീയമായിട്ടുള്ള തെളിവാണെന്ന് കമ്മീഷൻ നിരീക്ഷിക്കുകയും കൺസൾട്ടൻസിയുടെ ഭാഗത്തു നിന്നും യാതൊരു മറുപടിയോ അതല്ലെങ്കിൽ എതിർ തെളിവോ ഇല്ലാത്തത് കൊണ്ട് തന്നെ പണം നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട പരാതിക്കാരുടെ മൊഴി തള്ളിക്കളയാൻ കാരണമില്ല എന്ന് കമ്മീഷൻ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ കാനഡയിൽ നിന്നുള്ള മറ്റ് ഇമെയിലുകളും മറ്റ് രേഖകളും ഒക്കെ കമ്മീഷൻ ഇതെല്ലാം പരിശോധിച്ചു. അതിലൂടെ തന്നെ പരാതിക്കാരുടെ പേരിൽ അഡ്മിഷൻ രേഖകളൊന്നുമില്ല എന്നും അതുപോലെ തന്നെ വിസ പ്രോസസ്സിന് നൽകിയിട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള രേഖകൾ അത് ഫേക്ക് ആണ് എന്നൊക്കെ കമ്മീഷൻ കണ്ടെത്തുകയും കൂടെ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും എതിർകക്ഷി ആയിട്ടുള്ളയാൾ പണം വാങ്ങി അഡ്മിഷൻ ഉറപ്പാക്കിയതായിട്ട് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ അവിടെ സംശയമൊന്നുമില്ല. അത് കമ്മീഷൻ അവിടെ ഉറപ്പിക്കുകയും ചെയ്തു. എന്തായാലും വാഗ്ദാനം ചെയ്ത സേവനം നൽകാതിരിക്കുകയും അതുപോലെ തന്നെ പണം തിരികെ നൽകാതിരിക്കുകയും ചെയ്തതിനാൽ അവർ സേവനത്തിലെ അപര്യാപ്തതയും അന്യായമായിട്ടുള്ള വ്യാപാര രീതിയും നടത്തിയതായിട്ട് ഈ ഒരു ഉപഭോക്തൃ കമ്മീഷന്റെ വിധി വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ ഈ ഒരു പരാതിയെ അതിന്റെ ഭാഗമായിട്ട് അനുവദിച്ച് കക്ഷിക്ക് 12 നേരത്തെ കൊടുത്ത 1,235,000 രൂപ തിരികെ നൽകാനും അതോടൊപ്പം തന്നെ യഥാർത്ഥ തിരിച്ചടവ് വരെ ഇതിന്റെ പലിശ 9% വാർഷിക പലിശയും നൽകണമെന്നുള്ളതും കൂടെ വിധിക്കുകയുണ്ടായി. അത് മാത്രമല്ല കേട്ടോ, മാനസിക പീഡനത്തിനും അതുപോലെ തന്നെ കോടതി ചെലവിനുമായിട്ട് ഒരു 20,000 രൂപ ആ ഒരു തുകയായിട്ട് നൽകണമെന്നും 45 ദിവസത്തിനുള്ളിൽ ഇത് നൽകണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡ് ഉപഭോക്തൃ കമ്മീഷന്റേതാണ് ഈ ഒരു വിധി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പലതരത്തിൽ ഇത്തരത്തിൽ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു മുന്നറിയിപ്പായിട്ട്, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഭാഗത്ത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എങ്കിൽ, പണം നൽകിയതിനും ബാക്കിയുള്ള കാര്യത്തിനും ഒക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. നമുക്ക് ഇനിയും കുറേയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ഇന്നത്തെ നമ്മുടെ ടൈം പാസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് വരും ആഴ്ചകളിൽ, വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കുറേ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാനൊരു കെറ്റ് സന്തോഷ് ഇന്നത്തെ ടൈം പാസിൽ നിന്നും സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു.

0: സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: ഗാനകൗതുകത്തിന്റെ 350 എപ്പിസോഡിലേക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. മലയാള സിനിമയിലെ അമ്മ പാട്ടുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഈ എപ്പിസോഡിൽ. അറിയും തോറും ആഴം കൂടുന്ന അത്ഭുതമാണ് അമ്മ. അതിരുകൾ നിർണയിക്കാനാവാത്ത സ്നേഹസംഗീതം, വാത്സല്യമായും പരിഭവമായും സങ്കടമായും സന്തോഷമായും കരുതലായും കാവലായും ത്യാഗമായും സഹനമായും മൗനമായുമൊക്കെ നിത്യജീവിതത്തിൽ മാതൃത്വത്തിന് എത്രയെത്ര ഭാവങ്ങളാണ്. അമ്മ എന്ന പദം നമ്മുടെ ഹൃദയത്തോട് അത്രമാത്രം ചേർന്നിരിക്കുന്നു. അമ്മ പാടിത്തന്ന താരാട്ടുപാട്ട് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. മധുര മനോഹരമായ ഒരു പാട്ട് കാലമാണ് അമ്മ. മാതൃസ്നേഹത്തിന്റെ മഹനീയ മാതൃകൾ പങ്കിടുന്ന നിരവധി ഗാനങ്ങൾ മലയാളത്തിലുണ്ടായി. അമ്മയും നന്മയും ഒന്നാണെന്ന് നമ്മൾ പാട്ടിൽ തിരിച്ചറിഞ്ഞു. മലയാളത്തിലുണ്ടായ അമ്മ പാട്ടുകൾ നമ്മുടെ ജീവിത വഴികളെ എന്നും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങളിൽ താരാട്ടിന്റെ ആർദ്രഭാവങ്ങൾ നാം ആദ്യം അറിഞ്ഞത് അഭയദേവിലൂടെയായിരുന്നു. നല്ല തങ്കയിൽ ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ അമ്മതൻ പ്രേമ സൗഭാഗ്യത്തിടമ്പേ ഉമ്മ നൽകിയിടാം എന്ന ഗാനമാണ് അഭയദേവിന്റെ ഗാനജീവിതത്തെ മാറ്റിമറിക്കുന്നത്. പാടിയത് പി. ലീല.

പിന്നീട് എത്രയോ അമ്മ പാട്ടുകൾ ആ തൂലികയിൽ നിന്ന് പിറന്നു. താരാട്ട് പാട്ടിൽ അഭയദേവ് ഒളിപ്പിച്ചു വെച്ച വാത്സല്യ ഭാവത്തിന്റെ തിളക്കമൊന്ന് വേറെ തന്നെയാണ്. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ എന്ന ഒന്നാം തരം ഒരു ഉറക്കുപാട്ടാണ്. ഇവിടെ അമ്മ മനസ്സിന്റെ വാത്സല്യവും ഉത്കണ്ഠയും എല്ലാം ഈ പാട്ട് പങ്കുവയ്ക്കുന്നു. അമ്മിഞ്ഞ പാലിന്റെ അമൃത വിശുദ്ധിയുള്ള ഈ ഗാനം പിന്നീട് വന്ന താരാട്ട് പാട്ടുകൾക്ക് അമ്മയും ആകുന്നു. തോമസ് ബേളി എന്ന പുതുമുഖ നടനെ നായകനായും സത്യനെ പ്രതിനായകനായും അവതരിപ്പിച്ച് 1953 പുറത്തു വന്ന ചിത്രമായിരുന്നു തിരമാല. പി ഭാസ്കരൻ രചിച്ച് വിമൽ കുമാറിന്റെ സംഗീതത്തിൽ ശാന്താ പി നായർ ആലപിച്ച ഈ ഗാനം ഹിറ്റായ ഒരമ്മ പാട്ടായിരുന്നു.

ഭാഷാപരമായ ലാളിത്യവും പ്രാസദീക്ഷണയും ഇണങ്ങി വൃത്തനിബന്ധമായ ക്രമങ്ങൾ പാട്ടിൽ നിഷ്കർഷിച്ചിരുന്നു അഭയദേവ്. കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്ന അമ്മ മനസ്സിന്റെ ഭാവങ്ങൾ കണ്ണാടിയിൽ എന്ന പോലെ പ്രതിഫലിക്കുമ്പോൾ അവൾ കുടുംബിനിയാകുന്നു. വീടിന് പൊന്മണി വിളക്ക് നീ, തറവാടിന് നിധി നീ, കുടുംബിനി എന്നാണ് അഭയദേവ് അമ്മ എന്ന സങ്കല്പത്തെ ഉള്ളറിഞ്ഞ് വിശേഷിപ്പിച്ചത്. കുടുംബിനി എന്ന ചിത്രത്തിനു വേണ്ടി LPR വർമ്മ ഈണമിട്ട ഈ ഗാനം പാടിയത് യശസ്വിനായ CO ആൻഡോ.

മനുഷ്യൻ പ്രണാമത്തോടെ നിൽക്കുന്ന മഹാശക്തി അമ്മയല്ലാതെ വേറെ ആര് എന്ന ചോദ്യം ഉന്നയിക്കുകയായിരുന്നു വയലാർ ചായം എന്ന സിനിമയിലെ ദേവരാജൻ മാഷ് ഇണമിട്ട് ഐരൂർ സദാശിവൻ പാടിയ അമ്മേ അമ്മേ അവിടുത്തെ മുമ്പിൽ ഞാനാര് എന്ന പാട്ടിലായിരുന്നു അത്. അമ്മയുടെ സ്നേഹത്തിനായി കൊതിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും വിനയാന്വിതമായ പ്രണാമമാണ് ഈ പാട്ട്. ആദിയിൽ ഭൂമിയും വാനവും തീർത്തത് ദൈവമായിരിക്കാമെന്നും ആറാം നാളിൽ മനുഷ്യനെ തീർത്തത് ദൈവമായിരിക്കാമെന്നും കവി പാട്ടിന്റെ അനുപല്ലവയിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ ദൈവത്തെ പെറ്റുവളർത്തിയതും പാലൂട്ടിയതും അമ്മയാണെന്ന വരിയിലെത്തുമ്പോൾ അതുവരെയുള്ള സന്ദേഹങ്ങളെല്ലാം അഴിഞ്ഞു വീഴുന്നു. വീണ്ടും പാട്ട് തുടരുമ്പോൾ അമ്മ എന്ന മഹാപ്രപഞ്ചത്തെ കൃത്യമായി നിർവചിക്കുകയായിരുന്നു വയലാർ. അമ്മയുടെ മഹനീയത ഇതുവരെ ലോകത്തെവിടെയും ഉരാടിയിട്ടില്ലാത്തത്ര ഗംഭീരമായി വെളിപ്പെടുന്നു. ദൈവവും നമ്മളും അവളുടെ ഏകാന്ത ദാഹമായിരുന്നില്ലേ? രക്തക്കുഴലിലൂടെ അസ്ഥിത്തളരിലൂടെ മക്കളുടെ മനസ്സിലേക്ക് ഓടി വന്നു എന്ന് കേൾക്കുമ്പോൾ അമ്മയുടെ മുൻപിൽ ഒരു കുഞ്ഞിനെ പോലെ നിലകൊള്ളുകയാണ് ദൈവം. അമ്മയുടെ ശൈശവ സ്വർഗങ്ങളിൽ നമ്മൾ മൺപാവകളായിരുന്നു എന്ന് കേൾക്കുമ്പോഴും ദൈവത്തിന് അതേ നില തന്നെ കൈവരുന്നു.

ഓയൻവീട് പാട്ടുകളിൽ അമ്മയുടെ മഹത്വം ഏറുകയാണ്. അമ്മേ നീയൊരു ദേവാലയം, നന്മകൾ പൂവിട്ട് പൂജിക്കും ആലയം എന്ന മെഴികൾ സാക്ഷിയിലെ ഗാനം ഇതിന് ദൃഷ്ടാന്തമാണ്. കുന്തിയും നീയെ, ഗാന്ധാരിയും നീയെ, നൊന്തുപെറ്റവരുടെ ദുഃഖം നീ എന്ന വരികൾ തുടർന്ന് അംഗത്തിൽ ജനിച്ചവരും അന്ത്യം വരിച്ചവരും അമ്മയ്ക്കൊരുപോലൊരുപോലെ എന്നതിലേക്ക് എത്തുമ്പോൾ നിർമ്മല സ്നേഹത്തിൽ നിധി കാത്തുവയ്ക്കുന്ന ഒരമ്മയെ നാം അടുത്തറിയുന്നു. സ്നേഹബന്ധൂരെ എന്ന വാക്കിൽ നാം അമ്മയിൽ നിറയുന്നു. ദക്ഷിണാമൂർത്തി ഈണമിട്ട ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് യേശുദാസ്. അമ്മ പാട്ടുകൾ അടുത്ത ലക്കത്തിലും തുടരും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെക്കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കേക്കാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെക്കുറിച്ചൊന്ന് പറയാം. മൈദ 1/2 കിലോ, വെണ്ണ 1/2 കിലോ, പൊടിച്ച പഞ്ചസാര 1/2 കിലോ, പഞ്ചസാര 2 ടീസ്പൂൺ, ചെറി 2 കീറിയത് 5 എണ്ണം, മുട്ട 4 എണ്ണം, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, പൈനാപ്പിൾ എസെൻസ് 1/2 ടീസ്പൂൺ, ജാതിക്ക പട്ട ഗ്രാമ്പു പൊടിച്ചത് 1 ടീസ്പൂൺ, പൈനാപ്പിൾ 1/2 മുറി. ഇനി പൈനാപ്പിൾ കേക്ക് തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി പൈനാപ്പിൾ വട്ടത്തിൽ മുറിച്ച് ഓരോന്നിലും ചെറി വെച്ച് നിരത്തണം. പൊടിച്ച പഞ്ചസാരയും വെണ്ണയും കൂടി നന്നായി തേച്ച് യോജിപ്പിക്കാം. ഇതിൽ മുട്ടയുടെ ഉണ്ണിയിട്ട് തേക്കുക. ബേക്കിംഗ് പൗഡറും മൈദയും കൂടി അരിച്ച് വയ്ക്കുക. പിന്നീട് വെണ്ണ തേച്ചതിൽ മൈദ കുറേശ്ശെ യോജിപ്പിക്കുക. 2 സ്പൂൺ പഞ്ചസാര കരിച്ചത് ഈ കൂട്ടിൽ ചേർത്ത് ഇളക്കി വയ്ക്കുക. മുട്ടയുടെ വെള്ള പതപ്പിച്ചതും ചേർത്ത് എസെൻസ് പൊടികളും ഇട്ട് ഇളക്കി പൈനാപ്പിളിൻ്റെ മുകളിൽ ഒഴിച്ച് നിരത്തുക. പാത്രം ഫോയിൽ പേപ്പർ കൊണ്ട് മൂടി ചൂടായ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുക. അങ്ങനെ പൈനാപ്പിൾ കേക്ക് തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി പൈനാപ്പിൾ കേക്ക് തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി പൈനാപ്പിൾ വട്ടത്തിൽ മുറിച്ച് ഓരോന്നിലും ചെറി വെച്ച് നിരത്തണം. പിന്നീട് പൊടിച്ച പഞ്ചസാരയും വെണ്ണയും കൂടി നന്നായി തേച്ച് യോജിപ്പിക്കുക. ഇതിൽ മുട്ടയുടെ ഉണ്ണിയിട്ട് തേക്കുക. ബേക്കിംഗ് പൗഡറും മൈദയും കൂടി അരിച്ച് വയ്ക്കുക. വെണ്ണ തേച്ചതിൽ മൈദ കുറേശ്ശെ യോജിപ്പിക്കുക. 2 സ്പൂൺ പഞ്ചസാര കരിച്ചത് ഈ കൂട്ടിൽ ചേർത്ത് ഇളക്കി വയ്ക്കുക. മുട്ടയുടെ വെള്ളം പതപ്പിച്ചതും ചേർത്ത് എസെൻസ് പൊടികളും ഇട്ട് ഇളക്കി പൈനാപ്പിളിൻ്റെ മുകളിൽ ഒഴിച്ച് നിരത്തുക. പിന്നീട് പാത്രം ഫോയിൽ പേപ്പർ കൊണ്ട് മൂടി ചൂടായി ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ പൈനാപ്പിൾ കേക്ക് തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 28 രാവിലെ 9 സ്പോട്ട് അഡ്മിഷൻ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9544431825. കേരള സർവകലാശാല അറബിക് വിഭാഗം നടത്തുന്ന 6-മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ട്. യോഗ്യത +2 തത്തുല്യം. താൽപര്യമുള്ളവർ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം. അവസാന തീയതി 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446827141. ചവറ മെമ്പർ ശ്രീ നാരായണപിള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ മെഗാ തൊഴിൽ മേള 25 രാവിലെ 10 മുതൽ നടക്കും. സ്വകാര്യ മേഖലകളിലെ പ്രമുഖ കമ്പനികൾ മേളകളുടെ ഭാഗമാകും. SSLC, +2, ബിരുദം, ബിരുദാനന്തര ബിരുദം, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഹോസ്പിറ്റൽ ടെക്നീഷ്യന്മാർ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, MBBS, ITI, പോളിടെക്നിക് യോഗ്യതയുള്ളവർക്കും പുറമെ സെമി സ്കിൽഡ് തൊഴിലാളികൾക്കും പങ്കെടുക്കാം. പരിചയ സമ്പന്നർക്കും അല്ലാത്തവർക്കും അവസരം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8078878504. മറ്റൊരു നമ്പർ 9539943796. MG സർവകലാശാല PG BEd ഏകജാല പ്രവേശനത്തിനുള്ള 2 പ്രത്യേക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4:30 മുൻപായി അതാത് കോളേജിൽ നേരിട്ടെത്തി പ്രവേശനം നേടണം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ 2026-27 അധ്യയന വർഷത്തിലെ ബിടെക് പ്രോഗ്രാമുകളിലേക്ക് റിയൽ ടൈം അഡ്മിഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഇന്നും നാളെയും ഓൺലൈനായി ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9778783191. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് ശാസ്ത്രീയ ആയുർവേദ കോളേജുകളിൽ ആയുർവേദ നഴ്സിംഗ്, ഫാർമസി, തെറാപ്പി എന്നീ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് 5 August ഓൺലൈനായി അപേക്ഷിക്കാം.
1: ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ, മൌണ്ട് കാർമൽ റോഡ്, തങ്കശ്ശേരി സ്പെറൻസയിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 6 വരെ ഈവനിംഗ് OPD ലഭ്യമാണ്. ജനറൽ മെഡിസിൻ ഡോക്ടറുടെ പരിശോധന, സാധാരണ രോഗികളുടെ സമഗ്ര ചികിത്സ, ലാബ് പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം, ഫാർമസി സേവനം, രക്തസമ്മർദ്ദം, പ്രമേയം തുടങ്ങിയ ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. രാവിലെ 7 മുതൽ ലാബ് സാമ്പിൾ ശേഖരണ സൌകര്യവും വൈകുന്നേരം റിസൾട്ട് ഡോക്ടറെ കാണിക്കാനുള്ള സൌകര്യവും ലഭ്യമാണ്. ഹോം കെയർ സർവീസുകൾക്കായി വിളിക്കേണ്ട നമ്പർ 9495927700. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474278584. തങ്കശ്ശേരി ഇൻഫൻ ജീസസ് കത്തീഡ്രൽ ഹാളിൽ July 26 ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700.
0: അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
2: പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും തത്സമയ കാതോട് കാതോരത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഞാൻ സന്തോഷ് ഇരുവിപുരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വിളിക്കേണ്ട നമ്പർ എല്ലാവർക്കും അറിയാം, 0474-2939-1111. സമയം കളയണ്ട, നേരെ കോളിലേക്ക് തന്നെ പോകാം. ഹലോ,
3: നമസ്കാരം സന്തോഷ് ഇരുവരും സാർ. ഞാൻ മണികണ്ഠൻ പോളയത്തോട്.
2: നമസ്കാരം മണികണ്ഠൻ ചേട്ടാ, എന്തുണ്ട് വിശേഷം? ആദ്യത്തെ ഓവർ തന്നെ, ആദ്യത്തെ ബോൾ ബാറ്റ് തന്നെ കിട്ടിയല്ലോ.
3: കിട്ടി, സന്തോഷമുണ്ട്. നല്ല സുഖമായിട്ടിരിക്കുന്നു. എനിക്കിന്ന് പറയാനുള്ളതേ, നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും പേരുള്ള നടനാണ് പിന്നെ കമലഹാസൻ. അദ്ദേഹം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എല്ലാ സിനിമകളും അഭിനയിച്ചിട്ടുണ്ട്.
2: അതെ അതെ.
3: അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അഭിനയിക്കാറാണ്. ചേട്ടന്റെ
2: എല്ലാ സിനിമകളും
3: പാർട്ടികളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മലയാളത്തിൽ
2: നിന്നുള്ളതാണ്.
3: കാത്തിരുന്ന നിമിഷം 1978 ഇറങ്ങിയത് പൊന്നമ്പിളി തുമ്പനം കൊള്ളാമൊരുങ്ങി അമ്പിളി അമ്പിളി പൊന്നമ്പിളി തുമ്പനം കൊള്ളാമൊരു. കമലഹാസന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മലയാളത്തിൽ നിന്നുള്ളതാണെന്ന് പറയുമ്പം നമുക്ക് വളരെ സന്തോഷമുണ്ട്.
2: അതെ അതെ, ചേട്ടൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി പാട്ട് ഏതാണെന്ന്. അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്.
3: നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം സാറിന് വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്.
2: വളരെ സന്തോഷം ഈ പാട്ട് തന്നെ സെലക്ട് ചെയ്തതിൽ, കാരണം അത്രത്തോളം മനോഹരമായ ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അത് കേൾക്കാം.
3: ഓക്കെ
2: ഓക്കെ ഏട്ടാ, താങ്ക് യു.
3: താങ്ക് യു.

അങ്ങനെ അതിമനോഹരമായ ഒരു ഗാനമായിട്ട് നമ്മുടെ തത്സമയ കാതൊടുകാതുരം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. വിളിക്കേണ്ട നമ്പർ

0: അതൊരു ചെറിയ സൈഡിലൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള അത്
1: കാര്യമല്ല.
0: അത്രേ ഉള്ളൂ. വിശേഷം ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും ഇനിയിപ്പോ നമ്മള് കഴിഞ്ഞു കഴിഞ്ഞു
1: കഴിഞ്ഞു ഇതൊക്കെ അറിഞ്ഞു.
0: ഓക്കെ ഓക്കെ.
1: ഉണ്ട്
0: ഉണ്ട് ഉണ്ട് ചേട്ടാ. പിന്നെ എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതി? ആ പറഞ്ഞോ. ഏത് പാട്ട്? ഏത് സിനിമ? ആ ഏത് സിനിമയില്? സർഗ. ആ അതിനകത്ത് എല്ലാ സംഗീതമേ എല്ലാം നല്ല പാട്ടാണ്.
1: ഓക്കെ.
0: ഇന്ന് എല്ലാം അതെ അതെ അതെ. പിന്നെ അവരുടെ എല്ലാം പാട്ടുകൾ നമ്മളുടെ കൂടെ ഉണ്ടല്ലോ, അതൊരു സമാധാനിക്കാം. ആ
1: പാടിക്കോളാം. കേവലമൊരു വിഴി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ പാരമെന്നാൽ പാരിൻ നടുവിൽ. കേവലമൊരു വിഴി മണ്ണല്ലോ, വിഴുന്നു വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു പണ്ടി വീടാകെ വീട് പുതുക്കി പണിയും വലയും ിനിമേ തുടങ്ങി വെച്ചു നാം ഒരു ധർമ്മം, തുട്ടി തുളുമ്പും ജീവിത ധർമ്മം സ്വതന്ത്ര ഭാരത.
0: ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ, കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: വനിതാ ലോകം, സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
3: തത്സമയ കാതോടുകാതോടും തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അങ്ങനെ മനോഹരമായ രണ്ട് ഗാനങ്ങളോടുകൂടി നമ്മുടെ തത്സമയ കാതോടുകാതോടും അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ അടുത്ത ആളാരാണെന്ന്. ഹലോ.
4: ഹലോ സാറേ.
3: ഹലോ, നമസ്കാരം.
4: ഒരു പാട്ട് വേണം.
3: ഒരു പാട്ട്. ആദ്യം പേരും വയസ്സും ഒക്കെ പറയൂ.
4: ശ്രീധരൻ വിളിയപ്പോല.
3: അയ്യോ, ഞാനേ വേറെ ആളാന്ന് വിചാരിച്ച. സോറി ചേട്ടാ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
4: വിശേഷം നല്ല ചൂടുണ്ട്. മഴ രണ്ടു ദിവസം മാറി.
3: ആ, അതെ അതെ. എപ്പോഴും വേണമെങ്കിലും വളവിൽ തിരിവ് പോലെ അവിടെ നിപ്പുണ്ട്. വരാം എപ്പോഴും വേണമെങ്കിലും അല്ലേ.
4: ഓണമെടുക്കാറായി.
3: ആ, അതിന്റെ ലോട്ടുള്ള കാലാവസ്ഥ ചില ദിവസങ്ങളിൽ ഓണ സമയം ഉള്ളത് കണക്ക് തോന്നും അല്ലേ. ചെറിയൊരു കാറ്റൊക്കെ വന്നിട്ട്, പക്ഷേ ചില ദിവസങ്ങളിൽ മാർച്ച് ഏപ്രിൽ പോലെയും തോന്നും. അങ്ങനെയും ഉണ്ട് ചൂട് കാണുമ്പോഴത്തേക്ക് അല്ലേ. ഇപ്പൊ എവിടുന്ന വീട്ടിൽ നിന്നാണോ ചേട്ടാ വിളിക്കുന്ന? ഓക്കെ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ ഓക്കെ. ശരി ചേട്ടാ, അപ്പൊ പാട്ട് ചോദിച്ചായിരുന്നല്ലേ.
4: ശരി, പാട്ട്.
3: ഓക്കെ.

0: തത്സമയ കാതോട് കാതോടും തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം, വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ് സർ.
0: നമസ്കാരം, ആരാണ്? ആ, ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട്?
1: പാട്ടിന്റെ പേര് പറയാൻ മറന്നു. ഇപ്പൊ രണ്ട് ലോകത്തിലെ മംഗല്യ താലി ഇട്ട മണവാട്ടി, ആ പാട്ടാ.
0: ഓക്കെ, പെട്ടെന്ന് ടെൻഷൻ ആയി പോയാ കിട്ടിയപ്പോഴത്തേക്ക്. പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേക്ക് ടെൻഷൻ ആയി പോയാ.
1: ടെൻഷൻ ആയി പോയി കിട്ടി എടുക്കും. ഞാൻ എളുപ്പം വിളിക്കും, പക്ഷെ പാട്ടങ്ങ് പെട്ടെന്ന് മറന്നുപോയി.
0: അപ്പൊ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇന്ന് എപ്പോഴെങ്കിലും കിട്ടുന്നെങ്കിൽ ഞാൻ ഇതായിരിക്കും ചോദിക്കുമെന്ന് നേരത്തെ അങ്ങ് എഴുതി വെച്ചാലേ. ചിലപ്പോ ഈ ഒത്തിരി ട്രൈ ചെയ്ത് പെട്ടെന്ന് കിട്ടുമ്പം കുട്ടിമാമ ഞെട്ടിമാമ എന്ന് പറഞ്ഞ കണക്കങ്ങ് മറന്നുപോകും ചിലപ്പോഴേ. ഓക്കെ, പിന്നെ എന്താ വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നല്ലേ എല്ലാരും വീട്ടില്?
1: സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന്.
0: ഓക്കെ,
1: ഇവിടെ ചെറിയൊരു ജോലിയുണ്ട് ഈ ആയുർവേദത്തില്, കപ്പലിന്റെ മുക്കില്. അപ്പൊ
0: ലീവിലായിപ്പോ.
1: നമ്മള് ഇവിടുന്ന് ക്യാമ്പ് ഉണ്ടായിരുന്നു അരവിന്ദ്
0: ആശുപത്രിയിലെത്തി.
1: മൂന്ന് ദിവസമായി.
0: റെസ്റ്റ് എടുക്കണമല്ലേ, നല്ലപോലെ വെയിറ്റ് ഒന്നും എടുത്തുകൂടാ. അയ്യോ, ഏറ്റവും നല്ലതാ ഈ കാതോട് കാതോരോ ഈ പരിപാടിയൊക്കെ കേൾക്കുന്നവരുടെ കണ്ണൊക്കെ പെട്ടെന്ന് ശരിയാവുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതെ, അതുപോലെ വെയിറ്റ് ഒന്നും എടുക്കല്ലെന്നൊക്കെ പറഞ്ഞില്ലേ, പുക കൊള്ളരുത് അങ്ങനൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നില്ല. റെസ്റ്റ് ആകെ ഡോക്ടർ പറഞ്ഞേക്കുന്ന റേഡിയോ കേട്ടോണ്ടിരിക്കാൻ പറഞ്ഞത്, റേഡിയോ ബെൻസിയർ അല്ലേ. അതാ ഞാൻ പറഞ്ഞു, അതെല്ലാം മാറ്റി വെച്ചിട്ട് തൽക്കാലം നമുക്ക് ഇതിലിങ്ങനെ ഇരിക്കാം. ഓക്കെ,
1: റേഡിയോ കേട്ടോണ്ടിരിക്കാം.
0: അതെ, ഓക്കെ, സന്തോഷം എന്തായാലും.
1: ഓക്കെ സാർ,
0: ഓക്കെ, താങ്ക് യു.

കുട്ടികളിലെ ഓട്ടിസം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ആര്യ ആർ നായർ, സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക്സ്, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാരസ്റ്റിലെത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാണ് റൊമാനിയ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവർക്ക് അതിവേഗം തക്കതായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് സമൂഹമാധ്യമ കുറിപ്പിൽ ശ്രീ മോദി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി അറിയിച്ചു. യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ NDA ഉൾപ്പെടെ എല്ലാ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷ രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത്. വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും വിദ്യാർത്ഥികളുടെയും രാജ്യത്തിന്റെയും നന്മ മുൻനിർത്തി പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും ശ്രീ റിജിജു അഭ്യർത്ഥിച്ചു.
2: नीट एग्जाम को लेकर के कोई राजनीतिकरण नहीं करते हुए बहुत अच्छी तरह से दोनों सदन में चर्चा होना चाहिए कि चर्चा किस प्रकार से कितना लंबा चलेगा ये हम आपस में मिलकर तय करें लेकिन कंडीशन मत लगाइए कंडीशन लगाने से आपका जो इंटेंशन है वो ठीक नहीं है क्योंकि आप चर्चा को रोकना चाहते हैं.
1: എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്ക് സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെയ്ക്കാൻ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ ഉത്തരവിട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവച്ചു. രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്നപ്പോൾ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉയർത്തിക്കാട്ടുകയായിരുന്നു. ചോദ്യോത്തരവേളയിൽ മറ്റ് വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഈ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദര സൂചകമായി രാജ്യസഭയിൽ മൌനമാചരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നുണ്ടായ ജീവഹാനിയിൽ രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ തീവ്രമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗത മന്ത്രി സി പി ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികളുടെ വിലയിരുത്തൽ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നും സമിതി പരിശോധിക്കും. തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പിലാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പി പുകഴേന്തി, ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ സി പി ചന്ദ്രൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിഷ്ണു അടക്കമുള്ള വിദഗ്ധ സംഘമാണ് സ്ഥലം സന്ദർശിക്കുക. അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും.
1: ശബരിമല സ്വർണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിനായി പി എസ് പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബിലെത്തിച്ചു. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി പ്രക്ഷേപണം നൽകിയ 100 സംഭാവനകളെയാണ് ഈ ദിനം അനുസ്മരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗൻ നിവാസൻ.
5: ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നീലേശ്വരം നഗരസഭയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ലക്ഷണങ്ങൾ കണ്ടുവന്നതെന്നും ജില്ലയിൽ 5 ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തെന്നും DMO പറഞ്ഞു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ORS ഉപയോഗിക്കണമെന്നും DMO പറഞ്ഞു.
1: സിക്കിമിലെ നാംചിയിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ച് സിക്കിം സർക്കാർ. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള 4 ഉന്നത സമിതി 15 റിപ്പോർട്ട് സമർപ്പിക്കണം. തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ 22 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തി പുറത്തെത്തിക്കുന്നതിനായി വിദഗ്ധ പരിശീലനം ലഭിച്ച സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. അതേസമയം തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ മലയാളി ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ 2 കണ്ടെടുത്തത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിൽ മാനേജരായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ശബരിമല ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവിലെ കാടുകളെ അറിഞ്ഞ് സെൻസസ് ജോലികൾ ചെയ്യുകയാണ് അധ്യാപകനായ KM സുബീഷ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വിശാലവും ദുർഘടവുമായതുമായ പ്രദേശത്തെ സെൻസസ് എന്യൂമറേറ്ററാണ് ഈ അധ്യാപകൻ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
6: ശബരിമല, പമ്പ, ത്രിവേണി, അട്ടത്തോട്, നിലയ്ക്കൽ ഉൾപ്പെടെ റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ 9 സെൻസസ് എന്യൂമറേറ്ററാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ അധ്യാപകനുമായ സുബീഷ്. ശബരിമല ശ്രീകോവിലിന്റെ ഉൾപ്പെടെ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്താനായത് ജന്മപുണ്യമായി കരുതുകയാണ് ഇദ്ദേഹം. സന്നിധാനമടക്കം 1000 കെട്ടിടങ്ങൾക്കും ആദിവാസി ഉന്നതികളിലടക്കം 200 ഭവനങ്ങളും ഉൾപ്പെടുന്ന വിശാല പ്രദേശത്ത് ഏക സെൻസസ് ഉദ്യോഗസ്ഥനായാണ് സുബീഷ് ജോലികൾ നിർവഹിച്ചു വരുന്നത്.
1: പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള PIB കൊച്ചി കാസർഗോഡ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകർ വാർത്തകളുടെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 10 നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ജിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി.

പുരുഷ നെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ട് കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയം ഉന്നയിക്കുകയായിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു.
1: സർക്കാർ ചർച്ച കർച്ചേ സർക്കാർ ചർച്ചക്കോ തയ്യാറേ ചർച്ചക്കോ ഏസെ ഗലേരി ബേട്ട് ചർച്ചി ചർച്ചി ആപ്പി സീറ്റ് പേ ബേട്ടേ കിട്ടി കിസ് നിയമക്കെ തഹത് കറിയേ ആ ബേട്ടിയെ സർക്കാർ ഖുലേ മനസ്സേ ചർച്ചക്കോ തയ്യാറേ മത ആഗ്രഹ.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുതെന്നും വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന രാജ്യരക്ഷാമന്ത്രി നടത്തിയിട്ടില്ലെന്നും വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും രാവിലെ മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മൌണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ എത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി തുടരുമെന്ന് UN സുരക്ഷാ കൌൺസിലിന്റെ തുറന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. Harish പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയുടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. 15 സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടസ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുന്ന സമിതി 1 റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിൽ 1,12 crore രൂപ നിക്ഷേപത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്.
3: ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖലയ്ക്ക് കരുത്തേകാനും ഈ രംഗത്ത് രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിൽ 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നത്. 2014-15 ഏകദേശം 1.9 crore രൂപയായിരുന്ന രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപാദനം 2025-26 13.11 crore രൂപയായി. ഇതേ കാലയളവിൽ കയറ്റുമതി 38,000 crore രൂപയിൽ നിന്ന് 4.24 crore രൂപയായും വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപാദനം 30+ മടങ്ങ് വർദ്ധിച്ച് 6.27 crore രൂപയിലെത്തി. പുതിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ കൂടി വരുന്നതോടെ രാജ്യം ഈ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ചയും 3 മത്സരം ഞായറാഴ്ചയും ഇതേ വേദിയിൽ നടക്കും. 23 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാവും. 10 നീളുന്ന മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
3: അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ നയിക്കുന്നത്. പാരാ അത്ലറ്റിക്സ് ഉൾപ്പെടെ 125 സംഘവും ഗെയിംസിന്റെ ഭാഗമാകും. ഇത്തവണ 10 കായിക ഇനങ്ങൾ മാത്രമാണ് ഗെയിംസിൽ ഉണ്ടാവുക. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 61 മെഡലുകൾ നേടി 4 സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. August 2 ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലകിന്റെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദേശസ്നേഹവും സ്വരാജ്യത്തിനായുള്ള ദൃഢനിശ്ചയവും വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും അനുസ്മരിച്ചു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരു സഭകളും 2 നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: തത്സമയ കാതൊടു കാതരം തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474 2939111. കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആ
1: നമസ്കാരം സാറേ.
0: ആരാണ്?
1: ഇന്ദു.
0: സിന്ധു. ഓക്കെ ഓക്കെ, നമ്മൾ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
1: വർക്കല.
0: ഓക്കെ, പിന്നെ റേഡിയോയിൽ വിളിക്കാറുണ്ടോ ഇടയ്ക്കൊക്കെ? എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? സുഖമായിട്ട് പോകുന്നു. റേഡിയോയിൽ അവിടെ ഉള്ളവരടുത്തൊക്കെ പറയണം കേട്ടോ, ഇങ്ങനെ റേഡിയോ ബെൻസിയറിലോട്ടൊക്കെ വിളിക്കാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട്. അടുത്തടുത്ത രാജ്യങ്ങളാണെന്ന് പറയണം കേട്ടോ. അതാണ് ഏറ്റവും നമുക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത്. എന്താ പറയുക, ഒരു പണിയില്ലാത്തവരുടെ ആ തിരക്ക് കാണുമ്പോഴേ എന്തൊരു വിഷമം, അവരുടെ സങ്കടം സഹിക്കാൻ ഒക്കത്തില്ല. വെറുതെ ഇരിക്കുന്നവർക്ക് പോലും സമയമില്ല
1: ഇപ്പോഴും.
0: എല്ലാവർക്കും 24 മണിക്കൂർ തന്നെ അല്ലേ ഉള്ളൂ, എന്ത് ചെയ്യാനാന്ന് പറ. പറയൂ, പാട്ടൊക്കെ ചോദിച്ചു
1: സാറേ. ഈ പാട്ട് എന്റെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫിനും, സ്റ്റാഫല്ല എന്റെ കൂട്ടുകാരിയാണ്, പിന്നെ എന്റെ ഭർത്താവ്, എന്റെ മക്കള്, പിന്നെ അതിൽ അതിക്ക് മേലെ ഒരു കുഞ്ഞിന് വേണ്ടിയാ ഞാൻ ഈ പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നത്. അതായത് ഇപ്പോഴേ ഒരു രണ്ടാനച്ചിട്ട് കുഞ്ഞിനെ മർദ്ദിച്ച് കൊന്നില്ലയോ, ആ കുഞ്ഞിന് വേണ്ടിയാ ഈ പാട്ടിന് വേണ്ടി. ആ പൊന്നോമന മുത്തിന് വേണ്ടിയാ.
0: പാട്ട് ചോദിച്ചായിരുന്നല്ലോ, നമുക്ക് പാട്ടിലേക്ക്
1: പോകാം സാറേ. 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ
0: രാജീരം വേണുഗോപാൽ പാടിയത് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, താങ്ക് യു. പാട്ടിലേക്ക് പോവാം.

0: തത്സമയ കാതോട് കാതോരം തുടരുന്നു. ഞാൻ സന്തോഷ് ഇരവിപുരം. വിളിക്കേണ്ട നമ്പർ 0474239311. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മോനെ.
0: ആരാണ്?
1: ശ്യാമള അമ്മയാ.
0: ആ ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു അമ്മേ?
1: ആ സുഖമായിട്ടിരിക്കുന്നു മോനെ.
0: ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചായിരുന്നല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
1: ഓ ഇങ്ങനെ ഇരിക്കുന്നു, ജോലിയൊന്നും ഇല്ല.
0: റെഡിയാവും എല്ലാം കേട്ടോ. എന്താ പറഞ്ഞു കമ്പനിയിൽ? എന്ത് പറഞ്ഞു
1: കമ്പനിയിൽ? പകരത്തിന് വേറെ ആളെ ആക്കി.
0: ആണോ? അതെന്ത് പറ്റി? ആരോഗ്യ പ്രശ്നമാണോ?
1: അല്ല, വയ്യാതിരുന്നത് കൊണ്ടേ.
0: റെഡിയാവുമ്പോ തിരിച്ചു പോവാൻ ഒക്കത്തില്ലേ? ആരോഗ്യമൊക്കെ റെഡി ആയി
1: കഴിയും
0: ആണല്ലേ. ആ ആ ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ശരി ശരി, അവരെല്ലാം അടുത്തൊക്കെ ഉണ്ടോ? അത് അവര് കേട്ടോളൂ. അടുത്തുണ്ടോ? ഓക്കെ, എന്നാ നമുക്ക് അവരെല്ലാം അന്വേഷണം പറയണം കേട്ടോ.
1: പറയാം.
0: പാട്ടിലേക്ക് പോവാം.
1: പോവാം.
0: ഓക്കെ.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: തത്സമയ കാതൊടു കാതൊടും തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം സുഷമ്മ.
2: എന്തൊക്കെയുണ്ട് സുഷമ്മ? സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖമായിട്ടിരിക്കുന്നു. നല്ല വിശേഷം.
2: ആ പറയൂ, ഓരോന്നായിട്ട്.
3: ജോലിയുണ്ട്.
2: ആ ജോലിയുണ്ട്, അതാണ് ഏറ്റവും പ്രധാന വിശേഷം.
3: ഏറ്റവും വലിയ പ്രധാനം.
2: കൊച്ചുമക്കളൊക്കെ സുഖമായിരിക്കുന്നു. മക്കളും
3: ഓണം വന്നോണ്ടിരിക്കുന്നു.
2: അതുവഴിയാണോ വരുന്നതെന്ന് തോന്നുന്നില്ലേ? പരവൂരിന്ന് അവിടെ ഒല്ലാൽ ഗേറ്റിന്റെ അടുത്തൊക്കെ കണ്ട് നിക്കുക. ഇങ്ങോട്ട് അത് ഗേറ്റ് തുറക്കുമ്പോ ഇങ്ങ് വരുമായിരിക്കും അല്ലേ? ആ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം നല്ല
3: സന്തോഷം.
2: ആ ഓണത്തിനല്ലേ ബോണസ് വരുന്നല്ലേ? അതൊക്കെ തന്നെ ഉള്ളു സന്തോഷം. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അല്ലേ? അപ്പൊ പാട്ട് ചോദിച്ചാൽ അത് മതി. കൊച്ചു സന്തോഷം, ഒരു സന്തോഷം ഇല്ലാത്തതിനേം കാട്ടി നല്ലത് കൊച്ചു സന്തോഷമല്ലേ. പാട്ട് പാട്ട് ചോദിച്ചായിരുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ സന്തോഷം, എന്നാ പാട്ടിലേക്ക് പോകാം.
3: ആ
2: ഓക്കെ.

0: തത്സമയ കാതോട് കാതോരം തുടരുന്നു. ഞാൻ സന്തോഷി രവിപുരം, വിളിക്കേണ്ട നമ്പർ 0474 2931111. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആ നമസ്കാരം ചേട്ടാ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. കുറച്ചു നാളായല്ലോ കേട്ടിട്ട്. വിളിക്കാറുണ്ടോ
1: ഇപ്പോഴും?
0: കിട്ടിയട്ടോ ഇല്ലേ, സുഖമായിട്ടിരിക്കുന്നോ? ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് കേൾക്കുന്നില്ലേ? കേൾക്കാമോ? ആ ഇവിടുത്തെ അവിടെ റേഡിയോയുടെ അടുത്ത് നിൽക്കുകയാണോ? എന്തോ ഒരു ശബ്ദം, അതിന്റെ ശബ്ദം കേൾക്കുന്നു ഇവിടെ, തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ. അതിന്റെ വോളിയം ഒന്ന് കുറച്ചാ മതി. അതിന്റെ ആണോ? ഓക്കെ ഓക്കെ. ആ പിന്നെ ശരി ശരി ഓക്കെ. പിന്നെ പാട്ടൊക്കെ ചോദിച്ചായിരുന്നോ?
1: ചോദിച്ചു.
0: ഓക്കെ, എന്നാ പിന്നെ പാട്ടിലേക്ക് പോകാം.
1: ശരി ശരി
0: ഓക്കെ, താങ്ക് യു.

0: ഞാൻ നാരങ്ങമുട്ട എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. തത്സമയ കാതൊടുക്കാതവരും തുടരുകയാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ സന്തോഷി രവിപുരം. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്? ആ, ഓക്കെ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ?
1: പിന്നെ ഒരു പാട്ടില്ലേ,
0: ആയിരം കണ്ണുമായി.
1: ആയിരം കണ്ണു. അന്നേരം ഒത്തിരിയും ആളുകൾ ഇപ്പൊ ആൾക്കാർ മക്കളെ ഒക്കെ കാത്തിരിക്കുകയാണോ?
0: ആ പാട്ടാണോ ചോദിച്ചത്?
1: ആ പാട്ട് തന്നെ ചോദിച്ചത്.
0: ആണോ?
1: ആയിരം കണ്ണുമായി എന്നുള്ള
0: കാത്തിരിക്കുന്നു.
1: അന്നേരം ഒത്തിരി ആൾക്കാർ, വയസ്സെന്ന ആൾക്കാരെ, വീട്ടുകളിൽ മക്കളെല്ലാം വെളിയിലും മക്കൾ നോക്കുന്നില്ല, എന്നാലും അവരെ കാത്തിരിക്കുകയില്ലയോ?
0: അതെ, വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതെ, ശരിക്കും പറഞ്ഞാല് പലയിടത്തും മക്കളെയൊക്കെ ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ച് പിന്നെ അവരങ്ങ് വിദേശ രാജ്യത്ത് പോയാൽ
1: തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇവരാണെങ്കിൽ വരും വരും എന്നും പറഞ്ഞ് വൃദ്ധസദനത്തിലും ഇരിക്കുക.
0: അവർക്ക് പല അവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ച് ചിലപ്പം അത്രത്തോളം എന്താണ്, അവര് ഇവിടുന്ന് ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാ എല്ലാവരുടെയും കാര്യത്തിലല്ല, അങ്ങനെ ഉള്ളത് കൊണ്ട് നല്ല സ്നേഹത്തോടുള്ള
1: നല്ല ആൾക്കാരും ആൾക്കാരുടെ കാര്യമാണ്. പോയായിരുന്നു വൃദ്ധസദനത്തിലേ, അന്നേരം ഒത്തിരി അമ്മമാരെ കണ്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു. മക്കള് വരും വരും എന്നും പറഞ്ഞ ഒരു മക്കളും വരുത്തില്ല. ഒരാളുടെ ഉടമസ്ഥർ പറഞ്ഞു ചുമ്മാതെ വിടാൻ കാത്തിരിപ്പാന്ന് പറഞ്ഞു.
0: വളരെ സങ്കടം. മനുഷ്യ ജീവിതം എല്ലാരും ഏത് ഘട്ടത്തിൽ കൂടെ പോകുന്നെന്ന് പറയാനൊക്കെ
1: പറഞ്ഞുകൂടെ. ഞാനും പറഞ്ഞു, ഞാനും വയസ്സ് വൃദ്ധസദനത്തിലോട്ടായിരിക്കും വരുന്നത്.
0: അല്ല, ആരുടെ കാര്യമൊന്നും പറയാനൊക്കത്തില്ലെന്ന് പറയാം. നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യം
1: പറയാൻ പറ്റത്തില്ല.
0: നമുക്ക് നല്ലത് സംഭവിക്കട്ടെ എന്ന് അങ്ങനെ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകാം.
1: ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട്.
0: ആ, അതെ അതെ,
1: ശക്തിവിളങ്ങരിലെ നമ്മളെ എല്ലാവർക്കും, അതുപോലെ റേഡിയോ ബെൻസീറിലെ എല്ലാ അംഗങ്ങൾക്കും.
0: അതെ, ചേച്ചി, നമുക്ക് ഇനിയുള്ള നാളുകള് നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോ ഭയങ്കര വിഷമമായിരിക്കും എന്നുള്ള ഒന്നും ചിന്തിക്കണ. അങ്ങോട്ട് പോകുമ്പോ നല്ല സന്തോഷമായിരിക്കും, അങ്ങനെ തന്നെ കരുതാം.
1: കേട്ടോ,
0: അത്രേ ഉള്ളു. നമുക്ക് ഇങ്ങനെ റേഡിയോ വിളിച്ചോ കേട്ടോ പറഞ്ഞോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാം.
1: കേട്ടോ,
0: അത്രേ ഉള്ളു, അത്രേ ഉള്ളു. ഓക്കെ ചേച്ചി, പാട്ടിലേക്ക് പോവാം. ആ, താങ്ക് യു.

0: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
1: തത്സമയ കാതോട് കാതോടും തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: ഞാൻ
1: പേരെന്തോ പറഞ്ഞ പേര് പേര് പേരൊന്നും കൂടെ പറയണേ. ജുബേരി എം എസ്. ആ ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അതെ അതെ, എവിടുന്നാ വിളിക്കുന്നത്? ചേച്ചി എവിടുന്നാ വിളിക്കുന്നത്? ആയത്തിൽ നിന്ന്. ഓക്കെ, ആ കൊടുത്തോളൂ, മോളുടെ കൊടുക്കോ.
2: ഹലോ
1: ഹലോ, മോളുടെ പേരെന്താണ്?
2: എന്റെ പേര് ഫാത്തിമ.
1: ഫാത്തിമ, എന്ത് ചെയ്യാണ്?
2: ഞാൻ വീട്ടില് പ്ലസ് ടു കഴിഞ്ഞിട്ട് പി ജി കഴിഞ്ഞിട്ട് നിൽക്കുന്നു.
1: ഓ, ഇനി ജോലിക്ക് സ്കൂളിലൊക്കെ കേറാനായിട്ട് റെഡി ആയി നിക്കുവോ അല്ലേ? ഓക്കെ ഓക്കെ, നല്ല കാര്യം, പെട്ടെന്ന് തന്നെ ആ സ്വപ്നം റെഡി ആവട്ടെ കേട്ടോ. ഓക്കെ, ഇഷ്ടമാണല്ലേ ഈ പ്രൊഫഷൻ, ഇഷ്ടമാണല്ലേ ടീച്ചറായിട്ട്? കുട്ടി കൊച്ചിലേ ഇങ്ങനെ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ബുക്കും പേനും കമ്പും ഒക്കെ ആയിട്ട് നടക്കും മറ്റേ പിള്ളേരുടെ അടുത്ത് അല്ലേ? ആയിരുന്നാ സത്യം ആയിരുന്നാ?
2: കുഴപ്പമില്ല, ആദ്യം ഒരുപാട് ഡ്രീം ഉണ്ടായിരുന്നു, കൂടുതൽ ഡ്രീം പോലീസ് ആവണമെന്നായിരുന്നു.
1: ആണോ, എന്നിട്ട് അത് വിട്ടു കളഞ്ഞോ?
2: പഠിച്ചു പഠിച്ചിങ്ങനെ വന്നപ്പോഴേക്ക് പിന്നെ ഇതും ഈ ഫീൽഡും കൂടെ വന്നപ്പോഴേക്ക് ഇതും ഒരു ലഹരി പോലെ നിറ പിള്ളേരെ പഠിപ്പിക്കാനും.
1: അതെ അതെ അതെ,
2: അവര് ഇപ്പോഴത്തെ അറിയാലോ, ഇപ്പോഴത്തെ ലോകം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നവരങ്ങനെ ആരുമില്ല കുട്ടികളുമായിട്ട്.
1: അതെ അതെ,
2: അപ്പം ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിലും അവരൊരു അമ്മ എന്നുള്ള രീതിയിലും പിള്ളേരുമായിട്ട് ഇടപഴകുവാനും സംസാരിക്കുവാനും സ്നേഹിക്കുവാനും അവസരം കിട്ടിയാൽ അത് കൂടുതലായിട്ട് എൻജോയ് ചെയ്യും.
1: ഓക്കെ, വെരി ഗുഡ് ഫാത്തിമയ്ക്ക്. നല്ലൊരു എന്താണ് ഭാവിയെ കുറിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായ പ്ലാനുകളുണ്ട് അല്ലേ?
2: പ്ലാനിംഗ് ഉണ്ട്.
1: ഫാത്തിമ മിസ് എന്ന് പറഞ്ഞാൽ പിള്ളേര് അത്രത്തോളം ഇഷ്ടപ്പെടണം.
2: പിന്നെ ഞാൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഓടിയെത്തണം, ഒരു കോളിംഗ് ആയാലും ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹത്തോടെ ഓടിയെത്തണം.
1: വെരി ഗുഡ് വെരി ഗുഡ്, അങ്ങനെ തന്നെ ആകട്ടെ കേട്ടാ, എല്ലാവിധ ആശംസകളും.
2: താങ്ക് യു.
1: ഓക്കെ, അപ്പൊ ഫാത്തിമ മിസ് എന്ന് ഞാനും വിളിക്കാം. മിസ്സിന് ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് പാത്തു എന്ന് വിളിക്കുന്നത് കൂടുതൽ ഇഷ്ടം.
1: പാത്തു, പാത്തു മിസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ അത് എടുക്കുമെന്ന് ആ ചിലപ്പം വരുമായിരിക്കും അല്ലേ? ഓക്കെ മോളെ, അപ്പൊ പാട്ട് ചോദിച്ചായിരുന്നോ?
2: പാട്ട്
1: ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.

0: എന്നാല് തത്സമയ കാതുടുക അതുടൻ തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474 2931 1111. കോളിലേക്ക് പോകാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ആരാണ്?
1: എന്റെ പേര് അശ്വതി.
0: അശ്വതി, എവിടുന്നാ വിളിക്കുന്ന?
1: കൊല്ലത്ത് ഉളിയക്കോവിൽ.
0: ഉളിയക്കോവിൽ, ഓക്കെ. എന്ത് ചെയ്യാണ് അശ്വതി?
1: ഞാൻ വീട്ടില്
0: പഠിക്കുകയാണോ, ജോലിയാണോ?
1: ഇപ്പൊ വീട്ടില് എല്ലാരും ഉണ്ട്. അമ്മയുണ്ട്, നാത്തൂനുണ്ട്, നാത്തൂന്റെ രണ്ട് മക്കളുണ്ട്, പിന്നെ ചേട്ടത്തിയുണ്ട്, ചേട്ടത്തിയുടെ രണ്ട് മക്കളുണ്ട്, പിന്നെ എന്റെ രണ്ട് മക്കളുണ്ട്.
0: നോക്കിയപ്പോഴേ വീട് ഇങ്ങനെ ഇച്ചിരി വലുതായി വലുതായി വരുന്ന കണക്ക് തോന്നി എനിക്ക്. ആൾക്കാർ എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണോ റേഡിയോ? അപ്പൊ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നമസ്കാരം. അശ്വതി അങ്ങ് പറഞ്ഞേക്കണേ, ഞാൻ ഇത്രയും പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മളെ കോള് തീരാറായി പോകും, അതുകൊണ്ടാ പറഞ്ഞു. ആ, അപ്പൊ ഇന്ന് എന്തെങ്കിലും വിശേഷം ഉണ്ടോ വീട്ടില്?
1: വീട്ടില് വിശേഷമായിരുന്നു. സ്കൂളിൽ പഠിത്തമില്ലാത്തതുകൊണ്ടും അംഗനവാടിയിലും പോയില്ല, സ്കൂളിലും പോയില്ല. എല്ലാരും
0: ഫുൾ കുട്ടിപ്പട്ടാളം ഫുൾ ഉണ്ട് വീട്ടില് അല്ലേ? തകർക്കുന്ന ദിവസമാണെന്ന് തോന്നുന്നു വീട്ടില്. ആണല്ലേ, ഓക്കെ ഓക്കെ. ഇതൊക്കെ തന്നെ സാറിന് ഒത്തിരി കാലത്തിന് ശേഷം ഇത്രയും അംഗങ്ങൾ ഒരു വീട്ടിലുണ്ടെന്ന് കേൾക്കുന്നത് കേട്ടോ. ഇപ്പോഴേ ഇപ്പൊ ഈ വെറുതെ ഇരിക്കുന്നവർക്കൊന്നും സമയമില്ലാത്ത സമയമല്ലേ? അത് കാരണമേ അവരെങ്ങോട്ട് പോകത്തൊന്നും ഇല്ല, അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, ഫോണൊക്കെ ആരോ പിടിച്ചു ചോദിക്കുന്നല്ലേ?
1: ഇല്ല, പരാതി പറയാൻ വേണ്ടി വന്നതാ.
0: അതെന്താണ്?
1: മഞ്ചാടിയുടെ സാധനം ആരോ പിടിച്ചു.
0: അല്ല, അത് പിന്നെ അതെന്തൊരു പരിപാടിയാ മഞ്ചാടി അതിനൊക്കെ പിടിച്ചോണ്ട് പോവാന്ന് പറയുന്നത്? ശരിയുള്ള കാര്യമല്ലേ? അതല്ലേ കുഞ്ഞു പറഞ്ഞു.
1: എല്ലാരും ഒരേ പ്രായക്കാരാ.
0: അപ്പം ഇടക്കിടക്ക് സംഘർഷം ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയാണോ ഈ പാട്ട് വരുന്നത്?
1: എല്ലാവർക്കും.
0: ശരി, ഓക്കെ, പാട്ടിലേക്ക് പോകാം.
1: ഓക്കെ.

0: തത്സമയ കാതൊടുക്കാതോറും തുടരുന്നു. ഞാൻ സന്തോഷ് ഇരേവിപുരം. വിളിക്കണ നമ്പർ 0474239311. കോളിലേക്ക് പോകാം. ഹലോ, നമ്പർ ഒരിക്കൽ കൂടി 0474239311. ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ ഞാൻ മുളങ്ങാടത്ത് നിന്ന്.
0: നമസ്കാരം, പേര് പറഞ്ഞില്ല.
1: നമസ്കാരം, രാജ് സ്റ്റുഡിയോ.
0: രാജ് സ്റ്റുഡിയോ വീട്ടിൽ ബുക്കിനകത്തൊക്കെ പേര് തന്നെ എഴുതിയേക്കുന്ന അല്ലേ?
1: രാജ് സ്റ്റുഡിയോ.
0: അറിയാം അറിയാം. ആ പറയൂ, എന്തൊക്കെയുണ്ട് സ്റ്റുഡിയോയില് വർത്തമാനം?
1: എന്നും വിളിക്കുമ്പോ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടത്തില്ല.
0: ഇന്നും അങ്ങനെ വിളിച്ചു നോക്കി, കിട്ടിയില്ല.
1: വിളിച്ചു നോക്കി, ഇന്നലെയും വിളിച്ചു. ഇന്നലെ എന്റെ ജന്മദിനമായിരുന്നു.
0: ആണോ? അപ്പൊ ജന്മദിന ആശംസകൾ. ലേറ്റ് ആയിട്ടായാലും
1: അഭിഷേകനെ അറിയത്തില്ലേ?
0: ഏതാണ്? അറിയാം അറിയാം,
1: അഭിഷേക് ഫോട്ടോഗ്രാഫർ.
0: അറിയാം അറിയാം,
1: വീഡിയോ കോളിൽ കണ്ടില്ലേ?
0: ആ അതെ അതെ,
1: അമ്മയാ.
0: മനസ്സിലായി മനസ്സിലായി. പക്ഷെ എന്താ പറയുന്നത്, സുഖമായിട്ടിരിക്കുന്നോ എല്ലാരും? പിന്നെ വിളിച്ചു നോക്കൂ, കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ, പാട്ട് ചോദിച്ചായിരുന്നോ? ആ രാവിലെ കിട്ടും. ആ ഇതിനകത്തല്ലേ കൂടുതൽ തിരക്കുള്ളത്. പാട്ട് ഏതായിരുന്നു ചോദിച്ച?
1: പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് നമ്മുടെ അയോധ്യ സിനിമയിലെ
0: രാമൻ ശ്രീരാമൻ. ഞാൻ അയോധ്യ വിട്ടൊരു രാമൻ അല്ലേ?
1: നസീർ,
0: അതെ നസീർ നടന്നു വരുന്നേക്ക ഓർമ്മ വരുന്നു. അത്രമല്ലെങ്കിലും ആ പാട്ട് നസീറല്ലേ അതിനകത്ത് നായകൻ? ആണോ? ഓക്കെ, അല്ല നസീറല്ലേ നായകൻ അതിനകത്ത്? കൊച്ചിലെ കണ്ടതായിട്ടറിയാം, പക്ഷെ ഒന്നും ഓർമ്മയില്ല. അത്രയ്ക്ക് കുട്ടിക്കാലത്ത് കണ്ടതാ. ഓ പറഞ്ഞേരാ പറഞ്ഞേരാ, പ്രത്യേക അന്വേഷണം പറഞ്ഞേരാ. ഓക്കെ ഓക്കെ, താങ്ക് യു. പാട്ടിലേക്ക് പോവാം.

0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. കുട്ടികളിലെ ഓട്ടിസം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ആര്യ ആർ നായർ, സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക്സ്, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം.
1: തത്സമയ കാതോട് കാതോരം തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: എന്റെ പേര് സുധീർ എന്നാണ്, മാടനടയിലാണ്.
1: സുധീർ മാടനടയിൽ എവിടാണ് സുധീർ?
2: മാടനടയിൽ സഞ്ചാരമുക്കിലോട്ട് പോകുന്ന വഴിയിൽ.
1: ആ ഓക്കെ ഓക്കെ.
2: സാറിന് ഞാൻ വിളിച്ചിട്ടില്ല. സന്തോഷ് സാറല്ലേ?
1: അതെ അതെ. മാടനട എന്നാന്ന് പറഞ്ഞതിൽ സന്തോഷം. പഴയ ജൂപ്പിറ്റർ തിയേറ്റർ ഒക്കെ ഇല്ലായിരുന്നു, അതുവഴി അല്ലായിരുന്നു വീട്ടിലോട്ട് പോകുന്നത്? ആ വഴി അവിടെ ചെന്ന് വലത്തോട്ട് പോയി നമ്മളൊരു ഓടയും കലങ്ങും ഒക്കെ വരും അല്ലേ?
2: അതിലേക്കൂടെ നമുക്ക് വായനശാലയിലൊക്കെ പോകാം.
1: ആ അതെ അതെ. സുധീർ എന്ത് ചെയ്യാണ്? എന്ത് ചെയ്യാണ്?
2: ഞാന് ഫീൽഡ് വർക്കാണ്.
1: ആണല്ലേ. ആ അപ്പൊ ഇപ്പഴും ബ്രേക്കില് വീട്ടിലെത്തിയതാണോ? ഇന്ന് ലീവ. ഓക്കെ ഓക്കെ. ജൂപ്പിറ്ററൊക്കെ പഴയ കുമാര സംഭവം ഒക്കെ കണ്ട ഓർമ്മ വരുന്നു.
2: അതെ, സാറിന്റെ അവതരണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഇടയ്ക്ക് കേൾക്കാറുണ്ട്.
1: ആണോ? താങ്ക് യു.
2: ഓരോ പ്രേക്ഷകരുമായിട്ട് ഇത്രയും നല്ല രീതിയിൽ വളരെ ഒരു അറ്റാച്ച്മെന്റ് ആണ് സാറിന്. എല്ലാരെയും അതിന്റേതായ റെസ്പെക്ട് കൊടുത്ത് എല്ലാരുമായിട്ടും നല്ല രീതിയിൽ സംസാരിക്കുക, അവരുടെ കാര്യങ്ങളും ഡീറ്റെയിലും. പിന്നെ റെഗുലർ ആയിട്ട് വിളിക്കുന്നവരെ വോയിസ് ഒക്കെ നന്നായിട്ട് ബൈഹാർട്ട് ആവുന്നു സാറിന്. പെട്ടെന്ന് കേട്ട ഇന്ന ആളാണെന്നുള്ളൊരു പിടി സാറിന്.
1: ഓക്കെ സുധീരെ, താങ്ക് യു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖമായിട്ടിരിക്കും സാർ. സാറിന്റെ ആരാണ്ടെ വിവാഹം കഴിഞ്ഞായിരുന്നു, മകളെ മകനാ?
1: മകളുടെ ആയിരുന്നു.
2: മോനൊക്കെ പാടുന്നുണ്ടല്ലേ?
1: ആ മോനും ചെറിയ പാട്ടുണ്ട്.
2: നിങ്ങൾ ഒന്നിച്ചൊക്കെ പ്രോഗ്രാം
1: ചെയ്യുന്നുണ്ടല്ലേ? സുധീർ എന്ന് ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്ന?
2: പിന്നെ ഞാൻ അതിന്റെ രണ്ടു വരി ഒന്ന് മൂളട്ടെ.
1: ആ പാടിക്കോളാം.
2: മംഗളങ്ങളരുളും മഴ നീർക്കണങ്ങളേ, ശാന്തമായി തലോടും

0: ங்கள் தன் ஸ்னேகாரம்பரம் பாட மறந்து போயோ மங்களங்களருளும் மழ நீர் கணங்களே.
1: ഹലോ സുധീർ, മനോഹരമായിട്ട് ഇത് വളരെ ടഫായിട്ടുള്ള ഒരു പാട്ടാ പാടിയത് കേട്ട. മോശക്കാരനല്ലാന്ന് തെളിയിച്ചു. ഭയങ്കര പ്രയാസമുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള ഫീലുള്ള പാട്ടുമാണല്ലോ.
0: അതെ, എനിക്ക് വളരെ നല്ല രസമായി രാത്രി എല്ലാം കേൾക്കാനേ. അതിന്റെ മ്യൂസിക്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം എല്ലാം നല്ല രസം. ഓക്കേ,
1: അപ്പൊ നമ്മളെ റേഡിയോയിൽ പാടാനൊന്നും വന്നില്ല ഇതുവരെയും നാട്ടിലെ പാട്ടുകാരിൽ?
0: അതിനുള്ള അവസരം ഒന്നും കിട്ടിയില്ല.
1: അല്ല, അതൊക്കെ നോക്കണം, നല്ലതുപോലെ പാടുന്നുണ്ടല്ലേ കേട്ടോ. ആ ഒരു പ്രോഗ്രാം ഇവിടെ ഉള്ളത് അറിയാവല്ലേ ഇല്ലേ.
0: അതല്ല, എനിക്ക് ഇതിനകത്ത് സാറിന് ഇതിനകത്ത് നല്ലൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടേ, കാരണം ഇതുമായിട്ടൊരു ബന്ധം ഉള്ളത് കൊണ്ടാണ് എനിക്ക് സാറിനെ വിളിക്കാൻ ഭയങ്കര ഉണ്ട്.
1: ഓക്കെ,
0: പാട്ടുമായിട്ടൊക്കെ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു സുധീർ.
0: വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞു.
1: ഓക്കെ, താങ്ക് യു. പാട്ടിലേക്ക്.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
5: തത്സമയ കാതോട്ട് കാതരം തുടരുന്നു. ഞാൻ സന്തോഷി രവിപുരം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോകാം. ഹലോ
6: ഹലോ,
5: നമസ്കാരം. ആരാണ്? കൃഷ്ണ. ആ ഓക്കെ ഏട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോഴെവിടാണ്? വീട്ടിലാണോ പുറത്താണോ?
6: അല്ല, ഞാൻ വി പാർക്ക്.
5: ആ മനസ്സിലായി മനസ്സിലായി, വി പാർക്ക് എന്ന് വിളിക്കുന്നു.
6: അവിടെ ജോലി ചെയ്തോണ്ടിരിക്കും പാട്ട്. ഞാൻ രാവിലെ 8 മണി പോലെ റേഡിയോ വെക്കുന്ന.
5: ഓ സന്തോഷം. പിന്നെ അപ്പൊ എത്ര മണിവരെ ഉണ്ട് ജോലി? എത്ര മണിവരെ കാണും?
6: ഇത് 3 മണിയാകുമ്പോ തീരും.
5: ആ അല്ല, അവിടെ വി പാർക്ക് ഉറങ്ങുന്നത് രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ഇല്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ച.
6: അല്ലല്ലോ, രാവിലെ ഞാൻ ക്ലീൻ ചെയ്യുന്നതാ.
5: അത്രേ ഉള്ളു. ആ അത് കഴിഞ്ഞു പോരും. പിറ്റേന്ന് രാവിലെ
6: അത് കഴിഞ്ഞിട്ട് അപ്പത് പാർക്ക് ഉണ്ടല്ലേ?
5: ആ അതെ. ആ
6: അവിടെ ചായപ്പണി ഉണ്ട് 4 മണി കഴിഞ്ഞിട്ട്.
5: ഓ ഓ, അത് കഴിഞ്ഞ് ഓക്കെ. പിറ്റേന്നും അവിടെ ഇത്ര ആൾക്കാർ വരുന്നത് കൊണ്ട് പിറ്റേന്ന് രാവിലെ നല്ല ജോലി കാണും അല്ലേ? അവരേ അവരൊക്കെ നല്ല പോലെ ചിന്തിക്കുന്നവരാ. ഈ വേസ്റ്റ് പിന്നിൽ ഇട്ട് അത് വൃത്തിയേടാക്കാത്ത അതിന്റെ വെളിയിൽ ഇടുന്ന നല്ലതെന്നാ അവര് പറയുന്ന. വേസ്റ്റ് പിന്നിൽ ഇടത്തില്ല.
6: ഇല്ല, ചിലവർക്ക് പറയുമ്പോ ഞാൻ ഇന്ന് വേസ്റ്റ് ഇട്ടെങ്കിലല്ലേ നാളെ ഇയാൾക്ക് പണി കിട്ടത്തുള്ളൂ എന്ന് ചില പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട്.
5: ഓ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആഹാ, അത് കൊള്ളാല്ലേ. എന്ത് ചെയ്യാനൊക്കെ പല പല ആൾക്കാരല്ലേ വരുന്ന. ചെയ്തു പോന്ന് ഓക്കെ, ശരി ചേട്ടാ. അപ്പൊ പാട്ട് സുഖമായിട്ടിരിക്കുന്നു. പാട്ട് ഏതാ
6: ചോദിച്ചത്? പാട്ട് ജാനകമ്മയുടെ പാട്ട് പറഞ്ഞിട്ടുണ്ട്.
5: ഓക്കെ ഓക്കെ, പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: തത്സമയ കാത്തുകൊടുക്കാത്തരം തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം സാർ, ഞാൻ വെള്ളിമണ്ണെന്ന് വിളിക്കുകയാണേ.
0: വെള്ളിമണ്. എന്താ പേരെന്താണ്?
1: ശ്രീജ.
0: ശ്രീജ, അവിടെ ആരാ റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ചിട്ട് ഓടിയത്? ഹലോ,
1: ഞങ്ങള് കമ്മിറ്റി ജോയിൻ ചെയ്യുക കേട്ടോ.
0: എല്ലാരും

பாட்டு அவடங்க பிளே செய்தோம், அதான் இவிட பிளே இதாக கன்ஃபியூஷன் ஆயில்லே. ஸ்ரீலட்சுமியும் ஞெட்டி இருக்கும் அது கேட்டுட்டு. நீ പറയുന്നതിന് മുമ്പേ അവിടെ പാട്ടിട്ടത് പോലെ തോന്നി കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരും അന്വേഷണം അറിയാ, പാട്ടിലേക്ക് പോവാം. ഓക്കെ.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ, കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി

0: ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി ഒരു പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
3: തത്സമയ കാതോടു കാതോരം തുടരുന്നു. ഞാൻ സന്തോഷി രവിപുരം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ ഹലോ
3: ഹലോ നമസ്കാരം. സതീഷ്, ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം രാമൻകുളങ്ങരയിൽ? ഏതാണ്? ആ അതെ അതെ, കൊച്ചുനട. കൊച്ചുനട, കൊച്ചുനടയില്.
4: അതെ,
3: ആണോ? ശരി, ആന്നല്ലേ. ഓ, അപ്പൊ ഇനി വരുമ്പോ നമുക്ക് കാണാം കേട്ടോ. ആ ഓക്കെ ഓക്കെ, ആ ശരി,
4: സന്തോഷം.
3: ആണല്ലേ, ഓക്കെ ഓക്കെ.
4: ആ
3: കട എനിക്കറിയാം, അതുവഴി വരുമ്പോ. പിന്നെ
4: ഞാനൊരു പാട്ട് പാടി.
3: ആ ശരി ശരി, ഓക്കെ, താങ്ക് യു.

0: തത്സമയ കാതോട് കാതോരം തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: പ്രിയ ഗായക നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ്?
1: ഞാനൊരു കുറിവ് പറയാം.
0: ആ
1: സംരക്ഷകൻ എന്ന നാടകത്തിലെ അച്ഛന്റെ ശബ്ദം കൊടുത്തേറെ.
0: സംരക്ഷകൻ എന്ന നാടകത്തില്
1: അച്ഛന്റെ ശബ്ദം കൊടുത്തില്ലേ സാറല്ലേ?
0: മനസ്സിലായി. ചാത്തന്നൂർ സൈഡിലോട്ട് പോവോ? അതാ ഞാൻ ചോദിച്ചത്. സുഖായിരിക്കുന്നു കേട്ടോ, ഒത്തിരി കാലം ആയല്ലേ സംസാരിച്ചിട്ടൊക്കെ അല്ലേ? അതെന്ത് പറ്റി വിളിക്കാത്തത്? ആന്നല്ലേ, ഓക്കെ. എങ്ങനെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നോ?
1: പറഞ്ഞോട്ടെ.
0: ആ
1: ഒരു പേരിൽ നാല് പേരുള്ള ഒരു പേര് പറയോ?
0: ഒരു പേരിൽ നാല് പേരുണ്ട്.
1: ആ ഞാൻ സമയം കാണാൻ ഞാൻ
0: പറഞ്ഞോളൂ. പാത്തുമുത്ത് സുഹ്റ ബീവി, ഇതിനകത്ത് നാല് പേരുണ്ട്. ശരിയാ അല്ലേ?
1: നാല് പേരുണ്ട്.
0: അല്ല അതെ, ഇനിയിപ്പോ ഈ ഓണം സമയം വരുമ്പോഴേ അവിടെ അനൗൺസ് ചെയ്യുന്ന കേട്ടിട്ടില്ലേ, 100 മീറ്റർ ഓട്ടം ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. 100 മീറ്റർ ഓട്ടം നടന്നുകൊണ്ട് ഇരിക്കുന്നാ പറയുന്ന അനൗൺസ്. അല്ല ഇതുപോലൊക്കെ ഞാൻ
1: നടന്നുകൊണ്ടിരിക്കുക.
0: ആ അതാ നടന്നുകൊണ്ടിരിക്കുക എന്നാ പറയുന്ന.
1: അതേപോലെ നാല് പേരുണ്ട്.
0: ആ അതെ അതെ.
1: പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയത്തില്ല,
0: അടുത്ത പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓരോന്ന് വെച്ചിരിക്കാം.
1: അടുത്ത പ്രാവശ്യം ഓരോന്ന് പറയാം. ഈയിടയ്ക്ക് സംഭവം എന്ന് വെച്ചാൽ, പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ കലണ്ടറിലെ ഗണിതം, പിന്നെ കലണ്ടറില് 5-6 ആഴ്ച വരുന്ന ദിവസങ്ങളൊക്കെ കണ്ടുപിടിക്കും.
0: ആ ഓരോ പ്രാവശ്യം അങ്ങനെ പറയണേ, അപ്പഴേ നമ്മളെ ശ്രോതാക്കളൊക്കെ അത് കാത്തിരുന്ന് കേൾക്കും, മനസ്സിലാക്കി
1: വെക്കും. അത് ഇനി 2-3 എണ്ണം ഉണ്ട്. ഇന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ സാറേ സുഖം തന്നെ?
0: സുഖമായിട്ടിരിക്കുന്നു കേട്ടാ. സംസാരിച്ചതിൽ സന്തോഷമുണ്ട് എന്തായാലും, ഒത്തിരി കാലമായി. ഓക്കെ, പാട്ടിലേക്ക് പോകാം.
1: പോകാം.
0: ഓക്കെ.

0: തത്സമയ കാതോടു കാതോടും തുടരുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ്?
1: ബീന സിംസൺ.
0: ബീന സിംസൺ എവിടുന്നാ വിളിക്കുന്നത്? കേട്ട പേരാണ്. ആരാണ്? ഓക്കെ ചേച്ചി, എന്തായാലും വലിയൊരു സർപ്രൈസ് ആയല്ലോ അത്.
1: അതെ അതെ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ സന്തോഷിന്റെ സൗണ്ട് കേട്ടപ്പോഴല്ലോ ഞങ്ങള് ഒരു കല്യാണം അറ്റൻഡ് ചെയ്ത് വരുവ.
0: ആണോ? വണ്ടിയിലിരുന്ന് വിളിക്കുകയാണോ?
1: കാറിൽ തന്നെ ഇരുന്ന്
0: വിളിക്കുക. ഓക്കെ, ചായ ഉണ്ടല്ലേ കൂടെ? ഓടിക്കുവാണോ?
1: ഡ്രൈവ് ചെയ്യുന്നത്.
0: ഓക്കെ ഓക്കെ, എന്തായാലും. ഹലോ. ആ നമസ്കാരം അച്ഛാ, അതൊരു സർപ്രൈസിങ് ആയല്ലേ. ആ ഓക്കെ ഓക്കെ, അപ്പൊ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് സംസാരിക്കണ്ട. ആ ദൂരയാത്രയല്ലോ ആയിരുന്നോ അതാ അടുത്ത്?
1: അല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ എന്റെ ഒരു സ്റ്റുഡന്റിന്റെ കല്യാണമായിരുന്നു.
0: ആണല്ലേ, ഓക്കെ ഓക്കെ. ആ അതെ അതെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: സന്തോഷിന് ഇഷ്ടമുള്ള ഞങ്ങൾക്ക് നമ്മുടെ ഫാമിലിക്കായിട്ട് പറ്റിയ ഒരു പാട്ടിട്ടുള്ളൂ.
0: ഓ ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ അച്ഛാ, താങ്ക് യു.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8823-00-1-8129-520-477.
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം,
3: മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുമോ?
2: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
4: കാതോടുകാതോടൻ തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 0474-2939-1111. കോളിലേക്ക് പോകാം. ഹലോ ഹലോ
5: ഹലോ, കേൾക്കില്ലയോ?
4: കേട്ടില്ലായിരുന്നു, ഇപ്പോൾ കേട്ടു. നമസ്കാരം, ആരാണ്?
5: നമസ്കാരം.
4: നമസ്കാരം. ആ, വന്നാലും ബാക്കിയുള്ളവർക്ക് മനസ്സിലായോണ്ടേ ഇത് ആരാന്ന്. ജിജോ, എന്തൊക്കെയുണ്ട് ജിജോ? ട്രോളിംഗ് ഒക്കെ ഇപ്പൊ 9 ദിവസം കൂടെ കഴിയുമ്പോ അത് കഴിയത്തില്ലേ ട്രോളിംഗ്? വെളി നിർത്തിയിരിക്കും, അവിടെ നിൽക്കട്ടെ 9 ദിവസം. ആ ഓക്കെ. പിന്നെ കഴിച്ചു ജിജോ? കഴിച്ചോ? സാധാരണ ആദ്യ സമയമാണല്ലേ കിട്ടുന്നത്, ഇപ്പൊ എന്ത് പറ്റി ഇപ്രാവശ്യം? അതെന്താണ് അതിന്റെ ആ ടെക്നിക്ക് ആദ്യം തന്നെ കിട്ടുന്നത് പറഞ്ഞു തരണേ. അത് മതി. ഓക്കെ ഓക്കെ ഓക്കെ ശരി.
5: ഓക്കെ
4: ഓക്കെ, പാട്ടിലേക്ക് പോവാം.

0: കാതോട് കാതോരം തുടരുന്നു. നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ സന്തോഷ് ഇരുവിപുരമാണ്. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്? ചെറുപ്പമായ കണക്ക് ഒരു 20 വയസ്സ് കുറഞ്ഞ ലക്ഷണം. അതാ ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിച്ചത്. ചേട്ടാ, അത് നമുക്ക് പേരൊന്ന് മാറ്റി മനോഹരൻ ആക്കിയാലോ? വളരെ കറക്റ്റ് ആണ്. അതേ, നമുക്ക് ആ സുന്ദരംപിള്ള എന്ന് മാറ്റി മനോഹരൻ അങ്ങനെ ആക്കിയാലോ?
1: അല്ല, അത് വേണ്ട, അത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. സന്തോഷം സതീഷ് എന്ന്
0: നോക്കാം. സതീഷ് എന്നാ? എനിക്കൊരു കുഴപ്പമില്ല. അത് റേഷന് പോകുമ്പോ പഴയ ആളാന്ന് പറഞ്ഞാ മതി കേട്ടോ. റേഷന് പോകുമ്പോ പഴയ ആളാണെന്ന് പറഞ്ഞാ പോരെ, പ്രശ്നം തീർന്നില്ലേ? ഓക്കെ ഏട്ടാ, എങ്ങനെ ഉണ്ട്? ആ, അതൊന്നും മാറ്റണ്ട, ഞാൻ വെറുതെ പറഞ്ഞില്ലേ. എന്തെങ്കിലും
1: പറയണ്ടേ?
0: പിന്നെ എങ്ങനെയുണ്ട്, ആരോഗ്യമൊക്കെ പഴയതുപോലെ ആയി വരുന്നോ? അതായത് ഇച്ചിരി ആക്റ്റീവായിട്ട് നിക്കണം, വീട്ടിൽ തന്നെ ഇരുന്ന്
1: പോയാൽ.
0: അതാണ്, അതേ ഉള്ളു പ്രതിവിധി. പോകും വഴി ആ. ഓക്കെ ഓക്കെ. പിന്നെ കടയിൽ പോകുന്നുണ്ടോ ഇപ്പോഴും? ഞാൻ അതിലെ അതിലെ വരുമ്പോ നോക്കാറുണ്ട്, പക്ഷെ അടച്ചേക്കുവാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ആ, പിന്നെ പാട്ടൊക്കെ ചോദിച്ചായിരുന്നോ? ഓക്കെ, എന്നാ പാട്ടിലേക്ക്
1: പോവാം.
0: ആണോ? ശരി ശരി, എന്നാ കേൾക്കാം. ഓക്കെ.

0: എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
1: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
0: എന്തിനാ? പത്രത്തിലിടാനാണോ?
1: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
0: റേഡിയോയിലോ?
1: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
0: അതെയോ?
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
0: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
2: കാതോട് കാതോരം തുടരുന്നു. നിങ്ങളോടൊപ്പമുള്ള ഞാൻ സന്തോഷ് രവിപുരമാണ്. അടുത്ത കോളറിലെ നോക്കാം. ഹലോ ഹലോ ഹലോ
3: ഹലോ
2: ഹലോ നമസ്കാരം.
3: നമസ്കാരം സാർ.
2: ആരാണ്?
3: ഹലോ
2: ഹലോ ആരാണ്?
3: ആ, എന്റെ പേര് ഷീബ.
2: ഷീബ, എവിടുന്നാ
3: വിളിക്കുന്നത്?
2: ഉമ്മയെന്നല്ലൂരിന്ന്. ഓക്കേ.
3: സാറിന് സുഖമാണ്?
2: സുഖമായിട്ടിരിക്കുന്നു.
3: ഊണൊക്കെ കഴിഞ്ഞോ?
2: പിന്നെ അതേ ഉള്ളു, കൃത്യമായിട്ട് നടന്നത്. ഷീബ ഊണൊക്കെ കഴിച്ചോ?
3: നമ്മളെ നാട്ടുകാരനായിരുന്നു.
2: അതെ, നമ്മളെല്ലാം ഒരു രാജ്യക്കാര് അല്ലേ? ആണോ? ശരി ശരി, ഓക്കെ.
3: പിന്നെ സന്തോഷം.
2: ആണോ? സന്തോഷം. ഓക്കെ ഓക്കെ. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടില് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എന്തോ ഒരു ക്ഷീണ, ഒരു വിഷമം പോലെ.
3: ഒന്നുമില്ല,
2: ഇതുവരെ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. ഇനി അതിന്റെ
3: ക്ഷീണമാണ്
2: കാര്യം. കാര്യം അത്, അപ്പൊ ഇപ്പൊ ഇത് കിട്ടുമ്പോ എനർജി ഒക്കെ വരേണ്ടതാണ് തിരിച്ചു. ആ അത് മതി. ഓക്കെ, അപ്പോ പാട്ട് ചോദിച്ചായിരുന്നോ?
3: ചോദിച്ചായിരുന്നു.
2: ഓക്കെ, എന്നാ പാട്ടിലേക്ക് പോവാം.

0: അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുള്ള ഒരു പാട്ടാണ് കഴിഞ്ഞ കുന്നത്ത് വിളക്ക്. എല്ലാം ചോദ്യങ്ങളാണ്, ഈ പാട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, വിളിക്കേണ്ട നമ്പർ 0474-2939-1111. ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഷിബിൻ താമരക്കുളം.
0: ഓക്കെ, ഷിബിൻ സാധാരണ അവസാനമാണ് വിളിക്കുന്നത് അല്ലേ?
1: അവസാനമാണ്. ഈ സമയം നമ്മൾ നമുക്ക് ട്രൈ ചെയ്യാൻ സമയം കിട്ടും. കഴിഞ്ഞ കോള് കിട്ടിയായിരുന്നു, കട്ടായി പോയി.
0: ആണോ?
1: പാട്ട് പറയുമ്പോഴും കട്ടായി പോയി. എന്തായാലും ലാസ്റ്റ് കോള് പിടിക്കുന്ന ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി പൊരുതി ഞാൻ എടുത്തു.
0: അതാണ് നമ്മൾ എന്ത് കാര്യവും ആ ഒരു വിശ്വാസവും ധൈര്യവും ശ്രമവും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും അല്ലേ?
1: അതെ അതെ.
0: അല്ലാതെ എവിടെ പോവാൻ?
1: സാറിന് സുഖമാണോ?
0: സുഖമായിട്ടിരിക്കുന്നു ഷിബിൻ.
1: കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ.
0: അതെ അതെ. ആ
1: ഭക്ഷണമെല്ലാം കഴിഞ്ഞോ?
0: കഴിഞ്ഞു കഴിഞ്ഞു.
1: ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ജനനായകൻ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്, അതിനകത്തുള്ള ഒരു പാട്ടാണ് ഞാൻ പറഞ്ഞത്.
0: ഓ, അത് ശരി. ഇന്ന് 6 മണിക്കൊക്കെ ആ ഷോ ആയിരുന്നു എന്ന് പറയുന്ന കേട്ട്.
1: അതെ അതെ, ഷോ എല്ലാം കഴിഞ്ഞു. ഭയങ്കര അഭിപ്രായമൊക്കെയാണ് വെളിയിൽ വരുന്നത്.
0: ആണല്ലേ? ഓക്കെ,
1: എന്തായാലും ഞായറാഴ്ച പോയി കാണാമെന്ന് വിചാരിച്ചിരിക്കുക.
0: ഓക്കെ ഓക്കെ ഓക്കെ ഷിബിൻ.
1: ഓക്കെ
0: ഓക്കെ, പാട്ടിലേക്ക് പോവാം.

0: തത്സമയ കാതൊടുക്കുക തരം തുടരുന്നു. ഞാൻ സന്തോഷ് ഇരുവിപുരം. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, നമസ്കാരം സർ.
0: നമസ്കാരം, ആരാണ്?
1: ഞാൻ കാവനാടെന്ന് വിളിക്കുക. വിജയമോഹൻ എന്നാ പേര്.
0: ചിരിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നു. ആണോ? ചിരിക്കാൻ പറ്റുന്നത് അത് വലിയൊരു കഴിവാണ്, വലിയൊരു ഭാഗ്യവുമാണ്. അത് ഞാൻ തമാശ അല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. ചിലരിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ എന്തോ മസിൽ പിടിച്ച് ഇങ്ങനെ ഒരു ഇരുത്തുണ്ടല്ലേ. ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നമ്മളെ ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ലങ്സ് ശ്വാസകോശം സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ശ്വാസകോശമൊക്കെ വലുതാവും, ഓക്സിജൻ ഒക്കെ അകത്ത് പോവും. അതെല്ലാം ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്.
1: അതെ
0: അതെ. ഇന്ന് അപ്പൊ എല്ലാരും അങ്ങോട്ട് വരാനായിട്ട് വിളിച്ചതായിരിക്കും അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അതെ, തീർച്ചയായിട്ടും എന്നല്ലേ പറഞ്ഞ അല്ലേ. മോളുടെ പേരെന്താണ്? മോളുടെ പേര്,
1: മോളുടെ പേര് മിഥുല മോഹൻ.
0: മിഥുല മോഹൻ, എത്രാമത്തെ ബർത്ത്ഡേ?
1: ആള് 28 ആയി.
0: 8. ഓക്കെ, അടുത്തുണ്ടോ മോള്? ഓക്കെ, അപ്പൊ മോളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ടുള്ള ജന്മദിന ആശംസകൾ നേരെയാണ്. മോളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടോ. അതെ അതെ, സുഖമായിട്ടിരിക്കുന്നു. എന്ത് സമയം മാറി വരുന്നതിന്റെ ഒരു പ്രത്യേകതയല്ലേ, ഇനി അങ്ങോട്ട് നല്ല ദിവസങ്ങളായിരിക്കും.
1: സാറിന് വർഷങ്ങൾക്ക് മുമ്പാ ഞാനിങ്ങനെ കിട്ടിയത്.
0: പിന്നെ ഇത്രയും കാലമായി. ഓക്കെ,
1: ഒരുപാട് കാലമായി സാർ.
0: അപ്പോഴെന്തായാലും സംസാരിക്കാൻ സാധിച്ചല്ലോ ഇന്ന്, സന്തോഷം.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ ആ സന്തോഷം എല്ലാം കൂടെ പാട്ട് കേൾക്കാനായിട്ട് പോയാലോ.
1: ആയിക്കോട്ടെ.
0: ഓക്കെ ഓക്കെ.
1: താങ്ക് യു,
0: താങ്ക് യു, താങ്ക് യു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഡാൻസ് ചെയ്തോ, ഈ പാട്ട് കേട്ട് ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്നവരുൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കും അറിയാം, 3 മണിക്ക് ശേഷം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്ത് പുറത്ത് കളയും. അതുകൊണ്ട് ഇന്നത്തെ തത്സമയ കാതോട് കാതു പറഞ്ഞ് ഞാൻ വളരെ വിഷമത്തോടെ അങ്ങ് നിർത്തുവാണ്. എം ജി ശ്രീകുമാറുകളെയൊക്കെ 5000 രൂപ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് വിളിച്ചവർക്കും വിളിച്ചവർക്ക് നന്ദി പറയുന്നു. കിട്ടാത്തവർ വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് ഉറപ്പായിട്ടും സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്ത ആഴ്ച കാണുന്നവരെ ഞാൻ സന്തോഷ് ഇരവിപുരം സൈൻ ഓഫ് ചെയ്യുന്നു. ഗുഡ് ബൈ.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലിപ്പോൾ വളർച്ചയുടെ പടവുകൾ, ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: വളർച്ചയുടെ പടവുകളിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. വളർച്ചയുടെ പടവുകളിൽ കുട്ടികളുടെ ജനനം മുതൽ കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം കൊല്ലം മെഡ്സിറ്റി ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റായ ലക്ഷ്മി ഓമനക്കുട്ടനാണ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം.
3: താങ്ക് യു.
2: ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹൈറിസ്ക് നവജാത ശിശുക്കളുടെ തുടർ പരിചരണത്തിന്റെ ഒരു പ്രാധാന്യമാണ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. മാം, ഇന്നത്തെ നമ്മുടെ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, എന്താണ് ഈ ഹൈറിസ്ക് ന്യൂബോൺ എന്ന് പറയുന്നത്?
3: നമ്മള് ഗർഭകാലയളവിലോ അല്ലെങ്കിൽ പ്രസവ സമയത്തോ അതിന് ശേഷമോ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങള് പിന്നീട് ഭാവിയിൽ അവരുടെ വളർച്ചയോ വികാസത്തെയോ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ മെയിനായിട്ടും ഹൈറിസ്ക് ന്യൂബോൺസ് എന്ന് പറയുന്നത്.
2: ഏതെല്ലാം കുട്ടികളെയായിരിക്കും മാം ഈ ഹൈറിസ്ക് ന്യൂബോൺ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്?
3: മെയിനായിട്ട് നമ്മള് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങള്, പിന്നെ ജനിക്കുന്ന സമയത്ത് വെയിറ്റ് കുറവായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങള്, അമ്മയിലോ അമ്മയ്ക്ക് ഗർഭസമയത്ത് കുറച്ച് ഇഷ്യൂസ്, ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങള്, പിന്നീട് ഇൻഫെക്ഷൻസ്, ഓക്സിജൻ സപ്ലൈ കുറയുന്ന കുഞ്ഞുങ്ങൾ, NICU ഒരു ദീർഘകാലയളവിൽ അഡ്മിഷൻ വേണ്ടി വരുന്ന കുഞ്ഞുങ്ങള്, മഞ്ഞ അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് ഉള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെ മാത്രം അത് കൂടാതെ മൾട്ടിപ്പിൾ പ്രഗ്നൻസി എന്ന് വെച്ചാൽ ട്രിപ്ലറ്റ്സോ ട്വിൻസോ അങ്ങനെയാണെങ്കിലും അത് പ്രീറ്റം ആണെങ്കിലും അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് കൂടുതലും നമ്മള് ഹൈറിസ്ക് ന്യൂബോൺസിൽ പെടുത്തി ഫോളോ അപ്പ് ചെയ്യണം.
2: മാം, ഈ ഒരു ഫോളോ അപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? മറ്റ് കുഞ്ഞുങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയുള്ള ബേബീസിന് ഇങ്ങനെ ഒരു ഫോളോ അപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്?
3: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ ഫാക്ടേഴ്സ് അവരുടെ ഡെവലപ്മെന്റിനെ ബാധിച്ചേക്കാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരു ഡിലേ വരുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങൾ ചെയ്ത് ഡിലേയിലേക്ക് എത്താതെ ഒരു കുഞ്ഞിനെ എങ്ങനെ പരിചരിക്കണം എന്ന് അച്ഛനെയും അമ്മയും ആ ഒരു എൻവയോൺമെന്റ് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് അവരെ കേപ്പബിൾ ആക്കുകയാണ് മെയിൻ ആയിട്ടും ചെയ്യുക. ഇതൊരു പേരന്റൽ ഓറിയന്റഡ് തെറാപ്പിയാണ്, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് തെറാപ്പി അല്ല കൊടുക്കുന്നത്. പേരന്റ്സിന് നമ്മൾ അവെയർ ആക്കും എന്താണ് ചെയ്യേണ്ടത്. അപ്പം ആ ഡിലേയുടെ ചാൻസസ് കുറയ്ക്കും. ഇൻ കേസ് ഡിലേ വന്നാൽ അതിന്റെ റേറ്റ് കുറയും. എത്രത്തോളം അങ്ങനെ റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാൻ പറ്റും.
2: മാം, ഇപ്പൊ പറഞ്ഞ പേരൻസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവരെ കൂടെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞു. മാം, ഇപ്പം ഇത് എപ്പോ തൊട്ടായിരിക്കും ആരംഭിക്കുന്നത്?
3: ഇത് ആക്ച്വലി ജനിച്ച് ഹോസ്പിറ്റലൈസേഷൻ കഴിയുന്ന ആ സമയം തൊട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം കുഞ്ഞിന്റെ മസാജ് തൊട്ട്, നമ്മൾ ആദ്യം ചെയ്യുന്ന ഓയിൽ മസാജ് അല്ല, ബോഡി മസാജ് തൊട്ട് കുഞ്ഞിനോട് എങ്ങനെ സംസാരിക്കണം, എത്ര ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കണം, എത്ര തോതിലുള്ള ശബ്ദങ്ങൾ കേൾപ്പിക്കണം, ഏത് കളറുള്ള ഒബ്ജക്ട്സ് കാണിക്കണം, അങ്ങനെ വിഷ്വൽ, ഓഡിറ്ററി, ടാക്ടൈൽ ഇതെല്ലാം സ്റ്റിമുലേഷൻസ് വെച്ച് തുടങ്ങുന്ന ആ ഒരു കുഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന സമയം തൊട്ട് തന്നെ പാരന്റ്സ് അവെയർ ആയിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ മന്ത് അനുസരിച്ച് നിശ്ചിത കാലയളവുണ്ട്, ആ ഒരു കാലയളവിൽ തുടർ ഫോളോ അപ്പ് ചെയ്യണം.
2: ഏകദേശം എത്ര വയസ്സ് വരെ ആയിരിക്കും ഈ ഒരു ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ടത്?
3: നമുക്ക് അപ് ടു 2 years ആണ് മെയിൻ ആയിട്ടും, അതായത് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒരു 80% നടക്കുന്ന ഒരു സമയം അതാണ്. അപ്പൊ ആ ഒരു സമയം ഭയങ്കര ക്രൂഷ്യൽ പീരീഡ് ആണ്. ആ പീരീഡ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം. അത് മാത്രമല്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 5 years വരെ നമ്മൾ നിരീക്ഷിക്കണം കുഞ്ഞ്. ഒരു സ്കൂൾ ഗോയിങ് പീരീഡ് വരെ നമ്മൾ നോക്കണം കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ഫോളോ അപ്പിൽ വെച്ചേക്കണം.
2: മാം, പലപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, NICU ചികിത്സയിൽ വെക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു ഡെവലപ്മെന്റൽ ഫോളോ അപ്പ് ആവശ്യമായിട്ട് വരുമോ?
3: NICU കഴിയുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഡെവലപ്മെന്റലി ബാക്കിലോട്ട് വരണമെന്നില്ല. പക്ഷെ ഇതുപോലെ ദീർഘകാലയളവിൽ അല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് കാരണം NICU അഡ്മിറ്റ് ആവുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഫോളോ അപ്പ് വേണം. ഇത് ഹൈറിസ്ക് ആയതുകൊണ്ട് ഒരിക്കലും അവർക്ക് വരും, ഇഷ്യൂസ് വരും എന്നല്ല, വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏത് കുഞ്ഞിനാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും ഫോളോ അപ്പിൽ വെക്കാറുണ്ട്.
2: മാം, ഈ ഒരു അസസ്മെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ അസസ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും ആ ഒരു പ്രോസസ് നടക്കുന്നത്?
3: നമ്മൾ ഫസ്റ്റ് പാരന്റിന്റെ അടുത്തുനിന്ന് തന്നെ കുഞ്ഞിന്റെ കാര്യങ്ങളെ ചോദിച്ചറിയും. ഏത് റിസ്കിലാണ് കുഞ്ഞ് വരുന്നത്, ചെറിയ മൈൽഡ് റിസ്ക് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ റിസ്ക് ആണോ, ഏത് റിസ്ക് ആണെന്ന് കാറ്റഗറൈസ് ചെയ്യും. അതനുസരിച്ച് ഫോളോ അപ്പ് പ്ലാൻ ചെയ്യും. നമ്മൾ ആദ്യം ഒരു 6 മാസം വരെ എല്ലാ മാസത്തിലും ഒരു തവണ വിത് കുഞ്ഞിനെ വിളിപ്പിക്കും. പിന്നീട് ഡെവലപ്മെന്റ് അതുവരെ ഉള്ളത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 മന്ത് കൂടുമ്പോഴേ ചിലപ്പോൾ വിളിക്കും. ഇൻകേസ് അത് ഡിലേ തന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും വീണ്ടും തുടരും. പിന്നെ ഒരു 2 വയസ്സിൽ നമ്മൾ ദാസി എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടെസ്റ്റ് വഴി ഏകദേശം കുഞ്ഞിന്റെ ഓവറോൾ മെന്റൽ മോട്ടോർ ഏതൊക്കെ ഡെവലപ്മെന്റ് എവിടം വരെ എത്തി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും.
2: മാം, ഇപ്പൊ ഈ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ദാസി എന്ന്, മാം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ എന്താണെന്നുള്ളത്.
3: ദാസി എന്ന് പറയുമ്പം അതൊരു നമ്മള് ഡെവലപ്മെന്റൽ അസസ്മെന്റ് സ്കെയിൽ ഫോർ ഇന്ത്യൻ ഇൻഫൻസ്, ഇതാണ് ദാസി എന്ന് പറയുന്നത്. ഇത് നമ്മള് കുഞ്ഞുങ്ങളെ മെന്റൽ ഏജ്, മോട്ടോർ ഏജ് ഇതൊക്കെ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ മെന്റൽ ഏജ് എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ വികാസം, ബുദ്ധിപരമായ വികാസം, കുഞ്ഞിന്റെ ലാംഗ്വേജ് ഇതെല്ലാം അതിൽ വരും. മോട്ടോർ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞ് നടക്കുന്നത്, ബാക്കി കാര്യങ്ങൾ, മോട്ടോർ പരമായിട്ടുള്ള ചലനശേഷി അത് നോക്കുന്നതാണ് മോട്ടോർ. ഈ ഒരു 2 ഏജിലും ഈ കുഞ്ഞ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഏജിന്, അതായത് കുഞ്ഞിന്റെ വയസ്സിനനുസരിച്ച് കുഞ്ഞ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആ ഒരു ടൈമിൽ നോക്കും. അതാണ് ഫോളോ അപ്പിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തുന്ന ഒരു ടൈമിലാണ് നമ്മൾ ദാസി ടെസ്റ്റ് ചെയ്ത് നോക്കുക.
2: ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ്, മാം അതെന്താണെന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ.
3: കുഞ്ഞ് ഒരു പ്രായത്തില് കുറച്ച് കഴിവുകൾ അച്ചീവ് ചെയ്യണം. ആ കഴിവുകളെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് എന്ന് പറയാം. ഇപ്പൊ ഏകദേശം ഉദാഹരണം പറയുകയാണെങ്കിൽ 2 മാസത്തിൽ മുഖത്തോക്കി ചിരിക്കുക, 4 മാസത്തിൽ കഴുത്തുറയ്ക്കുക, 8 ഇരിക്കുക, 1 വയസ്സിൽ നിന്നു തുടങ്ങുക, 1.5 മുമ്പേ നടന്നു തുടങ്ങുക, സംസാരിക്കുക, ഇതെല്ലാം അതിൽ പെടുന്ന മൈൽസ്റ്റോൺസ് ആണ്. അപ്പം ആ ഒരു ഏജിനനുസരിച്ച് കുഞ്ഞ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞ് നോർമലി ഡെവലപ്പിംഗ് ആണ്. അതല്ല, കുഞ്ഞിന് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ കുറച്ചുകൂടി സമയം വേണ്ടി വരുവാണെങ്കിൽ കുഞ്ഞിന് ഡിലേ ഉണ്ടെന്ന് പറയാം.
2: ഈ ഒരു സ്റ്റേജിൽ പേരന്റ്സ് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്?
3: മാക്സിമം സ്റ്റിമുലേഷൻസ്, അതായത് കുഞ്ഞിന്റെ പരിചരണത്തിൽ കുഞ്ഞിന് വേണ്ട സ്റ്റിമുലേഷൻസ് നന്നായിട്ട് ഉൾപ്പെടുത്തുക. അതായത് കുഞ്ഞുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, കുഞ്ഞുമായിട്ട് എങ്ങനെ കളിക്കണം, കുഞ്ഞിന് ഏതൊക്കെ ടോയ്സ് യൂസ് ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, സ്ക്രീൻ ടൈം ഒഴിവാക്കുക, അങ്ങനെയുള്ള കുറേ, ന്യൂട്രീഷൻ, അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു 1-2 ഇയേഴ്സിൽ മെയിൻ ആയിട്ടും നന്നായിട്ട് ശ്രദ്ധിക്കണം.
2: കറക്റ്റഡ് ഏജ് അതെന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം.
3: ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രീ ടേം ബേബീസ്, അതായത് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് പറഞ്ഞ ഒരു ഡേറ്റിന് മുന്നേ ആയിരിക്കും ഡെലിവറി നടക്കുക. പക്ഷെ നമ്മൾ ഡെവലപ്മെന്റ് നോക്കുമ്പോൾ അവർക്ക് ആ ഡെലിവറി പറഞ്ഞിരുന്ന അതേ ഡേറ്റ് വെച്ചിട്ടായിരിക്കും നോക്കാം. അതായത് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയും, ആ ഡേറ്റ് വെച്ചായിരിക്കും കുഞ്ഞിന്റെ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ചിലപ്പോൾ 6 മാസമായ കുഞ്ഞിനെ നമ്മുടെ കണക്കിൽ 4 മാസമേ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതുകൊണ്ട് കുഞ്ഞിന് കുറച്ചുകൂടെ ടൈം കിട്ടും, ഡെവലപ്മെന്റ് എത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ടൈം കിട്ടും. അതിനാണ് നമ്മൾ കറക്റ്റഡ് ഏജ് എന്ന് പറയുന്നത്. അത് കൂടുതലും പ്രിമച്യൂർ ബേബീസിലാണ് യൂസ് ചെയ്യുന്നത്, അതും 2 വയസ്സുവരെ മാത്രം.
2: മാം, യൂഷ്വലി പ്രിമച്യൂർ ബേബീസിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയുന്നത്. അതുകൂടി എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും.
3: ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റൽ ഡിലേ വരുമ്പോൾ, നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ അവർക്ക് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ കഴിയാതെ പോകും. ഇപ്പം 2 മാസത്തിൽ ചിലപ്പോൾ കുഞ്ഞിന് നോക്കിച്ചിരിക്കാൻ പറ്റുന്നേരില്ല, കഴുത്തുറയ്ക്കാൻ കുറച്ചുകൂടെ സമയം വേണ്ടി വരും. അങ്ങനെ എല്ലാത്തിലും ഒരു താമസം നേരിടും. അതിനെയാണ് നമ്മൾ മെയിനായിട്ടും ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയാം. പക്ഷേ

0: ഫോളോവറിയാൻ താമസം, നടക്കാൻ താമസം. അപ്പം കുഞ്ഞിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതനുസരിച്ച് കുറെ ഡെവലപ്മെന്റൽ സ്റ്റേജസിലും ചേഞ്ചസ് വരും.
1: മാം, ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ഈ ബേബീസിന് എല്ലാവർക്കും തന്നെ ഡെവലപ്മെന്റ് ഡിലേസ് ഉണ്ടാകുമോ? സ്വാഭാവികമാണോ അത്?
0: അങ്ങനെ സ്വാഭാവികമല്ല, പക്ഷെ വരാൻ ചാൻസസ് കൂടുതലാണ്. എന്നാലും എല്ലാവർക്കും വരണമെന്നില്ല. നമ്മൾ കാണുന്ന കുറെ ഫോളോഅപ്പിലും കുഞ്ഞുങ്ങൾ വളരെ നോർമലി തന്നെ ഡെവലപ്പായി പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് കേസുകൾ ഈ പറഞ്ഞ പോലെ പല ഫാക്ടേഴ്സും ഉണ്ട്, ഡിലേസും വന്ന് തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനും കുറെയൊക്കെ കറക്റ്റ് പാത്തിലോട്ട് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് ഫോളോഅപ്പ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്.
1: പ്രീമച്ചർ ബേബീസിന്റെ കാര്യത്തിൽ ഈ ഡെവലപ്മെന്റ് ഡിലേസ് വരുന്നൊക്കെ പറഞ്ഞല്ലോ മാം, അപ്പം അത് നേരത്തെ തന്നെ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ ഉണ്ടായാൽ അവർക്ക് എത്രത്തോളം സഹായിക്കും?
0: ആദ്യത്തെ ആ ഒരു 2 ഇയേഴ്സ് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അതിൽ വരുന്നത്. ഇപ്പൊ ആ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി കൂടുതലുള്ള സമയം എന്ത് കൊടുത്താലും നമുക്കതിനെ ഒരു വിധത്തില് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ടൈമാണ് അത്. അതുകൊണ്ട് ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം ഡിലേ വരാതെ നോക്കാനുള്ള കാര്യങ്ങൾ തൊട്ട് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം, പേരൻസിനാണ് ഇതിന് മെയിനായിട്ട് റോള്. അപ്പൊ ആ ഒരു റോള് നന്നായിട്ട് ചെയ്താൽ തന്നെ പകുതി നമുക്ക് ഡിലേസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും.
1: കുഞ്ഞിന്റെ ഒരു വളർച്ചയില് മസ്തിഷ്കത്തിന്റെ വികാസം എന്ന് പറയുന്ന ആദ്യത്തെ ഒരു 1000 ദിവസമാണല്ലോ, അതിന്റെ ഒരു പ്രാധാന്യം എന്താണ്?
0: അതായത് ആദ്യത്തെ 1000 ദിവസം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ അമ്മ ഗർഭം ധരിക്കുന്ന സമയം തൊട്ട് പിന്നീടുള്ള 2 വയസ്സ് വരെയാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞ പോലെ ന്യൂറോൺസിന്റെ ആയാലും എല്ലാത്തിന്റെയും ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ 80% നടക്കുന്ന സമയം അതാണ്. അതുകൊണ്ട് ആ സമയത്ത് കുഞ്ഞിന് കിട്ടുന്ന ന്യൂട്രീഷൻ ആവട്ടെ, കുഞ്ഞിന് കിട്ടുന്ന സാഹചര്യങ്ങളാവട്ടെ, അമ്മയ്ക്ക് ഗർഭധാരണത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ആവട്ടെ, എല്ലാം തന്നെ കുഞ്ഞിന്റെ ഓവറോൾ ഡെവലപ്മെന്റിനെ ബാധിക്കും. അപ്പൊ അമ്മയുടെ ഒരു ഗർഭം ധരിക്കുന്ന അമ്മയുടെ മാനസികാവസ്ഥ തൊട്ട് ആദ്യത്തെ ഒരു 2 വയസ്സ് വരെ ഒരു ഇമ്പോർട്ടന്റ് പീരീഡ് ആണ്. അതാണ് നമ്മുടെ മെയിൻ 1000 ഡേയ്സ് എന്ന് പറയുന്നത്. അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്.
1: ബ്രസ്റ്റ് ഫീഡിംഗിന് ഒരു ഇമ്പോർട്ടൻസ്,
0: ഇപ്പൊ നേരത്തെ പറഞ്ഞ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസിൽ വരുന്നതാണ് ബ്രസ്റ്റ് ഫീഡിങ്. ആദ്യത്തെ ഒരു 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രം പ്രൊമോട്ട് ചെയ്യുക, എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് മാത്രം. ഈ സമയം അതൊരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ ആണ് കുഞ്ഞിന്, അത് വേണ്ടതെല്ലാം അതിൽ തന്നെ ഉണ്ട്. കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി എല്ലാം അതിൽ തന്നെ നമുക്ക് കിട്ടും. എസ്പെഷ്യലി ഇപ്പോ ഈ പ്രീറ്റേം ബേബീസിന് പ്രത്യേകിച്ച് അവര് മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ആ ഒരു ഡെവലപ്മെന്റൽ സൈഡിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൂടാതെ ന്യൂട്രീഷണൽ സൈഡിലും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് ആണ് ഫസ്റ്റ് 6 മന്ത് വരെ, അതിനുശേഷം നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് വേറെ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം.
1: ഹൈ റിസ്ക് ബേബീസിന്റെ മാതാപിതാക്കൾ വീട്ടിൽ എന്തെല്ലാം കാര്യമായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? അവർക്ക് എന്തെങ്കിലും മൊബൈൽ യൂസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നതിലോ അതൊക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, നമ്മൾ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്?
0: ഹൈ റിസ്ക് ന്യൂ ബോൺസ് ആയതുകൊണ്ട് മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണം, പക്ഷെ ഇവർക്ക് കുറച്ചും കൂടെ ഒരു ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് അവർ, ഞാൻ പറഞ്ഞ പോലെ അവരുടെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് തൊട്ട്, ദൂരം തൊട്ട് കുഞ്ഞിനോട് യൂസ് ചെയ്യുന്ന സൗണ്ട്, ടോണ്, ഇതെല്ലാം തന്നെ തുടക്കമാണ്. പിന്നെ കുഞ്ഞിന് കൊടുക്കുന്ന ടച്ച്, കുഞ്ഞിനെ എടുക്കുന്ന രീതി, കുഞ്ഞിനെ കിടത്തുന്ന പ്രതലത്തിന്റെ രീതി, ഇതെല്ലാം തന്നെ തുടക്കത്തിലേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കൂടാതെ കുഞ്ഞിന്റെ എൻവയോൺമെന്റ്, അതിലാണ് ഈ TV സ്ക്രീനിൻ്റെ എപ്പോഴും സ്ക്രീൻ ടൈം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പേരൻസ് ഫോൺ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, ചുറ്റിനും TV ഇങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കുക, അപ്പൊ ഇതെല്ലാം തന്നെ കുഞ്ഞിന്റെ ആ ഒരു ഡെവലപ്മെന്റിനെ ബാധിക്കും. സ്ക്രീൻ ടൈം എക്സ്പോഷർ ഒക്കെ ഒരുപാട് കൂടുതലാണ്, അത് കുഞ്ഞിന്റെ അറ്റൻഷന് ഭാവിയിൽ. ആക്ച്വലി ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ കുഞ്ഞിന്റെ ഫ്യൂച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ സമയത്ത് മാക്സിമം ഇതുപോലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ല ടോയ്സ് സെലക്ട് ചെയ്യുക, കുഞ്ഞുമായിട്ട് കൂടിരുന്ന് കളിക്കുക, മാക്സിമം സംസാരിക്കുക, സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക ഈ സമയത്ത്, ഇങ്ങനത്തുള്ള നല്ല കാര്യങ്ങൾ. പിന്നെ ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിസ്സാക്കാതെ ചെയ്യുക.
1: വളർച്ചയുടെ പടവുകൾ ഇതുവരെ നമ്മോട് സംസാരിച്ചത് കൊല്ലം മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റായ ലക്ഷ്മി ഓമനക്കുട്ടനാണ്. മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. നന്ദി, നമസ്കാരം.
2: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

0: ശാന്തി, എവിടാ നീ പോകുന്നേ?
1: ചേച്ചി, ഞാൻ കൊല്ലം താമരക്കുളത്തല്ല ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ പോവാ.
0: താമരക്കുളം ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 15 വരെ. ആടിക്കോൾ, കൂൾക്കുഴക്കട്ട, വളയൽ മാല, മഞ്ഞൾ മാല, വേപ്പിലമാല, മാവിളക്ക്, മഞ്ഞച്ചരട്, വെറ്റില, പാക്ക്, കുങ്കുമം എന്നിവ അമ്മനുക്ക് നേർച്ചയായി സമർപ്പിക്കുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ നടക്കുന്ന വിശേഷാൽ പൂജകളിലും കർക്കിടക മാസ പൂജകളിലും ഭക്തജനങ്ങൾ പങ്കെടുക്കൂ. ശ്രീ മുത്തുമാരിയമ്മന്റെ അനുഗ്രഹം നേടൂ.
2: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം,
2: മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുമോ?
1: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടി, ലൈവ് ഫോണിൻ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതൊരു തത്സമയ ഫോണിൻ പരിപാടിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും വിളിക്കുക, ഈ വിഷയം സംസാരിക്കാനായിട്ട്, ചർച്ച ചെയ്യാനായിട്ട് വിളിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111, 0474293111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ എല്ലാവരും വിളിക്കുമല്ലോ. അപ്പോൾ ഇത് ലൈവായിട്ട് ലഭ്യമാണ്. യൂട്യൂബ് പേജ് എടുത്തു കഴിഞ്ഞാൽ, ഞങ്ങളുടെ റേഡിയോ ബെൻസി യൂട്യൂബ് പേജ് എടുത്തു കഴിഞ്ഞാൽ ഇത് ലൈവായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതും പറ്റുന്നവർ അതൊക്കെ ഒന്ന് കാണുക, അതൊരു ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞേക്കാം, ടൈറ്റിൽ എന്ന് പറഞ്ഞേക്കാം, പ്രൊമോ ഒന്നും കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുമോ? ഇതാണ് ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, ഞാൻ ഒരിക്കൽ കൂടി നമ്പർ പറയാം, 0474293111, 0474293111. അപ്പോൾ ഇതാണ് വിളിക്കേണ്ട നമ്പർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അവിടെ കെട്ടിടങ്ങളുണ്ട്, കിടക്കുകളുണ്ട്, സ്റ്റാഫില്ല, ഡോക്ടർമാരില്ല. അതിനൊക്കെ തന്നെ എക്വിപ്മെൻറ്റ്സ് ചിലപ്പോൾ കാണും, പക്ഷെ അത് പ്രവർത്തിക്കാനുള്ള ടെക്നീഷ്യന്മാരില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ റേഡിയോഗ്രാഫർമാരായാലും സ്കാനിങ് സ്കാനിങ് എക്വിപ്മെൻറ്റ്സ് ഒക്കെ കാണുമായിരിക്കും, ചിലപ്പോൾ അത് പ്രവർത്തിക്കുന്നുണ്ടാവില്ല. പല ആശുപത്രികളെയും പ്രശ്നം ഇതാണ്. ജില്ലാ ആശുപത്രിയിലൊക്കെ ചിലപ്പം സ്കാനിങ് സിറ്റി സ്കാനിനായാലും ആർ ഐ സ്കാനിലൊക്കെ മെഷീനുകൾ ചിലപ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്തോ ഒക്കെ കാണുമായിരിക്കും, പക്ഷെ അത് പ്രവർത്തിക്കുന്നുണ്ടാകില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങളുണ്ടായി. നിങ്ങളത് വായിച്ചവരൊക്കെ മനസ്സിലായി കാണും. ട്രിവാൻഡ്രത്ത് ഒരു മെഡിക്കൽ കോളേജ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് വരുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞു, പക്ഷേ നമുക്ക് ഈ കെട്ടിടങ്ങളാണ് ആവശ്യം. പലപ്പോഴും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, രോഗികളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വ്യത്യസ്ത ചിത്രമാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വിഷയം പലപ്പോഴും ചർച്ച ചെയ്ത്, മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള വിഷയം പലപ്പോഴും ഈ എല്ലാവരും ചൊല്ലാണ് പരിപാടിയിൽ ചർച്ച ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ലാബിൽ സൗകര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. കെട്ടിടങ്ങൾ ധാരാളമുണ്ട്, റെഫറൽ ആശുപത്രികൾ കാണും, നമുക്ക് അങ്ങോട്ട് റെഫർ ചെയ്ത് വിടും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും അവിടെയും ഇത് തന്നെ, മരുന്നില്ല, അല്ലെങ്കിൽ ലാബില്ല, വെളിയിലോട്ട് മരുന്ന് കുറിച്ച് വിടുന്നു, ലാബിന് വേണ്ടി വെളിയിലോട്ട് എഴുതി വിടുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അടിസ്ഥാനപരമായിട്ട്. അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ഇല്ല, നെഫ്രോളജിസ്റ്റ് ഇല്ല. അപ്പോൾ ഇതാണോ കൂട്ടേണ്ടത്, അതോ നമുക്ക് ഇങ്ങനെ കുറേ കെട്ടിടങ്ങൾ പണിതിടുകയാണോ വേണ്ടത് എന്നുള്ളൊരു ചർച്ചയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം. ആ നമസ്കാരം, പേരൊന്ന് പറയോ. കേക്കാൻ വയ്യ. മായ, മായ തിരുമല്ലാരോ. ഓക്കെ ഓക്കെ, വ്യക്തമല്ല, കുറച്ചുകൂടെ ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ നല്ലതായിരിക്കും. ആ ഓക്കെ ഓക്കെ, ആ നീ പറഞ്ഞു, മനസ്സിലായി, പേരൊക്കെ മനസ്സിലായി.
4: രോഗികൾ ഒരുപാട് വർദ്ധനവാണ്, പിന്നെ ഈ സ്റ്റാഫുകളും നമ്മുടെ ഈ ഇലക്ട്രിക് ഉപകരണങ്ങളും ഒക്കെ സ്തംഭിതമായ സാധാരണക്കാരായ രോഗികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്.
3: ഹലോ, കേൾക്കുന്നു, പറഞ്ഞോളൂ, ഞാൻ തടസ്സപ്പെടുത്തണ്ടെന്ന് വെച്ച് പറയാട്ടെ.
4: നമ്മളിപ്പോ കരുത്തപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് വിടും, കൊല്ലത്ത് നിന്ന് പിന്നെ പാരിപ്പള്ളി വിടും, കോട്ടയത്ത് നിന്ന് പാരിപ്പള്ളി വിടും, അവിടുന്ന് പിന്നെ അങ്ങ് തിരുവനന്തപുരത്തേക്ക് വിടും. ഇങ്ങനെ വരുമ്പോ ഈ ആംബുലൻസിന് കൂലി പോലും കൊടുക്കുന്ന ഒരുപാട് പേര് വിഷമിക്കുന്നവരുണ്ട്. ഒരുപാട് എന്താ വെച്ചാൽ ഇങ്ങനെ ഇവരെ ഇത് കറക്കുന്നത്, സാധാരണക്കാരെയാ സാറേ നടക്കുന്നേ. എന്റെ സഹോദരൻ ഈ പാരിപ്പള്ളി കിരണ്യ കോർപ്പറേഷന്റെ അച്ഛൻ അങ്ങോട്ട് പോ, അച്ഛൻ ഇങ്ങോട്ട് ഇരി, പക്ഷെ അതിന്റെ മേൽ നടപടി ഒരാളുമായിട്ട് ബന്ധപ്പെട്ടോ, പിന്നെ അച്ഛനെ ഒരുപാട് നാൾ ഇരുത്തിയില്ല, പെട്ടെന്ന് ചെയ്ത്. എവിടെയും എന്താ ഉണ്ട്, അവിടെ ഉപകരണം ഉണ്ടെങ്കിൽ അത് ഇല്ല എന്ന് പറഞ്ഞു ഇവിടെ ആരും തരോ നോക്കിയാ. അവിടുത്തെ സ്റ്റാഫുകളും അവർക്ക് വേണ്ടപ്പെട്ടതുമൊക്കെയാണെങ്കിൽ എല്ലാ ഉപകരണങ്ങളും ഉണ്ട്, പുറത്തുനിന്ന് മേടിക്കേണ്ട അകത്തു മരുന്നുണ്ട്. അനുവര അനവസ്ഥയാണ്. പിന്നെ മെഡിക്കൽ കോളേജിൽ നമ്മള് ഇത് ഈ ആറ്റുവ പൊങ്കല പോലുള്ള പോലെ ആളുകളെ ഇരിക്കുന്നത് നമുക്ക് കിടക്കയില്ല. ജനങ്ങൾ ഒരുപാടുണ്ട്, ഡോക്ടർമാരുണ്ട്, പക്ഷേ അവരൊക്കെ ഇങ്ങനെ കളിപ്പാട്ടം പോലെ അവർ നോക്കുന്നത്, എന്ന് വെച്ചാൽ അവർ കളിക്കുന്ന കളിപ്പാട്ടം പോലെ സാധാരണ രോഗികൾ ചെല്ലുമ്പോ അവിടെ പോയി തട്ടിക്കളിച്ച്, അത് കഴിഞ്ഞ് ഇപ്പുറത്ത് തട്ടിക്കളിച്ച്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തർക്കും. അവിടെയും ആളും സ്വാധീനം നോക്കി തന്നെ ചെയ്തത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്തുവാ, ഇതിനകത്ത് വലിയ ഫലങ്ങളുണ്ടോ? നമ്മൾ സാധാരണക്കാർ, പക്ഷെ പിന്നെ ഇതിനകത്ത് എല്ലാവരും ജനങ്ങൾ ഒരുമിച്ച് നിന്നെങ്കിലല്ലേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ആർക്കും ഒരു ഐക്യതയില്ല. ആരെങ്കിലും വീട്ടിലുള്ളവരല്ലേ മരിച്ച് ആർക്കെങ്കിലും ഒരു ദുഃഖം വരുന്നെന്ന് പറഞ്ഞത്, സ്വന്തം വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിലല്ലേ ആളുകൾക്ക് അതിനൊരു മനസ്സിനൊരു ഇത് വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ നീണ്ടു പോകേണ്ട. എന്തിനാ ഇങ്ങനെ ഒരുപാട് ദുരവസ്ഥകൾ അനുഭവങ്ങളുണ്ട്.
5: ഇപ്പൊ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞ മന്ത്രി ഇടപെട്ടു അല്ലേ, മുരളീധരൻ.
4: അപ്പൊ
5: അദ്ദേഹം അതിനൊക്കെ ചർച്ചയൊക്കെ നടത്തി, നമ്മളത് പത്രത്തിൽ കണ്ടതാണ്.
4: വരെ കൊണ്ടുവന്ന് കാലം മുറിച്ചത് കൊണ്ട് പാരിപ്പള്ളിയിൽ ഇട്ടേക്കുന്നത്, അവിടുന്ന് പിന്നെ പാരിപ്പള്ളി അവര് കോട്ടയത്തേക്ക് കൊണ്ടുപോകാൻ പെട്ടെന്ന് വിഷമിച്ചത് ഞാൻ കണ്ടു. ആംബുലൻസ് കൂലി എന്ന് വെച്ചാൽ അവരെല്ലാം ഒറ്റ കെട്ടായിട്ട് നിൽക്കുന്നത്, ഈ കാലം മുറിച്ച് സെറ്റ് ചെമന്നോണ്ട് പോകാൻ പറ്റുമോ? അപ്പൊ അവിടെ അവരെ നാട്ടിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞ അവരിരിക്കുന്നെ. ഇവിടെ ആണെങ്കിൽ ചോദിച്ച ആർക്കും ഒരു ഇളവില്ല, ഒറ്റ രീതി ഒരേ ലൈനിൽ നിൽക്കുക ആംബുലൻസുകാര്. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നടക്കാൻ വയ്യാത്തവരെ എടുത്തോണ്ട് പോകാൻ ആംബുലൻസിനകത്തല്ലേ പറ്റൂ. അപ്പൊ ഇതിനൊക്കെ ഉള്ള ഒരു നിയന്ത്രണങ്ങളൊക്കെ സാധാരണക്കാർക്ക് വെച്ചിരുന്നെങ്കിൽ വളരെ ഉപകാരമാണ്. പിന്നെ ഈ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ അവരുടെ പ്രവർത്തനമുണ്ട്, പക്ഷെ പ്രവർത്തിപ്പിക്കത്തില്ല അവര്.
5: പ്രവർത്തിപ്പിക്കത്തില്ല, പ്രവർത്തിപ്പിക്കാനുള്ള ആള് ചിലയിടത്ത് ആഴ്ചയിൽ ഒരിക്കലേ ആയിരിക്കും അത് വരുന്നത്.
4: അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. അതിനിടെ ഈ ആരോഗ്യവകുപ്പിലെ മന്ത്രി അതിന്റേതായ രീതിയിലുള്ള ഡോക്ടർമാരും അതിന്റെ മേൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്ത് അതിന്റേതായ രീതി അനുസരിച്ച് ഒരു നടപടി ഉണ്ടെങ്കിലേ നടക്കൂ.
5: അല്ല, ചർച്ചകളൊക്കെ നടന്നു നമ്മുടെ ഇപ്പൊ വാരിപ്പള്ളി മെഡിക്കൽ കോളേജ് തൊട്ട്, അതാ ഞാൻ പറഞ്ഞത്, അതിന്റെ ആദ്യഘട്ട ചർച്ചകളൊക്കെ നടന്നു. അതെനിക്കൊന്ന് അങ്ങനെ ഒരു വലിയ മാറ്റം വരുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നാണ് ഞങ്ങൾ വായിച്ചതിന് മനസ്സിലാക്കാൻ
4: കഴിഞ്ഞത്.
5: കെട്ടിടങ്ങളെ കിടക്കുന്നുണ്ട്, സ്റ്റാഫ്, അതാ ഞാൻ പറഞ്ഞത്, നഴ്സുമാര് ഡോക്ടർമാര് ഡിപ്പാർട്ട്മെന്റുകൾ കുറവ്.
4: അതിലുള്ള ഡോക്ടർമാരുണ്ട്, അവര് സജീവമായി നോക്കുന്നു, പക്ഷെ രോഗി വർദ്ധിച്ചു വന്നാൽ അവർ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഈ കോട്ടയത്ത് നിന്നൊക്കെ ഈ പാരിപ്പള്ളിയിലോട്ട് വിടുന്ന എന്തിനാ, അതും ബുദ്ധിമുട്ടല്ലേ?
5: കൊല്ലത്തുനിന്ന് എല്ലാം
4: പാരിപ്പള്ളിയിലോട്ട് മെഡിക്കൽ കോളേജിലോട്ട് വിടാൻ പറയും.
5: അല്ല, മെഡിക്കൽ കോളേജിലോട്ട് വിട്ടാലും അവിടെ ഇത് ജനപ്രവാഹമാണ്, അവിടെ ഇത് താങ്ങാൻ പറ്റുന്നില്ല
4: അവർക്ക്. അവിടെ ഇരിക്കാനും ഇല്ല, നടക്കാനും ഇല്ല. അവിടെ അവിടെ കെട്ടങ്ങൾ ഇനി ഉണ്ടെങ്കിൽ പറ്റൂ. ഈ രോഗികൾ വന്നാൽ അതിനകത്ത് തോളിൽ തന്നെ ഇട്ടിരിക്കുക. എന്റെ മോശം ഒരു ദിവസം റോളിൽ ഇട്ടിരിക്കുവായിരുന്നു. അവിടെ ഒരു ഉത്തരവാദിത്തം വരണം എന്ന് വെച്ചാൽ, ഇപ്പം റിച്ചാർജായി പോകുന്നവരെന്ന് പറയുമ്പോ താരുണ്യയുടെ കൊണ്ടാണ് 8-9 മണിക്ക് അവർ എടുത്തോളൂ രാത്രി. അതുവരെ രോഗി അവിടെ വലിയ നടക്കാനും നടക്കാനും ഇരിക്കാനും വയ്യാത്ത രോഗിയെ എവിടെ പാവരിച്ച് കിടത്താൻ പറ്റുമോ? അവര് പറയും പാവരിച്ച് കിടത്താം, നമുക്ക് കിടത്താൻ പറ്റുമോ? എനിക്ക് പോലുള്ളതല്ല പലർക്കും അത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക. അപ്പൊ അതിനൊക്കെ ഒരു നിയന്ത്രണങ്ങളുണ്ടായി, രോഗി വർധന കൊണ്ട് അവിടെ ഒരു സമയമില്ലാതെ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഡോക്ടർമാരെ അവര് നോക്കി നോക്കി ഡ്യൂട്ടിക്ക് ആളുകളെ ഇട്ടേക്കണം. ഒരുപാട് ഇട്ടാലേ അവിടെ നിന്ന് അവര് വീണ്ടും കണ്ട് കുഴഞ്ഞു കിടക്കുമ്പോ അവർ പിന്നെ വിചാരി അവിടെ അങ്ങനെ കിടച്ചു പൊട്ടുന്നത്. പിന്നെ അവരെ ചെന്ന് ദൈവത്തെ പോലെ തടവി നിന്നാലും അവർ മൈൻഡ് ചെയ്യാത്ത ഒരുപാട്, പക്ഷെ ഇന്നുള്ള ഡോക്ടർമാരല്ല, ഇന്നുമ്പ് ഇത് സജീവമായിട്ട് ഒരുപാട് ഇതായിട്ട് നിൽക്കുന്നവർ. പക്ഷെ ഇപ്പോഴത്തെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ സജീവമായിട്ട് മുസ്ലിമില്ല. അവര് പാരിപ്പള്ളിയിലോട്ട് പോകും, കൊല്ലത്ത് തന്നെ ചെയ്യാത്ത കേസേ
5: ഉള്ളൂ. പാരിപ്പള്ളിയിലോട്ട്
4: തന്നെ ഇല്ലായപ്പം രണ്ടു കുപ്പിയിലും തൃപ്പ് ഇട്ടിട്ട് പാരിപ്പള്ളിയോ ഈ പാരിപ്പള്ളി പോ, ഞാൻ രക്ഷ നേടാൻ വേണ്ടി NSലോട്ട് ഓടി. അവിടെ എനിക്ക് ചോദിക്കുമെങ്കിലും ചെയ്യാമല്ലോ, വേറെ കാണുമെങ്കിലും ചെയ്യാമല്ലോ, ഇതെന്താ ചെയ്യാത്തേന്ന് ചോദിച്ചൂടാ? അവിടെ ഒന്നും ചോദിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കിയോട്ട് ഞാൻ ഒരിക്കലും വാരിപ്പള്ളി കൊണ്ടുപോകാൻ ആഗ്രഹിച്ചില്ല. ഞാൻ വേറെ ആരെയും ഒന്നും കുറ്റം പറയുന്നില്ല, എന്റെ മകനെ രക്ഷിക്കേണ്ട കടമ എനിക്ക് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യുമ്പോൾ നേരം വെക്കപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം നല്ല ഒക്കെ ആയി.
5: എനിക്കൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി എനിക്കൊന്ന് ഇത്ര ഈ കോള് വലിയ വിലപ്പെട്ടതാണ് എന്ന് വെച്ചാൽ എന്താണ് ഒരു സാധാരണ ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത കോളിന് ഉള്ളോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഏകദേശം 36 മെഡിക്കൽ കോളേജുകളുണ്ട്. ഏകദേശം 14 സർക്കാർ മേഖലയിലുള്ള മെഡിക്കൽ കോളേജ്, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കോളേജ്, 22 സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പോൾ 36 അല്ലേ, 14 അതെ 36 മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. ഇവിടെ ഒന്നും നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ട് നമുക്ക് ആ ഒരു സൗകര്യം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ചികിത്സ ലഭിക്കുന്നില്ല, മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവിടെ. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ,
6: നമസ്കാരം മോനെ.
5: നമസ്കാരം, നമസ്കാരം, പറഞ്ഞോളൂ, എന്താണ് ഉമ്മ?
6: ഈ മെഡിക്കൽ കോളേജുകളെല്ലാം കൂടെ
5: എന്തിനാ
6: രോഗികളെ നോക്കാൻ ഡോക്ടർ? ഇപ്പൊ ഉള്ള മെഡിക്കൽ കോളേജിൽ തന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്നാ ഡോക്ടർമാരും എല്ലാ ഫെസിലിറ്റികളും ഉണ്ടെങ്കിൽ പിന്നെ വേറെ മെഡിക്കൽ കോളേജിന്റെ ആവശ്യമില്ല. എത്ര പിന്നെ പ്രൈവറ്റ് എത്ര മെഡിക്കൽ കോളേജ്? നമ്മളെ കൊല്ലത്ത് തന്നെ ഒന്നാണ്ട് മെഡിസിറ്റി, NS, പിന്നെ ഇനി മെഡിക്കൽ കോളേജ് കോളേജ് ആക്കാൻ പോകുന്നു, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അവരാക്കാൻ പോകുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജുകൾ വരുന്നതല്ലാതെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയൊന്നുമില്ല. ഇപ്പം നമ്മുടെ താലൂക്ക് ഓഫീസിനെ താലൂക്ക് ആശുപത്രിയെ കാട്ടിയും കുറെ കൂടെ ഭേദമായി. 5-6 മൂട്ടിലൊരു ഹെൽത്ത് സെന്റർ ഉണ്ട്. ഞങ്ങൾ ഈ ഭാഗത്തുള്ളവരെല്ലാം അവിടെ പോയി ഇപ്പം മരുന്ന്.
5: അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. ഞാൻ അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ കോളിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നത്. നമ്മള് ഈ അതായത് ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കെട്ടിടമൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഭീമമായ തുകയാണ് ആവശ്യമായിട്ട് വരുന്നത്. പുതിയൊരു മെഡിക്കൽ കോളേജ് കെട്ടണമെങ്കിൽ എത്ര തുകയാണെന്നറിയോ? ബിൽഡിങ്ങുകൾ, അതിൻ്റെ മെറ്റീരിയൽസ് ആയാലും, അതിൻ്റെ എക്യുപ്മെന്റ്സ്, സ്റ്റാഫ്, എല്ലാം കൂടി ഭീമാകരമായിട്ടുള്ളൊരു തുക ആവശ്യമാണ്. അതേസമയം നമുക്ക് ഇഷ്ടംപോലെ PH സെന്ററുകളും ജില്ലാ ആശുപത്രി ഇതെല്ലാം ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ, അതായത് അവിടെ ഡോക്ടർമാർ, ഈ പറയണക്ക് സ്റ്റാഫ്, ലാബ്, ഈ പറയണക്ക് സ്കാനിങ് മെഷീനുകൾ, ഈ സ്കാനിങ് മെഷീൻ എല്ലായിടത്തും ഒക്കെ വാങ്ങിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ പലയിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ പ്രവർത്തിക്കും, ആഴ്ചയിൽ ഒരിക്കലായിരിക്കും അത് പ്രവർത്തിക്കാനുള്ള ആൾ വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ന്യായീകരണങ്ങളും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടക്കാതെ ഇത് കേടായി കിടക്കുന്നു, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ.
6: നേരത്തെ മായ പറഞ്ഞല്ലയോ, പിന്നെ ഈ അവരെ ഇഷ്ടക്കാർ വരുമ്പോ അത് സത്യമാ, അവരുടെ ആൾക്കാർ വരുമ്പോഴേ അത് അത് എല്ലായിടത്തും ഉണ്ട്. അത് ഞാൻ അറ്റത്ത് നമ്മളെ മാവേലി സ്റ്റോറ്, പിന്നെ മറ്റേ സാധനം ഇതിനൊക്കെ മറന്നുപോയി, അവിടെ വരെ അവർക്ക് ഇഷ്ടമുള്ള ഒരു എലുമ്പം വെളിച്ചെണ്ണ അതും ഇതും ഒക്കെ എടുത്തു കൊടുക്കും. നമ്മുടെ എലുമ്പം കാണത്തില്ല. ഈ 5-6 ഹെൽത്ത് സെന്ററിൽ അപ്പൊ എന്റെ വീടിനടുത്തുള്ള മിക്കവാറും ആൾക്കാർ പോകുന്നത് കാരണം അവിടെ നല്ല ഡോക്ടർമാരുണ്ട്, നല്ല ചികിത്സ ഉണ്ട്. അത് അവർ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ വരുത്തുള്ളു. പിന്നെ അതുപോലെ തന്നെ കുണ്ടറ, പിന്നെ കാഞ്ഞിരോട്, അവിടെ അവിടെയും നല്ല അഭിപ്രായമാണ് ആൾക്കാർ പറയുന്നത്. എന്തുകൊണ്ട് കൊല്ലത്ത് അതുപോലെ പറയുന്നില്ല? നമ്മളെ മന്ത്രി ഇന്ന് വന്നിരുന്ന് പറയുന്ന കേട്ടു, മന്ത്രി പറഞ്ഞതൊക്കെ സത്യ ശരിയാ. പാവപ്പെട്ടവർ അവര് എല്ലാ കാര്യത്തിനും മുമ്പിലുണ്ടായിരുന്നു. മുമ്പ് ഈ ഇവിടെ ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യത്തിനും നമ്മൾ കൊല്ലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് മുമ്പ് ഒരു സമരം ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ കാണും. കോൺഗ്രസിന്റെ ഒരു സമരം ഉണ്ടെങ്കിൽ അവരും കാണും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവരുടെ പിന്നെ ആത്മാർത്ഥത കൊണ്ടാണ് ഞാൻ പോലും അവർ വോട്ട് ചെയ്തത്. ഞാൻ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകത്തില്ല, പക്ഷെ ഇപ്രാവശ്യം ഞാൻ അവർക്ക് വോട്ട് ചെയ്ത് കാരണം അവർ ജയിക്കത്തെന്നും പറഞ്ഞ് അത്രയും ആത്മാർത്ഥമായിട്ട് അവരിന്ന് റേഡിയോ വന്നിരുന്ന് സംസാരിച്ചില്ലേ? ഞാൻ കേട്ടു കുറെ. അത് അവര് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ, അതേ ഇപ്പൊ പറയാനുള്ളൂ. മറ്റേത് മന്ത്രിമാര് വന്നിട്ടൊക്കെ അങ്ങ് പോയിട്ടേ ഉള്ളു. പാരിപ്പള്ളിയിലൊന്നും ഒരു പിന്നെ കണ്ണിന്റെ എന്തിന്റെ ഒരു ഇത് മാത്രമേ മെഷീൻ ശരിയാക്കിയിട്ടുള്ളൂ, ബാക്കിയൊന്നും അവിടെ ആളുമില്ല, ഒന്നുമില്ല.
5: അല്ല, അവിടെ കെട്ടിടങ്ങളെല്ലാം ഇഷ്ടംപോലെ ഉണ്ട്, എല്ലാം ഉണ്ട്. സ്റ്റാഫ് ഇല്ല അല്ലേ, പറഞ്ഞ നഴ്സുമാരില്ല, ഡോക്ടർമാരില്ല.
6: ഈ കുറച്ചു നാളിന് മുമ്പ് എന്റെ ഒരു ബന്ധുവിനെ കൊണ്ടുപോയിട്ട് തെള്ളിക്കൊണ്ടുപോയി, ഒരു സ്ട്രെച്ചർ പോലും ഇല്ലായിരുന്നു. 4 ദിനകത്ത് വെച്ച ആളുകൾ പൊക്കിക്കൊണ്ടാ പോയത്. അവള് നല്ലൊരു ഉന്തുവണ്ടി പോലും അവിടെ ഇല്ല. അതാ സ്ഥിതി. പിന്നെ ഈ മെഡിക്കൽ കോളേജ് പറഞ്ഞ അടുത്തതുണ്ടാക്കി
5: അടുത്തോണ്ടത്തെ രണ്ടാമത് വരുന്നു, ഹരിപ്പാട് പുതിയത് വരുമെന്നാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്.
6: അതേ ഓരോരുത്തര് കേറുമ്പോ ഞങ്ങൾ ഭരിച്ച കാലത്ത് ഇത്ര ഇങ്ങനെ ഇന്ന എന്നെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായെന്നുള്ള പേര് വരാനായിരിക്കും, അല്ലാതെ ഇതിനകത്തൊരു ഫലവും ഇല്ല. എന്റെ അഭിപ്രായം
5: അതാണ്.
6: നമ്മളെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകള്
5: സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അതായത് എല്ലാരെയും തള്ളി ട്രിവാൻഡ്രത്തോട്ട് വിടാതെ ഇവിടെ പി എച്ച് സെന്ററിൽ ചികിത്സിക്കേണ്ടത് പി എച്ച് സെന്ററിൽ തന്നെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ നഴ്സുമാരെയൊക്കെ കൊടുത്ത് അവിടെ വേണമെങ്കിൽ കിടത്തി ചികിത്സിക്കാം. പല പി എച്ച് സെന്ററിലും രണ്ടു നാല് ബെഡൊക്കെ ഇടാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് അവിടെ.
6: മിക്കവാറും ആൾക്കാരൊക്കെ അവിടെ പോകുന്നത്, ചിലര് പിന്നെ മുമ്പ് ജില്ലാ ആശുപത്രിയിൽ പോകുമായിരുന്നു, ഇപ്പൊ ഇപ്പോഴും പോകുന്നുണ്ട്. നെഫ്രോളജിസ്റ്റ് ഒക്കെ അവിടെയേ ഉള്ളു, ഇവിടെങ്ങും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഈ ശ്വാസകോശത്തിന്റെ ഇതിന്റെയൊക്കെ ഡോക്ടർ ജില്ലാ ആശുപത്രിയിലേ ഉള്ളു. അന്നേരം ഇവിടെ ഈ ഹെൽത്ത് സെന്ററിൽ അങ്ങനെ ഇല്ല, അല്ലാതുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്നിന് പോകുന്നു. ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാവരും ഇപ്പൊ പോകുന്ന അവിടെ, കാരണം നല്ല ഡോക്ടർമാരുണ്ട്, നല്ല നോട്ടവ എന്നും പറഞ്ഞ അവര് പോകുന്നത്. അന്നേരം അവിടെ എന്തെങ്കിലും ഫലമില്ലാതെ ആളുകൾ അവിടെ പോവോ? അതില് മെഡിക്കൽ കോളേജിനുള്ള പേര് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞാണെങ്കിൽ പിന്നെ ആളുകളെല്ലാം നേരെ നീങ്ങി നിൽക്കുക, കിടക്കാൻ സ്ഥലമില്ല. മെഡിക്കൽ കോളേജിൽ കെട്ടിടങ്ങളൊന്നും ഇല്ല. അല്ല,
5: അതെന്താന്ന് സംഭവിക്കുന്ന വെച്ചാൽ ഇവിടെ ചെയ്യാനുള്ള ചികിത്സകൾ ഇവിടെ തന്നെ ചെയ്യാതെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നോണ്ടാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് തള്ളി വിടുന്നോണ്ടാണ് ഈ പ്രശ്നം അവിടെ ഈ ആൾക്കാരുടെ ബാഹുല്യം വരുന്നത്.
6: എന്റെ ഒരു ബന്ധു രണ്ടുപേരെ അടുത്തടുത്ത് മറിഞ്ഞു വീണു കേട്ടോ, മറിഞ്ഞു വീണ്. പിന്നെ ഈ അവിടെ പെരുമ്പുഴ ഒരു ആശുപത്രി കൊണ്ട് ചെന്നപ്പോ അവര് പറഞ്ഞ് ഒന്ന് ജില്ലാ കൊല്ലത്തൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊല്ലത്ത് കൊണ്ട് ചെന്ന ഉടനെ തന്നെ അവർ ആംബുലൻസ് വിളിച്ചു, നമ്മളെ വിളിച്ചാൽ കിട്ടത്തില്ല, ഡോക്ടർ വിളിച്ചോണ്ട് ആംബുലൻസ് വിളിച്ച് അപ്പഴേ തിരുവനന്തപുരത്ത് കിട്ടും. അവിടെ ചെന്നപ്പോഴോ ആ കൊച്ചിനെ നോക്കി കുറെ കഴിഞ്ഞപ്പം അതിന് അസുഖമൊന്നുമില്ല, കുറെ ഗുളികയും കൊടുത്ത് അത് പിന്നെ ബസ്സിൽ കയറി അങ്ങോട്ട് വന്നത്. ഇവര് നോക്കി എനിക്ക് തിരുവനന്തപുരത്ത് പോകണമായിരുന്നു.
5: അത്രേ ഉള്ളു കാര്യം. അപ്പൊ അവർക്ക് അത് മെനക്കെടാൻ വയ്യ എന്നുള്ളതാണ്
6: സത്യമാണ്. പിന്നെ എന്റെ ഒരു മോള് ഒരിക്കൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് പിന്നെ കാലിന് ഫ്രാക്ചർ ആയിട്ട് അവിടെ കിടന്നിട്ട് 10 മണിവരെയും അവരൊക്കെ കയറി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ചെന്നപ്പോ ബോധമില്ലായിരുന്നു കുഞ്ഞിന്. അങ്ങനെ ബോധം തെളിയാനുള്ള മരുന്ന് കൊടുത്തിട്ട് കുഞ്ഞോ അവിടെ കിറങ്ങുവാ, 10 മണിയായിട്ട് നോക്കാനാളില്ല. പിന്നെ അവസാനം അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച് മെഡിസിറ്റി കൊണ്ടുപോയി, കൊണ്ടുപോയി എന്റെ കാല് പ്ലാസ്റ്റർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. അതാ കൊല്ലം ജില്ലാ
5: ആശുപത്രിയിൽ.
6: ഈ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞങ്ങളെ വിഷമങ്ങൾ ഇങ്ങനെ പറയുന്നു,
5: അതേ ഉള്ളൂ. അല്ലാതെ അതാണ് മനസ്സ് തുറക്കാനായിട്ട് അതെ അതെ, ഇത് അവരെ കേൾപ്പിക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ, ജനങ്ങളുടെ ചിന്തകളും ഈ പറയുന്ന കാവലാദികളും ഈ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിട്ടാണ്. ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടാവും. ഓക്കെ ഓക്കെ, ശരി എന്നാ. അപ്പൊ നമുക്ക് ശരി, താങ്ക് യു താങ്ക് യു. ഒരു ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് മടങ്ങി വരാം.
7: ഈ ഓണം മാറ്റിവെക്കേണ്ട, കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
8: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ,
7: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
8: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
7: ട്രോളി ബാഗുകൾ
8: ബമ്പർ സമ്മാനമായി, പ്രീതി മിക്സി ഗ്രൈൻഡർ
7: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
8: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
7: സാരഥി ഓട്ടോ കാർസ് പള്ളിമുക്ക് കൊല്ലം.
8: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
7: 9847198471. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. കുട്ടികളിലെ ഓട്ടിസം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ആര്യ ആർ നായർ, സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക്സ്, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം.
5: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുകയാണ്. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യൂട്യൂബിൽ ലഭ്യമാണ്, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ എന്ന് പറഞ്ഞ യൂട്യൂബ്
3: പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ലൈവായിട്ട് കാണാൻ സാധിക്കും, തത്സമയം കാണാൻ സാധിക്കും. അതും പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ വിഷയം മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുമോ, ഇതാണ് ഇന്നത്തെ വിഷയം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എണ്ണം, അല്ലേ? അത് സൗകര്യങ്ങൾ കൂടാതെ എണ്ണം കൂടിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
9: ഹലോ, നമസ്കാരം.
3: ആ, സുന്ദരംപിള്ള ചേട്ടനാണോ? ഞാൻ കുറച്ചു നാളായെന്ന് തോന്നുന്നു ഈ സ്വരം കേട്ടിട്ട്.
9: വീട്ടിലെ പണിയൊക്കെ ഉണ്ട്, അപ്പൊ ഈ കാര്യത്തിലോട്ട് ശ്രദ്ധ കൂടുതൽ പോകുന്നില്ല.
3: ഏതാണ്
9: അതിന്റെ കാര്യത്തിലങ്ങ് നിൽക്കും?
3: ആ, വീട്ടിന്റെ കാര്യത്തിലങ്ങ് നിൽക്കുകയാണ്. അപ്പൊ റേഡിയോ കേൾക്കുന്നില്ല എന്ന് ചുരുക്കം. റേഡിയോ കേൾക്കുന്നില്ല,
9: ഒന്നും കേൾക്കുന്നില്ല. ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ തന്നെ അതെല്ലാം ചെയ്യുന്നത് അതിന്, അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ നടക്കേണ്ട. വീട്ടിൽ കാര്യം നടന്നല്ലേ
3: ഒക്കത്തുള്ളൂ,
9: അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല. പിന്നെ വിളിച്ചാൽ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് അങ്ങ്
3: വിളിക്കും. എല്ലാ ദിവസവും
9: കാര്യം പറഞ്ഞത് പോണി. ഇപ്പം സാധാരണ ഡിസ്ട്രിക്റ്റിലോ UFAയിലോ അവിടെ ഇവിടെ എല്ലാം അവര് ഒരു ശകലം ഒഴിവാക്കാൻ വേണ്ടി നേരെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചേക്കും. ഉദാഹരണത്തിന് എന്റെ വൈഫിന്റെ തന്നെ ഒരു പ്രശ്നം ഈയിടെ ആയിട്ടുണ്ടായിരുന്നു, കാലിലൊരു ഒടിവുണ്ട്. ഇവിടെ ചെയ്യാവുന്ന കാര്യമുള്ളൂ, ഇക്കേസിൽ ചെയ്യാവുന്ന കാര്യമുള്ളായിരുന്നു. അവിടെ നമ്മൾ ഡാക്ടർ പറഞ്ഞിരുന്നത് കാര്യമില്ല, ഇവിടെ ചെയ്യാവുന്ന. അപ്പൊ അവർ എഴുതി കൊടുത്തിരിക്കുന്ന ആർട്ടിന്റെ ഡോക്ടർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ
3: എങ്ങോട്ടേക്ക് എഴുതി തന്നത്?
9: മെഡിക്കൽ കോളേജ്,
3: മെഡിക്കൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക്. പാരിപ്പള്ളിയല്ല? അല്ല, പാരിപ്പള്ളി എനിക്കൊന്ന് കാർഡിയോളജിസ്റ്റ് ഇടയ്ക്കില്ലായിരുന്നു.
9: ഡോക്ടറുടെ ആർട്ടിന്റെ ഡോക്ടർ ഒ പി മാത്രമേ ഉള്ളൂ, എല്ലാം ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ എഴുതി തന്നത്. അങ്ങനെ അവിടെ തന്നെ എന്തായാലും ശരി, കാര്യങ്ങൾ കൊടുത്തി കഴിഞ്ഞു. അതേ കോളേജിലെ കാര്യം പറയുകയാണെങ്കിലും ഉണ്ടല്ലോ പണി. അവിടെ നേഴ്സുമാർ കിടന്ന് കഷ്ടപ്പെടുന്നത് ഭയങ്കര കഷ്ടപ്പെടാം. 80 ബെഡ് ഒരു നേഴ്സും ഒരു അറ്റൻഡറും കൂടാ നോക്കുന്നത്. 80 ബെഡ്
3: അതാണ്.
9: അവരെല്ലാം മരുന്നോട് കൊടുക്കാൻ വരുമ്പോ ചില കുറവാണ്, മരുന്ന് ഇഞ്ചക്ഷൻ അത് ഇതും മറ്റേതൊക്കെ അതിനു വരുന്ന വരവെന്ന് കാണണം. സ്റ്റാഫ് വളരെ കുറവാണ് തിരുവനന്തപുരത്ത്, വളരെ വളരെ കുറവാണ്. അവരെയൊക്കെ ഇവിടെ ഓരോരുത്തരും കുറ്റം പറഞ്ഞിട്ടും മറ്റു കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല, അത്രയും ആൾ കുറവാ. പിന്നെ എന്ത് വേണമെങ്കിലും നമ്മൾ വേണമെങ്കിലും രോഗിയെ കൊണ്ടുപോകണം, നമ്മൾ തന്നെ ഒരു വണ്ടിക്ക് അത് തന്നെ പിടിച്ച് ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകണമെങ്കിലും വേറെ എവിടെ കൊണ്ടുപോകണമെങ്കിലും എന്തോ രക്ഷിക്കാൻ കൊണ്ടുപോകണമെങ്കിലും നമ്മൾ തന്നെ കൊണ്ടുപോകണം. അല്ല, അവരെ സ്റ്റാഫൊന്നും ഇല്ല കൊണ്ടുവരാനായിട്ട്. അങ്ങനെയൊക്കെ മെഡിക്കൽ കോളേജിലെ കാര്യം പറയുകയാണെങ്കിൽ, പിന്നെ ഇപ്പം മെഡിക്കൽ എല്ലാവരും മെഡിക്കൽ കോളേജ് ഇങ്ങനെ വെല്ലുവിടുന്നോണ്ടാ പോകുന്നത്. ഇപ്പോഴാണ് ഒരുവിധ കാര്യങ്ങളെല്ലാം ഹെൽത്ത് സെന്റർ എന്നും പറഞ്ഞ്, ഇപ്പൊ കേരളത്തിൽ ഒരുപാട് സെന്ററുകളുണ്ട്, ഒരുപാട്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഉള്ള പോലെ ഒരു സെന്റർ, ഹെൽത്ത് സെന്റർ ഉണ്ട്. അവിടെ പിന്നെ എന്തുമായിട്ട് തിരക്കാണെന്നറിയോ? എല്ലാ കാര്യങ്ങളും അടുത്ത് ഡോക്ടർമാരും നഴ്സുമാരും തന്നെ നോക്കുന്നത്. ഉദാഹരണം തന്നെ ആയിരിക്കും, അവിടെ ട്രെയിനിങ് ഉണ്ട്. ആളില്ലാത്തായപ്പോ എന്നെ ഫോണിൽ വിളിച്ച് അവിടെ വരുത്തി ഡ്രസ് ചെയ്തിട്ട് അങ്ങനെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്.
3: മനസ്സിലായോ?
9: അപ്പൊ ഒരുവിധം കാര്യം എല്ലാം ഇല്ല. പണ്ട് പറഞ്ഞു ഇപ്പൊ കാശുള്ളവരെ അല്ലെങ്കിൽ പ്രയോജന ഹോസ്പിറ്റലിൽ പോകും. കാരണം അവര് ആദ്യം ടെസ്റ്റ് ചെയ്യും മറ്റേ ടെസ്റ്റ് ചെയ്യുന്നും പറഞ്ഞൊക്കെ എഴുതി കൊടുക്കും. ഒരു ടെസ്റ്റിങ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഇവിടെ ഒരു 10,000 15,000 ഒക്കെ ആവും. അവർക്ക് രോഗിക്ക് എടുത്തിട്ട് അങ്ങനെ ഉണ്ട്, അസുഖമുണ്ട്. കാരണം അവിടെ പോയാലും ഇവിടെ പോയാലും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഒരുപോലെയാണ്. ഒരുവിധം അസുഖങ്ങളാണെങ്കിൽ ആവുന്നത്രയും ഡിസ്ട്രിക്റ്റിലോ ഹെൽത്ത് സെന്ററിലോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോവുക. എല്ലാം മെഡിക്കൽ കോളേജിൽ കയറി പോകണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്.
3: അപ്പോൾ ചേട്ടന്റെ
9: തീരുമാനിക്കാൻ കാര്യങ്ങൾ,
3: ചേട്ടൻ പറഞ്ഞതിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ PH സെന്ററുകൾ അല്ലെ, ഹെൽത്ത് സെന്ററുകൾ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ, സൗകര്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ കുറെ ആശ്വാസം
9: ലഭിക്കും. മൂന്നാല് ഡോക്ടർമാരെ ഉണ്ടെങ്കിൽ എല്ലാ സെക്ഷനിലും ഡോക്ടർമാരുണ്ട്, എല്ലാ
3: സെക്ഷനിലും
9: ഉണ്ട്. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പിന്നെ കലപ്പാക്കടി ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്.
3: അല്ല, അങ്ങനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കണം.
9: വർദ്ധിപ്പിച്ചിട്ട് സഹായകരമാണ്. ഞാൻ പറയും ഉയർപ്പുകാരാണെങ്കിൽ നിങ്ങളുടെ പരിഹാരം ഉടനെ തന്നെ ഒരു ഉത്തരപ്രകാരം പേര് ഡോക്ടറാണ് ഇരിക്കുന്നത്. അതായത് ഉടനെ തന്നെ വേണ്ടിട്ടൊക്കെ ജനിലേക്ക് എടുത്തു അല്ല സന്തോഷമായിട്ട് തന്നെ ആളിനെ വിടും. പിന്നീട് പറയും ഇന്ന ദിവസം വരണം പറയാം ദിവസം ചെലവല്ലേ പറയും. അങ്ങനെയൊക്കെ വളരെ ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു സെന്ററുകൾ ഒരുപാട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്.
5: അത് ഉപയോഗിക്കുന്നവർക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നുണ്ട് അല്ലേ? അവിടെ കുറച്ചും കൂടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ തള്ളിക്കയറ്റം ഈ ജില്ലാ ആശുപത്രി അല്ല മെഡിക്കൽ കോളേജിലോട്ട് തള്ളിക്കയറ്റം
9: പരിശോധിച്ചും ഇപ്പോഴും ശരിയാഴ്ച ബുക്കുണ്ട് ആ ബുക്ക് കൊണ്ട് മരുന്ന് കഴിഞ്ഞാ എന്തെങ്കിലും മരുന്നിന് മാറി മരുന്ന് ഡോക്ടറെ എടുത്ത് പറഞ്ഞാൽ മതി ഡോക്ടർ തരും. ഇതിനൊക്കെ കാര്യങ്ങൾ ഒരുപാട് നമ്മളും കൂടെ നിലനിൽക്കണം. എല്ലാം പിന്നെ ഡോക്ടർമാരെയും നേഴ്സുമാരെയും കംപ്ലൈന്റ് പറഞ്ഞിട്ടൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല.
5: അല്ലെ ഞാൻ ഈ കംപ്ലൈന്റ് പറയല്ല, അല്ല ഒത്തിരി സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതില്ലെന്ന് പറയല്ല. പക്ഷെ ഈ എന്താ ഈ പറഞ്ഞ കണക്ക് ഈ സൗകര്യങ്ങൾ കുറയുന്നതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ചേട്ടൻ പറഞ്ഞ ഇത്ര 80 രോഗികൾക്ക് ഒരു നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ അവരെത്രമാത്രം അധ്വാനിക്കുന്നുണ്ട്. അത് കേൾക്കാൻ നമുക്ക് തന്നെ സന്തോഷമുണ്ട്. അത് അത് കൊള്ളാം. അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞ് അല്ലേ, അങ്ങനെ ഒരു അഭിപ്രായം കേട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, ഹലോ,
10: ഹലോ,
5: നമസ്കാരം.
10: ഇന്നത്തെ വിഷയം കൊള്ളാം.
5: ഇതാരാണ്?
10: ഞാൻ
5: നസീറ. നസീറ പറഞ്ഞോളൂ.
10: അപ്പം മെഡിക്കൽ കോളേജ് നമ്മൾ കൂടുതൽ വരുന്നതിനകത്ത് കാര്യം മെഡിക്കൽ കോളേജ് കൂട്ടിയാണ്. ഇപ്പം മന്ത്രി മറ്റേ ആരോഗ്യമന്ത്രി ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് വരുമെന്ന് പറഞ്ഞു.
5: തിരുവനന്തപുരത്തിന് ഹരിപ്പാടും വരുന്നു.
10: അപ്പോഴേ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് തന്നെ മെഡിക്കൽ കോളേജ് ആവശ്യം. പക്ഷേ നമ്മളെ ഉള്ള മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ആവാണെങ്കിൽ
5: ഞാൻ ഈ വിഷയം എടുക്കാൻ കാരണം പ്രധാനപ്പെട്ട് നമ്മളിവിടെ ചുറ്റും കാണുന്നുണ്ടല്ലോ നമ്മുടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പുതിയ മെഷീനുകളും സാമഗ്രികളും ഒക്കെ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫ്.
10: അതെ, എക്സ്പെൻസിന്റെ കുറവും പിന്നെ ഡോക്ടർമാരുടെ കുറവുമാണ്. നല്ല ഡോക്ടർമാരും എക്സ്പെൻസും കൂടുതൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും
5: ലബോറട്ടറി ടെക്നീഷ്യന്മാര് അതാണ് ഇങ്ങനെ റേഡിയോഗ്രാഫർമാര് ഇവരുടെയൊക്കെ അഭാവമാണ് പലപ്പോഴും. അവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സജീവമായിട്ട് സൗകര്യപ്രദമാവും. അത് അതാണ് പറയാനുള്ളത്.
10: നല്ല സൗകര്യമുള്ള മെഡിക്കൽ കോളേജാണ് പാരിപ്പള്ളി. പക്ഷെ എന്താണ് അവിടെ ഈ പറഞ്ഞ കണക്ക് നല്ല ഡോക്ടർമാരും മറ്റുള്ള സ്റ്റാഫുകളും ഒക്കെ കുറവാണ് മെയിൻ കാരണം.
5: അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ജില്ലാ ആശുപത്രികളെയും നമ്മൾ ആധുനികവൽക്കരിക്കുക എന്നുള്ള ഒരു പ്രക്രിയയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ കുറേയേറെ പരിഹരിക്കാം. അതായത് പലപ്പോഴും മെഷീൻസൊക്കെ കാണും, ഇപ്പൊ സ്കാനിങ് മെഷീൻ കാണും, പക്ഷെ അത് ചിലപ്പോൾ ചോദിച്ചാൽ പറയും പ്രവർത്തിക്കുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാനുള്ള സ്റ്റാഫ് ഇല്ല, റേഡിയോഗ്രാഫർ ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ പ്രയോജനപ്പെടും ജനങ്ങൾക്ക്.
10: അതല്ല, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ തന്നെ എടുത്തു കഴിഞ്ഞാലേ അവിടെ ഡെയിലി കുറഞ്ഞൊരു 10,000-2,000 ഒക്കെ ഒ പി സീറ്റ് ഒക്കെയാ മാറുന്നത് പല സെക്ഷനായിട്ട്. പക്ഷെ അവിടെ അതിനുള്ള സാങ്കേതിക ഇതും മറ്റുള്ള സൗകര്യങ്ങളോ കുറവാണ് മെയിൻ വിഷയം. അപ്പൊ അവര് ചെയ്യുന്ന പറഞ്ഞാൽ പരമാവധി അങ്ങ് പാരിപ്പള്ളിയിലോട്ടോ തിരുവനന്തപുരത്തോട്ടോ വിടാനേ. അപ്പം ഈ ഇപ്പൊ നമ്മള് ഡിസ്ട്രിക്റ്റ് തന്നെ ഡെവലപ്മെന്റ് വരാണെന്നൊരു കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ വരും.
5: ഡിസ്ട്രിക്ട് മാത്രമല്ല, ഡിസ്ട്രിക്ട് ഞാൻ പറഞ്ഞ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അതായത് പി എച്ച് സെന്ററുകൾ അത് അത് കുറച്ചും കൂടെ ഒക്കെ വികസിപ്പിക്കുകയും അതിന് ഒത്തിരി ലാബ് ഫെസിലിറ്റി കൊടുക്കുക, അതിന് അവിടെ സ്റ്റാഫ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റിലോട്ട് വരുന്നത് കുറയും, അത് കണക്കിന് ഡിസ്ട്രിക്റ്റിൽ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നത് കുറയും.
10: പക്ഷേ ഇപ്പോഴേ നമ്മളിപ്പം എല്ലാം പറയുമ്പോ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ തന്നെ ഭയങ്കര വിവാദത്തിൽ കിടക്കുന്ന ഒരു
5: കാര്യമുണ്ടോ?
10: പറ്റി ഭയങ്കര വിവാദം
5: പറ്റി പൊതിച്ചോറ്. അല്ല അത് വേറെ, അത് നമ്മള് ആരോഗ്യ അത് വേറെ കൂട്ടിരിപ്പ് കാര്യമുണ്ടെയും അല്ലെങ്കിൽ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് എടുക്കണേ എടുക്കാം, അത് പ്രശ്നമില്ല. നമുക്ക് എടുക്കാം, എടുക്കാം. അടുത്ത ആഴ്ച ആവട്ടെ, പൊതിച്ചോറ് പൊതിച്ചോറ് ആവണോ വേണോ വേണ്ടയോ എന്നുള്ളത് അടുത്ത അടുത്ത പ്രാവശ്യത്തെ ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ.
10: അപ്പൊ എനിക്കിതിനകത്ത് പറയാനുള്ളത്, ഇപ്പൊ യഥാർത്ഥത്തില് ഉള്ള ഹോസ്പിറ്റലുകൾ ഡെവലപ്പ് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് അതിന് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകളും സാമഗ്രികളും ഡോക്ടർമാരൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം എന്നിട്ട് തയ്യാറ് വരാണെങ്കിൽ മാത്രം പുതിയ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ
5: ചിന്തിക്കും. ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് ഒരു നമ്മളൊരു മെഡിക്കൽ കോളേജിൽ അതിന്റെ കെട്ടിടങ്ങളും അതിന്റെ സ്ഥലവും എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വേണം.
10: ഈ
5: ഇതിന്റെ ചിലപ്പോൾ ഒരു 10% 20% ഒക്കെ മതിയാവും. ഇതൊക്കെ ഇവിടുത്തെ ഉള്ള പി എച്ച് സെന്ററുകളൊക്കെ ഒന്ന് ആധുനികവൽക്കരിക്കുക, അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൂട്ടുക എന്നല്ലെങ്കിൽ ജില്ലാശുപത്രി
10: മെഡിക്കൽ കോളേജിന്റെ സിസ്റ്റം എന്ന് പറയുമ്പോഴേ പറഞ്ഞുകൊണ്ട് തീരത്തില്ലല്ലോ. കോടാനുകോടി രൂപയുടെ ആസ്തി വേണം
5: മെയിനായിട്ട്.
10: അതിന്റെ പകുതി പൈസ പോലും ആവത്തില്ലല്ലോ നമുക്കിപ്പോ ഈ ഉള്ളത് നല്ല ഡെവലപ്പ് ആക്കുന്നില്ല.
5: എന്നാ വേറൊരു എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പൊ കെട്ടിടം കെട്ടിയിടുന്നു, പിന്നെ അത് നോക്കുമ്പോ അവിടെ ഇപ്പൊ കുറെ കട്ടിലുകൾ കാണും, പക്ഷെ ഡോക്ടർമാരില്ല, സ്റ്റാഫില്ല,
10: അപ്പൊ
5: അത് പാഴായി കിടന്ന് നശിച്ചു പോകുന്നു. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ അതാണ് ബേസിക്. ഞാൻ അത് പറയാൻ കാരണം ഞാൻ അവിടെ പോയതാണ്. ഇപ്പൊ പോയി കണ്ടു വലിയ കെട്ടിടങ്ങൾ, വലിയൊരു എന്താ അതിനകത്തോട്ട് കയറിയാൽ അങ്ങനെ അതിന് ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുന്നു, വിശാലമായിട്ട് കെട്ടിടങ്ങൾ കിടക്കുന്നു, പക്ഷെ പലപ്പോഴും കുറച്ച് സ്ഥലത്ത് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ.
10: പക്ഷേ ആള് കൂടുതലുള്ള സ്ഥലമാണ് തിരുവനന്തപുരം, പക്ഷെ അവിടെ സമ്പ്രദായം കുറവാണ്, സീറ്റ് കപ്പാസിറ്റി
5: കുറവാണ്.
10: അത് വലിയൊരു വിഷയം. തിരുവനന്തപുരത്ത്
5: പോയതാണ്, നമ്മൾ അവിടെ പോകേണ്ട സാഹചര്യം വരത്തില്ല. ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ ഇതിന് ഇവിടെ സൗകര്യങ്ങളും മെഷീനുകളും കൊണ്ടുവന്നാൽ നമ്മൾ എന്തിനാണ് ട്രിവാൻഡ്രത്ത് പോകുന്നത്? ഇവിടെ കാർഡിയോളജി ഉണ്ട്, ഇവിടെ ന്യൂറോളജി ഉണ്ട്, നെഫ്രോളജി ഉണ്ട്, എങ്കിൽ പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോകേണ്ട കാര്യമില്ല. ആക്സിഡന്റ് വന്നാൽ ട്രോമാ കെയർ അത് ഇത് എല്ലാം ഇവിടെ ഉണ്ട്.
10: അതെ അതെ.
5: പിന്നെ തിരുവനന്തപുരം
10: ജില്ലയുടെ പകുതി ആൾക്കാരെ ഈ പാരിപ്പള്ളിയിൽ തന്നെ പാസ്സാവും. തിരുവനന്തപുരത്ത് കുറച്ച് സൗകര്യം കിട്ടും.
5: അതെ.
10: പക്ഷെ ഇതിപ്പോ തിരുവനന്തപുരത്ത് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നതില്ല, കോഴിക്കോട്ടി കുഞ്ഞുങ്ങൾ
5: അടക്കുന്നതൊക്കെ നമുക്കിവിടെ കെട്ടിടങ്ങളൊക്കെ ഒഴിഞ്ഞു കിടക്കുക, വെറുതെ കിടക്കുക.
10: അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം, അപ്പൊ പുതിയ ഹോസ്പിറ്റൽ രൂപീകരിച്ചുകൊണ്ട് കാര്യമില്ല. മെഡിക്കൽ കോളേജ് എന്ത് ചെയ്താലും
5: ഗവൺമെന്റ്
10: ഈ ഉള്ളതിനകത്ത് എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് ജനങ്ങൾ അതിനകത്ത് ഇതാക്കാൻ പറ്റുമോ, അതാണ് ഏറ്റവും വലിയ കാര്യം. കാര്യം നമുക്ക് ഉള്ളത് വേസ്റ്റായി പോവാതെ അങ്ങ് കുഞ്ഞ് നാല് കെട്ടിടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി കെട്ടിടങ്ങൾ കിടക്കട വേസ്റ്റ് ആവുകയാ. അപ്പൊ അതിനൊക്കെ നല്ലത് ഉള്ളതിനകത്ത് ഡെവലപ്പ് ചെയ്ത് പരമാവധി അതിന്റെ വേണ്ടിയുള്ള സാധനങ്ങളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് നല്ല ഹൈ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെയൊക്കെ സെറ്റ് ചെയ്ത്
5: നമ്മുടെ ജില്ലാ ആശുപത്രിയിലും കെട്ടിടം നിർമ്മാണം ഇങ്ങനെ പാതി വഴി കിടക്കുക ഒന്നും ആയിട്ടില്ല. അതൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ തന്നെ സൗകര്യമായി.
10: അപ്പൊ അതൊക്കെയാണ് ചെയ്യാനുള്ളത്. അല്ലാതെ ഈ പുതിയ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പിന്നെ ചിന്തിക്കുക.
5: അപ്പൊ
10: അത്രത്തോളം സാമ്പത്തികം കുറഞ്ഞു കിട്ടും, ജനങ്ങൾക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ നടന്നു
5: പോവുകയും ചെയ്യും.
10: അതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള അഭിപ്രായം.
5: അപ്പൊ നമ്മൾ കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് പോവുകയാണ്, അത് കഴിഞ്ഞ് ഉടനെ മടങ്ങി വരാം.
11: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
12: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-2933-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-2933-1111. വനിതാ ലോകം.
5: ഓക്കെ, നമ്മൾ തുടരുകയാണ്. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അതോടൊപ്പം തന്നെ ഇത് യൂട്യൂബിൽ ലഭ്യമാണ്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ലൈവായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടിയതുകൊണ്ട് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുമോ, ഇതാണ് ഇന്നത്തെ വിഷയം. നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം. ഹലോ, ഓക്കെ. ഹലോ, ആ നമസ്കാരം, സ്വാഗതം.
13: നമസ്കാരം.
5: ആ
13: ഞാൻ ആ തേവലക്കര കുഴലിൽ നിന്ന് രാജീവ്.
5: ഓ രാജീവ്, പറഞ്ഞോളൂ.
14: തീർച്ചയായിട്ടും ഈ ആരോഗ്യ മേഖലയെ പറ്റി പറയുന്നതും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളെ പറ്റി പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനത്തിൽ 3.5 കോടി ജനമേ ഉള്ളൂ. അതേപോലെ ഈ 3.5 കോടി ജനമുള്ളെങ്കിലും ഈ 14 ജില്ലകളിലായിട്ട് ഒരുപാട് ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയില് ശങ്കേഴ്സ്, ബെൻസിംഗർ, പഴയ ഉപാസന നായസ് അല്ല എന്തുവാ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. അത് കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളിൽ തന്നെ എടുത്താലും അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഉണ്ട്, പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ പാരിപ്പള്ളിയുണ്ട്. ഇങ്ങനെ ഹോസ്പിറ്റലുകളുടെ ഒരു കൂമ്പാരമാണ്. സത്യത്തിൽ കേരളത്തിൽ അതിനെ കൃത്യമായിട്ട് ഇത് വിദഗ്ധരായിട്ട് അറിയാവുന്ന ഡോക്ടർമാർ പറയുന്നത് ഇതൊരു കച്ചവട രീതിയായി മാറിയിരിക്കുകയാണ്. ഇവർ പഠിച്ചിറങ്ങിയിട്ട് ഇതിനു മുമ്പ് നമ്മൾ പല പത്രങ്ങളിലും ഒക്കെ ചർച്ച ചെയ്തപ്പെട്ട വിഷയം ആരോഗ്യ മേഖല കേരളത്തിന്റെ എന്ന് വെച്ചാൽ 1000 പേർക്ക് ഒരു ഡോക്ടർ അല്ലെങ്കിൽ 700 പേർക്ക് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ ഈ ആരോഗ്യ മേഖലയിൽ ഇത്രയും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇത് സമൂഹത്തിന് പ്രയോജനം എന്ന് പറയുന്നത് ഇല്ല, അത് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. പക്ഷെ ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് സമൂഹത്തിന് ഒരു കാരണവശാലി ഇവര് ബോധവൽക്കരണം നടത്തുന്നില്ല. നമുക്കറിയാം റേഡിയോയിലൊക്കെ വന്നിരുന്ന ഇപ്പം ഡോക്ടേഴ്സ് കൃത്യമായി സത്യസന്ധമായ കാര്യങ്ങൾ എല്ലാ ആരോഗ്യ മേഖലയിലെ ഡോക്ടേഴ്സും പറയുന്നുണ്ട്. അതായത് ഞാൻ ബെൻസിംഗർ ഇങ്ങോട്ട് ബെൻസിംഗർ റേഡിയോയിൽ കേൾക്കുന്നുണ്ട്. അതായത് എന്റെ റേഡിയോയിൽ ആരോഗ്യ മേഖല വരുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. അതേ കണക്ക് ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ആകാശവാണിയിൽ. അത് കൃത്യമായിട്ട് അച്ചറ്റാന്ന് പറയുന്നത്. ഇത് ഈ റേഡിയോയിൽ വരുമ്പോ ഈ ഡോക്ടർമാരെല്ലാം നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട, നിങ്ങളുടെ ആരോഗ്യം നോക്കണമെങ്കിൽ എന്ത് വേണം, കൊളസ്ട്രോൾ ഇന്ന എണ്ണയിൽ കൂടുതലാണ് എന്നെല്ലാം കൃത്യമായിട്ടുണ്ട്. പക്ഷെ ഒരു രോഗി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവന് ആ വ്യക്തിക്ക് ഒരു കുന്ന് രോഗി മരുന്ന് എഴുതി കൊടുക്കുകയും അതേ കണക്ക് പോയിട്ട് ഈ പറയുന്ന പോലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അവിടെ ഈ ഇപ്പൊ സ്കാനിങ് സെന്റർ ഉണ്ടെങ്കിൽ അതെങ്ങനെ അതിനകത്ത് പാട്ട ഇട്ടിട്ട് നശിപ്പിക്കാം, എന്തുവാ അത് നശിപ്പിച്ചിട്ട് നിങ്ങൾ വെളിയിലും വേറെ എവിടെയും പോയിട്ട് അവിടെ 100,000 രൂപ ഒരു ദിവസം കിട്ടുന്നത്. അതായത് ഇവർക്ക് 100,000 ൽ 15,000 രൂപ വെച്ചിട്ട് ഇവർക്ക് ഏത് ഈ ഡോക്ടറിന് കിട്ടും. ഇവരിത്ര രോഗികളെ ഈ സ്കാൻ ചെയ്യാൻ വെളിയിൽ പറഞ്ഞു വിടത്തില്ലയോ, ബ്ലഡ് ചെക്ക് ചെയ്യും, അത് ചെക്ക് ചെയ്യും. ഇതിവര് നഗ്നമായ കൈക്കൂലി മേടിക്കുന്ന വെറും പന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്, കുത്തഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റാണ്.
5: അല്ല, നമ്മളെ നമ്മളെ നമ്മുടെ വിഷയം അതല്ല. നമ്മളിപ്പോ മെഡിക്കൽ കോളേജ് കൂടിയാൽ മാത്രം മതിയോ എന്നുള്ളതാണ് വിഷയം.
14: സത്യസന്ധത പറയണ്ട,
5: അല്ല ഞാൻ അത് വേറൊരു വിഷയമാണ്.
14: നമ്മൾ ആരെയും മോശമായി പറയുകയല്ല, പക്ഷെ ഇത് കൈക്കൂലി മേടിക്കുന്നവർ ഈ മേഖലയെ കുത്തഴിഞ്ഞ രീതിയിൽ, അതാണ് ഈ രാഷ്ട്രീയ വേർതിരിവുണ്ട് ഇതിനകത്ത്. ഈ ഡോക്ടേഴ്സിന് ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു മുമ്പ് തന്നെ പൊതിച്ചോറ് പറഞ്ഞു. എന്തിനാ ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞ് ചോറ് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ അങ്ങ് കൊണ്ട് കൊടുത്തുകൂടായി. ഇപ്പൊ ഞാൻ പൊതിച്ചോറ് കൊടുക്കുന്നത് എനിക്ക് ഇതുകൊണ്ട് വോട്ട് തരണം.
5: ഞാൻ ആ വിഷയം വേറെ എടുക്കുന്നുണ്ട്. ഞാൻ അത് നേരത്തെ നസീർ അഭ്യർത്ഥിച്ചു, ഞാൻ അടുത്ത ആഴ്ച അത് ആ വിഷയം എടുക്കാം. അപ്പൊ അത് ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കണ്ട. ഇത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എണ്ണത്തിൽ കൂട്ടുന്നുണ്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
14: അതേപോലെ ബോണിജിബിസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് കറക്റ്റ്. ഈ ഉള്ള ഹോസ്പിറ്റൽ നിലനിർത്തിയിട്ട് അതിനകത്ത് റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് അത്യാധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുകയും ഈ പറയുന്നത് പോലെ ഞാൻ താങ്കൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ്. ഒരു മെഡിക്കൽ കോളേജ് നിർമ്മിക്കണമെങ്കിൽ 1,000,000,000 രൂപയുടെ ചെലവല്ലേ? ഇതുകൊണ്ട് ആർക്കാ പ്രയോജനം എന്നറിയാവോ?
5: ഇത് ഇതിന്റെ 10-ൽ 1 മതി ഇപ്പോഴത്തെ നിലവിലുള്ള ജില്ലാ താലൂക്ക് ആശുപത്രികൾ മെച്ചപ്പെടുത്താൻ.
14: അല്ല, ഈ മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുമ്പോ ഇതിൽ കുറെ ആൾക്കാർക്ക് നേട്ടമുണ്ട്. കാര്യം 100 രൂപയുടെ
5: അത് വേറെ, അത് ഈ പറഞ്ഞ കണക്ക് അത് കുറെ പേർക്ക് എന്റെ വിഹിതമൊക്കെ ചെല്ലും. അത് ശരിയാണ്, കെട്ടിടം എഞ്ചിനീയർ
14: 100 രൂപയിൽ 30 രൂപയുടെ നിർമ്മാണ പ്രവർത്തനമേ നടക്കുന്നുള്ളൂ അവിടെ.
5: അത് കറക്റ്റ്, ഞാൻ അത് സമ്മതിക്കും. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമ്മൾ പൊതുവേ ഉള്ള ഒരു ധാരണ അങ്ങനെയാണല്ലോ.
14: സംവിധാനം ഒക്കെ മാറണം. ഈ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് മാറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമുക്ക് എനിക്കറിഞ്ഞുകൂടാ, ഈ അമേരിക്കയൊക്കെ മാറിയാണെങ്കിൽ 100 കൊല്ലോടൊക്കെ കഴിയുമ്പോൾ ചിലപ്പോ നമ്മളിൽ എന്തെങ്കിലും മാറ്റം വരുമായിരിക്കും. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അല്ല, ഇവര് ഈ മലന്ന് കിടന്നിട്ട് പറയുന്നത് നമ്മൾ ഭയങ്കര സംഭവമാണ്, മലയാളി വെള്ള വളരെ പിന്നെ ഇതാണ്, ഒന്നുമില്ല. ഇതൊരു വൻ ബിസിനസ് ആണ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ പോലും എങ്ങനെ പിഴി. അതിന് ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഈ ഇടയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് പനി വന്ന്, അന്നേരം ഞങ്ങളുടെ തൊട്ടടുത്തൊരു സ്വകാര്യ ഹോസ്പിറ്റൽ ഉണ്ട്, ഒരു വലിയ വളരെ ഫേമസ് ആണത്.
15: ആ ഹോസ്പിറ്റലിൽ ചെന്നാൽ 10,000 രൂപയാവും. ഈ ഹോസ്പിറ്റലിൽ പോയപ്പോ 1,100 രൂപയാവുള്ളൂ. ട്രിപ്പ് ഇട്ട് 8 മണിക്കൂർ കിടന്ന് എനിക്ക് ആന്റിബയോട്ടിക് ഒന്നും എല്ലാം എഴുതി തന്ന് ഞാൻ തിരിച്ചു വന്ന് എനിക്ക് സുഖമായി, സുഖം പ്രാപിച്ചു. പക്ഷെ അതേപോലെ ഇവിടെ വേറെ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. ഈ ബെൻസീഗറായിട്ട് ബന്ധമുള്ള ഒരു ഹോസ്പിറ്റലിൽ, ആ ഹോസ്പിറ്റലിൽ പോയ 10,000 രൂപയാവും ട്രിപ്പ് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 5,000-3,000 രൂപയാവും. അന്നേരം അവര് ഹോസ്പിറ്റലിൽ, അതായത് സിമെന്റിനും തൂണിനും വേണ്ടിയും കൂലിപ്പണിയും ചെയ്യിച്ച് അത് നിർമ്മിച്ചതിന്റെ പൈസ രോഗികളെ പിഴിയുന്ന അല്ല ഒരു ഈ പറയുന്ന എന്തോ ഈ ഒരു സേവനം എന്ന്
5: പറയുന്നത്.
15: ഇവരെ കൃത്യമായിട്ട് പറഞ്ഞാണ് അവര് ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ദൈവത്തിന് തുല്യമാണ്, നിങ്ങൾ സേവനമാണ് ചെയ്യേണ്ടത്, നിങ്ങളല്ലാതെ കത്തി വെച്ച് അറുത്തിട്ട് വയറ്റിനകത്ത് 4 കത്രിയയും പറഞ്ഞ് കയറ്റി

0: പിന്നെ നമ്മൾ പിന്നെ പല പല വിഷയങ്ങളോട്ട് കടക്കും. അപ്പൊ അതിന് അടുത്ത വേറെ വിഷയം എടുക്കുന്നുണ്ട്. ഞാൻ ഈ പൊതുചോറിന്റെ കാര്യത്തിന് ഞാൻ അടുത്ത ആഴ്ച എടുക്കാം. ഓക്കെ, ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം.
1: കൊല്ലത്തുനിന്ന് മോഹനാണ്.
0: പറഞ്ഞോളൂ ചേട്ടാ.
1: മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടിയാ നല്ലതാണോ എന്നൊരു ചോദ്യമല്ലേ ഇന്ന്?
0: അതെ അതെ അതെ അതെ,
1: എണ്ണം കൂടുന്നത് നല്ലതാണ്. പക്ഷെ ഉള്ള മെഡിക്കൽ കോളേജുകളിൽ എല്ലാ സൗകര്യങ്ങളും ആദ്യം ചെയ്തു തീർക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പുതിയത് തുടങ്ങുന്നതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഇപ്പോ ഉള്ള മെഡിക്കൽ കോളേജുകളെ നന്നാക്കി എടുക്കുക, അതുപോലെ അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കി എടുക്കുക, അവിടെ ഡോക്ടർമാരെ ആവശ്യത്തിന് കൊടുക്കുക. എത്ര രോഗി വന്നാലും അവിടെ ഉള്ള ഡോക്ടർമാരുടെ ചുമതലയാ അത് നോക്കി തീർക്കേണ്ടത് എന്നുള്ള സിസ്റ്റം മാറണം. എന്നാ മാത്രമേ നമുക്കിപ്പോ ഈ ഡോക്ടർമാരെ കുറിച്ച് പലരും ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറയുന്നെങ്കിലും
0: അല്ലെ, ഡോക്ടർമാരെ നമ്മൾ ആക്ഷേപിക്കുമ്പോഴും അവരൊത്തിരി എണ്ണത്തിൽ നമ്മൾ, എനിക്കൊന്നും ലോകത്ത് എവിടെയും കാണത്തില്ല ഇത്ര രോഗികളെ നോക്കുന്ന അല്ലെ ഒരു നമ്മുടെ പൊതു ആരോഗ്യ രംഗത്തുള്ള ഡോക്ടർമാരാണ് ഏറ്റവും കൂടുതൽ രോഗികളെ, അത് കണക്കിന് നഴ്സുമാരായാലും സ്റ്റാഫുകളായാലും അവർ എണ്ണത്തിൽ അവർ കൂടുതൽ അല്ലെ രോഗികളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ അവരെ അംഗീകരിച്ചേ പറ്റൂ. അതെ അതെ അതെ, അനുപാതം എനിക്ക് വളരെ കൂടുതലാണ്. നേരത്തെ
1: അതുകൊണ്ട് അവർക്ക് അവര് മാത്രമല്ല ഈ മനുഷ്യനെ രക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ ഡോക്ടർക്ക് കുഴപ്പം പറ്റി എന്ന് വിചാരിച്ചപ്പം ഏത് സമൂഹത്തിലും ഉള്ളതുപോലെ ഏതെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലും പൈസ എടുത്തിട്ട് സീറ്റൊക്കെ മേടിച്ച് പഠിക്കുന്ന ഒരു സ്വഭാവം വന്നല്ലോ മെഡിക്കൽ കോളേജുകളൊക്കെ കൂടി. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഭാഗത്തുനിന്ന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ വന്നിട്ടുണ്ടാവാം. എന്നാൽ പോലും ഈ പണ്ട് രോഗികൾക്ക് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദൈവം കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറാണ്. ഇപ്പൊ ആളുകളുടെ ഇടയിൽ ഡോക്ടർമാരെ കുറിച്ച് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു അവജ്ഞയോടുകൂടി സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന നല്ല ഡോക്ടർമാരും വിചാരിക്കും ഞാൻ എന്തിനാ റിസ്ക് എടുക്കുന്നത്, ഞാൻ തട്ടി അപ്പുറത്തോട്ട് വിട്ടാ പോരെ.
0: അതെ, പലപ്പോഴും റിസ്ക് എടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് പ്രശ്നങ്ങളിലോട്ട് ചെന്ന് ചാടുന്നത്. ഈ ചില കാര്യങ്ങളിലൊക്കെ അവർ റിസ്ക് എടുക്കുമ്പോഴാണ് പലപ്പോഴും മരണങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പം അറിയായിരിക്കും ഇത് നടക്കത്തില്ല, എന്നാലും റിസ്ക് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് അവർ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും വിവാദം ഉണ്ടാവുന്നത്.
1: നമ്മളുടെ തന്നെ മനോഭാവത്തിൽ നേരത്തെ സാർ പറഞ്ഞതുപോലെ ഡോക്ടർമാരുടെ ജോലി ഭാരം ഒക്കെ കുറയ്ക്കുക, നേഴ്സുമാരുടെ ജോലി ഭാരം കുറയ്ക്കുക പറയുമ്പോഴത്തേക്ക് നമുക്ക് അന്നേരം നമ്മക്ക് സമ്പത്ത് കുറെ കൂടെ ചെലവഴിക്കേണ്ടി വരും ഹെൽത്ത് മേഖലയിൽ. അതുപോലെ തന്നെ ഈ ഹെൽത്ത് മേഖലയില് കൂടുതൽ രോഗികളെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇപ്പം മദ്യപാനം പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ ബാറുകൾ തുടങ്ങിയിട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ കൂടുതൽ രോഗികളെ ഉണ്ടാക്കിയിട്ട് അവരെ ചികിത്സിക്കാൻ നടക്കുക. പകരം
0: അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ മേഖലയിലും നമ്മൾ രോഗികളെ സംഭാവന ചെയ്യുന്നുണ്ട്. നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ആഹാരം, മത്സ്യം അല്ലെ, മാംസ്യം, ഇതിനകത്തെല്ലാം കൃത്രിമത്വം കലരുമ്പോൾ അല്ലെ രാസവസ്തുക്കൾ കലരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഹോട്ടൽ ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങൾ, ഇപ്പൊ റേഷൻ അരി വിതരണം ചെയ്യാത്ത കീടനാശിനിയുടെ കൂടുതൽ
1: കഴിഞ്ഞാൽ ഉടനെ തന്നെ സകല ഹോട്ടലിൽ ഒരു പരിശോധനയും ഒരു ഫൈനടിയും അല്ലെങ്കിൽ മൂന്നെണ്ണം അടപ്പിക്കലും ഒക്കെ അങ്ങ് നടത്തും. അതേസമയത്ത് അന്നരവും
0: അല്ല അല്ല, അത് ഭക്ഷ്യവിഷബാധയുടെ ഒരു വശത്ത്, ഞാൻ ഭക്ഷ്യവിഷബാധ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓർക്കണം, ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ പത്രത്തിൽ വായിച്ചത് ചൈനയും മറ്റു ഏതോ രാജ്യങ്ങളും ഒക്കെ നമ്മുടെ മസാലകൾ അവർ നിരോധിച്ചു, അവർ ഇറക്കുമതി ചെയ്യുന്നില്ല, അവർ നിരോധിച്ചു. അതായത് എനിക്കൊന്ന് മുളകൊക്കെയാണെന്ന് തോന്നുന്നു, അതിനകത്ത് അനുവദിച്ചതിലും കൂടുതൽ ഈ കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, രാസവസ്തുക്കൾ. അപ്പോൾ അതാണ് അവരെ നിരോധിക്കാൻ കാരണം. അപ്പൊ അതെല്ലാം നമ്മൾ ഇവിടെ അങ്ങനെ ഒരു ചെക്കിംഗ് ഇല്ല, പരിശോധനകളില്ല, അങ്ങനെ ഒരു വിലയിരുത്തലില്ല. അപ്പൊ അതെല്ലാം നമ്മൾ വയറ്റിലോട്ട് പോയാണ്. ഇതെല്ലാം രോഗിയാക്കുന്നുണ്ട് മനുഷ്യനെ, ഇതെല്ലാം ആശുപത്രിക്കാണ് ഗുണം ചെയ്യുന്നത്.
1: പൊതുവെ എല്ലാ പരിശോധനാ സംവിധാനങ്ങളും നമുക്ക് കുറവാ. ഇപ്പൊ തന്നെ നമുക്ക് വൈറൽ രോഗങ്ങൾ കുറെ കാരണമായിട്ട് വന്നു തുടങ്ങിയതാണ്, കുറെ പകർച്ചവ്യാധികൾ. എന്നാലും അതെല്ലാം അയച്ചിട്ടൊക്കെ ഡൽഹിയിലോ ഒക്കെ അയച്ചതിന് ശേഷമേ നമുക്ക്
0: പരിചയം പറഞ്ഞില്ല ലാബ് ഫെസിലിറ്റി ഇവിടെ കൂട്ടണോന്ന് പറയുന്നത്.
1: എന്നാൽ ഇത് സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നു അല്ലെ കേരളത്തിൽ വരുന്നു, എന്നാൽ അങ്ങനത്തെ ഒരു ലബോറട്ടറി വൈറസിനെയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു ലബോറട്ടറി കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുന്നുണ്ടോ? ഇപ്പൊ മെഡിക്കൽ കോളേജ് തുടങ്ങി ഇപ്പൊ ഒരാളുടെ അച്ഛന്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതൊക്കെ നല്ലതാണ്. അധികാരം

0: പക്ഷെ അത് ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. മെഡിക്കൽ കോളേജ് ഉണ്ട്, അപ്പൊ അതിന്റെ ടെസ്റ്റിൽ തന്നെ
1: അതിനോടനുബന്ധിച്ച് തുടങ്ങാമല്ലോ വൈറോളജി. അവിടെ ചെറിയൊരു സ്പേസ് മതിയല്ലോ. അതെ, എല്ലാ ജില്ലയിലും തുടങ്ങാമല്ലോ. അതാ പറഞ്ഞു, നമ്മളെ ഒരു പുതിയ മെഡിക്കൽ കോളേജിൽ തുടങ്ങുന്നതിന് കുറച്ച് തുക, ആ തുടങ്ങുന്നതിന് കുറച്ച് തുക മതി ഇതൊക്കെ തുടങ്ങാനായിട്ട്.
0: അതെ, പറഞ്ഞാല് ഈ പരിശോധന സംവിധാനങ്ങൾ വേണം. മനുഷ്യന്റെ ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് നിലനിർത്തുന്നതിനുള്ള പഠനങ്ങൾ, അതിനുള്ള കാര്യങ്ങളും പ്രകൃതി ചികിത്സ പോലുള്ള കാര്യങ്ങളെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് കൂടുതൽ പിന്നെ യോഗ അങ്ങനെയുള്ള
1: കാര്യങ്ങൾ അതൊക്കെ കുറെ കുറയ്ക്കും. ഈ പറഞ്ഞ കണക്ക്
0: രോഗികളുടെ എണ്ണം കുറയ്ക്കാനാണ്
1: അത് കണക്ക് തന്നെ ചേട്ടൻ പറഞ്ഞ കണക്ക്. നാളത്തെ ഈ ഇൻസ്പെക്ഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ സജീവമായിട്ട് ഇറങ്ങി പരിശോധനകൾ നടത്തിയാൽ ഹോട്ടലുകൾ തോറും, അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ലാബിൽ അയച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ തീരും. മത്സ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ കുറെ പ്രശ്നം തീരും. മാംസ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ കുറെ പ്രശ്നം തീരും.
0: കുഴപ്പങ്ങൾ വരുമ്പോ ഓടി നടന്ന് പരിശോധിക്കുന്നതിന് പകരം വന്ന സ്ഥലത്തെ ഈ കൺസേൺഡ് കക്ഷികളെ പിടിച്ച് ശിക്ഷിക്കുന്ന ഒരു രീതി വരണം.
1: അതെ അതെ അതെ,
0: അവരെന്തുകൊണ്ട് പരിശോധിക്കാത്തോണ്ടല്ലയോ ഇങ്ങനെ വന്നതെന്നുള്ള രീതി.
1: അതെ അതെ അതെ അതെ, അവരെയും കൂടെ കേസിൽ പങ്കാളികളാക്കണം അല്ലേ.
0: അന്നേരം ശമ്പളം മേടിച്ചോണ്ടിരിക്കുക, പരിശോധന ശമ്പളമാണ് അവർ
1: വാങ്ങുന്നത്.
0: ഇവിടെ ആളുകൾ ചത്താലേ പരിശോധന വരും. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റണം. ആരോഗ്യവാന്മാരെ നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് രോഗികളുടെ
1: രോഗം വരാതെ നോക്കുക, എന്നിട്ട് അല്ലെ, എന്നാലും പിന്നെ ആശുപത്രികളുടെ ആവശ്യം കുറയുള്ളൂ. അത് നല്ലൊരു പോയിന്റാ നീ പറഞ്ഞത്. ഓക്കെ,
0: ഉൾപ്പെടെയുള്ള സ്റ്റാഫിനെ കൊടുക്കാനും അവിടുത്തെ സമയത്ത് മരുന്നുകളൊക്കെ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കാനും, സാധനങ്ങൾ നല്ല കൂടിയ മെഷീനുകളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിനെ കേടുവരുത്തുന്ന വില്ലന്മാരുണ്ടെങ്കിൽ അവന്മാരെ കയ്യോടെ
1: തൂക്കി. അതുമല്ല, പലതും മെയിന്റനൻസ് ഉണ്ടെങ്കിൽ പ്രവർത്തിക്കും, മെയിന്റനൻസ് കാണത്തില്ല.
0: അതെല്ലാം ഉള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളും സ്ഥിരമായിട്ടുള്ള മോണിറ്ററിങ്ങും എല്ലാം ഉണ്ടായാലേ രംഗം നന്നാവത്തുള്ളൂ.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പൊ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
2: ഹലോ, ഞാൻ പ്രേമാനന്ദൻ.
1: പറഞ്ഞോളൂ ചേട്ടാ, എന്താണ് പറയാനുള്ളത്?
2: മെഡിക്കൽ കോളേജ് നല്ലത് തന്നെ സാർ, മെഡിക്കൽ കോളേജ് ഉള്ളത് നല്ല രീതിയിൽ നടക്കണം. നമ്മളൊരു രോഗിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ കിടന്ന് വലയുന്നു. ഉടനെ കുറെ മരുന്നിന്റെ ലിസ്റ്റും മറ്റേ ലിസ്റ്റും, ചിലപ്പോ അവന്റെ പൈസ, നമ്മൾ പോകുന്നത് എടുത്തുള്ള പൈസ കാണുമോ എന്ന് പോലും അറിയാനൊക്കത്തില്ല. ചിലപ്പോ ആ വെളിയിൽ നിന്ന് തുണ്ടെ എഴുതിത്തരുന്നേ. അപ്പൊ നമ്മൾ കൂട്ടുകാരന്മാരെയൊക്കെ ചിലപ്പോ സഹായിക്കുന്നത്. എന്റെ ഒരു കാര്യത്തിന്, എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയാലും നമ്മൾ രക്തം എടുക്കണമെങ്കിൽ മറ്റേ എടുക്കണമെങ്കിൽ കൂടെ ഒരാളോട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്ടി വരും. അതിനുള്ള പെട്ടെന്നുള്ള സജ്ജീകരണത്തിനുള്ള ഇത് റെഡിയാക്കുക. പിന്നെ നമ്മൾ ഒരു അമ്പലങ്ങളിൽ വെക്കുന്ന പോലെ ഒരു മുട്ടം പഞ്ചി വെക്കുക. ഒരു ഒരാൾ ഒരു 10 രൂപ ഡെയിലി ഇട്ടാൽ എല്ലാ ഹോസ്പിറ്റലും കൂടെ എത്ര ശതമാനം കിട്ടും. അത് ഇങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി മരുന്ന് ഒക്കെ അവർക്ക് മേടിച്ച് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഗവൺമെന്റിന് ഒരു പഞ്ച് വലിയ പഞ്ച് വെക്കുക. നിങ്ങളെ കൊണ്ട് വെക്കുന്ന ഒരു ചായയുടെ പൈസ ഇതിനകത്ത് ഇത്തരം പറഞ്ഞ് ഇട്ടാ കഴിഞ്ഞാ അവർക്ക് രോഗികൾക്ക്, പാപ്പ രോഗികൾക്ക് എല്ലാം ഒരു
1: പ്രയോജനമാകും.
2: കോടിക്കണക്ക് രൂപ ഒരു മാസം വരുമാനം വരും. അത് വെച്ചാൽ മരുന്നോ എന്തോ ചെയ്യാവല്ലോ സാറേ. അതും കൂടെ നോക്കണം. ഏത് ഗവൺമെന്റ് വന്നാലും ഒന്നാമത് ഇപ്പൊ പൈസ ഖജനാവിൽ പൈസ ഇല്ലെന്ന് പറയുന്നു.
1: ശരി, വരുമാനമില്ല അല്ലെ, അന്നേരം അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ മനസ്സിലാവുന്നു. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
3: ഗുഡ് ഈവനിങ്. അപ്പോ ഈ രോഗികൾ തന്നെയാണ് മെഡിക്കൽ കോളേജ് പ്രശ്നം.
1: രോഗികൾ എല്ലാ സമൂഹത്തിലും ഉണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ രോഗം വരാതെ നോക്കണം എന്നുള്ളതാണ് വേറൊരു
3: തത്വം. പ്രശ്നം രോഗികൾ, നമ്മളത് ഒരു തമാശയായിട്ട് പറഞ്ഞ രോഗികൾ തന്നെയാണ് പ്രശ്നം. നമുക്ക് അതുകൊണ്ടല്ലേ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകുന്നത്.
1: മെഡിക്കൽ കോളേജ് രോഗം വരാതിരിക്കത്തില്ല, എന്തെങ്കിലും രോഗം വരും. പക്ഷെ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞക്ക്, നമ്മൾ ഈ പറഞ്ഞ മാരകമായ ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെ കാരണം പലപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ ഈ വരുന്നതിന്റെ കാരണം ഈ ഭക്ഷണവും നമ്മുടെ പ്രകൃതിയും
3: നമ്മുടെ
1: ഒക്കെ ബന്ധപ്പെട്ടിരിക്കും.
3: രണ്ട് വിഷയങ്ങൾ പറയാന്ന്, അതായത് ഈ മെഡിക്കൽ കോളേജിന് മരുന്ന് കിട്ടാതെ മെഡിക്കൽ കോളേജ് രോഗത്തിലാണോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് ഇത്തിരി കട്ടിയായിട്ട് തന്നെ പറയാം, മെഡിക്കൽ കോളേജ് ഒരു യുദ്ധാടിസ്ഥാനത്തിലുള്ള OP സംവിധാനം. അതായത് ഇത് കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് അതേ ഒരു രീതിയിൽ തന്നെ എല്ലാ ഇപ്പോഴും അത് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ 300 പേരെ പോലും നോക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത്.
1: അല്ല, എണ്ണത്തിലൊക്കെ ഒത്തിരി രോഗികളെ അവർ നോക്കുന്നുണ്ട്, അതൊന്നും നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല.
3: നമ്മുടെ പത്രവാർത്ത അനുസരിച്ച് ഒരു മെഡിക്കൽ കോളേജിൽ 300 പേര് രോഗി പോലും നോക്കാനുള്ള ഡോക്ടേഴ്സും സംവിധാനം
1: ഇല്ല. പക്ഷേ അവര് ഉള്ളവരെ ഒത്തിരി പേരെ നോക്കുന്നുണ്ട്.
3: അതെ, അല്ല, അത് നോക്കുമ്പോൾ നമ്മള് മറ്റ് സംസ്ഥാനം ബോംബെ, ഡൽഹി, മദ്രാസ് ഇങ്ങനെയുള്ളിടത്തൊക്കെ അത് അവരെത്രത്തോളം ലോഡ് എടുക്കുന്നു എന്നുകൂടെ നമ്മളത് ഒന്ന് കണ്ടു നോക്കണം. അത് നമ്മുടെ കേരളം പോലെ അല്ല, ഇതിലും കൂടുതൽ ലോഡുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഇപ്പം ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് വല്ല ഞെരുങ്ങിയ ഒരവസ്ഥയിൽ, ഈ കായംകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് വളരെ ഞെരുങ്ങിയ ഒരു. അത് ഈ വരിപ്പാടൊക്കെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കേറ്റഡ് ആയിരിക്കണം. മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കേറ്റഡ് ആയിരിക്കണം. പിന്നെ മറ്റെന്തിനേക്കാളും മെച്ചമായിരിക്കണമെങ്കിൽ നമ്മൾ ഇത്തരം ഫാസിലിറ്റീസ് സംവിധാനങ്ങൾ, അതിപ്പോ നമുക്ക് ഇപ്പം ഒരു ഓപ്പറേഷൻ തിയേറ്റർ, അത് അതിനകത്തെ മെഷീനറികള്, കറണ്ട്, AC, അത് 24 hours, അതായത് അത് തന്നെ 3 systems വേണം നമുക്ക്. AC വേണം, DC വേണം, അതുപോലെ അൾട്ടർനേറ്റർ കറണ്ട്, അങ്ങനെ 3 systems ഉണ്ടാക്കുവാനും കുറഞ്ഞത് ഒരു 4 hours വെച്ചും 8 hours വെച്ചും ഡ്യൂട്ടി ചെയ്യാനുള്ള ഡോക്ടർമാരും അറ്റ് എ ടൈം ഒരു 10 doctors ഒരു മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംവിധാനവും, അതുപോലെ ഒരു ക്വിക്ക് റിയാക്ഷൻ ഒരു ടീം സജ്ജമായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പാർക്കിംഗ് പ്ലേസുകള്, എല്ലാ സംവിധാനങ്ങളും ഒത്തു വരുമ്പോഴേ ഒരു മെഡിക്കൽ കോളേജ് ആവുള്ളൂന്നാണ് തോന്നുന്നത്. പിന്നെ ഈ മറ്റ് നമ്മളിപ്പം ഇപ്പം നേരത്തെ ചോദിച്ചൊരു ചോദ്യം വെച്ചാൽ മെഡിക്കൽ കോളേജ് കൂടിയാൽ നല്ലത് തന്നെയാണ് ഒരു കാര്യത്തില്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടും, നമ്മുടെ വിദ്യാർത്ഥികൾ വെളിയിൽ പോയി പഠിക്കേണ്ടി വരത്തില്ല. പിന്നെ നമ്മൾ റിട്ടയർഡ് ആയിട്ടുള്ള ഡോക്ടർമാര്, നമ്മൾ മറ്റ് ചില ഫീൽഡുകൾ, അതായത് നേവി, ആർമി, ഫോഴ്സസ്, അങ്ങനെ
1: മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണെന്ന് പറയുന്നത് നല്ല, ഇപ്പം ഒട്ടേറെ രോഗികൾ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നല്ല കേസുകൾ ഉള്ള സ്ഥലത്ത് അത് പ്രയോജനപ്പെടും. ചുമ്മാ പേരിന് വേണ്ടി ഒരു മെഡിക്കൽ കോളേജിൽ ഉള്ളിടത്ത് അവർക്ക് വലിയ എക്സ്പോഷർ കിട്ടത്തില്ല. അത് തെറ്റായ ധാരണയാണ് എനിക്ക് തോന്നുന്നത്.
3: നമുക്ക് നല്ല മെഡിക്കൽ കോളേജും നല്ല ഫാസിലിറ്റീസ് ഉണ്ടാകുമ്പോൾ അത്രയും
1: എക്യുപ്മെന്റ്സും അത്രയും ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് ഗുണകരമാകത്തുള്ളൂ.
3: അവര് കുട്ടികൾ തന്നെ ഇപ്പൊ പലയിടത്ത് 80 lakhs, 90 lakhs കൊടുത്ത് വെളിയിൽ പോയി പഠിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി ഇവിടെ ഒരു നമുക്കൊരു ഒരു ആധുനിക സംവിധാനത്തിൽ, അല്ലെങ്കിൽ
1: ഒന്ന് ചുരുക്കുക, ഒരു കോളം കൂടെ ഉണ്ട്, ഒരു കോളം കൂടെ ഉണ്ട്.
3: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മറ്റേ മുരളി മേനോൻ സാറ് പിന്നെ രാകേഷ് ശർമ്മയ്ക്ക് ഫുഡ് ഉണ്ടായി കൊടുത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് കേരളാമതിയിലെ ഒരു പണ്ടത്തെ ന്യൂസാ, 10-40 years മുമ്പുള്ളേ. അന്ന് അദ്ദേഹം പറഞ്ഞ ഹൈടെക് ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാമെന്ന്. അന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ആരും അതിന് അനുവദിച്ചില്ല. 5 paisa ചെലവില്ല, ഞങ്ങൾ ഫോറിനേഴ്സ് ഡോക്ടേഴ്സ്മാര് ചേർന്ന് നമ്മുടെ കേരളത്തിൽ എവിടെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ചെയ്യുന്ന 40-45 years മുമ്പ് പറഞ്ഞ ധോണി വിജി. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയപരമായി വൽക്കരിച്ചുകൊണ്ട് സാധാരണ വരുന്ന ഒരു എന്താ പറയുന്നത് ഈ രോഗികളെ, മനുഷ്യന്റെ ജീവൻ വെച്ചുള്ള ഈ വിലവേശൽ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്.
1: ഓക്കെ, സമയമില്ല, 2-4 minutes കൂടെ ഉള്ളു, ഞാൻ പെട്ടെന്ന് ഒരു കോളം കൂടെ എടുക്കുകയാണ്. ഹലോ, ഓക്കെ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. പെട്ടെന്ന് ആ കോൾ വിളിച്ച വ്യക്തി ഒന്ന് പെട്ടെന്ന് വിളിക്കാമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഹലോ, ആ ഓക്കെ, അപ്പൊ വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. എനിക്ക് ഒന്ന് അപ്പം വിളിച്ച ശ്രോതാവ് കട്ടായി പോയി, ഒന്ന് വിളിച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും കോളില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അടുത്തൊരു ഓക്കെ നമുക്ക് ഞാൻ തുടരാം. ഞാൻ ഇപ്പം പറഞ്ഞു വന്ന വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ രോഗികൾ ഏതൊക്കെ രോഗാവസ്ഥയിലുള്ളവരാണെന്ന് നമ്മൾ ഒരു പഠനം നടത്തണം. അപ്പോൾ ആ രോഗാവസ്ഥയെ അനുസരിച്ച് വേണം നമ്മൾ ഈ നമ്മുടെ ഒരു എന്താ പറയുക മെഡിക്കൽ ഫെസിലിറ്റി ഒന്ന് ചിട്ടപ്പെടുത്താൻ. ഞാൻ അതിലോട്ട് കടന്നു വരാം, നല്ല ഒരു കോളുണ്ട്. ഹലോ,
4: ഹലോ ബോണി, ഞാൻ
1: ദേവദാസൻ പറഞ്ഞോളൂ.
4: പിന്നെ ഈ നമ്മുടെ നമുക്കറിയാമല്ലോ ഓരോ ദിവസം രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ. കേരളത്തിലല്ല, മൊത്തത്തില് ജനങ്ങൾക്ക് രോഗം കൂടി വരുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ രീതിയാകാം, കാലാവസ്ഥയുടേതാകാം, എന്തായാലും കൂടിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്കിപ്പോ ഒരുപാട് മെഡിക്കൽ നമ്മുടെ കേരളത്തിലുണ്ട് അല്ലേ, ഒത്തിരി മെഡിക്കൽ കോളേജുണ്ട്. ഈ മെഡിക്കൽ കോളേജ്
1: ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞിരുന്നു, 36 മെഡിക്കൽ കോളേജാണ്. അതായത് 14 നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജ്, 22 സ്വകാര്യ മെഡിക്കൽ കോളേജ്.
4: ആ മെഡിക്കൽ ഓരോ മെഡിക്കൽ കോളേജിലും ഒരുപാട് പിന്നെ അസൗകര്യമാണ്, ഒന്നിനും സൗകര്യമില്ല. ഓരോ ട്രീറ്റ്മെന്റ് ചെല്ലുമ്പോഴും
1: അതിനാണ് ഞാൻ അതിന് എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു സജഷൻ ഞാൻ.
4: അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ ഉള്ള മെഡിക്കൽ കോളേജിനെ തന്നെ നല്ല മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകും. നമുക്ക് എനിക്കറിയാവുന്ന തന്നെ ഒന്ന് രണ്ട് ഡോക്ടർമാര് ഞാൻ നേരിട്ട് പരിചയമുള്ള അവര് പറയുന്ന കേൾക്കാം, നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം 360-350 രോഗികളെയൊക്കെ നോക്കി അവരാകെ ടയേർഡാവും. കാരണം എന്ന് വെച്ചാല് എത്ര ആളാ രോഗികളെ, അതായത് നമ്മളെ ഈ ഒരുവിധം പഠിച്ചു വരുന്ന കുട്ടികൾ, നന്നായി പഠിക്കുന്നവരെല്ലാം പുറത്തേക്ക് പോവുക ചെയ്യുന്നത്. കേരളത്തിൽ നിൽക്കാതെ അവർ പുറത്ത് പോയിട്ട് അവിടെ പോയി വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന ഒത്തിരി ആൾക്കാർ. അപ്പൊ നമ്മള് കേരളത്തിൽ ഡോക്ടർമാർ ഉള്ള ഡോക്ടർക്ക് ഭയങ്കരമായ പേഷ്യന്റാ, അവർക്ക് ഒരു രീതിയിൽ നിന്ന് റെസ്റ്റ് കിട്ടുന്നില്ല. അത് അങ്ങനെയുള്ള ഈ സിസ്റ്റം ഒക്കെ നമ്മൾ മാറ്റണം. നമ്മൾ സർക്കാർ തന്നെ ഇത് മുന്നിൽ വന്ന് ഈ എന്താ നമ്മളെ ഓരോ മെഡിക്കൽ കോളേജിലുള്ള കുറവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മള് ഈ ഉള്ള മെഡിക്കൽ കോളേജ് കൊണ്ട് തന്നെ നമ്മൾ തൃപ്തരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മള് ഒരു ഹോസ്പിറ്റലിലും ചെന്ന് കഴിഞ്ഞാല് വളരെ മെഡിക്കൽ കോളേജില് വളരെ ബുദ്ധിമുട്ടാ കേട്ടോ. ഇവിടെ ചെറിയ ഒരു കുഴപ്പം ഉണ്ടെങ്കിൽ തന്നെ അവരത് അപ്പൊ തന്നെ പറയും, നേരെ വന്നതോട്ട് വിട്ടോളാം. അപ്പൊ അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് കുറെയൊക്കെ നമുക്ക് ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്ത് മരം. കൊല്ലം ജില്ലയിൽ തന്നെ പിന്നെ മെഡിക്കൽ കോളേജുകളൊന്നും പാരപ്പള്ളി മെഡിക്കൽ കോളേജ് ശരിക്കും വർക്കാവുന്നില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ലെവൽ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് കുറെ പിന്നെ രോഗികൾ നമുക്ക് കൊല്ലത്ത് തന്നെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ എന്തെങ്കിലും കുറച്ച് പെട്ടത്ത് തട്ടിക്കൽ അല്ല എങ്കിൽ പോലും അവര് പറയുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, പൊക്കോന്നാ പറയുന്നത്. ആ ഒരു സിസ്റ്റം ഒക്കെ മാറ്റിയെടുക്കണം പോണേ. അല്ലാതെ നമ്മള് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ട്
1: ശരിയായ നടപടിയല്ല, അതൊരു രീതിയല്ല.
4: ശരിയായ മറുപടി അല്ല. അത് മാത്രമല്ല, മെഡിക്കൽ കോളേജ് എന്റെ അമ്മ കിടന്ന് കൊണ്ടിട്ട് കണ്ടതാ, ഒരു ബെഡില് അപ്പുറത്ത് തലയും വെച്ച് ഇപ്പുറത്ത് തലയും വെച്ച് എന്തോ ഒരു ഗതികേടാണെന്ന് അറിയാം. അവിടെ അത്രയ്ക്ക് അസൗകര്യമാണ്, വളരെ വിഷമമാണ് മെഡിക്കൽ കോളേജ് അവരുടെ കാര്യം. അതൊക്കെ മാറി വട്ടെ പുതിയ സർക്കാരൊക്കെ വന്നതിന്റെ നോക്കാം.
1: അപ്പോൾ ശരി, താങ്ക് യു, താങ്ക് യു. നേരത്തെ ഞാൻ പറഞ്ഞു വന്നതിന് ഒന്ന് പൂർത്തീകരിച്ചിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ. അതായത് ഈ പറഞ്ഞ നമ്മുടെ രോഗികളുടെയൊക്കെ ഒരു രീതി, ഏതൊക്കെ രോഗങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ജീവിതജന്യ രോഗങ്ങൾ അല്ലെ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ബി പി, ഷുഗർ, അതൊക്കെ ആണ് കുറെ ഒരു പരിധി വരെ കൂടുതലുള്ളതായിട്ടുള്ളത്. അതിനൊക്കെ തന്നെ ഇന്ന് നമ്മുടെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ, മുതിർന്ന പൗരന്മാർ നമ്മുടെ സമൂഹത്തിൽ കൂടി നിൽക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് വർധനവുള്ളത്. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരു ഫുൾ സ്വിങ്ങിലാക്കുക, ഒരു സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ലാബും മറ്റ് ഫെസിലിറ്റീസും ഇവൻ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് കുറേ ഈ ജീവിതജന്യ രോഗങ്ങളൊക്കെ അവിടെയൊക്കെ തന്നെ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ഈ പാലിയേറ്റീവ് കെയർ, ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് ഹോം കെയർ പോലുള്ള വീട്ടിൽ ചെന്ന് സർക്കാർ അതിനുള്ള ശുശ്രൂഷ നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേയേറെ നമ്മൾ ഈ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ഒക്കെ രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യം ഈ പറഞ്ഞ കണക്ക് കുറയും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പോൾ ഞാൻ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവരും നല്ല ചർച്ചയായിരുന്നു, വളരെ മനോഹരമായ ചർച്ചയാണ്. എല്ലാവരും വളരെ സജീവമായി പങ്കെടുത്തു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, മോർണിംഗ്.

0: கொல்லம் சுப்ரீம் 1 கிராம் டிசைனர் ஜுவல்லரி, திருவாண்டம், கொல்லம், எர்ணாகுளம், ஆலப்பி அண்ட் கலிக்கட். ஜோஸ்கோ ஜுவல்லர்ஸ் NRI Gold & Fest. ஏது ஜுவல்லரியில் நின்றும் வாங்கிய ஸ்வர்ணாபரணங்களும் மாற்றி புதிய ஜோஸ்கோ 916 HUYD ஆபரணங்களாக்கி மாற்றி வாங்காம். ஏது ஜுவல்லரியில் நின்றும் வாங்கிய டைமண்ட் கோல்ட் ஆபரணங்களும் சர்டிஃபைட் ஜோஸ்கோ டைமண்ட் ஆபரணங்களாக்கி மாற்றி வாங்காம். ஸ்வர்ணாபரணங்களுக்கு பணிக்கூலியில் 50% கிழிவு. ஜோஸ்கோ ஜுவல்லர்ஸ்.
1: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇത് ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സിആർ ജയകുമാർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെഞ്ച് 107.8. എവിടെയോ ഒരു നിലവിളി, ആരുടെയോ ഒരു കരച്ചിൽ വിതുമ്പി വിതുമ്പി കേൾക്കുന്നുണ്ട്. മകനെ, നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്റെ മകനിത് എന്ത് സംഭവിച്ചു? ഒരമ്മയുടെ കരച്ചിലാണ്. അരികത്ത് നിന്ന് അനുജത്തി പറയുന്നുണ്ട്, ചേട്ടാ എന്തായത്? എന്തു പറ്റി ചേട്ടാ ഇത്? നിസ്സഹായനായ പിതാവിന്റെ ഗദ്ഗദം കസേരയിലിരുന്ന് അദ്ദേഹം വിതുമ്പുകയാണ്. വാതിൽ വലിച്ചടച്ച് തുറക്കാനാകാത്തവണ്ണം ലോക്ക് ചെയ്ത് അവൻ മുറിയിലേക്ക് കയറുന്നു. അവന്റെ മുറിയിൽ നിന്ന് ഞരക്കങ്ങളും ചീൽക്കാരങ്ങളും ഉയർന്നു കേൾക്കുന്നു. പിന്നെ എപ്പോഴോ തളർന്നു കിടക്കുന്നു. അതെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ വിഷസർപ്പത്തിനരികിലെത്തിയിരിക്കുന്നു. അവൻ പടികടന്നു വരികയാണ്. ഓരോ കുഞ്ഞുങ്ങളെയും തേടി നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്കേറ്റവും പ്രിയപ്പെട്ട പൊന്നോമനകളെ തേടി അവൻ പടികടന്നു വരുന്നു. അവൻ ഇഴഞ്ഞു വരുന്നു വിവിധ രൂപങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ. ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം ഭീകരമായി കുത്തനെ നമ്മുടെ നാട്ടിൽ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നു, എന്ന് ഈ പടികടന്ന് അകത്തേക്ക് കടന്നു വരും അവൻ? ക്രിമിനൽ കേസുകൾ നടത്തുന്ന ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പലപ്പോഴും ഓഫീസ് മുറികളിൽ ഇരിക്കുമ്പോൾ കടന്നു വരുന്ന കുട്ടികളെ ഞാൻ വേദനയോടുകൂടി കാണാറുണ്ട്. ശരീരമാസകലം കുത്തി മുറിവേൽപ്പിച്ച പാടുകൾ, സിറിഞ്ച് കണ്ടു ഉള്ള പാടുകൾ ശരീരമാസകലും കാണാം. ഒരു കുട്ടിയുടെ വീട് തേടി ഞാൻ ഒരിക്കൽ പോയി. തീരദേശത്തുള്ള ആ വീട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. 3 കാലുകൾക്കുള്ളിൽ കുത്തി നിർത്തിയിരിക്കുന്ന ഒരു ടാർപ്പ, അതാണ് ആ വീട്. അച്ഛനും അമ്മയും അധ്വാനിച്ച് ഒരു നേരം ആഹാരം ഒപ്പിക്കുവാൻ പാടുപെടുന്ന ആ വീട്ടിലെ കുട്ടിയാണ് ഏറ്റവും വിലപിടിപ്പുള്ള മയക്കുമരുന്നുകൾ സംഘടിപ്പിച്ച് സ്വയം ഉപയോഗിച്ച് വിപണനം നടത്തി മുന്നോട്ട് പോകുന്നത്. എന്തിന് സ്ത്രീകൾ, യുവതികൾ വന്ന് കായിക അധ്യാപിക വരെ കേരളത്തിലെ ഭീകരമായ മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികളാകുമ്പോൾ നമ്മൾ വീണ്ടും ആ ചോദ്യം മുന്നോട്ട് ഉന്നയിക്കുകയാണ്, എന്നാണ് അവൻ പടികടന്ന് എന്റെ വീട്ടിലേക്ക് വരിക? കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ, നമുക്ക് ഒന്നിച്ച് എതിർക്കേണ്ട ഈ മഹാവിപത്തിനെ കുറിച്ച് ഇപ്പോൾ മലയാളി കൃത്യമായും ബോധവാന്മാരായിരിക്കുന്നു. ക്യാമ്പസുകളിലും കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ ഒരു കൊടുങ്കാറ്റ് കടന്നു വന്നിട്ടുണ്ട്. ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് കേരളത്തിലെ മയക്കുമരുന്ന് സംവിധാനത്തിനെതിരെ ഉയരുന്ന ജനങ്ങളുടെ ശബ്ദം പോലെ ഒരു സംഭവം രൂപപ്പെട്ടിരിക്കുന്നു. അതിനെ നമുക്ക് അംഗീകരിച്ചേ മതിയാവൂ. കാരണം അത് കടന്നു വരുന്നത് ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കാനാണ്, അതിൻ്റെ അടിവേരുകൾ തോണ്ടിക്കളയാനാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇനി നാളെ ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ള അടിവേരുകൾ തോണ്ടുവാൻ നമ്മൾ ചിലതൊക്കെ അറിഞ്ഞിരിക്കണം. 1985 നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോ ട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് അഥവാ NDPS ആക്ട് പാർലമെന്റ് പാസാക്കുന്നത്. മയക്കുമരുന്നുകളുടെ ഉൽപാദനം, കൈവശം വയ്ക്കൽ, വിൽപ്പന, കടത്ത് എന്നിവയ്ക്കെതിരെ കർശനമായ നിയമം നടപ്പിൽ വന്നു. എന്നിട്ടും എന്തേ, ഇത്രയും കാലമായിട്ടും നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന് ശൃംഖലകളെ തൊടുവാൻ നമുക്ക് കഴിയാതെ പോയി. ഇവിടെയാണ് NDPS ആക്റ്റിലെ സെക്ഷൻ 52 കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നത്. സെക്ഷൻ 52 എന്താണെന്ന് ഓരോ പൗരനും അറിഞ്ഞിരിക്കണം. ഡിസ്പോസൽ ഓഫ് പേഴ്സൺസ് അറസ്റ്റഡ് ആൻഡ് ആർട്ടിക്കിൾ സീസ്ഡ്, അറസ്റ്റിലായ വ്യക്തികളെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും നിയമാനുസൃതമായി കൈകാര്യം ചെയ്യൽ എന്നുള്ളതാണ് നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആക്ടിന്റെ 52 വകുപ്പ് പറയുന്നത്. ഈ വകുപ്പ് ശരിയായ രീതിയിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കപ്പെട്ടില്ല. എന്താണ് അതിൽ പറയുന്ന പ്രധാന വ്യവസ്ഥകൾ? നമുക്ക് നാർക്കോട്ടിക്സ് ഡ്രഗ്സ്
ആക്ടിൻ്റെ സെക്ഷൻ 82 നമ്മൾ അറിഞ്ഞിരിക്കണം. ആ അറിവാണ് നമ്മുടെ നാട്ടിൽ ഈ വ്യാപനത്തെ തടയുവാൻ നമുക്ക് കഴിയാതെ പോയതെന്ന സത്യം തിരിച്ചറിയണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം.

പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ ജയകുമാർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബിൻസുകർ 107.8. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു അധ്യാപകൻ വീടിന്റെ തൊട്ടരികിൽ വ്യാപകമായ രീതിയിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത് കാണുകയുണ്ടായി. സമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിഷയം വിളിച്ചു പറയുന്നു. നോക്കൂ, ഇത് സംഭവിക്കുന്നത് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പാണ്. വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം ഈ കാര്യം എന്നോട് പറയുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് എത്തുന്നു. പോലീസ് എത്തി ആ പ്രതികളെ, ഇവ വിറ്റുകൊണ്ടിരുന്ന വിൽപ്പനക്കാരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് ഒരു 4 മണി സമയത്താണ്, വൈകുന്നേരം 4 മണിക്കാണ്. നോക്കൂ, വൈകുന്നേരം 4 മണിക്ക് അറസ്റ്റ് കഴിയുന്നു. രാത്രി 9 മണിക്ക് ഇതേ കച്ചവടക്കാർ ആ മാഷിന്റെ വീട്ടിന്റെ വാതിക്കലിലെത്തുന്നു. മാഷിനോട് പറയുന്നു, മാഷേ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പോലീസിനെ വിളിച്ചറിയിച്ചത്. നോക്കൂ, ഇപ്പം ഈ ചെയ്തതിരിക്കട്ടെ. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ആവർത്തിച്ചാൽ നിങ്ങളെ ഉൾപ്പെടെ ഈ വീട്ടിലിട്ട് കത്തിച്ചു കളയും. നോക്കൂ, നിസ്സഹായനായ ഒരു അധ്യാപകൻ, റിട്ടയർഡ് അധ്യാപകൻ, സമൂഹത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ എന്താണ് തുടർന്ന് സംഭവിച്ചത്? എല്ലാ പോലീസ് ഓഫീസേഴ്സും എല്ലാ എക്സൈസ് ഓഫീസേഴ്സും മോശക്കാരാണെന്നോ അവർ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചെറുതെങ്കിലുമായ ഒരു വിഭാഗം ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന ആരോപണം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. ആ ആരോപണത്തെ നമുക്ക് നിസ്സാരമാക്കി കളയാൻ കഴിയില്ല. ആ ചെറിയ ലൂപ്പ് ഹോളിലൂടെ വലിയ ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ തമ്പടിക്കുന്നു. നോക്കൂ, ഇപ്പോൾ അവർ പറയുന്നത് തൽക്കാലം നമുക്കൊന്ന് അടങ്ങിയിരിക്കാം. 6 മാസങ്ങൾക്ക് ശേഷം ഈ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഇതിലേറെ സ്പീഡിൽ, വേഗതയിൽ പഴയ പോലെ നമുക്ക് തിരിച്ചെത്താം എന്നാണ് ഇപ്പോൾ ആശയവിനിമയങ്ങൾ നടക്കുന്നത്. ഇവിടെയാണ് NDPS ആക്ടിന്റെ സെക്ഷൻ 52 മുൻകാലങ്ങളിൽ ശരിയായ രീതിയിൽ നടപ്പിലാക്കിയിരുന്നിട്ടില്ല എന്ന വസ്തുത തുറന്ന് പറയേണ്ടി വരുന്നത്. എന്താണ് NDPS ആക്ടിന്റെ സെക്ഷൻ 52? അറസ്റ്റിന്റെ കാരണം അറിയിക്കണം. അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറസ്റ്റിന്റെ കാരണം എത്രയും വേഗം അറസ്റ്റിലായ വ്യക്തിയെ അറിയിക്കണമെന്ന് ഇതിന്റെ തന്നെ 52.3 പറയുന്നത്, അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ സ്റ്റേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ സെക്ഷൻ 53 പ്രകാരം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ അറസ്റ്റിലായ വ്യക്തിയെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും നൽകണമെന്ന് പറയുന്നു. തുടർ നടപടികൾ, കൈമാറപ്പെട്ട ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അധികാരികൾക്ക് നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തികളെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും സംബന്ധിച്ച തുടർ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കേണ്ട ബാധ്യതയുണ്ടെന്ന് പറയുന്നു. നോക്കൂ, ഈ ഭാഗങ്ങൾ നടപടിക്രമങ്ങളുടെ പോരായ്മകൾ. ശരിയായ രീതിയിൽ ഈ സെക്ഷൻ കംപ്ലൈ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പ്രതികളും കോടതികളിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ല. കോടതി ശിക്ഷകളിൽ നിന്നും അവർ കൂരി മാറാൻ പറ്റുമായിരുന്നില്ല. പകരം ഇവിടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുന്നു. മയക്കുമരുന്ന് കേസിലെ പ്രതികളെ കൃത്യമായും പോലീസ് നിരീക്ഷിക്കുകയും പിടികൂടുകയും ചെയ്യുന്നു. പ്രതികൾക്ക് രക്ഷപ്പെട്ടു പോകുവാൻ FIRൽ 52 സെക്ഷൻ ശരിയായ രീതിയിൽ കംപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം ഉയരുകയാണ്, എന്തേ മുൻകാലങ്ങളിലൊന്നും ഇത് നടപ്പിലാകാതെ പോയി? ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? എല്ലാ ഭരണാധികാരികളും പ്രശ്നകാരികളാണെന്നും എല്ലാവരും കുഴപ്പക്കാരാണെന്നും എല്ലാവരും ജനവിരുദ്ധരാണെന്നും ഒന്നും ഉള്ള അഭിപ്രായം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കില്ല. പക്ഷേ ചെറുതെങ്കിലുമായ ഒരു വിഭാഗം നടത്തിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ടെടുത്താണ് തൂഫാൻ ഇന്ന് ഒരു കൊടുങ്കാറ്റായി കേരളത്തിലെ കലാലയങ്ങളെയും ക്യാമ്പസുകളെയും വിദ്യാലയങ്ങളെയും മാറ്റിമറിക്കുന്നത്. വിദ്യാലയങ്ങളിൽ ഇന്ന് കുട്ടികൾ ഒന്നിച്ചു നിന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു.
തങ്ങൾ കൂടി പങ്കാളിയാകുന്ന ഒരു ചുമതലയിൽ ഏർപ്പെടുമ്പോഴെങ്കിലും കുറെ പേരെങ്കിലും അതിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന മനഃശാസ്ത്രം ഇവിടെ ശാസ്ത്രീയമായി ഉപയോഗിക്കപ്പെടുന്നു. നമുക്ക് ഈ പറഞ്ഞതിന്റെ ഡേറ്റകൾ ഒന്ന് പരിശോധിക്കാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ അജയകുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നിരത്തുകളിലെ നിലവിളികൾ അവസാനിക്കുവാൻ സമയമായിരിക്കുന്നു. അമ്മമാരുടെ കരച്ചിലുകൾ ഇനി താങ്ങുവാൻ വയ്യ. കുഞ്ഞു സഹോദരിമാർക്ക് ഇനിയെങ്കിലും സഹോദരന്മാരെ തിരിച്ചു കിട്ടണം. നമുക്ക് ഒരു പോരാട്ടത്തിനിടെ ഇറങ്ങിയേ മതിയാകൂ. നമ്മളുടെ വിദ്യാലയങ്ങളും കലാലയങ്ങളും തൊഴിലിടങ്ങളും ഒക്കെ ലഹരി വിമുക്തമാകുവാനുള്ള പോരാട്ടം ഇന്ന് ശക്തമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രതിധ്വനികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉയർന്ന് കേൾക്കുന്നുണ്ട്. അതെ, നമുക്ക് ഇന്ത്യയിലെ മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചരിത്രങ്ങളിലേക്ക് ഒന്ന് കടക്കേണ്ടതായിട്ടുണ്ട്. 1985 നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോ ട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പാർലമെന്റ് പാസാക്കുന്നത്. മയക്കുമരുന്നുകളുടെ ഉൽപാദനം, കൈവശം വയ്ക്കൽ, വിൽപ്പന, കടത്ത് എന്നിവയ്ക്ക് കർശനമായി ഈ നിയമം എതിർനിന്നു. 1986 നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB രൂപീകരിക്കുന്നു. 1990 മുതൽ 1999 ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് വിരുദ്ധ കൺവെൻഷനുകളുമായുള്ള സഹകരണം ശക്തമാക്കി. 2001 സ്മാൾ ക്വാണ്ടിറ്റിയും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയും വേർതിരിച്ച് ശിക്ഷാരീതി പുനഃക്രമീകരിച്ചുകൊണ്ട് NDPS നിയമത്തിൽ ഭേദഗതി ഉണ്ടാകുന്നു. 2014 NDPS നിയമത്തിൽ വീണ്ടും പ്രധാനപ്പെട്ട ഭേദഗതി വരുന്നു. ചികിത്സയ്ക്കായി ചില അവശ്യ വേദന സംഹാരികൾ നിയന്ത്രിത ഉപയോഗത്തിന് ഏകീകൃത സംവിധാനം കൊണ്ടുവരുന്നു. 2019 ആകുമ്പോൾ ഡാർക്ക് വെബ്, ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ സൈബർ അന്വേഷണം ശക്തമാക്കുന്നു. ലഹരി വിമുക്ത ഭാരതം 2021 വ്യാപകമായി നടപ്പിലാക്കി. 2022 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റം, സംയുക്ത റെയ്ഡുകൾ എന്നിവ വർദ്ധിപ്പിച്ചു. 2023 ഓപ്പറേഷൻ ഗരുഡ ആരംഭിച്ചു. 2024 തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, കടൽ മാർഗങ്ങൾ എന്നിവിടങ്ങളിൽ വൻതോതിലുള്ള മയക്കുമരുന്ന് പിടിച്ചെടുപ്പലുകൾക്ക് നേതൃത്വം കൊടുത്തു. 2025 NDPS ചട്ടങ്ങളിൽ കൂടുതൽ ഭേദഗതികൾ വരുന്നു. മുൻകൂർ രാസവസ്തുക്കളുടെ നിയന്ത്രണം ശക്തമാക്കുന്നു. ഓപ്പറേഷൻ റേക്ക് പിൽ വഴി ഇന്ത്യയിലെ ആദ്യത്തെ ക്യാപ്റ്റാഗോൺ പിടിച്ചെടുപ്പ് നടക്കുന്നു. ഇന്ത്യയിലെ മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടങ്ങളിൽ പ്രധാനമായിട്ടും NDPS ആക്ടാണ് കർശന നിയമ നടപടിയായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് NDPS കേസുകൾ, അതായത് മയക്കുമരുന്ന് കേസുകൾ, കേരളത്തിൽ എത്ര മാത്രം ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2021 5,000 മുതൽ 6,000 വരെ കേസുകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തത്. 2022 അത് കുറയുകൂടി വർദ്ധിച്ച് 7,000 മുതൽ 8,000 വരെയായി. 2023 ആകുമ്പോൾ 9,000 മുതൽ 10,000 വരെ. 2024 ആകുമ്പോൾ 11,000 മുതൽ 13,000 വരെ. 2025 ഡി ഹണ്ട് ഉൾപ്പെടെയുള്ള ശക്തമായ പരിശോധനകൾക്ക് ശേഷവും 13,000-ത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തതായി വിവിധ സർക്കാർ പ്രസ്താവനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കേസുകളുടെ എണ്ണം കൂടുതൽ ലഹരി ഉപയോഗം വർദ്ധിച്ചതുകൊണ്ട് മാത്രമല്ല, പോലീസിന്റെ പരിശോധനകളും റെയ്ഡുകളും പ്രത്യേക ഓപ്പറേഷനുകൾ ശക്തമായതും ഒരു പ്രധാന കാരണമാണ്. ഓപ്പറേഷൻ ഡി ഹണ്ട് പോലുള്ള പ്രത്യേക ഡ്രൈവുകളിൽ ഒരു ദിവസം മാത്രം 58 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 63 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഓപ്പറേഷൻ തൂഫാൻ 2026 June 2 ആരംഭിക്കുമ്പോൾ, ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ അത് ഇറങ്ങുമ്പോൾ, ആദ്യത്തെ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 3,657 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3,931 വരെ 31 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു സംഗതി, ഈ കേസുകളിലൊക്കെ സെക്ഷൻ 52 കൃത്യമായും കംപ്ലൈ ചെയ്തിട്ടുണ്ടാകാമെന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ടാകണം പുതിയ കേസുകളിൽ പെടുന്നവർക്ക് ജാമ്യം കിട്ടാൻ പ്രയാസം. അങ്ങനെ വളരെ ശക്തമായ നിയമ സംവിധാനത്തിലൂടെയും ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെയും നമുക്ക് ഈ തൂഫാനെ വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണമല്ല, അതൊരു മതസംഘടനയുടെ സംവിധാനമല്ല, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ കാളസർപ്പത്തെ അടിച്ചോടിക്കുവാൻ നമുക്കൊന്നിച്ച് നിൽക്കേണ്ട കാലം ആഗതമായിരിക്കുന്നു. ഉണരേണ്ടതായിട്ടുണ്ട്. ശക്തമായ സംവിധാനങ്ങളിലൂടെ നമുക്ക് ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നൽകാം. നമ്മുടെ വീട്ടിൽ ഒരു കരച്ചിലും ഇനി ഉണ്ടാകാതിരിക്കട്ടെ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് CR അജയകുമാർ ലോഗ് ഔട്ട്.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8182950247. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 28 രാവിലെ 9 സ്പോട്ട് അഡ്മിഷൻ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9544431825. കേരള സർവകലാശാല അറബിക് വിഭാഗം നടത്തുന്ന 6-മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ബാച്ചിൽ സീറ്റ് ഒഴിവുണ്ട്. യോഗ്യത പ്ലസ് ടു തത്തുല്യം. താൽപര്യമുള്ളവർ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം. അവസാന തീയതി 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446827141. സവറ മെമ്പർ ശ്രീ നാരായണപിള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ മെഗാ തൊഴിൽ മേള 25 രാവിലെ 10 നടക്കും. സ്വകാര്യ മേഖലകളിലെ പ്രമുഖ കമ്പനികൾ മേളകളുടെ ഭാഗമാകും. SSLC, പ്ലസ് ടു, ബിരുദം, ബിരുദാനന്തര ബിരുദം, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഹോസ്പിറ്റൽ ടെക്നീഷ്യന്മാർ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, MBBS, ITI, പോളിടെക്നിക് യോഗ്യതയുള്ളവർക്കും പുറമേ സെമി സ്കിൽഡ് തൊഴിലാളികൾക്കും പങ്കെടുക്കാം. പരിചയ സമ്പന്നർക്കും അല്ലാത്തവർക്കും അവസരം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8078878504. മറ്റൊരു നമ്പർ 9539439796. MG സർവകലാശാല PG BEd ഏകജാല പ്രവേശനത്തിനുള്ള 2 പ്രത്യേക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4:30 മുൻപായി അതാത് കോളേജിൽ നേരിട്ടെത്തി പ്രവേശനം നേടണം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ 2026-27 അധ്യയന വർഷത്തിലെ BTech പ്രോഗ്രാമുകളിലേക്ക് റിയൽ ടൈം അഡ്മിഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഇന്നും നാളെയും ഓൺലൈനായി ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9778783191. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ ആയുർവേദ കോളേജുകളിൽ ആയുർവേദ നഴ്സിംഗ്, ഫാർമസി, തെറാപ്പി എന്നീ ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് 5 ഓൺലൈനായി അപേക്ഷിക്കാം.
1: കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം 1 ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC, ST, OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. OBC ജനറൽ കാറ്റഗറി EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937. ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ, മൗണ്ട് കാർമൽ റോഡ്, തങ്കശ്ശേരി സ്പെറൻസയിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 6 വരെ ഈവനിംഗ് OPD ലഭ്യമാണ്. ജനറൽ മെഡിസിൻ ഡോക്ടറുടെ പരിശോധന, സാധാരണ രോഗികളുടെ സമഗ്ര ചികിത്സ, ലാബ് പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം, ഫാർമസി സേവനം, രക്തസമ്മർദ്ദം, പ്രമേയം തുടങ്ങിയ ആരോഗ്യ പരിശോധനകൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. രാവിലെ 7 മുതൽ ലാബ് സാമ്പിൾ ശേഖരണ സൌകര്യവും വൈകുന്നേരം റിസൾട്ട് ഡോക്ടറെ കാണിക്കാനുള്ള സൌകര്യവും ലഭ്യമാണ്. ഹോം കെയർ സർവീസുകൾക്കായി വിളിക്കേണ്ട നമ്പർ 9495927700. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474278548. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, പീഡിയാട്രിക്, ENT, ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700.
0: അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. A program to enrich your English vocabulary. Presented by Dr. Thomas William and Nimisha Biju John.
2: Hello friends. Welcome to Word of the Day. Today's word is
3: Factitive. Factitive.
2: Factitive is spelled as F A C T I T I V E.
3: This is an adjective. It means having a sense of causing a result and taking a compliment as an object. For example, he appointed me captain. മലയാളത്തിൽ ഒരു ക്രിയയുടെ ഫലം കൊണ്ടുവരിക, ഒരു വസ്തുവിന് പുറമേ ഒരു പൂരകം എടുക്കുക എന്നീ അർത്ഥങ്ങളുണ്ട്. ഉദാഹരണം, അദ്ദേഹം എന്നെ ക്യാപ്റ്റനായി നിയമിച്ചു.
2: താങ്ക് യു ഓൾ.
4: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയ

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ഓഗസ്റ്റ് 5 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-10 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഓഗസ്റ്റ് 1 മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
1: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2ാം മത്സരം ശനിയാഴ്ചയും 3ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു. അവതരണം പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
3: നമസ്കാരം. സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. ഇന്നത്തെ സുഗുനോ ഭവന്തുവിൽ നമ്മോടൊപ്പം ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
4: നമസ്കാരം.
3: അപ്പൊ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലേക്കാണ് കടക്കുന്നത് അല്ലേ. നമ്മുടെ എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്വസനം എന്ന് പറയുന്ന വായു എന്ന് പറയുന്നത്. യോഗാഭ്യാസത്തിൽ ശ്വസനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയുണ്ട്. ശരീരത്തിനെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം തന്നെയാണ് ശ്വാസം എന്ന് പറയുന്നത്. ശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ വർദ്ധിക്കുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം നമുക്കൊരു പ്രത്യേക ശാന്തി തന്നെ ലഭിക്കുന്ന ഒന്നാണ് ശ്വസനം എന്ന് പറയുന്നത്. അപ്പോ അതുപോലെ ഇന്നത്തെ നമ്മുടെ സുഗുനോ ഭവന്തുവിൽ നമ്മുടെ ശ്വസനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഡയഫ്രമാറ്റിക് ശ്വസനം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുഗുനോ ഭവന്തുവിൽ നമ്മുടെ യോഗ ഗുരു പ്രിയ ആന്റണി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ എനിക്കുള്ള മക്കൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ എനിക്കുള്ള ആദ്യത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മൾ ശരിയായ രീതിയിലാണോ ശ്വസിക്കുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തി ശരിയായ രീതിയിൽ ശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്?
4: അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഒരു പക്ഷെ നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. ഏകദേശം ഒരു ദിവസം ഒരു മനുഷ്യൻ ശരാശരി 23,000 പ്രാവശ്യം ശ്വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഒരു ശ്വാസം പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ശരിയായ

0: ശ്വസന രീതി എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് നാഭീസ്ഥാനം വരെ വന്ന് തിരിച്ചു പോകുന്ന ഒരു രീതിയാണ് ശരിയായ ശ്വസന രീതി എന്ന് പറയുന്നത്. പക്ഷെ മിക്കപ്പോഴും നമ്മളിൽ പലരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാറില്ല, അത് കാര്യമായി തന്നെ അത് പരിഗണിക്കാറുമില്ല. ഒന്ന് രണ്ട് തെറ്റുകൾ നമ്മൾ ശ്വസനത്തിൽ ചെയ്യുന്നത് ഞാനൊന്ന് പറയാം. ഒന്നാമതായിട്ട് വായിൽ കൂടെ ശ്വാസം എടുക്കുന്ന രീതിയുണ്ട്. ഒരുപാട് പേർക്കുണ്ട് ആ രീതി. ഒരു പക്ഷേ പലപ്പോഴും അറിയാതെ തന്നെ നമ്മൾ ഈ വായിൽ കൂടെ ശ്വാസം എടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിൻ്റെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ നമുക്കറിയാലോ മൂക്കിൻ്റെ ഉള്ളിലുള്ള ആ രോമകൂപങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആ ശ്വാസത്തിൽ നിന്നൊരു ഫിൽട്ടറിങ് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഊഷ്മാവിലാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. പക്ഷെ ഇത് വായിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ ഉള്ളൊരു സ്വാഭാവിക രീതി നമുക്ക് കിട്ടില്ല. അപ്പോൾ കഴിവതും നമ്മൾ മൂക്കിൽ കൂടെ തന്നെ ശ്വാസം എടുക്കാൻ ശ്രമിക്കണം. ചില അവസരങ്ങളിൽ, ഇപ്പോൾ ജലദോഷം അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷെ ആ ഒരു അവസരങ്ങളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കഴിവതും ബോധപൂർവം ആ ഒരു ബ്രീതിങ് പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞിരിക്കേണ്ടത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന ഷാലോ ബ്രത്ത്, ഷോർട്ട് ബ്രത്ത് എന്ന് പറയും. അതായത് മൂക്കിൽ കൂടെ ശ്വാസമെടുത്ത് ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ വന്ന് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതി. അതായത് നിങ്ങളുടെ ഡയഫ്രമാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കേണ്ടത്. നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ഈ ഒരു ഡയഫ്രത്തിൻ്റെ മൂവ്മെൻ്റ്, അല്ലെങ്കിൽ ഡയഫ്രവുമായിട്ട് ബന്ധപ്പെട്ട മസിൽസിൻ്റെ മൂവ്മെൻസും കൂടെ ഉൾപ്പെടെ നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണ ഫലപ്രാപ്തി നമുക്ക് കിട്ടുന്നത്. ഫലപ്രാപ്തി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെടുക്കുന്ന ഓരോ ശ്വാസത്തിൽ നിന്നുമാണ് നമ്മുടെ ജീവന്റെ ആധാരമായ പ്രാണൻ നിൽക്കുന്നത്. ശരീരത്തിൽ കൂടുതൽ ഓക്സിജൻ ഇൻടേക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും വേണം. ഈ ഷോർട്ട് ബ്രത്ത് എടുക്കുന്നവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ കഴുത്തിൻ്റെ ഭാഗത്തും ഷോൾഡറിൻ്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് ഒരു ടെൻഷൻ നിലനിൽക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് നിലനിൽക്കും. ഇത് കാലാന്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ശ്വാസം വളരെ വേഗത്തിൽ എടുക്കുകയും വിടുകയും ചെയ്യുന്നത്. നമുക്ക് അറിയാം, സാധാരണയായിട്ട് നമുക്ക് സ്ട്രെസ് കൂടി വരുന്ന സമയത്ത്, ദേഷ്യം കൂടി വരുന്ന സമയത്തൊക്കെ ഈ ഒരു ശ്വസന രീതി സംഭവിക്കാറുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചും നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഒരുപാട് ഫാസ്റ്റായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൂടി തന്നെ നിൽക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്സൈറ്റി ലെവല്, ഭയം, ഉത്കണ്ഠ, ആകുലത പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാകാതെ നമ്മുടെ മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ശ്വാസം വളരെ സാവധാനത്തിൽ എടുക്കുകയും വിടുകയും ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം കുറെ കൂടെ റിലാക്സ്ഡ് ആവാനായിട്ട് സാവധാനത്തിൽ ശ്വാസം എടുക്കുന്നതും വിടുന്നതുമാണ് നല്ലത്. ചിലർ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ചിലർ ശ്വാസം വല്ലാണ്ട് പിടിച്ചു വയ്ക്കും. ഒരുപക്ഷെ അവരറിയത്തത് പോലുമില്ല ഈ ഒരു ബ്രത്ത് ഹോൾഡിങ് അവർ പോലും അറിയാതെ സംഭവിക്കാറുണ്ട്. സാധാരണയായിട്ട് അത് കാണുന്നത് ചിലപ്പോൾ നമ്മൾ മൊബൈൽ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും പേടിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ശ്വാസം അറിയാതെ തന്നെ ഒന്ന് പിടിച്ചു വയ്ക്കും. കുറച്ചു നേരം കഴിയുമ്പോഴായിരിക്കും നമ്മൾ വിടുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണുമ്പോഴോ, അല്ലെങ്കിൽ കൂടുതൽ ഏകാഗ്രത വേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുകളാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയൊക്കെ കുറേ തെറ്റുകൾ നമ്മൾ ശ്വാസത്തിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു തെറ്റ് നമ്മൾ ചെയ്യുന്നത്, ഇരിക്കുമ്പോൾ നട്ടെല്ല് നിവർത്തി വയ്ക്കാതിരിക്കുക, എപ്പോഴും കുനിഞ്ഞ് കൂടിയിരിക്കുക. ഇപ്പോൾ ടി വി കാണുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴും സോഫയിൽ ഒരു തെറ്റായ പോസ്റ്റർ, നട്ടെല്ല് വളഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റർ എടുക്കുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള ശ്വാസം നമുക്ക്, അതായത് ക്വാളിറ്റി ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ശ്വസനത്തിൽ ചെയ്യുന്ന കുറേ തെറ്റുകളാണ്. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ ശ്വാസം എന്ന് പറയുന്ന നമ്മളെടുക്കുന്ന ഓരോ ശ്വാസവും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഊർജം പകരുന്നതാണ്. അത് മാത്രമല്ല, ശരിയായ രീതിയിൽ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴാണ് നമുക്ക് മനസ്സിന് ശാന്തത ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ശരിയായ രീതിയിലുള്ള ശ്വസന രീതി നമ്മളെ സഹായിക്കും.
1: നമ്മളിപ്പം പലതരം ശ്വസനത്തിനെ കുറിച്ചും എങ്ങനെ ശ്വസിക്കണം, ഏത് രീതിയിലാണ് ശ്വസിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്തായിരിക്കും ഈ ഡയഫ്രമാറ്റിക് ശ്വസനം എന്ന് പറയുന്നത്?
0: ഡയഫ്രമാറ്റിക് ശ്വസനം എന്ന് പറയുന്നത് കാലകാലങ്ങളിലായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രീതിങ് സിസ്റ്റമാണ്. ഇത് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ശ്വസന രീതിയാണ്. അതായത് യോഗയൊന്നും പരിശീലിക്കാത്തവർക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇത് കേട്ടാൽ മനസ്സിലാകുന്ന ഒരു ലളിതമായ രീതിയാണ്. നമ്മുടെ ശരീരത്തിൽ ഡയഫ്രം എന്ന് പറയുന്നത് ഒരു ഡോം ഷേപ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഡയഫ്രമാറ്റിക് ബ്രീതിങ് അല്ലെങ്കിൽ അബ്ഡോമിനൽ ബ്രീതിങ് എന്നും നമുക്ക് ഇതിനെ വേണമെങ്കിൽ പറയാം. ഈ ഡയഫ്രമാറ്റിക് ബ്രീതിങ്ങിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ഡയഫ്രം നന്നായിട്ട് വികസിക്കുകയും നമ്മുടെ ശ്വാസകോശത്തിന് നന്നായിട്ട് വികസിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരും. അതായത് നമ്മുടെ വയറ് ചെറുതായിട്ടൊന്ന് ഉയർന്നു വരും. ഇനി നമ്മൾ ശ്വാസം വിടുന്ന സമയത്ത് ഡയഫ്രം പതുക്കെ താഴോട്ട് പോകും. അതായത് ഒരു റിലാക്സ്ഡ് ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ശ്വാസകോശം പൂർണ്ണമായിട്ടും നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളുന്നു. അപ്പോൾ നമ്മുടെ വയറിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്ന് താഴുന്നു. ഇതാണ് ഡയഫ്രമാറ്റിക് ബ്രീതിങ് എന്ന് പറയുന്നത്.
1: എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ഡയഫ്രമാറ്റിക് ശ്വസനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്?
0: ഡയഫ്രമാറ്റിക് ശ്വസനം ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. ഒന്നാമതായിട്ട് ശരിയായ രീതിയിൽ നമ്മൾ ഒരു ശ്വസന രീതിയിലേക്ക് കടന്നു വരും. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് നല്ല രീതിയിൽ ഉള്ളിലേക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുവഴി മാനസിക പിരിമുറുക്കം, ആങ്സൈറ്റി, പേടി, ഭയം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വളരെയധികം നമുക്ക് മുക്തി നേടാൻ സാധിക്കും. അങ്ങനെ മാനസിക പിരിമുറുക്കം നമുക്ക് കൈകാര്യം ചെയ്യപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് കുറെ കൂടെ റിലാക്സ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ദൈനംദിന കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ജോലിയിൽ എത്ര മാനസിക സമ്മർദ്ദം വന്നോട്ടെ, ഇതിനെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മാനസിക ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടെടുത്ത് കിട്ടും. പിന്നെ ചിലർക്ക് പലതരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് ആസ്മ അല്ലെങ്കിൽ വീസിങ് അലർജി പോലെയുള്ള മറ്റ് പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഡയഫ്രമാറ്റിക് ബ്രീതിങ് ഒന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ല ആശ്വാസം ലഭിക്കുമെന്ന് മാത്രമല്ല, കുട്ടികളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടികളെ പണ്ടത്തെ പോലെയല്ല, വളരെ പൊല്യൂഷൻ നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികളായിരിക്കുമ്പോഴേ അലർജിയും ശ്വാസം മുട്ടലും ഒക്കെ വളരെയധികം കണ്ടുവരുന്നുണ്ട്. അപ്പം ഇത്തരം ഡയഫ്രമാറ്റിക് ബ്രീതിങ് അവരും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പഠനത്തിൽ ബുദ്ധിമുട്ട് വരാതെ അവർക്ക് ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും.
1: നമ്മളിപ്പോൾ ഡയഫ്രമാറ്റിക് ശ്വസനത്തിനെ കുറിച്ചും അതിന്റെ ഗുണങ്ങളെ കുറിച്ചും എല്ലാം പറഞ്ഞു. കുട്ടികൾ എങ്ങനെ അത് ഗുണം ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഈ ഡയഫ്രമാറ്റിക് ശ്വസനം ചെയ്യേണ്ടത്?
0: ഡയഫ്രമാറ്റിക് ശ്വസനം ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ഇരിക്കുക. അതിനുശേഷം ഒരു കൈ നിങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്തും ഒരു കൈ നിങ്ങളുടെ വയറിന്റെ ഭാഗത്തുമായിട്ട് വെക്കാം. അത് ആ ഓരോ ശ്വാസവും നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്ത് ചെയ്യാൻ വേണ്ടിയാണ് ആ കൈ അവിടെ വെക്കാൻ പറയുന്നത്. ഇനി സാവധാനത്തിൽ ശ്വാസം എടുക്കുക. ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, വളരെ സ്ലോ ആയിട്ട് ശ്വാസം എടുക്കാൻ ശ്രമിക്കുക. ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് അതൊക്കെ ഉയർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യും. അതിനുശേഷം സാവധാനത്തിൽ ശ്വാസം വിടുക. ശ്വാസം വിടുമ്പോഴും വയർ പതുക്കെ താന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതൊരു 1:2 നമുക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശ്വാസം എടുക്കുമ്പോൾ ഒരു 4 മനസ്സിൽ എണ്ണുക. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്പീഡിലല്ല പതുക്കെ ആ 4 എണ്ണിത്തീരുന്നതുവരെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഒന്ന് ശ്വാസം വിടുമ്പോൾ മനസ്സിൽ ഒരു 6 അല്ലെങ്കിൽ 8 ഒക്കെ ഒന്ന് എണ്ണാൻ ശ്രമിക്കുക. മനസ്സിൽ കൗണ്ട് എടുക്കുക. നിങ്ങളുടെ ശ്വാസം കഴിവതും ഇരട്ടി വിടുന്ന രീതിയിൽ ശ്വാസം വിടാൻ ശ്രമിക്കുക. ഒരു 1:2 ഇൻഹേൽ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം ശ്വാസം വിടാനെടുക്കുക. ഈ ഒരു രീതിയിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ഡയഫ്രമാറ്റിക് ബ്രീതിങ് ചെയ്യാൻ സാധിക്കും. ഇനി പ്രാണായാമങ്ങൾ യോഗയിൽ ഒരുപാട് നമ്മൾ പല എപ്പിസോഡുകൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഡയഫ്രമാറ്റിക് ബ്രീതിങ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പ്രാണായാമ പരിശീലനങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ കുറെ കൂടെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് പ്രാണായാമ പരിശീലനങ്ങൾ നടത്താവുന്നതാണ്.
1: എങ്ങനെയാണ് നമ്മൾ

അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്. കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ.

0: അവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുസർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ ആരംഭിച്ചതുമുതൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയതിനാൽ നടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടിരുന്നു. ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുവതലമുറയുടെ ക്ഷേമത്തിനും ഭാവിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായി സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുടെ വസതിയിലോ ഓഫീസിലോ ചർച്ചകൾ നടത്താമെന്നും ശ്രീ ജിതേന്ദ്രസിംഗ് അറിയിച്ചു.
1: It is my humble appeal to the students on agitation that the government is ready for talks whenever you want, at whichever hour of the day, and for as much length of time that you wish to. We are ready to discuss the issue on which the agitation has happened and all the other related issues as well with an open mind, and the talks can be held at the residence of Shri Nadda, because the talks will be led by the Health Minister of India, the senior leader Shri Nadda ji, and of course I will be accompanying him. The talks could be held at Shri Nadda ji's residence or at an office, whichever of the two you wish to.
0: ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിമർശനമുയർത്തി. നീറ്റ് വിഷയത്തിൽ NDA എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഇന്ന് പാർലമെന്റ് മന്ദിര പരിസരത്ത് പ്രതിഷേധം നടത്തി. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് NDA എംപിമാരും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ എംപിമാരും ആവശ്യപ്പെട്ടു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു.
2: की कमजोरी देखिए, आपने कभी देखा है इस हमारे लोकतंत्र के इतिहास में कि सरकार के MP बाहर खड़े होकर प्रदर्शन कर रहे हैं? कितने सत्रों से ये चल रहा है, चला ही नहीं पा रहे हैं. बाहर जो हो रहा है देखिए, कमजोर है एकदम. थिंक अबाउट इट, चिल्ड्रन आर प्रोटेस्टिंग, दे आर ऑल यंग, दे हैव कट ऑल द इंटरनेट.
0: അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിക്കണമെന്നും 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നതുമൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. കെഎസ്ആർടിസിയുടെ പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ടെക്നോപാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8 മണിക്കും 10 മണിക്കും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. രാത്രി സർവീസുകൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പിങ്ക് ബസിന്റെ സേവനം ലഭ്യമാക്കും. ട്രെയിനിലെത്തുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് രാവിലെയും പിങ്ക് ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
0: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കാണാതായ 25 പേരുടെയും മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, പാൽഘർ, നാസിക്, പൂനെ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ ഗാർഗുൺ സ്പാഡ ഗ്രാമങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ 25 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലിന്റെ ഭാഗമായി 2 ഗ്രാമങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ മരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ഡൽഹി പോലീസ്. പ്രതിഷേധത്തിനിടെ മരിച്ചതായി പ്രചരിക്കുന്ന സ്ത്രീ നിലവിൽ റാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ദേശീയ സുരക്ഷാ നിയമം പ്രകാരം അനുവദിച്ചിരിക്കുന്ന കരുതൽ തടങ്കൽ അധികാരങ്ങൾ പുതിയതല്ലെന്നും ഓരോ 3 മാസത്തിലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ടെന്നും ഡൽഹി പോലീസ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 18 വരെയുള്ള കാലയളവിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125 അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്നിന ബോർഗോഹെയ്ക്ക് എന്നിവർ നയിക്കും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11th ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2nd മത്സരം ശനിയാഴ്ചയും 3rd മത്സരം ഞായറാഴ്ചയും നടക്കും. സിന്ധു നദീജല കരാറിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് യു എൻ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. കഴിഞ്ഞ 99 വർഷത്തിനിടയിൽ പ്രക്ഷേപണ മേഖല റേഡിയോയിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് അതിവേഗം വളർന്നതായി പ്രസാർഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21st ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ആകാശവാണി ഗോപിൻ സിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന്.

ലിസണേഴ്സ് ലോഞ്ചിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങളോടൊപ്പം ഇന്ന് ആർ ജെ മഹേഷ് മധുവാണ് സംസാരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. അതായത്, ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഗ്യമാണോ അതോ പരിശ്രമമാണോ? അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഗ്യമാണോ അതോ പരിശ്രമമാണോ? അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളിൽ ചിലർ പറയും, അവന് ഭാഗ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. ചിലർ പറയും, കഷ്ടപ്പെട്ടാൽ നേടാനാകാത്തത് ഒന്നുമില്ല. പക്ഷേ ജീവിതം ശരിക്കും എത്ര സോഫ്റ്റാണോ, എത്ര ലളിതമാണോ എന്ന് നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കും അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചിന്തിക്കാം ഈ സംഗതി. അതായത്, ജീവിതത്തിലെ വിജയിക്കാൻ ആയിട്ട് വേണ്ടത് ഭാഗ്യമാണോ അതോ സ്വന്തം പരിശ്രമമാണോ എന്നുള്ളതിനെ പറ്റി. ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും അടുത്ത് നമുക്ക് ചെറിയൊരു പാട്ടിലേക്ക് പോയിട്ട് കോളിലേക്ക് പോകാം.

0: അങ്ങനെ ആശിച്ചവൻ ആകാശത്തു നിന്ന് ഒരാനെ കിട്ടി അല്ലെ. അവസാനം എന്തോ പറ്റി, ആകാശം തന്നെ കൂടെ പോയി. അങ്ങനെയും ഉണ്ട് കഥ അല്ലെ. ഓക്കെ, അപ്പൊ സമയം ഏതാണ്ട് 7:45 മിനിറ്റ് ആയിരിക്കാണ്. ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
4: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: 2026 new Kia Ciro.

0: തൊട്ടടുത്ത കിയാ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
3: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
2: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
3: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
2: ട്രോളി ബാഗുകൾ,
3: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
2: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
3: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
2: 9847198471.
3: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
2: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
3: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
2: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
3: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
2: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
3: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
2: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
2: 8855330180129520477. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
4: തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർ ജെ മഹേഷ് മധു വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
5: ഗുഡ് ഈവനിങ് മിസ്റ്റർ മഹേഷ് മധു.
4: ഗുഡ് ഈവനിങ്, സുഖമാണോ?
5: അങ്ങനെ സുഖമായിരിക്കുന്നു. എന്തായാലും സിംബാബ്വേക്കൊണ്ട് 7 വിക്കറ്റിന് ഇന്ത്യ ജയിച്ചു 2020 ഫസ്റ്റ്.
4: പിന്നെ
5: അതൊരു സന്തോഷമാണ്.
4: ഓക്കെ, പിന്നെ
5: സുഖം തന്നെ, അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ഉദ്ഘാടനം ചെയ്തു ഞാന്.
4: അതെ അതെ,
5: എന്താ അറിയോ, ഹൃദയത്തിന്റെ ഹൃദയമായ 107.8 നമ്മുടെയല്ലേ. പിന്നെ പിന്നെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിന് ഏറ്റവും ആശംസകൾ നേരുന്നു.
4: ഓ, താങ്ക് യു.
5: എന്തിനറിയോ, ഇന്നത്തെ ടോപ്പിക് സൂപ്പറാണ്. ആൾക്കാരെ വിളിച്ചു വിളിച്ച് കിട്ടില്ല എന്ന് മാത്രമേ ഒരു പരാതി ഉണ്ടാവുള്ളൂ ഇനി.
4: അതായത്
5: പരിശ്രമം 1, പിന്നെ ഭാഗ്യം 2. എന്റെ കയ്യിൽ പറയുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ എന്റെ കയ്യിലെ പരിശ്രമം ഫസ്റ്റ് ഞാൻ എടുക്കും. അതായത് എന്ത് എത്ര കണ്ട് നമ്മക്ക് ചെയ്ത് ജോലിയല്ല, ഏത് കാര്യത്തിന് പുറപ്പെട്ടാലും അത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തന്റെടത്തോട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടിലെത്താൻ പറ്റുള്ളൂ.
4: ഓക്കെ,
5: പിന്നെ അതിന്റെ ഇടയിൽ ചിലപ്പോ ജന്മസിദ്ധി എന്ന ജനിക്കുമ്പോ തലയിൽ എഴുതിയിട്ടുണ്ട് ഒരു കാര്യം. നിങ്ങൾ എത്ര എന്ത് ചെയ്താലും ശരി, നിങ്ങൾ നല്ലൊരു ജോലിക്കാരനായാലും ശരി, നല്ലൊരു പാട്ടുകാരനായാലും ശരി, നല്ലത് എന്തായാലും ശരി, അവസാനം വീട്ടിലെത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ പറയാം, അവൻ വലിയൊരു നല്ല ഏറ്റവും വലിയ ഏതാണ് ജോലിക്കാരനാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കള്ള് കുടിച്ച് നടക്കണ, അതാണ് അവന്റെ തലയിലേത്ത്. ജനിക്കുമ്പോ എഴുതിയിട്ടുണ്ട് നല്ല ജോലിക്കാരനാണെന്ന് കേൾക്കും, ഒരു ഭാഗത്ത് കേൾക്കുകയും വേണം, മറുഭാഗത്ത് ജനങ്ങളെ കൊണ്ട് മറുഭാഗത്ത് അത് പറയുകയും വേണം. മനസ്സിലായോ? അതാണ് ഒരു മനുഷ്യന് രണ്ട് മുഖം, ഒരു മനുഷ്യന് രണ്ട് മുഖം രണ്ടാൾക്കാർ പറയും. ഒരു മനുഷ്യന് ഒരു മുഖമുള്ളൂ, പക്ഷെ രണ്ട് മുഖം രണ്ടാൾക്കാർ പറയും. അത്ര പറയാനുള്ളൂ, ഞാൻ ഇനി കൂടുതൽ പറയില്ല, ബാക്കിയുള്ള ജനങ്ങൾ പറഞ്ഞോട്ടെ, ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിരിക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്.
4: ഓക്കെ, ഗുഡ് നൈറ്റ്.
5: അപ്പൊ ഈ പരിപാടി ആശംസകളോട് നന്ദിയോടുകൂടി ഏറ്റവും മുന്നോട്ട് പോകാൻ വേണ്ടി ആശംസിക്കുന്നു.
4: ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു,
5: താങ്ക് യു.
4: വിളിച്ചാൽ സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ചിലരെല്ലാം അങ്ങനെയുണ്ടല്ലേ, എത്ര പരിശ്രമിച്ചായിട്ടും അവസാനം ഒറ്റപ്പെട്ടു പോകും അല്ലെ. ചിലപ്പോ എന്താ പറയാ, മിച്ചം പിടിക്കാനുള്ള ആ ഒരു തുക ചിലപ്പോ കയ്യിലുണ്ടാവില്ല. അത്യാവശ്യം ഭയങ്കര വലിയൊരു പാട്ടുകാരനായിരിക്കും, അല്ലെ ഭയങ്കര ഒരു സെലിബ്രിറ്റി ആയിരിക്കാം അല്ലെ. ഇപ്പോ അങ്ങനെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു ചെറിയ കാലത്തിലേക്ക് പോയാലോ. കാരണം കേട്ടെ, ഓടി തിരിച്ചു വരാം.

0: സ്പിരിറ്റ് എന്ന സിനിമയിലെ നല്ല മനോഹരമായ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഭാഗ്യമാണോ പരിശ്രമമാണോ ജീവിതത്തിൽ ആക്ച്വലി നമ്മൾ ബ്ലെസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ആക്ച്വലി ഈ ഭാഗ്യം എന്ന് വെച്ചാൽ എന്താണ്, എന്താണ് ഭാഗ്യം, അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം.
1: എന്റെ പേര് ഗീത, ഞാൻ കൊല്ലം ഡിസിന്റെ മുക്കിന്ന്.
0: ഓക്കെ,
1: സ്ഥലം.
0: എന്തുണ്ട് ഗീത, വിശേഷം? സുഖമാണോ?
1: സുഖം തന്നെ, സുഖം, സുഖമായിട്ട് തോന്നുന്നു. സുഖം എന്ന് പറയാനേ പറ്റൂ, കാര്യം ഇങ്ങനെ ഇരുന്ന് വിളിക്കണമെങ്കിലും ദൈവത്തിന്റെ ഒരു ഭാഗ്യം നമുക്കുണ്ട്.
0: അതെ അതെ, സത്യം പറഞ്ഞോളൂ.
1: പിന്നെ ഈ ടോപ്പിക് അനുസരിച്ച് പറയാനാണെങ്കിൽ, ഭാഗ്യം എന്ന് പറയാ നമുക്കിപ്പോ ലോട്ടറി എടുക്കുന്നു, അത് അടിക്കുക, നമ്മുടെ ഒരു അതിന്റെ ഫസ്റ്റ് പിന്നെ പ്രൈസ് ഒക്കെ അടിക്കാൻ, അത് ഭാഗ്യം.
0: അതെ അതെ,
1: അത് ഭാഗ്യമായിട്ട് നമുക്ക് കൂട്ടാം. ഒരു ഒരു ബന്ധവും ഇല്ലല്ലോ. പിന്നെ എന്റെ ഒരു അനുഭവം പറയുന്നത്, ഞാന് 50 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു 2-വീലറിലോട്ട് ശ്രദ്ധ തന്നത്. കാരണം പറയാന്, എന്റെ മക്കളൊക്കെ അവരുടെ തിരക്കിലേക്കൊക്കെ പോയപ്പോ ഞാൻ ഒറ്റയ്ക്കായി, ഭർത്താവൊക്കെ മരിച്ചുപോയി. പിന്നെ അപ്പൊ എനിക്ക് വഴി മുന്നോട്ട് പോകാൻ യാതൊരു മാർഗമില്ല, കൊറോണ കാലം. ഞാൻ രണ്ടും കൽപ്പിച്ച് വണ്ടി പഠിക്കാനായിട്ട് അങ്ങ് ഇറങ്ങി. 50 വയസ്സ് കഴിയുമ്പോ ഒരു സ്ത്രീ എന്ന വെച്ചിട്ട് നോക്കുമ്പോ ബോണൊക്കെ വീക്കായ ടൈമാണെന്നും കൂടി ഓർത്തോണം. പിന്നെ ആക്ച്വലി പറഞ്ഞ ഫിസിക്കലി നല്ല ഡൗൺ ആയിട്ടുള്ള ആളാ ഞാൻ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാന് പിന്നെ ശ്രദ്ധ കൊടുത്തിട്ട് പഠിക്കാൻ ഇറങ്ങി. സപ്പോർട്ടിന് ആരും ഇല്ല, കാര്യം എന്റെ മൈൻഡ് മാത്രമേ ഉള്ളൂ, സ്ട്രോങ് ആയിട്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ കടാശോ ഉണ്ടെന്ന് കൂട്ടിക്കോ, അതുകൊണ്ടാ പോകുന്നേ നമുക്ക് അങ്ങനെ പോയിക്കോ. നേരിട്ട് പോയിക്കോ, നിന്റെ മുമ്പില് ഞാൻ ഉണ്ടെന്നുള്ള മനധൈര്യം നമുക്ക് തരുന്ന അങ്ങനെ. അപ്പൊ അത് അങ്ങനെ ഇറങ്ങി അങ്ങനെ പഠിച്ചു തുടങ്ങി. കാശി ഫാക്ടറി ജോലിയുണ്ട്, അതിന്റെ ടൈമിന്റെ ഇടയ്ക്കാണ് ഇത് പഠിക്കുന്നത്. അപ്പോ പരിശ്രമത്തിന് ഞാൻ ഒട്ടും കുറവ് വന്നില്ല. അപ്പൊ കാലിനൊരു പരിക്ക് പറ്റി, ഇംപ്ലാന്റ് ഇടണമായിരുന്നു, ഇംപ്ലാന്റ് ഇട്ടു, 3 മാസം അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇറങ്ങുന്നു, നോക്കുന്നവരെന്നെ നെഗറ്റീവ് പറയുന്നു, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള രീതിയിലേക്ക്, പുറത്തുനിന്ന് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. എന്നിട്ടും ഞാൻ, എനിക്ക് ഒരാൾ വന്ന് പറഞ്ഞു ഇത് അതിലുള്ളതാണ്, നമുക്ക് നേടിയെടുക്കണമെങ്കിൽ മുന്നോട്ട് പോയേ പറ്റൂ, ഇത്രയും ചേച്ചി ലൈസൻസ് എഴുതിയേണ്ട അന്നാണ് ഈ സംഭവിക്കുന്നത്, കണ്ണ് പെട്ടെന്നും കൂടി കൂട്ടിക്കോണം. അങ്ങനെ എന്തായാലും വീണ്ടും ഞാൻ ഇറങ്ങി, ആ കമ്പി ഇട്ട് കാലും കൊണ്ട് തന്നെ വണ്ടി, പുതിയ വണ്ടി എടുത്ത് ചെറിയൊരു സ്കൂട്ടി പെപ്പ് എടുത്തിട്ട് എന്റെ വീട്ടിന്റെ മുമ്പിലിട്ട് തന്നെ കൈ തെളിച്ച് ഞാനത് പോയി, ലൈസൻസും ഒക്കെ എടുത്ത് ഇന്ന് ഞാൻ ആ കുട്ടിപ്പൊക്കെ മാറ്റിയിട്ട് ഒരു 10 കിലോ തന്നെ എടുത്ത് ഞാൻ പോകുന്ന കാണുമ്പോ അത് അസൂയാണ് ആളുകൾക്ക് ഇത്ര അങ്ങനെ, അന്ന് അവര് വിചാരിച്ചത് നിർത്തി പോകുന്ന ഞാൻ പിന്നെ ഈ ഇറങ്ങില്ലെന്ന് കരുതി. അപ്പൊ എന്റെ പരിശ്രമമാണ് ആ ഭാഗ്യം എനിക്ക് കൊണ്ടു തന്നത്. ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടപ്പോഴും, നീ വിഷമിക്കണ്ട, ആര് എന്ത് പറഞ്ഞാലും മുമ്പോട്ട് പോയിക്കോന്നുള്ള ആ ധൈര്യം നമുക്ക് തന്നത് ദൈവം തന്നെയാണ്. താനേ വന്നോളൂ നമുക്ക് എന്തോ ഭാഗ്യം. അങ്ങനെ പലരും ജോലി ഇരിക്കുന്ന ആൾക്കാർക്കൊരു മോട്ടിവേഷൻ കൂടി ആയിക്കോട്ടെ ഇതെന്ന് ഞാൻ ആലോചിക്കുക.
0: തീർച്ചയായിട്ടും
1: കറക്റ്റ് ആയിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ ഭാഗ്യം ഉണ്ടായിരിക്കും.
0: തീർച്ചയായിട്ടും
1: 100% ഉണ്ട്, 101% കിട്ടുമെന്ന് എന്റെ അനുഭവം എന്നെ അയാൾ തെളിയിച്ച്. മക്കളൊക്കെ അന്നേരം അവർക്ക് എന്തെങ്കിലും ഒക്കെ ആക്സിഡന്റ് ഒക്കെ പറ്റിയാല് അവർക്കല്ലേ ഭാരം. അപ്പൊ ഭാരമില്ലാതെ എനിക്ക് ESI എന്നുള്ള എല്ലാ ട്രീറ്റ്മെന്റും സൗജന്യമായിട്ട് ഭക്ഷണം ഉൾപ്പെടെ എനിക്കുണ്ട്. അപ്പം പിന്നെ സിക്ക് ലീവ് ഉണ്ട്, അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് ചുറ്റിനുമുണ്ട്, ആരെന്നെ തടഞ്ഞാലും. അപ്പൊ അത് ഭാഗ്യമല്ലേ സാറേ?
0: പിന്നെ തീർച്ചയായിട്ടും
1: അതാണ് ഭാഗ്യം,
0: അതാണ് ഭാഗ്യം,
1: അത് നേടിയെടുക്കുക, അതാണ് ഭാഗ്യം. നമ്മൾ ഞാൻ പാതി, ദൈവം പാതി, ദൈവവും പകുതി തന്ന് ഞാനും കൂടെ ഇട്ടപ്പോ അത് മുഴുവനും ഭാഗ്യമായി.
0: കറക്റ്റ്.
1: ആ വണ്ടിയിലാണ് ഇന്ന് ഞാനിവിടെ എല്ലാം സഞ്ചരിക്കുന്നത്.
0: ഓ സൂപ്പർ. ഓക്കെ, എന്തായാലും ആ ഒരു മനസ്സിന് എന്താ പറയാ, ഹാറ്റ്സ് ഓഫ്.
1: താങ്ക് യു, താങ്ക് യു സാർ, താങ്ക് യു.
0: ഓക്കെ ചേച്ചി. അപ്പൊ വിളിച്ചതിൽ സന്തോഷം, ഇനിയും വിളിക്കാം. അപ്പൊ എന്തായാലും പരിശ്രമം അല്ലേ, പരിശ്രമം ഭയങ്കര എന്താ പറയാ, വളരെ പ്രധാനമാണ്. അത്രയും പരിശ്രമിച്ചിട്ടാണ് ആ ചേച്ചി സ്കൂട്ടർ ഓടിക്കാൻ പറയുക അല്ലേ. അപ്പോ ഏതൊരു കാര്യത്തിനും നമ്മൾ അതുപോലെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഫ്രൂട്ട്ഫോൾ നമുക്ക് ലഭിക്കും അല്ലേ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഭാഗ്യത്തെ കാത്തിരുന്നാൽ ഒരിക്കലും ഒരിക്കലും നമുക്ക് ആ ഭാഗ്യം വരണം എന്നില്ല. നമ്മൾ ഈ ആക്ച്വലി ഞാൻ നേരത്തെ ചോദിച്ചു എന്താണ് ഭാഗ്യം, ഭാഗ്യം എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്കറിയാലോ. എന്താണെന്ന് വെച്ചാൽ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ശരിയായ സമയത്ത് ശരിയായ ഒരു ആളെ കണ്ടെത്തി നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ സംസാരിക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റി അതിനുശേഷം അവർ തമ്മിലൊരു സുബന്ധം പടുത്തു വരുത്തുക, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അവസരം എപ്പോഴെങ്കിലും ജീവിതം മാറ്റിമറിച്ച ഏതെങ്കിലും ഒരു അവസരം, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ ഒരു ഒരു മാർക്കിന് ഒരു മാർക്കിന് വിജയിക്കുന്നു, ഒരു മാർക്കിന് ഒരു പരീക്ഷയിൽ വിജയിക്കുന്നു. ചിലപ്പോൾ ഇപ്പോൾ കണക്കിന് 40 പാസ് മാർക്ക് വേണമായിരുന്നു, പക്ഷെ നമ്മൾക്ക് 38 അല്ലെങ്കിൽ 39 നമ്മൾ എഴുതിയിട്ടുള്ളത്, പക്ഷെ ഒരു മാർക്കും കൂടെ ഗ്രേസ് മാർക്ക് കിട്ടി നമ്മൾ ജയിക്കുന്നു. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഭാഗ്യമാണ് അല്ലേ? പക്ഷേ പരിശ്രമം എന്ന് പറയുമ്പം നമ്മൾ തന്നെ മൊത്തത്തിൽ അങ്ങ് പരിശ്രമിച്ചാലേ ആ പരിശ്രമം അവിടെ വരുള്ളൂ അല്ലേ? ഇപ്പോൾ ജയിച്ചത് എന്താ പറഞ്ഞ കണക്ക് ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന കണക്ക് ആ ഒരു സംഗതിയാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിൽ പോയിട്ട് ഓടി തിരിച്ചു വരാം.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ. ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: 2026 new Kia Seros,

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർ ജെ മഹേഷ് മധു. വിളിക്കണ നമ്പർ 0474293111. ഓക്കെ, അപ്പം അടുത്ത ഗാനം നമ്മുടെ ഗീതാമ്മയ്ക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അത്രയ്ക്ക് മനസ്സ് വെച്ച് ആ ഒരു സ്കൂട്ടർ പഠിച്ചെടുത്ത് ആരുടെയൊക്കെ നെഗറ്റിവിറ്റിയും എല്ലാവരുടെയും ആ ഒരു കുത്തുവാക്കുകളും ഒക്കെ എതിർ നേരിട്ട് കൊണ്ട് തന്നെ അവസാനം ആ സ്വന്തം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യണം. കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: അങ്ങനെ ബിഗിൽ എന്ന സിനിമയിൽ നിലക്കിയിട്ടുള്ള ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: എന്തുണ്ടാവാ വിശേഷം? സുഖമാണോ? സാധാരണ ഞാനാണ് ഇങ്ങനെ പറയാറ്.
1: ഇന്ന് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ സാധാരണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ പറയാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ഭാഗ്യം എന്താ പറഞ്ഞ, പരിശ്രമോ ഭാഗ്യമോ അല്ലേ? ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞ നമ്മൾ ചുമ്മാ ഇരുന്നല്ലോ നടക്കുവോ?
0: ഒന്നും നടക്കത്തില്ല,
1: ഒന്നും നടക്കത്തില്ല. അപ്പൊ ഞാൻ എന്റെ കാര്യത്തിലായിരുന്നെങ്കിൽ നേരത്തെ കേട്ടോ ഇഷ്ടപ്പെട്ടിരുന്നപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചത് ഞാൻ എങ്ങനെ ജീവിച്ചു ഇനി അങ്ങോട്ട്. സത്യത്തെ ഞാൻ അതാണ് ചിന്തിച്ചത്. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ കുഞ്ഞിനെ കൊച്ചിനെ വളർത്തും, ഇതിന്റെ കല്യാണം എങ്ങനെ നടത്തും, ഇതൊക്കെയാണ് എന്റെ ചിന്ത പോയത്. അപ്പൊ ഞാൻ വിചാരിച്ച് മോളോട് പറഞ്ഞു നമുക്ക് രണ്ടു പെണ്ണും മരിക്കാന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്നോട് പറയുവാ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുക, അങ്ങോട്ട് കയറിയതേ ഉള്ളു സ്റ്റാൻഡേർഡിലോട്ട്. അപ്പൊ എന്നോട് പറയുവാ ആത്മഹത്യ ചെയ്യുന്നത് പാപമാണെന്ന് എന്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരത്തില്ല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അറിയില്ല അവളെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകും. അങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു. അച്ഛന്റെ ഭയങ്കര ഇതൊക്കെ ഉണ്ടായി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി. അവസാനം ഞാൻ എനിക്ക് ഒരു വീട് വെച്ച് മാറണം എന്നുള്ള ചിന്തയായി. അപ്പൊ എന്നെ വീടുള്ള ഒരാളിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കട്ടെ എന്നൊരു ചോദ്യങ്ങളൊക്കെ വന്നു. അന്നിവിടെ പറയേണ്ട കാര്യമില്ലെങ്കിൽ ഞാൻ പറയുക. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു വീട് മതി, എനിക്ക് വീടുള്ള ആളിനൊന്നും വേണ്ട, എനിക്കൊരു വീട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പ്ലാൻ വീടിലോട്ടാണ് പോയത്, എനിക്ക് വീട് വെക്കണം. അപ്പൊ ഞാൻ എന്റെ കുറച്ച് ഗോൾഡൊക്കെ ഉണ്ട്, ഞാൻ ആരും ഒന്നും എടുക്കണ്ട, എനിക്ക് വീട് വെക്കാനുള്ള സ്ഥലം അച്ഛൻ തരും തന്നു ഒക്കെയൊക്കെ ഞാൻ തന്നെ. ഞാൻ അണ്ണോടെ കരഞ്ഞു വിളിച്ചു കിടന്നിരുന്നെങ്കിൽ എനിക്കൊരു
0: വീടാകത്തില്ലായിരുന്നു.
1: ഒന്നും നോക്കണ്ട, ഞാൻ പൈസ തന്നോളാം, എനിക്ക് ചെയ്തു തരാനുള്ള ആൾക്കാരെ സംഘടിപ്പിക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തന്നാ മതി എന്ന് എന്റെ ബ്രദറിനോട് പറഞ്ഞു. എന്നാ എന്റെ എല്ലാം കൂടെ നിന്നു. അത് കഴിഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക്, അതിനിടയ്ക്ക് വരും ഓരോ കാര്യങ്ങളൊക്കെ വരും. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നതാണ്, പക്ഷെ ശരിക്കും വീട് വെച്ച ശേഷം പിന്നെ മരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് പതുക്കെ ബിസിനസ് കാര്യങ്ങളിലോട്ട് കടന്ന്, കണക്ക് ചോദിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ കണക്ക് ഞാൻ തന്നെ എടുക്കേണ്ടി വന്ന ഒരവസ്ഥ വന്നപ്പം ഞാൻ തന്നെ ഇറങ്ങി. സത്യത്തിൽ ഈ നാട്ടുകാർക്കൊക്കെ അതിശയമാണ്, എന്തിനാ എന്റെ അച്ഛന് ഒരു അതിശയം, ഞാൻ എങ്ങനെ ഇങ്ങനെ മാറിയെന്ന്. ചിരിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കൊച്ചായിരുന്നു ഞാൻ, സംസാരിച്ചിട്ടും കൂടി ഇല്ലായിരുന്നു ആരോടും. ആര് വന്നാലും ഞാൻ ഇങ്ങനെ ചിരിക്കും. അങ്ങനെ അവസാനം ഞാൻ ബസ്സിന്റെ കണക്കുകൾ ചോദിച്ചു തുടങ്ങി, സ്വന്തമായിട്ട് എനിക്ക് ബസ് എടുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ ചെയ്തു, കഠിനമായി പരിശ്രമിച്ചു തന്നെ ഒരുപാടങ്ങ് ഞാനങ്ങ് മാറിയിട്ട്. അപ്പൊ നമുക്ക് അതിനോടൊപ്പം നമ്മളുടെ ദൈവാധീനവും കൂടി ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഈ അവസാന സമയം എനിക്ക് ഈ വർഷങ്ങൾ കഴിഞ്ഞ്, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ഈ അസുഖം വന്ന്, അന്നേരവും ഞങ്ങളുടെ എനിക്കൊരു മാനേജർ ഉണ്ടായിരുന്നു, സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. അയാൾ പറയായിരുന്നു ആ കസേരയിൽ ഇരുന്നാണ് ഈ വണ്ടി എടുത്തതെന്ന് പുതുതായിട്ട്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷങ്ങൾ കൂടിപ്പോയി വണ്ടി എടുക്കാൻ. ഒരുപാട് ജേസസിന് അതിനൊക്കെ വിലയായി, ബോഡി പണിഞ്ഞറക്കുന്ന

0: മരം ചെയ്തു.
1: അപ്പം
0: അതുപോലെ എല്ലാരും അങ്ങനെ ചെയ്യുക, നമ്മള് സെൽഫ് കോൺഫിഡൻസ് കൈവിടാതിരിക്കുക.
1: സന്തോഷം. ഇനിയും വിളിക്കുക. ഇപ്പൊ എന്തായാലും അമ്മ പറഞ്ഞ പോലെ ആ സെൽഫ് കോൺഫിഡൻസ് അല്ലേ. അപ്പൊ ഈ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ ഓർക്കുകയാണ്, നമ്മൾ ഈ ഫിയർ എന്ന് പറയും, ഭയം, പേടി അല്ലേ, അതിൽ രണ്ട് സംഗതികളുണ്ട്. ഫിയർ എന്ന് പറയുമ്പം ഫോർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ, എഫ് ഇ എ ആർ എന്നാണല്ലോ ഈ പറയുന്ന ഫിയർ എന്ന് പറയുന്നത്. ഫോർഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ എന്ന് പറഞ്ഞാൽ എല്ലാം മറന്നിട്ട് തിരിഞ്ഞ ഒറ്റ ഓട്ടം ഓടുക. പക്ഷേ ഇതിന് വേറൊരു സംഗതി കൂടുണ്ട്, ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്. ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്, എല്ലാം എന്തും അഭിമുഖീകരിച്ചുകൊണ്ട് ഉയർത്തെഴുതി നിൽക്കുക, അതും ഒരു സംഗതിയാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും എപ്പോഴും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും പേടിച്ച് പിന്മാറരുത്. നമ്മൾ എപ്പോഴെങ്കിലും പേടിച്ച് പിന്മാറുകയോ അല്ലെങ്കിൽ പിന്തിരിയുകയോ അല്ലെങ്കിൽ എന്തൊക്കെ വന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു പോയാൽ ആ ഒരു നമ്മൾ എന്തിനും പരിശ്രമിക്കും. പരിശ്രമിച്ചിട്ട് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി, നമ്മൾ ആ ഒരു പരിശ്രമം നമ്മൾ കൈവിടാതെ അങ്ങനെ കൊണ്ടുപോകാൻ, ഒരേ പേസിൽ അങ്ങനെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാൻ സാധിക്കും. പക്ഷെ നേരെ മറിച്ച് നമ്മളെല്ലാം ഇടയ്ക്കെപ്പോഴെങ്കിലും മനസ്സ് വിട്ടുപോയി കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം പോവും, പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്തിനും ഏതിനും ഒരു പ്ലാൻ ഇട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ ആ പ്ലാൻ വർക്കൗട്ടാണോന്നുമില്ല. അപ്പം അതിന് ഏതൊരു പ്ലാനാണെങ്കിലും നമ്മളൊരു പ്ലാൻ എ ബി സി ഡി ഇങ്ങനെ കുറേ പ്ലാൻസ് നമ്മൾ വെച്ചിരിക്കണം. ഒറ്റ പ്ലാൻ കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മുമ്പോട്ട് പോകരുത്. അതെപ്പോഴും എത്ര പരിശ്രമത്തിന് പോയാലും നമ്മൾ ഒരു പ്ലാൻ കൊണ്ട് പോകരുത്. ഒന്നോ രണ്ടോ കൂടിപ്പോട്ടെ ഒരു മൂന്ന് പ്ലാനെങ്കിലും വെച്ചിരിക്കണം, എ ബി സി. അപ്പോൾ ഒന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്തത്, അടുത്തതും വർക്ക് ചെയ്തില്ലെങ്കിൽ മാത്രം മൂന്നാമത്തത്. ആ രീതിയിൽ നമ്മളൊരു മൂന്ന് പ്ലാൻ വെച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ സമയം ഏതാണ്ട് 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കാണ്. ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്. വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്, നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: 2026
5: ന്യൂ കിയ സിറോ.

0: അടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
3: തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർ ജെ മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: അങ്ങനെ വീണ്ടും നല്ല മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ടു അല്ലെ, ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലെ നല്ലൊരു ഗാനം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവ് തിരിണ്ട്, എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് വിഷ്ണു.
0: വിഷ്ണു, രണ്ടാം കുട്ടി. എന്ത് ചെയ്യുന്നു?
1: ഞാൻ മേശ്രി പണിയാണ്.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ വർക്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: വർക്ക് എനിക്ക് അസുഖമൊക്കെ ആയിരുന്നു, കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയേ ഉള്ളൂ.
0: എന്ത് പറ്റി?
1: അത് സൈക്കിളിൽ കയറാൻ വീണു.
0: അത്യാവശ്യം നന്നായിട്ട് ചതഞ്ഞ് മുറിഞ്ഞോ?
1: ഇല്ല, താടിയിലവിടെ സ്ഥാനം പറ്റിയേ ഉള്ളു, പിന്നെ മുഖത്തിനവിടെ സ്ഥാനം പാർക്കുന്നു.
0: ഓ ശരി ശരി, ഓക്കെ.
1: എടാ, എത്ര ദിവസം കൊണ്ട് ഞാൻ കിടന്ന് വിദേശം പറയാം. നേരത്തെ വിളിച്ച സമയത്ത് വേറെ ഞാൻ എന്റെ കേപ്പർ സെറ്റാ, മാറ്റി സെറ്റാ, അപ്പൊ അതിലായിരുന്നു നമ്മള് എഫ് എം കേട്ടോണ്ടിരുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഒരു വേറെ ടേപ്പ് പോലത്തെ മേടിച്ച്, അപ്പൊ കൊല്ലത്തൊന്നും കിട്ടില്ലായിരുന്നു ആ ഐറ്റം. ഉള്ള ഐറ്റങ്ങളായിരുന്നു, അപ്പൊ കിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ ഒരു എണ്ണംകുറ്റി തന്നെ ഒരു ചേട്ടന്റെ കടയിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു, ആ ചേട്ടൻ ഓൺലൈൻ വഴി വരത്തിരുന്നു. അങ്ങനെ ഇവിടെ ഫാമിലി, ഞാനും എന്റെ
0: കൊച്ചും
1: പിള്ളേരുണ്ട്. അങ്ങനെ അവർക്ക് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ മേടിച്ചു. തലയുടെയൊക്കെ തട്ടി പരിപാടിയാണ്. സന്തോഷായിട്ടോ, അടിപൊളി.
0: മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്.
1: എന്താന്ന് വെച്ചാ, എത്ര ദിവസം കണ്ടിരുന്നു നമ്പര്, കറക്റ്റ് തന്നെ ഡൗട്ട്, വൈഫിന് ഡൗട്ട് ആയിരുന്നു നമ്പർ ഇത് തന്നെ
0: ഇല്ലേ,
1: ഡൗട്ട് ആയിരുന്നു.
0: ഓക്കെ,
1: അങ്ങനെ എന്തായാലും കിട്ടിയത് ഹായിരുന്നു.
0: ഓക്കെ, എന്തായാലും സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോ, നമ്മുടെ ജീവിതത്തില് ഏറ്റവും നമുക്ക് ഭാഗ്യമാണോ പരിശ്രമമാണോ ഏറ്റവും കൂടുതല്?
1: ഭാഗ്യമുണ്ട്, നമ്മളെ ജോലി ചെയ്തുണ്ട്,
0: പരിശ്രമമുണ്ട്. ഓക്കെ,
1: എന്റെ സ്ഥലം നാട്ടിങ്ങനെ കേട്ടോ, ഇത് വൈഫിന്റെ സ്ഥലം ഇവിടെ കൊല്ലത്താ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാനിപ്പം എല്ലാരും ദൈവത്തിന്റെ കാരണമുണ്ട്. എന്റെ കൊച്ചുങ്ങളെങ്ങനെ നോക്കാം, സ്ഥിരം പണിക്ക് ഇങ്ങനെ പോകുന്നു. ഇവിടെ വേറെ ശല്യമില്ല, നാട്ടിലൊക്കെ ആണെങ്കി പറയണ്ട.
0: ഓക്കെ ഓക്കെ, ഓക്കെ. എന്തായാലും ഉഷാറായിട്ട് അങ്ങനെ ജീവിതം മുമ്പോട്ട് പോകട്ടെ, ജോലികളൊക്കെ നന്നായിട്ട് കിട്ടി, നന്നായിട്ട് വർക്ക് ചെയ്ത്.
1: എനിക്ക്
0: മനസ്സിലായി, എനിക്ക് മനസ്സിലായി, സ്റ്റക്കായി നിക്കോ. ഓക്കെ, ഓക്കെ, എന്തായാലും ഞാൻ നല്ലൊരു പാട്ട് തീർച്ചയായിട്ടും. ഓക്കെ
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും വിഷ്ണു വിളിച്ചാലും സന്തോഷമുണ്ട്, സംസാരിക്കാൻ കഴിഞ്ഞാലും സന്തോഷമുണ്ട്. ഇതുപോലെ വിളിച്ചിട്ട് കിട്ടാതിരുന്ന് ഇങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ഫീലിംഗ്. പക്ഷെ എന്തായാലും വിഷ്ണു മാനേജ് ചെയ്തു സംസാരിക്കാനായിട്ട്. എന്തായാലും ഇനിയും തുടർന്ന് വിളിക്കുക, നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ ഈ വിഷയത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പോവുകയായിരുന്നു. ഓക്കെ, അപ്പം എന്തായാലും സമയം ഏതാണ്ട് 8 മണി കഴിഞ്ഞ്, 23 മിനിറ്റ് ആയിരിക്കാണ്. അപ്പം ചെറിയൊരു ഗാനം കേട്ടല്ലോ, ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.
2: By advertising.

0: അങ്ങനെ രസതന്ത്രം മനസ്സിലുമേനെ നല്ലൊരു കാര്യം നമ്മളിപ്പോൾ കേട്ടുപോയി. അപ്പൊ അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നമ്മളിപ്പം ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ഈ പരിശ്രമത്തിന്റെ ഒരു കാര്യം, നമ്മളിപ്പം ഭാഗ്യം എന്താണെന്ന് പറയും, നമ്മൾ എന്താണ് പരിശ്രമം എന്ന് പറയാനുണ്ട്. പക്ഷെ അതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോവാം. ബ്രേക്കിന് പോയിട്ട് ഓടിത്തിരിച്ചു വരാം.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ. ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: 2026 ന്യൂ കിയ സിറോസ്.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം. കുട്ടികളിലെ ഓട്ടിസം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ ആര്യ ആർ നായർ, സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക്സ്, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474

0: തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർ ജെ മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമ്മുടെ പരിശ്രമം, പരിശ്രമത്തെ തന്നെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വിതച്ചാൽ നാളെ മരമാവില്ല. സമയം വേണം, ക്ഷമ വേണം, വിശ്വാസം വേണം. ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നത് ആരും കണ്ടെന്നും വരില്ല. രാത്രികളൊക്കെ ഉറങ്ങാതെ ജോലി ചെയ്യുന്നത് ആരും അറിയില്ല, ആരും കാണാൻ പോകുന്നില്ല. പരാജയപ്പെട്ട ശ്രമങ്ങൾ ആരും എണ്ണുകയില്ല. പക്ഷേ ഫലം വന്നാൽ എല്ലാവരും പറയും, എന്തൊരു ഭാഗ്യം. നമ്മുടെ ആ ഒരു അധ്വാനവും നമ്മുടെ ആ ഒരു ഉറക്കമില്ലാത്ത രാത്രികളും ഒരുപാട് കഷ്ടപ്പാടുകൾ, ഇതൊന്നും ആരും കാണുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇതെങ്ങാനും വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊരു ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയും അല്ലേ. അതാണ് ഒരു സംഗതി. പിന്നെ ഒരു ചെറിയൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പം നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം സന്തോഷ്. നമസ്കാരം. ഒരേ ദിവസമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല.
0: സന്തോഷല്ല, മഹേഷ് ആണേ.
1: ആ സോറി, മഹേഷ്.
0: ഓക്കെ, പിന്നെ
1: എന്തൊക്കെയുണ്ട് വിശേഷം?
0: അങ്ങനെ പോകുന്നു.
1: ഞാനത് കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ചിരുന്നു, അന്നും എനിക്ക് കിട്ടിയില്ല. ഇടയ്ക്ക് കട്ടായി പോയതാ. ഒരുപാട് പേര് വിളിക്കുന്നില്ലേ, പഴയ പഴയ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. നമ്മള് പുതിയ, ഞാൻ ആദ്യമായിട്ടാ കേട്ടോ.
0: ഓ അത് ശരി.
1: ഞാൻ ഇന്നലെയും കേട്ടിരുന്നു താങ്കളുടെ, ഇന്നലെയും ഞാൻ കേട്ടിരുന്നു, ട്രൈ ചെയ്തു, കിട്ടിയില്ല. നമ്പർ അവിടെ വരുന്നത് കാണുന്നുണ്ടാവും അല്ലേ?
0: നമ്പർ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഒരു നമ്പർ ഇങ്ങനെ വരുന്നു, ഇപ്പൊ നമ്മൾ അത് എടുക്കാൻ പോകുന്നേ ചിലപ്പോ വേറെ രണ്ടു മൂന്ന് നമ്പേഴ്സ് ഒരുമിച്ച് വരും. ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ചേട്ടന് ഫോൺ എടുക്കാൻ നമ്മൾ പോവാൻ അങ്ങനെ പറ്റത്തില്ല. നമ്പേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം കിട്ടുന്ന ചേട്ടനെ ആയിരിക്കണമെന്നില്ല.
1: തീർച്ചയായിട്ടും.
0: പിന്നെ
1: ഞാൻ വിദേശത്താണ്, ഖത്തറിലാണ്.
0: ഓക്കെ,
1: ഞാനിപ്പോ അവിടുന്ന് ലീവിന് വന്നിരിക്കുന്നതാണ്. ടോട്ടലി ചെറിയൊരു ഹോർമോൺസിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ റിപ്പോർട്ട്സും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരു മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ.
0: അതെ അതെ അതെ.
1: അപ്പൊ ആ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മിക്കവാറും പ്രതീക്ഷിക്കുന്നു അടുത്ത മാസം തിരിച്ചു വീണ്ടും
0: പോകണം. പിന്നെ നമ്മുടെ ഇന്നത്തെ വിഷയത്തെ പറ്റി എന്താ പറയല?
1: അല്ല, തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് വിശ്വാസവും നമുക്ക് വേണം, നമുക്ക് ആ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു വിജയമുള്ളൂ ഏതൊരു കാര്യത്തിനും.
0: അതെ അതെ.
1: അപ്പൊ മാർഗമല്ല നമുക്ക് പ്രധാനം, ലക്ഷ്യമാണ് എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ കൂടി തന്നെ ജീവിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ.
0: ഓക്കെ.
1: അപ്പൊ ആ ഒരു രീതിയിൽ അത് മാത്രം നമ്മൾ അവലംബിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്ന ഈ മാർഗത്തിലുള്ള തടസ്സങ്ങളെ നമ്മൾ അതിജീവിക്കുക, അതാണ് നമ്മളുടെ ആ ഒരു പരിശ്രമം. നമ്മളുടെ വിജയവും അത് തന്നെയാണ്. ആ ഒരു നേർവഴിയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. ഏതും നമുക്ക് അതിജീവിക്കാൻ പറ്റും. നമ്മൾ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വിവേകപൂർവവും വളരെ ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയം ഉറപ്പ് തന്നെയാണ്, സുരക്ഷിതമാണ്.
0: ഓക്കെ.
1: അപ്പൊ അതാണ് നമ്മളുടെ ആ ഒരു പരിശ്രമം, അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവരിലും. കാരണം നമ്മളെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ പിന്മാറുമ്പോഴാണ് നമ്മൾ അവിടെ
0: തോറ്റുപോകുന്നത്.
1: പക്ഷെ നമ്മളെ കൊണ്ട് നടക്കും, എന്തും നമ്മളെ കൊണ്ട് നടക്കും നമ്മൾ വിചാരിച്ച നടക്കും. അത് നല്ല മാന്യതയോടും ആത്മാർത്ഥതയോടും കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരെയും നമ്മൾ ദ്രോഹിക്കാതെയും നമ്മളുടേതായിട്ടുള്ള ചലനങ്ങൾ മാത്രം നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും, പക്ഷെ നമ്മുടെ സമീപ സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ സൗഹൃദങ്ങളിൽ നടക്കുന്ന വ്യതിയാനങ്ങൾ എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പാത എങ്ങോട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് തീരുമാനിക്കാനും നമുക്കതൊന്ന് ഫ്യൂച്ചർ അത് ഒന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനും
0: പറ്റും.
1: അപ്പൊ അവരിതാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ആ ഒരു ചർച്ചാ വിഷയത്തിൽ നമ്മുടെ പരിശ്രമത്തെ കുറിച്ചല്ലേ പറയുന്നത്.
0: അപ്പൊ പരിശ്രമം
1: എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വിജയത്തിന്റെ പാത തന്നെ ആയിരിക്കും. ഞാൻ പ്രത്യേകിച്ച് ഞാൻ മെനങ്ങാന്ന് വിളിച്ചിരുന്നതും ഒരു പാട്ട്, ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും അത് റേഡിയോയിൽ എനിക്ക് കേൾക്കാനേ പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരണം. അതൊരു കേൾക്കുന്നതിന്
0: അത് ചേട്ടാ, നമ്മളിത് ലിസണേഴ്സ് ആണ് ചേട്ടൻ, ഇതിനകത്ത് നമുക്ക് അങ്ങനെ പാട്ട് റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ പ്ലേ ചെയ്യാൻ സാധിക്കില്ല. ഇത് ഞങ്ങൾ പ്ലേ ചെയ്യുന്ന ഒരു ഇതാണ്. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 7:35 മുതൽ 9 മണി വരെ അങ്ങനെ. അപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കാതോട് കാതരത്തിൽ കൂടെ മാത്രം റിക്വസ്റ്റ് ചെയ്യാം.
1: ഞാൻ അതിലാണ് ഞാൻ മിക്കവാറും വിളിക്കുന്നത്.
0: ആ അതിൽ കിട്ടുകയില്ല. അല്ലെങ്കിൽ വേറെ ഒന്നുണ്ട് വാട്സപ്പിൽ ഐ ഡി എന്ന് പറഞ്ഞു, അതിൽ മെസ്സേജ് ഇടാം. അപ്പൊ അതിൽ
1: ഓക്കെ
0: ഓക്കെ
1: ട്രൈ ചെയ്യാനുള്ള എല്ലാം ട്രൈ ചെയ്തിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് ആണ് ഇത് കിട്ടുന്നത്.
0: ഓ ശരി ശരി.
1: അപ്പൊ ഓക്കെ, സന്തോഷം അത് കിട്ടിയതിലും സംസാരിച്ചതിലും വളരെയധികം സന്തോഷം കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ എന്നാ താങ്ക് യു.
0: വിളിച്ചാൽ സന്തോഷം, ഇനിയും വിളിക്കുക. അപ്പൊ എന്തായാലും പരിശ്രമം തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് അല്ലെ. ഭാഗ്യം എന്ന് പറയുമ്പോൾ ഒരു ബ്ലെസ്സിംഗ് ആണ്. നമ്മളെ ഭാഗ്യത്തെ ആലോചിച്ചുകൊണ്ട് നേരത്തെ ഒരമ്മ പറഞ്ഞ പോലെ ഭാഗ്യം ആവണം, ആകെ അങ്ങ് ശരിയാവും എന്ന് പറഞ്ഞ് നമ്മൾ കാലം നീട്ടി കസേരയിലിരുന്നാൽ അവിടെ ഇരിക്കുകയുള്ളു. പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം, നമുക്ക് വേണ്ടി ആരും വന്ന് ചെയ്യില്ല അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

ഫോട്ടോഗ്രാഫ് എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥ, ഒരു ചെറിയ കഥ. രണ്ട് സുഹൃത്തുക്കൾ ഒരേ ദിവസം ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് അപേക്ഷിച്ചു. ഒരാൾക്ക് ജോലി കിട്ടി, മറ്റേയാൾക്ക് ജോലി കിട്ടിയില്ല. എല്ലാവരും പറഞ്ഞു അവന് ഭാഗ്യമുണ്ടായിരുന്നു. വർഷങ്ങൾ കുറേ പോയി. ജോലി കിട്ടാത്ത ആ വ്യക്തി ചെറിയൊരു സംരംഭം തുടങ്ങി. പിന്നീട് 100 കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന നിലയിലുമായി. അപ്പോൾ ചോദ്യം, ആദ്യത്തെ ജോലി കിട്ടിയത് ഭാഗ്യമായിരുന്നു അതോ കിട്ടായിരുന്നതാണോ ഭാഗ്യം? അപ്പോൾ മറ്റേയാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടല്ലോ, അയാൾക്ക് അത് കിട്ടിയത് ഭാഗ്യം. അപ്പോൾ ഇയാൾ സ്വന്തമായിട്ട് സംരംഭം കിട്ടി, 100 കണക്കിന് ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇതാണോ ഭാഗ്യം, നേരത്തെ ജോലി കിട്ടായിരുന്നതാണോ ഭാഗ്യം? ജീവിതം പലപ്പോഴും ഉത്തരങ്ങൾ നമുക്ക് തരുന്നത് വളരെ വൈകിയാണ് അല്ലേ. നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ഒന്നും നടക്കണമെന്നില്ല. പക്ഷേ ഒരുപാട് വൈകിയാണെങ്കിലും നമുക്ക് കിട്ടാനുള്ളത് വന്നുകൊണ്ടുതന്നെയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവം ആദ്യം ഭാഗ്യമായാണോ അതോ നിർഭാഗ്യമായാണോ തോന്നിച്ചത്? പക്ഷേ പിന്നീട് അതിൻ്റെ അർത്ഥം മാറിയിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും ഭാഗ്യത്തെ നമ്മൾ ആശ്രയിക്കാൻ പോകരുത്. എപ്പോൾ നമ്മൾ ഭാഗ്യത്തെ ആശ്രയിക്കുന്നോ അപ്പം നമുക്ക് പണി വരും. അതുകൊണ്ട് ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് നടക്കും അല്ലെങ്കിൽ അങ്ങനെ വരും അല്ലെങ്കിൽ അങ്ങനെ ആവും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. നമുക്ക് അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. ആ കുറേ കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഗതി അങ്ങ് പുറകെ വന്നോളൂ. ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കർഷകൻ ചിന്തിക്കും, അദ്ദേഹം ഒരു വിത്ത് വിതയ്ക്കണം, മണ്ണൊരുക്കണം, വെള്ളം നൽകണം, ഇതെല്ലാം പരിശ്രമമാണ്. പക്ഷെ നേരെ മറിച്ച് ഒരു ഭാഗ്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, മഴ എപ്പോൾ പെയ്യും, കാലാവസ്ഥ എങ്ങനെ മാറും, അത് അദ്ദേഹത്തിൻ്റെ കയ്യിലല്ല. അപ്പം അതുപോലെ തന്നെയാണ് ജീവിതവും. നമ്മുടെ കയ്യിലുള്ളത് പരിശ്രമം മാത്രമാണ്. നമ്മുടെ കയ്യിലല്ലാത്തതിനെ നമുക്ക് ഭാഗ്യമെന്ന് വിളിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കർഷകൻ്റെ കാര്യം തന്നെ വളരെ നല്ലൊരു എക്സാമ്പിളാണ്. അവർ മണ്ണൊരുക്കണം, വെള്ളം കൊടുക്കണം, വിത്ത് വിതയ്ക്കണം, ഭയങ്കര ജോലിയല്ലേ. അപ്പം അതിന് ശേഷം വരുന്ന കാര്യങ്ങൾ, ഈ മഴയാണെങ്കിലും പ്രളയമാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും, അതൊക്കെ കിരിക്കുന്നത് ഭാഗ്യത്തിനാണ് അല്ലേ, ദൈവത്തിൻ്റെ കയ്യിലാണ്. അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പോലും സാധിക്കില്ല. ഇതൊക്കെ ഒരു നല്ല ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നു, അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക, ലിസ്റ്റസ് ലോഞ്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം ഏതാണ്ട് 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
4: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: 2026 ന്യൂ കിയ സിറോ.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
3: തിരികെ വരാം ലിസ്ണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം മാർജ് മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവ് വിളിക്ക് പോയാലോ. ഹലോ,
4: നമസ്കാരം. സജി കോയുള്ള.
3: എന്താണ് സജി ഏട്ടാ, സുഖമാണോ? പിന്നെ
4: നമ്മുടെ ഇന്നത്തെ വിഷയം പരിശ്രമവും ഭാഗ്യമല്ലേ?
3: അതെ അതെ,
4: പരിശ്രമിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ സമ്പാദ്യം ഉണ്ടാക്കാം. നമ്മൾ ശരിക്കും സമ്പാദിക്കാതെ പരിശ്രമിക്കണം.
3: പക്ഷെ
4: അത് വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ, അത് നമുക്ക് ഉദായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം വേണം.
3: അതെ അതെ,
4: ഒരുപാട് സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഗ്യം ഉണ്ടെങ്കിലേ നമുക്കത് ഒതുക്കി കിട്ടത്തുള്ളൂ. ഈ കൊല്ലത്ത് തന്നെ എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ഒരു 75 കാലം തൊട്ട് ഒരു 85 കാലം വരെ, ആ 10 വർഷം അന്ന് കാറും ഡ്രൈവറും പിന്നെ പലയിടത്തും വസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ അത് കഴിഞ്ഞിട്ട് 85 കാലമായപ്പോഴത്തേന് 1 രൂപയ്ക്ക് വരെ തന്നെ ഒരവസ്ഥ വന്നു. മൊത്തം നശിച്ചുപോയി. ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി ആരെയും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഇഷ്ടത്തിന് ജീവിച്ചതാണ്. അപ്പൊ മുതലുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് പതായി
3: കിട്ടത്തുള്ളൂ.
4: അങ്ങനെ പിന്നെ ലോട്ടറി, ഫസ്റ്റ് പ്ലേസ് ലോട്ടറി അടിച്ചാണെ പോലും നമുക്കറിയാം. കൊറേ കാലം കഴിഞ്ഞപ്പോ ലാഗ് ചായ കുടിക്കാൻ നിർത്തിയത് കണ്ടിഷായി. അങ്ങനെയുണ്ട്. ഒരു പറഞ്ഞ ഭാഗ്യവും വേണം, പരിശ്രമവും വേണം.
3: പരിശ്രമവും വേണം
4: എനിക്ക് പറയാമോ?
3: ഓക്കെ ഓക്കെ ഏട്ടാ, വിളിച്ചാൽ സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പം ഭാഗ്യവും വേണം, പരിശ്രമവും വേണം അല്ലെ? പരിശ്രമിച്ചുകൊണ്ട് നമ്മൾ ഭാഗ്യത്തെ, നമ്മൾ എന്താ പറയാ, ഈ പറഞ്ഞാനൊക്കെ നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നു, അധ്വാനിക്കുന്നു, എല്ലാം വരുന്നു. പക്ഷെ ഇതൊക്കെ നമുക്ക് അനുഭവിക്കണമെങ്കിലും ഒരു ഭാഗ്യം വേണം അല്ലെ? അപ്പോൾ ഒരു ത്രാസിലാണ് ഈ പരിശ്രമവും ഭാഗ്യവും എന്നൊക്കെ പറയുമ്പോൾ അല്ലേ. പക്ഷെ ഭാഗ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം നമുക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഒരു കാര്യം ചിന്തിക്കാം, ഒരവസരം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല, അത് സത്യമാണ്. പക്ഷെ ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തുന്നത്, അതിന് പിന്നിൽ നിൽക്കുന്നത്, വീണാൽ വീണ്ടും എഴുന്നേൽക്കുന്നത്, ഇവയൊന്നും ഭാഗ്യം ചെയ്തിട്ടില്ല. അത് ചെയ്യേണ്ടത് നമ്മളാണ്. ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കണം, വീണിടത്ത് തന്നെ കിടക്കരുത്. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് വന്നാലേ നമുക്ക് വീണ്ടും ഓരോ കാര്യങ്ങൾ ആ വീണിടത്ത് നിന്ന് പഠിച്ച് നമുക്ക് ഇനിയും വീഴാതിരിക്കാൻ വേണ്ടി ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഒരു വീഴ്ച വീണ് കഴിഞ്ഞാൽ ഒരിക്കലും എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം തോറ്റ് അവിടെ കിടക്കരുത്. അടുത്ത ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുക തന്നെ വേണം. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ഗാനം കേൾക്കാം. കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

വിക്രമാദിത്യൻ എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. അപ്പൊ നമ്മള് പരിശ്രമത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഒക്കെ കാര്യം ഇങ്ങനെ പറഞ്ഞു വെക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സമയം ഏതാണ്ട് 8 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു അറിയിപ്പുണ്ട്. കടപ്പകട ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നുണ്ട്. അതെവിടെക്കാന്ന് വെച്ചാൽ വർക്ക് കാലായിൽ, കുഴിക്കാനം, KP Steel, കന്നിമേൽ സൗത്ത്. അവിടെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. രാവിലെ 10 മണി മുതൽ 12:30 വരെ ഉപാസന ഹോസ്പിറ്റൽ, ഉപാസന നഗർ, അനേർട്ട് ഹൗസിംഗ് ബോർഡ്, ക്രേവൻ സ്കൂൾ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കായൽവാരം, അഹനാസ്, ക്വാളിറ്റി ബ്രെഡ്, ഗാന്ധിനഗർ, ലക്ഷ്മണ നഗർ, ആലയിൽ. രാവിലെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:30 വരെ ഫോർമാൻ എന്നീ ട്രാൻസ്ഫോമർ. അപ്പൊ ഇവിടെയൊക്കെയാണ് നാളെ വൈദ്യുതി മുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെ പരിശ്രമത്തിന്റെയും ഭാഗ്യത്തിന്റെയൊക്കെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഏതാണ്ട് സമയം ഏതാണ്ട് 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഏതാണ്ട് നമ്മുടെ ലിസണേഴ്സ് ലോഞ്ച് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയൊരു കാര്യം കൂടെ പറയാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വൈൻഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ചെറിയ ഒരു ക്ലോസിംഗ് ഉണ്ടല്ലോ. അപ്പൊ ആ കാര്യത്തിൽ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പരിശ്രമം എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസവും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. ഒരിക്കലും ഇടയ്ക്കൊരു ബ്രേക്ക് വരുത്തരുത്. നമ്മൾ ചെയ്യുന്നത് എന്നും അതേപോലെ നമ്മൾ തുറന്നു പോയാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഭാഗ്യത്തെ വിശ്വസിക്കാം, പക്ഷെ പരിശ്രമം ഉപേക്ഷിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഭാഗ്യം വാതിൽ തുറന്നേക്കാം, പക്ഷെ ആ വാതിലിലൂടെ നടക്കേണ്ടത് നമ്മളാണ്. ജീവിതം ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സമ്മാനങ്ങൾ നൽകും, എന്നാൽ ആ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മളെ തയ്യാറാക്കുന്നത് നമ്മുടെ പരിശ്രമമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ പരിശ്രമം നിർത്തരുത്, അതേപോലെ അങ്ങ് തുറന്നുകൊള്ളുക അല്ലേ. ഓക്കെ, അപ്പൊ സമയം ഏതാണ്ട് 8 മണിക്ക് 55 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു കാര്യം കൂടെ കേട്ടാലോ.

0: പത്ത് തല എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അങ്ങനെ ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇതുപോലെ നല്ല വിഷയങ്ങളുമായി നിങ്ങളെ ചിന്തിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പൊ മറ്റൊരവസരത്തിൽ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് ആർ ജെ മഹേഷ് മധു.
1: റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 വാട്സ്ആപ്പ് മെലഡി, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അജയൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 8:00 അഭിമുഖം സൈബർ സ്പേസ്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: എല്ലാം അറിയാമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് തന്നെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ എന്നത് ഒരു വൈരുദ്ധ്യമാണ്. സ്വയം അറിയുക എന്നതാണ് ഏറ്റവും വലിയ അറിവ്. എനിക്കതിന് കഴിവില്ല എന്ന വിചാരം പലരെയും നിഷ്ക്രിയരാക്കുന്നു. മനുഷ്യൻ്റെ കഴിവിന് അതിരില്ല എന്നതാണ് സത്യം. എല്ലാവർക്കുമുണ്ട് കഴിവ്, ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ. കഴിവുകൾ എന്തെന്ന് മനസ്സിലാക്കി അവ വളർത്തണം. വാസന കുറഞ്ഞവർ പോലും അധ്വാനം കൊണ്ട് കവികളായിത്തീരും. വാഗ്മിത്രം അത്ര തന്നെ ഇല്ലെങ്കിലും അർപ്പണബോധവും ഇച്ഛാശക്തിയും അധ്വാനശീലവുമുള്ളവർ ഒന്നാന്തരം വാഗ്മിയാകും. മിക്ക കണ്ടുപിടുത്തങ്ങളുടെയും കർത്താക്കൾ കലാശാല വിദ്യാഭ്യാസമോ ഗവേഷണമോ ബിരുദമോ ഉള്ളവരായിരുന്നില്ല. ജിജ്ഞാസ, ചിന്ത, നിരീക്ഷണം, ക്ഷമ, അധ്വാനം, മനസ്ഥൈര്യം, യുവത്വം, തീക്ഷ്ണത എന്നിവയുണ്ടായിരിക്കണമെന്ന് മാത്രം. 60-ാം വയസ്സിലും ചെറുപ്പക്കാരുടെ ജിജ്ഞാസയോടെയും ചൊടുപ്പോടും നാം ഇരിക്കുക. ചിന്തകൾ മനസ്സിനെ മഥിക്കുവാൻ അനുവദിക്കരുത്. ആത്മകേന്ദ്രിതനായി തന്നെപ്പറ്റി തന്നെ വളരെയേറെ ചിന്തിക്കരുത്. ചന്തമുള്ള ചിന്തയാണ് ആവശ്യം. നേട്ടങ്ങൾ ഉണ്ടാകാതാകുമ്പോൾ ചുറ്റുപാടുകളെ പഴിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ പരാജയത്തിന് കാരണം മറ്റുള്ളവരിൽ ആരോപിക്കുന്നു. അങ്ങനെയുള്ളവർ ഒന്നും നേടുകയില്ല. നമ്മിൽ പലർക്കും വലിയ കഴിവുകളുണ്ട്. കഴിവുള്ളവരും ബുദ്ധിമാന്മാരും ഉന്നത സ്ഥാനത്തെത്തണമെന്നില്ല. തങ്ങളുടെ കഴിവുകൾ ആത്മവിശ്വാസത്തോടുകൂടി പ്രയോജനപ്പെടുത്തുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. സ്വന്തം കാലിൽ ഉറച്ചു നിന്ന് കഴിവുകൾ വളർത്തി നമുക്കും ഉന്നത സ്ഥാനത്തെത്താം. നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ഊർജം അനന്തമാണ്. ഉണരൂ. ആന്തരിക ഊർജത്തെ സർഗാത്മകമാക്കൂ. സ്വയം അറിയുക. നീ നീയായിരിക്കുക. വിശ്വസിക്കുക. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. വിജയം തീർച്ചയാണ്.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.